സ്വചിഹ്ന ശരണാഗത പാരിജാത ശ്രീ വെങ്കടാചലപതേ തവ സുപ്രഭാതം. കന്ദർപ്പ ദർപ്പഹര സുന്ദര ദിവ്യമൂർത്തേ കാന്താ കുജാംബുര.

രാജതമോമിഹിരം മഹനീയമഹം രഘുരാമമയേ സുമുഖം സുഹൃതം സുലഭം സുഖദം സ്വനുജം ച സുഖായ മമോഘശരം.

ലോക സർവജ്ഞശക്തനഥ വത്സല സർവശേഷിം സ്വാമിം സുശീല സുലഭാശ്രുത പാരിജാത ശ്രീ വെങ്കടേശ ചരണൌ ശരണം പ്രപദ്യേ ശ്രീമൻ കൃപാജല നിധേ കൃത സർവലോക സർവജ്ഞ ശക്തനഥ വത്സല

ശ്രീവെങ്കടേശ ചരണൌ ശരണം പ്രപദ്യേ രേഖാമയധ്വജ സുധാകലശാതപദ്രവജ്രാംബുശാംബുരുഹകല്പക ശംഖചക്രൈഃ ഭവ്യൈരലംകൃത തലൗ പരതത്വചിഹ്നൈഃ ശ്രീവെങ്കടേശ ചരണൌ ശരണം.

ശ്രീ വെങ്കടേശ ചരണം ശരണം പ്രപദ്യേ പാർത്ഥായത സദൃശ സാരഥിനാ ത്വയൈവ യൗ ദർശിതൗ സ്വചരണൗ ശരണം വ്രജേതി ഭൂയോപി മഹ്യമിഹതൗ.

വെങ്കടേശ ചരണം ശരണം പ്രപദ്യേ പ്രായ പ്രപന്ന ജനതാ പ്രഥമാവഗാഹ്യോ മാതു സ്തനാവിവ ശിശോരമൃതായ മാനം പ്രാപ്തോ പരസ്പര തുലാമ തുലാന്തരൌ തേ ശ്രീ വെങ്കടേശ ചരണം ശരണം പ്രപദ്യേ സത്വോത്തരൈ സതത സേവ്യ പദാംബുജേന സംസാര താരക ദയാർദ്ര ദൃഗഞ്ചലേന സൗമ്യോപയന്ത്ര മുനിനാമദർശിതൌ തേ ശ്രീ വെങ്കടേശ ചരണം ശരണം പ്രപദ്യേ സത്വോത്തരൈ സതത സേവ്യ പദാംബുജേന സംസാര താരക ദയാർദ്ര ദൃഗഞ്ചലേന സൗമ്യോപയന്ത്ര മുനിനാമദർശിതൌ തേ ശ്രീ വെങ്കടേശ ചരണം ശരണം പ്രപദ്യേ.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ, അഹല്യ എഫ് എം 90.4 എല്ലാ ശ്രോതാക്കൾക്കും സന്തോഷകരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അരുണോദയം ആരംഭിക്കുന്നു. ഒപ്പം ചേരുന്നു ഞാൻ സുനിൽ. ഇന്ന് 2026 ജൂലൈ മാസം 16 വ്യാഴാഴ്ച, കൊലവർഷം 1201, മിഥുനമാസം 32 ആയില്യം നക്ഷത്രം. ശ്രീബുധൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, കോപം കൈകളിൽ പിടിച്ചിരിക്കുന്ന ഒരു കനൽക്കട്ട പോലെയാണ്, അത് മറ്റുള്ളവർക്ക് നേരെ എറിയാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. എന്നാൽ ആദ്യം പൊള്ളുന്നത് നിങ്ങളുടെ കൈകൾ തന്നെയാണ്. മറ്റൊരാളോടുള്ള ദേഷ്യവും പ്രതികാര ചിന്തയും ഉള്ളിൽ കൊണ്ട് നടക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ നമ്മുടെ സമാധാനമാണ് നശിപ്പിക്കുന്നത്. ദേഷ്യം കൊണ്ട് മറ്റുള്ളവർക്ക് എന്ത് സംഭവിക്കും എന്നതിനേക്കാൾ അത് നമ്മുടെ മനസ്സിനെയും ആരോഗ്യത്തെയുമാണ് ദോഷകരമായി ബാധിക്കുക. അതുകൊണ്ട് ആ കനൽക്കട്ട ഇന്ന് നമുക്ക് ദൂരേക്ക് എറിഞ്ഞു കളയാം. മനസ്സിന് ശാന്തിയും സമാധാനവും കിട്ടട്ടെ. ഒരിക്കൽ കൂടി എല്ലാ ശ്രോതാക്കൾക്കും മനോഹരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഭക്തിസാന്ദ്രമായ ഒരു ഗാനത്തിനായി കാതോർക്കാം. കേട്ടുകൊണ്ടേയിരിക്കൂ അഹല്യ FM 90.4, കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഹൃദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇനി അരുണോദയത്തിൽ വിചാരധാര. പരിപാടി അവതരിപ്പിക്കുന്നത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ്, അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി.
2: ജീവിതത്തിൽ നാം നേടുന്ന ചില കൊച്ചു കൊച്ചു തിരിച്ചറിവുകൾ മുന്നോട്ടുള്ള ജീവിതത്തിൽ ഒരു വലിയ മുതൽക്കൂട്ടായേക്കാം. അങ്ങനെയുള്ള ചിന്തകൾ, അറിവുകൾ, കുഞ്ഞറിവുകൾ നമുക്കൊന്ന് പങ്കുവച്ചാലോ? നമുക്ക് കിലോമീറ്ററുകളോളം ദൂരം തളർച്ചയൊന്നും കൂടാതെ താണ്ടാൻ സാധിക്കും. പ്രത്യേകിച്ച് നല്ല ആരോഗ്യമുള്ളവർക്കും കൃത്യമായി വ്യായാമം ചെയ്യുന്നവർക്കും. എന്നാൽ നമ്മുടെ ചെരുപ്പിനുള്ളിൽ ഒരു ചെറിയ കൂർത്ത മണൽത്തരിയുണ്ടെന്ന് കരുതുക. നമുക്ക് ഒരു വേള ഒരു ചുവട് പോലും മുന്നോട്ട് വയ്ക്കാൻ സാധിച്ചു എന്ന് വരില്ല. അത്ര പ്രയാസമായിരിക്കും. യഥാർത്ഥത്തിൽ ജീവിതത്തിലും ഇതുതന്നെയാണ് പലപ്പോഴും സംഭവിക്കുന്നത്. ശത്രുക്കളേക്കാൾ നമ്മളെ തളർത്തുന്നത് അവനവൻ്റെ ഉള്ളിലെ ചെറിയ സംശയങ്ങളും ഉൾഭയവുമാണ്. ആ മണൽത്തരികളെ ആദ്യമേ ഉടഞ്ഞു കളയുക. മനസ്സ് വൃത്തിയാക്കിയാൽ നമുക്ക് ഈ ലോകം തന്നെ തളരാതെ നടന്ന് കീഴടക്കാം. ജീവിതത്തിൽ വിജയിക്കാനായി നമുക്ക് വേണ്ടത് വളരെ പോസിറ്റീവായ കാഴ്ചപ്പാടാണ്. 2, വിവാഹിതകളായ സ്ത്രീകളുടെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളും അവയുടെ പരിണിത ഫലവും എന്താണെന്ന് നോക്കാം. കൂട്ടത്തിൽ വിഡ്ഢിയായ സ്ത്രീ ഭർത്താവിനെ അടിമയാക്കി മാറ്റുന്നു. അങ്ങനെ അവൾ സ്വയം ഒരു അടിമയുടെ ഭാര്യയാകുന്നു. എന്നാൽ ബുദ്ധിമതിയും തിരിച്ചറിവുമുള്ള സ്ത്രീയാകട്ടെ ഒരു ഭർത്താവിനെ ഒരു രാജാവാക്കി മാറ്റുന്നു. അതിലൂടെ അവൾ സ്വയം ഒരു രാജ്ഞിയായി മാറുന്നു. ബഹുമാനം കൊണ്ടുള്ള അകലവും വിശ്വാസവും കൊണ്ടുള്ള അടുപ്പവുമാണ് ബന്ധങ്ങളെ ഊഷ്മളമാക്കുന്നത്. അതിരുകൾ കാത്തു സംരക്ഷിക്കണം. ഓരോ ഇടപാടുകൾക്കും ചെങ്ങാത്തങ്ങൾക്കിടയിലും എല്ലാ ബന്ധങ്ങളും ഒരുപോലെ ഊടും പാവും ചെയ്ത് ഇഴയെടുപ്പിലൂടെ സൂക്ഷിക്കേണ്ടതില്ല. ചിലതിനെ ഉള്ളിലേക്കെടുക്കാം, ചിലതിനെ ഒരു കൈ അകലത്തിൽ നിർത്താം. മറ്റു ചിലതാകട്ടെ ദൃഷ്ടിബന്ധം മാത്രമേ പാടുള്ളൂ. ബന്ധങ്ങളിലൂടെ നമുക്ക് മുറിവേറ്റിട്ടുണ്ടെങ്കിൽ അതിനു കാരണം നാം തന്നെയാണ്. എല്ലാവരോടും ഒരേ അടുപ്പവും അന്ധമായ വിശ്വാസവും പ്രകടിപ്പിക്കുന്നതിലാണ് അതിലൂടെയാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. സൂക്ഷ്മമായ വിശകലനവും നിരീക്ഷണവും നടത്തിയതിനു ശേഷം മാത്രമേ അപരിചിതരോട് മനസ്സ് തുറക്കാവൂ. സ്വയം നഷ്ടപ്പെടുത്തുന്ന കർമ്മങ്ങൾ കൊണ്ട് ആർക്കും ഒരു പ്രയോജനവും ഉണ്ടാവില്ല. നിഷ്കളങ്കത അനാവശ്യ അവസരങ്ങളിൽ വാരി വിതറേണ്ട ആവശ്യമില്ല. സാമാന്യ യുക്തിയുടെ പരിധിക്കുള്ളിൽ നിന്ന് മാത്രം വേണം ശുദ്ധ മനസ്ഥിതിയെ വിലയിരുത്തുവാൻ. ഏതൊരാളും ആഗ്രഹിക്കുന്നത് പരിഗണനയും സ്നേഹവുമാണ്. അഴകിനെ സ്നേഹിക്കുമ്പോഴല്ല, ആഴത്തിൽ സ്നേഹിക്കുമ്പോഴാണ് ബന്ധങ്ങൾക്ക് മൂല്യമുണ്ടാവുന്നത്. ഈ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായത് എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവരും പറയുന്നത് കഴിഞ്ഞുപോയ സുന്ദരമായ കാലത്തെക്കുറിച്ചായിരിക്കും, കഴിഞ്ഞുപോയ നിമിഷങ്ങളെക്കുറിച്ചായിരിക്കും, കടന്നുപോയ ചില മുഖങ്ങളെയും അനുഭവങ്ങളെയും കുറിച്ചാവാം. എന്തുകൊണ്ടാണ് ആ പോയ കാലം അത്രയും മനോഹരമായതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇനി ഒരിക്കലും അത് തിരിച്ചു കിട്ടില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അത് അത്രമേൽ മനോഹരവും പ്രിയങ്കരവുമാകുന്നത്. നമ്മുടെ പക്കൽ ആവശ്യത്തിന് സമ്പത്തുണ്ടെന്ന് കരുതുക. അങ്ങനെയെങ്കിൽ അതിൽ നിന്നും കുറച്ച് ധനം അർഹിക്കുന്നവർക്ക് ദാനമായി നൽകാം. കാരണം ദാനം ദാരിദ്ര്യത്തെ ഇല്ലായ്മ ചെയ്യും. അർഹിക്കുന്ന പാത്രത്തിലെ ഭിക്ഷ നൽകാവൂ, അതായത് പാത്രമറിഞ്ഞ് ദാനം ചെയ്യുന്നതാണ് ഉത്തമം എന്നർത്ഥം. ക്ഷമയും മറ്റുള്ളവരെ കേൾക്കാനും പരിഗണിക്കാനുമുള്ള മനസ്സും നല്ല പെരുമാറ്റവും ദുഃഖത്തെ അകറ്റുന്നു. വിവേകം ഒപ്പം വിവേചന ബുദ്ധിയും അജ്ഞത അകറ്റുന്നു. യഥാർത്ഥ അറിവ് ഭയത്തെ ഇല്ലാതാക്കുന്നു. നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങളുണ്ട്. തെറ്റുകൾ ചെയ്യുന്നവർ പലപ്പോഴും സുരക്ഷിതരായി വിലസുന്നതും തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നവർ ഒറ്റപ്പെട്ടു പോകുന്നതും. അതിൻ്റെ അർത്ഥം തെറ്റുകൾക്ക് നേരെ കണ്ണടയ്ക്കണമെന്നല്ല. ഒന്നോ രണ്ടോ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഒരു ജനറലായ തീരുമാനം എടുക്കുന്നത് ഒട്ടും ശരിയല്ല. ജീവിതം വിജയപ്രദമാക്കാൻ നാം അഭിനയിക്കാൻ, അതും സാഹചര്യങ്ങൾക്കനുസരിച്ച്, പഠിക്കണമെന്നില്ല. വേണ്ടത് അഭിനയിക്കുന്നവരെ തിരിച്ചറിയാനുള്ള പാഠവമാണ്. നമുക്കൊരു സ്ഥാനവും വിലയും ഇല്ലാത്തിടത്ത് ആവശ്യത്തിലധികം സ്ഥലമുണ്ടെങ്കിലും ഇരിക്കാൻ മുതിരരുത്. അതേപോലെ നമുക്കൊരു വിലയും സ്ഥാനവും ഉള്ള സ്ഥലത്ത് സ്ഥലം ആവശ്യത്തിനില്ലെങ്കിൽ പോലും അഭിമാനത്തോടെ തലയുയർത്തി നിൽക്കാം. അവഗണനകൾ ഇല്ലാതെ തലയുയർത്തിപ്പിടിച്ച് നിൽക്കാനുള്ള ഇടങ്ങൾ എല്ലാവർക്കും ഉണ്ടാവട്ടെ. നമുക്ക് ഈ ഗാനമൊന്ന് കേട്ടാലോ?

ശ്രോതാക്കൾ ഇതുവരെ അരുണോദയത്തിലൂടെ കേട്ടത് വിചാരധാര, അവതരിപ്പിച്ചത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ് അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഇനി കേൾക്കാം മനോഹരമായ ഒരു ഗാനം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് ജൂലൈ മാസം 16-ാം തീയതി. മനുഷ്യ ചരിത്രത്തെ ആണവ യുഗത്തിലേക്ക് നയിച്ച ഭീതിതമായ ആദ്യത്തെ അണുബോംബ് പരീക്ഷണം നടന്നത് 1945 ജൂലൈ 16-നാണ്. അമേരിക്കയിലെ ന്യൂ മെക്സിക്കോയിലുള്ള മരുഭൂമിയിൽ വെച്ച് നടന്ന ട്രിനിറ്റി ടെസ്റ്റ് എന്നാണ് ഈ പരീക്ഷണം അറിയപ്പെടുന്നത്. 2-ാം ലോകമഹായുദ്ധകാലത്ത് അണുബോംബ് നിർമ്മിക്കാനായി അമേരിക്ക ആരംഭിച്ച മാൻഹട്ടൻ പ്രോജക്ടിന്റെ ഭാഗമായി ശാസ്ത്രജ്ഞൻ ജെ റോബർട്ട് ഓപ്പൺഹൈമറുടെ നേതൃത്വത്തിലാണ് ഇത് വിജയകരമായി പൂർത്തിയാക്കിയത്. ഇതിനുശേഷമാണ് ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും അമേരിക്ക ബോംബ് വർഷിച്ചത്. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ ചരിത്ര പ്രസിദ്ധമായ ദൗത്യത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് നാസയുടെ അപ്പോളോ 11 പേടകം ബഹിരാകാശത്തേക്ക് കുതിച്ചുയർന്നത് 1969 ജൂലൈ 16-നാണ്. ഫ്ലോറിഡയിലെ കെന്നഡി ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നും സാറ്റേൺ 5 റോക്കറ്റ് ഉപയോഗിച്ചായിരുന്നു വിക്ഷേപണം. നീലാംസ്ട്രോങ്, ബെസ് ഓൾഡ്രിൻ, മൈക്കൽ കോളിൻസ് എന്നീ 3 ബഹിരാകാശ സഞ്ചാരികളാണ് ഈ പേടകത്തിലുണ്ടായിരുന്നത്. ഈ യാത്രയാണ് ജൂലൈ 20 മനുഷ്യനെ ചന്ദ്രനിലിറക്കി ചരിത്രം കുറിച്ചത്. ഇന്ത്യയിലെ കാർഷിക മേഖലയിലെ ഗവേഷണങ്ങൾക്കും വിദ്യാഭ്യാസത്തിനും നേതൃത്വം നൽകുന്ന പരമോന്നത സ്ഥാപനമായ ഇന്ത്യൻ കൌൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച് നിലവിൽ വന്നത് 1929 ജൂലൈ 16-നാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇംപീരിയൽ കൌൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച് എന്ന പേരിലായിരുന്നു തുടക്കം. ഇന്ത്യയെ കൃഷിയിലും ഭക്ഷ്യ ഉൽപാദനത്തിലും സ്വയം പര്യാപ്തമാക്കിയ ഹരിത വിപ്ലവത്തിന് സാങ്കേതികവും ശാസ്ത്രീയവുമായ അടിത്തറ പാകിയത് ICAR ആണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കാർഷിക ഗവേഷണ ശൃംഖലകളിൽ ഒന്നാണ് ഇത്. ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ അട്ടിമറികളിലൊന്ന് ബ്രസീലിലെ പ്രശസ്തമായ മാരക്കാന സ്റ്റേഡിയത്തിൽ നടന്നത് 1950 ജൂലൈ 16-നാണ്. ലോകകപ്പിന്റെ നിർണായക മത്സരത്തിൽ സ്വന്തം നാട്ടുകാരായ 200,000 കാണികൾക്ക് മുന്നിൽ വെച്ച് ബ്രസീലിനെ 1-2 തകർത്ത് ഉറുഗ്വേ തങ്ങളുടെ 2-ാമത്തെ ലോകകപ്പ് കിരീടം സ്വന്തമാക്കിയത് ഈ ദിവസമായിരുന്നു. ബ്രസീലിന് സമനില മാത്രം മതിയായിരുന്ന കളിയിലാണ് ഉറുഗ്വേ അവിശ്വസനീയമായ വിജയം നേടിയത്. ബ്രസീലിയൻ കായിക ചരിത്രത്തിൽ ഇതൊരു വലിയ ദുരന്തമായി കണക്കാക്കപ്പെടുന്നു. ഈ സംഭവം മരക്കാനാസോ എന്നറിയപ്പെടുന്നു. ഇറാഖിന്റെ രാഷ്ട്രീയ ചരിത്രത്തെ ദശകങ്ങളോളം ഭയത്തിലും യുദ്ധത്തിലും നിർത്തിയ സേച്ഛാധിപതിയായിരുന്ന സദ്ദാം ഹുസൈൻ രാജ്യത്തിന്റെ പ്രസിഡന്റായി ഔദ്യോഗികമായി അധികാരമേറ്റെടുത്തത് 1979 ജൂലൈ 16-നാണ്. അന്നത്തെ പ്രസിഡന്റായിരുന്ന അഹമ്മദ് ഹസൻ അൽബക്കറിനെ പുറത്താക്കിക്കൊണ്ടാണ് അദ്ദേഹം അധികാരം പിടിച്ചെടുത്തത്. പിന്നീട് ഏതാണ്ട് 24 വർഷത്തോളം ഇറാഖിനെ ഭരിച്ച അദ്ദേഹം ഇറാൻ ഇറാഖ് യുദ്ധം, കുവൈറ്റ് അധിനിവേശം എന്നിവയ്ക്ക് കാരണക്കാരനായി മാറി. 2003 അമേരിക്കൻ അധിനിവേശത്തെ തുടർന്നാണ് അദ്ദേഹത്തിന്റെ ഭരണം അവസാനിച്ചത്. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നലകളിലെ ഇന്ന്. ഇനി കേൾക്കാം ഭക്തി സാന്ദ്രമാണ്.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. അന്ധവിശ്വാസങ്ങളുടെയും അനാവശ്യമായ ഭയത്തിൻ്റെയും വേലിക്കെട്ടുകൾക്കപ്പുറം ഭൂമിയുടെ ജൈവ വൈവിധ്യം നിലനിർത്തുന്നതിൽ നിശബ്ദമായി പങ്കുവഹിക്കുന്ന പ്രകൃതിയുടെ കാവൽക്കാർ. ഇന്ന് ജൂലൈ 16, ലോക സർപ്പദിനം. നൂറ്റാണ്ടുകളായി മനുഷ്യന്റെ ഭാവനകളിലും കഥകളിലും നിറഞ്ഞു നിൽക്കുന്ന, എന്നാൽ പലപ്പോഴും ക്രൂരമായി വേട്ടയാടപ്പെടുന്ന ഒരു ജീവിവർഗത്തെക്കുറിച്ച് ശാസ്ത്രീയമായ അവബോധം വളർത്താനായി നീക്കിവെച്ച ദിവസമാണ് ഇന്ന്. പ്രകൃതിയിലെ ഭക്ഷ്യശൃംഖല കൃത്യമായി മുന്നോട്ടു കൊണ്ടുപോകുന്നതിൽ ഇവയ്ക്ക് വലിയൊരു പങ്കുണ്ട്. പ്രത്യേകിച്ച് കാർഷിക മേഖലയിൽ വിളകൾ നശിപ്പിക്കുന്ന ജീവികളെ സ്വാഭാവികമായി നിയന്ത്രിച്ചു നിർത്തുന്നതിൽ ഇവ വഹിക്കുന്ന പങ്ക് സമാനതകളില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ പ്രകൃതിദത്തമായ കീടനിയന്ത്രണ സംവിധാനമായി ഇവയെ കണക്കാക്കാം. അടും പരിസ്ഥിതിയും സംരക്ഷിക്കപ്പെടണമെങ്കിൽ മനുഷ്യനൊപ്പം തന്നെ ഇത്തരം ജീവിവർഗങ്ങളും ഇവിടെ ജീവിക്കേണ്ടതുണ്ട്. നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന ഭൂരിഭാഗം പാമ്പുകളും അപകടകാരികളല്ല എന്നതാണ് യാഥാർത്ഥ്യം. ജീവഭയം കൊണ്ട് മാത്രമാണ് അവ മനുഷ്യനെ നേരിടാൻ മുതിരുന്നത്. അനാവശ്യമായ ഭയം കാരണം അവയെ തല്ലിക്കൊല്ലുന്ന രീതിക്ക് പകരം അവയുടെ സാന്നിധ്യമുണ്ടെങ്കിൽ വനം വകുപ്പിനെയോ അംഗീകൃത റെസ്ക്യൂർമാരെയോ വിവരമറിയിക്കാനുള്ള വിവേകമാണ് നമ്മൾ കാണിക്കേണ്ടത്. പരിസര ശുചിത്വം പാലിക്കുക വഴി ഇവ മനുഷ്യവാസ മേഖലകളിലേക്ക് എത്തുന്നതിനെ ഒരു പരിധിവരെ തടയാനും സാധിക്കും. ഭൂമി മനുഷ്യന് മാത്രമല്ല എല്ലാ ജീവജാലങ്ങൾക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണെന്ന വലിയൊരു സന്ദേശമാണ് ഈ ജൂലൈ 16 നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ശാസ്ത്രബോധത്തോടെ പ്രകൃതിയെ സമീപിക്കാൻ നമുക്ക് ശീലിക്കാം. കേൾക്കാം അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഈ വെളുപ്പം കാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ.
1: ട്യൂൺ ഇൻ ടു 90.4 അഹല്യ FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രൂ ആൻഡ് റൊമാൻ, പാലക്കാട്.
2: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
3: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ. ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സിൻസ് 1962.
4: Info@7.
5: നമസ്കാരം. Info@7 ആരംഭിക്കുന്നു. ഞാൻ സുനിൽ. സ്കൂൾ കോളേജ് ഗവേഷണ തലത്തിലുള്ള 13-ന് 37-ന് മധ്യപ്രായമുള്ള വിദ്യാർത്ഥികൾക്ക് നൂതന ആശയങ്ങൾ വികസിപ്പിക്കാനും പ്രാവർത്തികമാക്കാനും ആവശ്യമായ സാങ്കേതിക സാമ്പത്തിക സഹായങ്ങൾ നൽകുന്ന യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാം YIP 9.0 സംസ്ഥാനതല ഐഡിയ ലോഞ്ച് July 17 ഉച്ചയ്ക്ക് 2:30 പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും. മണ്ണാർക്കാട് MES ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന പരിപാടിയിൽ KDISC ജില്ലാ ഇന്നോവേഷൻ കൌൺസിൽ ചെയർപേഴ്സണും ജില്ലാ പഞ്ചായത്ത് ആക്ടിംഗ് പ്രസിഡന്റുമായ എൻ സരിത അധ്യക്ഷയാവും. YIP 8.0 മികച്ച പ്രകടനം കാഴ്ചവെച്ച സ്കൂളുകൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും ഇതോടൊപ്പം നടക്കും. പട്ടുനൂൽ കൃഷി മേഖലയിൽ അത്യാധുനിക സാങ്കേതിക വിദ്യ ലഭ്യമാക്കി കർഷകരെ കൂടുതൽ ശാക്തീകരിക്കുന്നതിനായി കേന്ദ്ര സിൽക്ക് ബോർഡ് MRMA 2.0 എന്ന പേരിൽ പുതിയ ക്യാമ്പയിന് തുടക്കം കുറിച്ചു. രാജ്യത്ത് തെരഞ്ഞെടുക്കപ്പെട്ട ജില്ലകളിൽ നടപ്പിലാക്കുന്ന പദ്ധതിയിൽ കേരളത്തിൽ നിന്ന് പാലക്കാട്, വയനാട് ജില്ലകളെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഗവേഷണ സ്ഥാപനങ്ങളിൽ വികസിപ്പിച്ചെടുക്കുന്ന പുതിയ സാങ്കേതിക വിദ്യകൾ കർഷകരിലേക്ക് നേരിട്ടെത്തിച്ച് ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക വഴി കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുകയാണ് പ്രധാന ലക്ഷ്യം. ദേശീയ ആരോഗ്യ ദൌത്യത്തിന് ജില്ലയിൽ വിവിധ തസ്തികകളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിന് ഓൺലൈനായി അപേക്ഷ ക്ഷണിച്ചു മെഡിക്കൽ ഓഫീസർ, അസിസ്റ്റന്റ് ക്വാളിറ്റി അഷ്വറൻസ് ഓഫീസർ, ഓഡിയോളജിസ്റ്റ് കം സ്പീച്ച് തെറാപ്പിസ്റ്റ്, ഓഡിയോമെട്രിക് അസിസ്റ്റന്റ്, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ, പാലിയേറ്റീവ് മെഡിക്കൽ ഓഫീസർ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ തസ്തികകളിലാണ് ഒഴിവ്. മെഡിക്കൽ ഓഫീസർ യോഗ്യത മോഡേൺ മെഡിസിനിൽ ബിരുദവും TCMC അല്ലെങ്കിൽ കേരള മെഡിക്കൽ കൌൺസിൽ സ്ഥിര രജിസ്ട്രേഷൻ, പ്രായപരിധി 67 വയസ്സ്. അസിസ്റ്റന്റ് ക്വാളിറ്റി അഷ്വറൻസ് ഓഫീസർക്ക് MHA അല്ലെങ്കിൽ ഹോസ്പിറ്റൽ മാനേജ്മെന്റിൽ MSc ബിരുദവും ഹോസ്പിറ്റൽ ക്വാളിറ്റി അഷ്വറൻസിൽ 2 വർഷത്തെ പ്രവൃത്തി പരിചയവും, പ്രായപരിധി 40 വയസ്സ്. റേഡിയോളജിസ്റ്റ് കം സ്പീച്ച് തെറാപ്പിസ്റ്റ്, ഓഡിയോമെട്രിക് അസിസ്റ്റന്റ്, ബാച്ചിലർ ഓഫ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജി, RCA രജിസ്ട്രേഷനും 3 വർഷത്തെ പ്രവൃത്തി പരിചയവും, പ്രായപരിധി 40 വയസ്സ്. സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ഏതെങ്കിലും വിഷയത്തിൽ ബിരുദവും സ്പെഷ്യൽ എഡ്യൂക്കേഷനിൽ BEd ബിരുദവും, 1 വർഷത്തെ പ്രവൃത്തി പരിചയവും, പ്രായപരിധി 40 വയസ്സ്. പാലിയേറ്റീവ് മെഡിക്കൽ ഓഫീസർ MBBSഉം കൌൺസിൽ രജിസ്ട്രേഷനും 1.5 മാസത്തെ BCCPM സർട്ടിഫിക്കറ്റ് നിർബന്ധം, പ്രായപരിധി 67 വയസ്സ്. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ +2 അല്ലെങ്കിൽ VHSC ബയോളജി ഗ്രൂപ്പ്, ഹെൽത്ത് ഇൻസ്പെക്ടർ ഡിപ്ലോമ, 1 വർഷത്തെ പ്രവൃത്തി പരിചയം, പാരാമെഡിക്കൽ കൌൺസിൽ രജിസ്ട്രേഷൻ, പ്രായപരിധി 40 വയസ്സ്. www.arogyakeralam.gov.in വഴി July 22 വൈകിട്ട് 5:00 അപേക്ഷ സമർപ്പിക്കണം. ദേശീയ ആരോഗ്യ ദൌത്യത്തിന് കീഴിൽ ജില്ലയിലെ വിവിധ തസ്തികകളിലേക്ക് കരാർ നിയമനം നടത്തുന്നതിനായി നടത്തിയ എഴുത്തു പരീക്ഷയുടെ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്കുള്ള അഭിമുഖം July 27-28 തീയതികളിൽ നടക്കും. സ്റ്റാഫ് നഴ്സ് അഭിമുഖം July 27, JPHN RBSK നഴ്സ് തസ്തികകളിലേക്കുള്ള അഭിമുഖം July 28 നടക്കും. ഓൺലൈനായി അപേക്ഷ നൽകിയവർക്ക് MLSP തസ്തികയിലേക്കുള്ള അഭിമുഖവും July 27 നടക്കും. പ്രായം, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം, രജിസ്ട്രേഷൻ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പും സഹിതം നൂറണി ശാരദാ ശങ്കര കല്യാണ മണ്ഡപത്തിന് സമീപത്തെ NHM ഓഫീസിൽ ഹാജരാകണം. മംഗളം ഗവൺമെന്റ് IT ഇൽ ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജ്മെന്റ് കമ്മിറ്റി നടത്തുന്ന SSLC പ്ലസ് ടു യോഗർക്കായി കേന്ദ്ര സർക്കാർ അംഗീകാരമുള്ള പ്രൊഫഷണൽ ഡിപ്ലോമ കോഴ്സുകൾക്ക് അപേക്ഷ ക്ഷണിച്ചു. ഒരു വർഷത്തെ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ഷിപ്പിംഗ് വെയർ ഹൌസ് ആൻഡ് മെറ്റീരിയൽ മാനേജ്മെന്റ്, ഡിപ്ലോമ ഇൻ പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സ്, 6 മാസത്തെ പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ടിഗൻ മിക് വെൽഡിംഗ് എന്നീ കോഴ്സുകൾക്ക് ITIയിൽ നേരിട്ടെത്തി പ്രവേശനം നേടാം. സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ജില്ലാ കാര്യാലയത്തിൽ ഗ്രാജുവേറ്റ് എഞ്ചിനീയറിംഗ് അപ്രന്റീസിനെ നിയമിക്കുന്നതിനായി വാക്കിംഗ് ഇന്റർവ്യൂ നടത്തുന്നു. പരിശീലന കാലാവധി 1 വർഷം. ഒരു ഒഴിവാണുള്ളത് സിവിൽ, കെമിക്കൽ അല്ലെങ്കിൽ എൻവയോൺമെന്റൽ ബ്രാഞ്ചുകളിൽ ബിടെക് ബിരുദമുള്ളവർക്ക് പങ്കെടുക്കാം. പ്രായപരിധി 28 വയസ്സ്. പ്രതിമാസ സ്റ്റൈപ്പൻഡ് 10,000 രൂപ. ബോർഡിൽ ഗ്രാജുവേറ്റ് എഞ്ചിനീയറിംഗ് അപ്രന്റീസായി മുൻപ് സേവനമനുഷ്ഠിച്ചവർക്ക് മാനദണ്ഡങ്ങൾ പാലിച്ച് പങ്കെടുക്കാം. വിദ്യാഭ്യാസ യോഗ്യത, മാർക്ക് ലിസ്റ്റുകൾ എന്നിവയുടെ അസൽ സർട്ടിഫിക്കറ്റുകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ 2 പകർപ്പുകളും പാസ്പോർട്ട് സൈസ് ഫോട്ടോയും പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റുകളും ഉണ്ടെങ്കിൽ അതും സഹിതം ജൂലൈ 22 ബുധനാഴ്ച രാവിലെ 11 ജില്ലാ പഞ്ചായത്തിന് സമീപമുള്ള ജില്ലാ കാര്യാലയത്തിൽ ഹാജരാകണം. ശ്രീകൃഷ്ണപുരം സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. യോഗ്യത ബന്ധപ്പെട്ട എഞ്ചിനീയറിംഗ് ശാഖയിൽ 1-ാം ക്ലാസോടെയുള്ള BE, BTech, ME, MTech ബിരുദം. അസൽ സർട്ടിഫിക്കറ്റുകൾ, തിരിച്ചറിയൽ രേഖകൾ സഹിതം ജൂലൈ 21 രാവിലെ 10 കോളേജിൽ ഹാജരാകണം. 10 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ക്ലാസ് എടുക്കാൻ കൂടി തയ്യാറായി വരണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. നെന്മാറ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലേക്ക് 2026-27 കാലയളവിലേക്ക് HMC മുഖേന വിവിധ തസ്തികകളിൽ താൽക്കാലിക നിയമനം നടത്തുന്നു. റേഡിയോഗ്രാഫർ, ലാബ് ടെക്നീഷ്യൻ, ഫാർമസിസ്റ്റ്, ഫിസിയോതെറാപ്പിസ്റ്റ്, ECG ടെക്നീഷ്യൻ, ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ, ഡ്രൈവർ, സെക്യൂരിറ്റി കം അറ്റൻഡർ എന്നീ തസ്തികകളിലാണ് ഒഴിവുകൾ. റേഡിയോഗ്രാഫർ DRT, DRRT, DMRT യോഗ്യതയും പാരാമെഡിക്കൽ കൌൺസിൽ രജിസ്ട്രേഷനും ഉണ്ടായിരിക്കണം. ലാബ് ടെക്നീഷ്യന് MLT ഡിപ്ലോമ അല്ലെങ്കിൽ BSc, ഫാർമസിസ്റ്റിന് DPharm അല്ലെങ്കിൽ BPharm കോഴ്സുകളുമാണ് യോഗ്യത. കൂടാതെ പാരാമെഡിക്കൽ കൌൺസിൽ രജിസ്ട്രേഷനും നിർബന്ധം. ഫിസിയോതെറാപ്പിസ്റ്റ് ഒഴിവിലേക്ക് ബാച്ചലർ ഓഫ് ഫിസിയോതെറാപ്പിയും ECG ടെക്നീഷ്യൻ തസ്തികയിലേക്ക് സർക്കാർ അംഗീകൃത ECG ആൻഡ് ഓഡിയോമെട്രിക് ടെക്നോളജി കോഴ്സുമാണ് യോഗ്യത. ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർ പ്ലസ് ടു പാസും PGDCA അല്ലെങ്കിൽ DCA, KGTE, ലോവർ ഹയർ സെക്രട്ടറിയൽ പ്രാക്ടീസ് യോഗ്യതയും വേണം. ഡ്രൈവർ 10-ാം ക്ലാസ് വിജയത്തോടൊപ്പം HMV ലൈസൻസും ബാഡ്ജും നിർബന്ധമാണ്. ആംബുലൻസ് ഡ്രൈവിംഗിൽ മുൻപരിചയമുള്ളവർക്ക് മുൻഗണന. സെക്യൂരിറ്റി, സെക്യൂരിറ്റി കം അറ്റൻഡർ തസ്തികയിലേക്ക് 10-ാം ക്ലാസ് വിജയമാണ് യോഗ്യത. ഡ്രൈവർ ഒഴികെ മറ്റ് തസ്തികകളിലേക്ക് അപേക്ഷിക്കുന്നവർ 40 വയസ്സിന് താഴെയുള്ളവരാകണം. ബയോഡേറ്റ, വിലാസം, യോഗ്യത, പ്രവൃത്തി പരിചയം തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം ജൂലൈ 22 രാവിലെ 11 നെന്മാറ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ കോൺഫറൻസ് ഹാളിൽ കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണം. നെന്മാറ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലേക്ക് സൌഖ്യം പദ്ധതിയുടെ ഭാഗമായി ദിവസവേതനാടിസ്ഥാനത്തിൽ ഡോക്ടർ, ഫാർമസിസ്റ്റ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നു. ഡോക്ടർ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് MBBSഉം TCMC രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം. ഫാർമസിസ്റ്റ് സർക്കാർ അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുമുള്ള BPharm അല്ലെങ്കിൽ DPharm, ബയോഡേറ്റയോടൊപ്പം യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം ജൂലൈ 22 രാവിലെ 11 നെന്മാറ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണമെന്ന് സൂപ്രണ്ട് അറിയിച്ചു. കഞ്ചിക്കോട് ന്യൂ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ഏരിയയിൽ ജില്ലാ പഞ്ചായത്തിന്റെ അധീനതയിലുള്ള സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്കിൽ മുറിയൊഴിവ്. മാസവാടക അടിസ്ഥാനത്തിൽ കമ്പ്യൂട്ടർ, കമ്പ്യൂട്ടർ അനുബന്ധ സംരംഭം തുടങ്ങുവാൻ ആഗ്രഹിക്കുന്ന സംരംഭകരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾ ജില്ലാ വ്യവസായ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കും. ആലത്തൂർ മിനി സിവിൽ സ്റ്റേഷനിലെ പൊതു ശൌചാലയം പണം ഈടാക്കി ഉപയോഗിക്കുന്ന വ്യവസ്ഥയിൽ നടത്തിക്കൊണ്ടുപോകുന്നതിന് ജൂലൈ 30 രാവിലെ 11 ലേലം ചെയ്യും. താൽപര്യമുള്ള വ്യക്തികൾക്കും കുടുംബശ്രീ യൂണിറ്റുകൾക്കും പങ്കെടുക്കാം. 1 വർഷമാണ് കരാർ കാലാവധി. കേരള ലോകായുക്ത തൃശൂർ, മൂവാറ്റുപുഴ, കോട്ടയം എന്നിവിടങ്ങളിൽ സിംഗിൾ ബെഞ്ച്, ഡിവിഷൻ ബെഞ്ച് സെറ്റിംഗ് നടത്തും. ജൂലൈ 21-22 തീയതികളിൽ തൃശൂർ ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസ് കോൺഫറൻസ് ഹാളിലും ജൂലൈ 23 മൂവാറ്റുപുഴ YMCA കോൺഫറൻസ് ഹാളിലും ജൂലൈ 24 കോട്ടയം PWD റെസ്റ്റ് ഹൌസ് മിനി കോൺഫറൻസ് ഹാളിലും ക്യാമ്പ് സെറ്റിംഗ് നടത്തും. രാവിലെ 10:30 സെറ്റിംഗ്. നിശ്ചിത ഫോമിലുള്ള പുതിയ പരാതികളും ക്യാമ്പുകളിൽ സ്വീകരിക്കും. കൊടുവായൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലേക്ക് HMC മുഖേന ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലികമായി ലാബ് ടെക്നീഷ്യൻ നിയമിക്കുന്നു. അപേക്ഷകർ 40 വയസ്സ് കവിയാത്തവരും DMLT അല്ലെങ്കിൽ BSc MLTയും പാരാമെഡിക്കൽ കൌൺസിലിന്റെ രജിസ്ട്രേഷൻ ലഭിച്ചവരുമായിരിക്കണം. നിശ്ചിത യോഗ്യതയുള്ള അപേക്ഷകർ ബയോഡേറ്റ, വയസ്സ്, യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് എന്നിവയുടെ അസൽ പകർപ്പ് സഹിതം ജൂലൈ 22 ഉച്ചയ്ക്ക് 2 ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചേരണമെന്ന് സൂപ്രണ്ട് അറിയിച്ചു. ചിറ്റൂർ ICDS പ്രോജക്ടിലേക്ക് ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് കരാർ അടിസ്ഥാനത്തിൽ വാഹനം ലഭ്യമാക്കുന്നതിന് മുദ്രവെച്ച ടെൻഡറുകൾ ക്ഷണിച്ചു. വാഹനത്തിന് 7 വർഷത്തിലധികം കാലപ്പഴക്കമുണ്ടായിരിക്കരുത്. ടാക്സി പെർമിറ്റ് നിർബന്ധമാണ്. ടെൻഡർ ഫോമുകൾ ജൂലൈ 29 ഉച്ചയ്ക്ക് 12 വരെ സ്വീകരിക്കും. പാലക്കാട് ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ 3 പ്രമുഖ സ്വകാര്യ സ്ഥാപനങ്ങളിലേക്കുള്ള ടീച്ചർ, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, അക്കാദമി കൌൺസിലർ, മെക്കാനിക്കൽ ഫാക്കൽറ്റി, അക്കൌണ്ടിംഗ് ഫാക്കൽറ്റി, സിവിൽ ഫാക്കൽറ്റി, ഫിനാൻഷ്യൽ മെക്കാനിക്കൽ കൺസൾട്ടന്റ്, മാനേജർമാർ, പാർട്ട് ടൈം എംപ്ലോയീസ് എന്നീ ഒഴിവുകൾ നികത്തുന്നതിനായി ജൂലൈ 18 രാവിലെ 10 ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ അഭിമുഖം സംഘടിപ്പിക്കുന്നു. SSLC, +2, ME, BE, BCOM, MCOM, BTEC, MTEC, ഡിപ്ലോമ ഇൻ സിവിൽ, MSc മാത്സ് ഡിഗ്രി യോഗ്യതയുള്ള എംപ്ലോയബിലിറ്റി സെന്ററിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമാണ് മേളയിൽ പ്രവേശനം. രജിസ്റ്റർ ചെയ്യാൻ താൽപര്യപ്പെടുന്നവർ ഏതെങ്കിലും തിരിച്ചറിയൽ രേഖയുടെ പകർപ്പും ഒറ്റത്തവണ രജിസ്ട്രേഷൻ ഫീസായി 300 രൂപയും സഹിതം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ എംപ്ലോയബിലിറ്റി സെന്ററിൽ നേരിട്ട് എത്തിച്ചേരണം. മുൻപ് പ്രൈവറ്റ് ജോലിക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർ രശീതി, ബയോഡേറ്റയുടെ പകർപ്പ് എന്നിവ ഹാജരാക്കിയാൽ മതിയാകും. പാലക്കാട് സർക്കാർ പോളിടെക്നിക് കോളേജിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ലാബിലേക്ക് കൺസ്യൂമബിൾസ് വാങ്ങുന്നതിന് കൊട്ടേഷൻ ക്ഷണിച്ചു. ജൂലൈ 29 ഉച്ചയ്ക്ക് 2 വരെ കൊട്ടേഷൻ സ്വീകരിക്കും. പാലക്കാട് ജില്ലയിലെ എയ്ഡഡ് സ്കൂൾ ജീവനക്കാരുടെ KSEPF ക്രെഡിറ്റ് കാർഡുകൾ പ്രസിദ്ധീകരിച്ചു. ജില്ലയിലെ എല്ലാ എയ്ഡഡ് സ്കൂൾ പ്രധാനാധ്യാപകരും ജൂലൈ 31 സ്കൂളിലെ എല്ലാ ജീവനക്കാരുടെയും ക്രെഡിറ്റ് കാർഡുകൾ വെരിഫിക്കേഷൻ ഗെയിൻ PF സെന്ററിൽ പൂർത്തിയാക്കണമെന്ന് വിദ്യാഭ്യാസ ഉപഡയറക്ടർ അറിയിച്ചു. ആലത്തൂർ ബസാർ റോഡിൽ മലമലമുക്ക് ജംഗ്ഷനിൽ വാഹനങ്ങൾ അപകടമില്ലാതെ സുഗമമായി കടന്നുപോകുന്നതിനായി ജൂലൈ 16 നിലവിലെ താൽക്കാലിക ട്രാഫിക് റൌണ്ട് എബൌട്ട് റോഡിന്റെ മധ്യത്തിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ മാറ്റി സ്ഥാപിക്കുന്നതായി ആലത്തൂർ പൊതുമരാമത്ത് നിരത്ത് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. സ്ഥിരമായ ട്രാഫിക് റൌണ്ട് എബൌട്ട് സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. Info@7 ഇതോടുകൂടി
4: ഈ വെളുപ്പം കാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ.
6: അത്തള പുത്തള തവളാച്ചി ചുക്കുമല്ലിരിക്കണ ചൂളാച്ചി.

0: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
1: അക്ഷരങ്ങൾ ആയുധമാകുന്ന, ചിന്തകൾ ചിറകുവിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്ന അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, കെ ആർ മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേശ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50-ലധികം പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്നൊരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26 തേർഡ് എഡിഷൻ.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.

0: and without break with Ahalya FM 90.4 kete kete kootu kooda സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനടങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗി ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.
2: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന, കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081 6951 5 9400 2 4 7 6 8 4. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
3: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
4: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
5: ഹലോ, നമസ്കാരം. എന്താ മക്കളെ രാവിലെ പരിപാടി? ചായയൊക്കെ കുടിച്ച്? ഇനിയിപ്പോ ജീവിതത്തിൽ എന്ത് ചെയ്യാൻ എന്ന് പറയുന്ന ചില മനുഷ്യരില്ലേ, അതായത് ചില അച്ഛനമ്മമാര് പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രത്യേകിച്ച് ഇപ്പൊ മക്കളുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് അവരൊക്കെ സെറ്റിലായി കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഇവര് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്റെ കടമകളെല്ലാം കഴിഞ്ഞു, ഇനിയൊന്നും ചെയ്യാനില്ല, ഇനിയിപ്പോ ജീവിതത്തിൽ എന്ത് ചെയ്യാൻ, ഒരു റിട്ടയർമെന്റ് ലൈഫ് അങ്ങ് ജീവിച്ചു തീർക്കാം. അങ്ങനെ പറയുന്ന ആളുകളുണ്ട്. അങ്ങനെ പറയുന്ന ആളുകളെ കാണുമ്പോ, അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ, കേട്ടോളൂ ഇത്, റിട്ടയർമെന്റ് ലൈഫ് എന്ന് പറയുന്നൊരു ലൈഫേ ഇല്ല. നിരന്തരം നിരന്തരം ഓടിക്കൊണ്ടേയിരിക്കുക, എന്തെങ്കിലും ചെയ്തുകൊണ്ടേയിരിക്കുക, അതാണ് ലൈഫ്. ഞാനൊരു സൂപ്പർ കഥ പറയട്ടെ, കഥ കേൾക്കാൻ റെഡിയാണോ? ലോകത്ത് 8,000 മീറ്ററിന് മുകളിൽ ഉയരമുള്ള എത്ര മൗണ്ടൻസ് ഉണ്ടെന്ന് അറിയാവോ? 8,000 മീറ്റർ എബവ് ഓൾട്ടിറ്റ്യൂഡിൽ നിൽക്കുന്ന എത്ര മൗണ്ടൻസ് ഉണ്ടെന്ന് അറിയാവോ? 14 മാത്രമേ ഉള്ളൂ. ആ ഹിമാലയൻ കൊടുമുടികൾ മുഴുവൻ വെറും 92 ദിവസങ്ങൾ കൊണ്ട് കയറിയ വേൾഡ് റെക്കോർഡിട്ട ഒരു ലേഡിയുണ്ട്. നോർവീജിയൻ മൗണ്ടനീർ ആയിട്ടുള്ള ക്രിസ്റ്റിൻ ഹാരില എന്നാണ് ആ ഒരു പുള്ളിക്കാരുടെ പേര്. 2023 ഈ ക്രിസ്റ്റിൻ ഹാരിലെയും അവരുടെ പാർട്ട്ണറായിട്ടുള്ള ടെൻജൻ ഷെർപ്പയും കൂടി അതങ്ങ് കീഴടക്കി. വലിയൊരു റെക്കോർഡാണത്. അപ്പോൾ എല്ലാവരും അത്ഭുതപ്പെട്ടു അല്ലേ. 92 ഡേയ്സ് കൊണ്ട് ഈ 14 മൗണ്ടൻസ് കയറി ഇറങ്ങി വന്നൊരു പുള്ളിക്കാരൻ, എൻ്റെ അമ്മ, എന്തൊരു സ്ത്രീയാണ് അവർ. നമ്മൾ അങ്ങനെ പ്രൗഡായിട്ട് കാണുന്ന ഒരു മൊമെൻറ്റ്. പക്ഷെ ട്വിസ്റ്റ് എന്താണെന്നോ, ഇത്രയും വലിയ റെക്കോർഡ് ഇട്ടിട്ട് ഈ ലേഡി എവിടെയെങ്കിലും പോയി റിലാക്സ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇല്ല. ഈ കൊടുമുടികളൊക്കെ കയറി കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരി ആകെ കടുത്ത ഡിപ്രഷനിലേക്കാണ് പോയത്. എന്താ കാരണം എന്നറിയാമോ? ഇനി എനിക്ക് കയറാൻ മലകളില്ലല്ലോ, ഇനി എനിക്ക് മൗണ്ടൻസ് ഒന്നും കീഴടക്കാനില്ല, അടുത്ത എൻ്റെ ലൈഫിലേക്ക് ചേർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ലക്ഷ്യങ്ങളില്ല, ഇനി എനിക്കൊരു ടാർഗറ്റ് ഇല്ല, ഇനി എന്താ ചെയ്യേണ്ടത്, ഇനി എനിക്കൊന്നും ചെയ്യാനില്ല എന്ന് ആലോചിച്ച് ലൈഫിൽ ഒന്നും ചെയ്യാനില്ലല്ലോ എന്ന് ആലോചിച്ച് ഡിപ്രഷനിലേക്ക് പോയി എന്നാണ്. ഇത് ശരിക്കും നടന്ന സംഭവമാണ് കേട്ടോ. കൊടുമുടി കയറി മുകളിൽ എത്തിയവർക്ക് പോലും അടുത്ത ലക്ഷ്യമില്ലെങ്കിൽ വട്ടാകും. അപ്പോൾ പിന്നെ ഒന്നും ചെയ്യാതെ ഇനി റിട്ടയർമെന്റ് ലൈഫാണ് ലൈഫിൽ, ഇനി ഒന്നും ചെയ്യാനില്ല, ഒന്നും വരാനില്ല എന്ന് പറഞ്ഞിരിക്കുന്നവർക്കുള്ള ഒരു ഗോൾഡൻ റൂൾ ഞാൻ രാവിലെ പറഞ്ഞു തരാം. ലക്ഷ്യങ്ങൾ അവസാനിക്കുന്നിടത്ത് ജീവിതം ബോറടിക്കാൻ തുടങ്ങും. അതുകൊണ്ട് ഒരെണ്ണം നിങ്ങൾ സാധിച്ചു കഴിഞ്ഞാൽ, ഒരു ലക്ഷ്യം നേടിയെടുത്തു കഴിഞ്ഞാൽ, അടുത്ത ടാർഗറ്റ് ഉടനെ സെറ്റ് ചെയ്യണം, അതിനുവേണ്ടി വർക്ക് ചെയ്യണം. റിട്ടയർമെന്റ് എന്നൊക്കെ പറഞ്ഞ് റെസ്റ്റ് എടുക്കാൻ നമ്മൾ റെഡി ആയിട്ടില്ല. ഒന്നിന് പുറകെ ഒന്നായി ചലഞ്ചുകൾ ഏറ്റെടുക്കുക. സോ മടി പിടിച്ചിരിക്കാതെ എഴുന്നേൽക്കൂ. സ്റ്റേ എനർജറ്റിക്. യു ആർ ലിസ്ണിംഗ് ടു അഹല്യ FM 90.4. കൂടെ ഞാൻ അഭിരാമിയാണുള്ളത്. സ്റ്റേ ട്യൂൺഡ്.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: വിശ്രമ ജീവിതം അല്ലെ, റിട്ടയർമെന്റ് ലൈഫ് അഥവാ വിശ്രമ ജീവിതം. ഈ കാര്യം പറയുമ്പോൾ എനിക്ക് ഈ വിശ്രമ ജീവിതം എന്ന് പറയാൻ തന്നെ ഒരു എന്തോ പോലെ. ഇത്രയും നാള് പണിയെടുത്തു, ഇനി കുറച്ച് വിശ്രമിക്കാം. പക്ഷെ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ വെറുതെ നമ്മൾ ഇരിക്കുന്ന ജീവിതം ശരിക്കും ഹെൽത്തി ആണോ? അതൊരു ജീവിതമാണോ? ആ ജീവിതത്തിൽ ഒരു ലൈഫ് ഉണ്ടോ? ലൈഫിലൊരു ലൈഫൊക്കെ വേണ്ടേ? ഇത് ഫഹദ് ഫാസിൽ പറഞ്ഞൊരു ഡയലോഗാണ്. വണ്ടി ഓടാതെ കിടന്നാൽ എഞ്ചിൻ എന്താവും? ജാമാകും. അതുപോലെ തന്നെയാണ് നമ്മളും. 55 വയസ്സിൽ ജോലിയിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ട് ചില ആളുകൾ ഡാൻസ് പഠിക്കാൻ പോകുന്നുണ്ട്, ചില ആളുകൾ ക്യാമറയും തൂക്കി ഫോട്ടോഗ്രാഫി പഠിക്കാൻ കാട് കയറി അഡ്വഞ്ചറസ് ആയിട്ട് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിക്ക് വേണ്ടിയിട്ട് പോകുന്നുണ്ട്, ചില ആളുകൾ ബ്ലോഗ് എഴുതാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എന്തൊരു എനർജിയാണ് അങ്ങനെയുള്ള മനുഷ്യരെ കാണാൻ. അതാണ് ഞാൻ പറഞ്ഞത്, മുന്നിലൊരു ലക്ഷ്യമില്ലാതെ പോകുന്നതേ ശരിക്കും ഡേഞ്ചറസ് ആണ്. മരണമാസമായിട്ട് ജീവിച്ച് കാണിച്ച കുറേ മനുഷ്യരുടെ കഥകൾ നമുക്ക് മുന്നിലുണ്ട്. ഹർബജൻ കൗർ എന്ന് പറയുന്ന ഒരു മുത്തശ്ശിയാണ്. അവര് വളരെ പോപ്പുലർ ആയിട്ട് അവർ അറിയപ്പെടുന്നത് ബർഫി വാലി നാനി എന്നാണ്. ബർഫി വാലി നാനി ഇപ്പൊ ഒരു 96-97 വയസ്സുണ്ട്. ഷീ ഈസ് സ്റ്റിൽ ഗോയിങ് സ്ട്രോങ്. 90 വയസ്സിലാണ് ഹർബജൻസ് എന്ന പേരിൽ സ്വന്തമായ ഒരു ബേസൻ ബർഫി ബിസിനസ് അവർ സ്റ്റാർട്ട് ചെയ്തത്. ഹർബജൻ കൗർ എന്നൊരു അമ്മയുടെ മുത്തശ്ശിയുടെ കഥയാണ് പറയുന്നത്. എനിക്കൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞ് റെസ്റ്റ് എടുക്കാൻ ആ അമ്മച്ചി തയ്യാറായില്ല. 90 വയസ്സില് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാണ് ചെയ്തത്. ഒരു ഒരു എന്റർപ്രണർ ആയിട്ട് മാറുകയാണ് ചെയ്ത്, ലോകത്തെ ഞെട്ടിക്കുകയാണ് ചെയ്തത്. മുന്നിലെ ലക്ഷ്യങ്ങൾ തീർന്നു പോയാൽ ആർക്കായാലും വിഷമം വരും. അതുകൊണ്ട് കയ്യിലുള്ള ടാർഗറ്റ് കഴിഞ്ഞാൽ അടുത്തത് ഉടനെ സെറ്റ് ചെയ്യുക. നൃത്തം പഠിക്കണോ? സ്റ്റാർട്ട് ചെയ്യുക. പാട്ട് പഠിക്കണോ? തുടങ്ങുക. പുതിയൊരു സ്കില്ല് പഠിക്കണോ? പ്രായം അതിൽ അവിടെ ഒരു വിഷയമല്ല. റിട്ടയർമെന്റ് ലൈഫ് എന്ന് പറയുന്ന ഒരു ലൈഫ് ഇല്ല, വിശ്രമ ജീവിതം എന്ന് പറയുന്ന ഒരു സംഗതിയേ ഇല്ല. ഉള്ളിൽ എപ്പോഴും ആവേശം ഉണ്ടാവണം. അപ്പൊ പിന്നെ മടിയെല്ലാം മാറ്റിവെച്ച് പുതിയൊരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ സ്റ്റെപ്പ് ചെയ്യണം. അടുത്തൊരു സൂപ്പർ ഹിറ്റ് ട്രാക്ക് നമുക്ക് കേൾക്കാം. എഴുത്തോലെയാണ് കൂടെയുള്ളത്. ഞാൻ അഭിരാമി, ആൻഡ് യു ആർ ഓൺ അഹല്യ FM 90.4.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
1: ആൻഡ് വി ആർ ബാക്ക്. നമ്മൾ ഈ ലക്ഷ്യങ്ങളെ കുറിച്ചും മരണം വരെ ആക്റ്റീവായിരിക്കുന്നതിനെ കുറിച്ചും ഒക്കെയാണല്ലോ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു കിടുക്കാച്ചി, ഒരു കിടുക്കൻ റിയൽ ലൈഫ് എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരട്ടെ. നിങ്ങൾ ഈ പൊളിറ്റീഷ്യൻസിനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? രാഷ്ട്രീയക്കാർ എന്ത് പ്രായമായാലും അവരൊക്കെ എങ്ങനെയാണിപ്പാ ഈ 80s, 90s ഒക്കെ ഇത്രയും യങ്ങായിട്ടും എനർജറ്റിക് ആയിട്ടും ഇരിക്കുന്നതെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർ കിടന്നുപോയാൽ തീർന്നു അല്ലേ? അങ്ങനെയാണ്, അതുവരെ അവര് സജീവമാണ്. ആ വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സജീവം. അങ്ങനെ സജീവമായി ഇരിക്കുന്നത് കൊണ്ടാണ് അവർ യങ്ങായിട്ടും എനർജറ്റിക് ആയിട്ടിരിക്കുന്നത്. രഹസ്യം എന്ന് പറഞ്ഞാൽ വലിയ രഹസ്യമല്ല, മരിക്കുന്നത് വരെ സജീവമാണ് എന്നൊരു രഹസ്യം മാത്രമേ ഉള്ളൂ. ഒരു ദിവസം പോലും വെറുതെ ഇരിക്കുന്നില്ല. രാവിലെ തൊട്ട് രാത്രി വരെ മീറ്റിംഗ്സ് ഉണ്ടാവും, പ്രസംഗങ്ങൾ ഉണ്ടാവും, യാത്രകൾ ഉണ്ടാവും, എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. കിടന്നു പോയി കഴിഞ്ഞാൽ തീർന്നു എന്ന് അവർക്കറിയാം അല്ലെ? നിരന്തരം ഓടിക്കൊണ്ടേയിരിക്കുന്നു. ആ ഒരു ആക്റ്റീവ് ലൈഫ് ഇൻ എവ്രി സെൻസ്, അതാണ് അവരെപ്പോഴും എനർജിയിൽ നിൽക്കുന്നത്. ഇപ്പൊ രാത്രി കിടക്കുന്ന സമയത്ത് വെറുതെ റീൽസ് കണ്ടുറങ്ങാതെ അടുത്ത ദിവസം നമ്മൾ ചെയ്ത് തകർക്കാൻ പോകുന്ന ടാർഗറ്റുകൾ നമ്മൾ മനസ്സിലങ്ങ് ഫിക്സ് ചെയ്യുക. നാളെ രാവിലെ ഞാൻ ഇത് ചെയ്യും, അതങ്ങ് തീർക്കും എന്ന് ഉറപ്പിച്ചിട്ടങ്ങ് കിടക്കുക. എന്നിട്ട് രാവിലെ അലാം അടിക്കുമ്പോൾ എങ്ങനെ ഉണരണം എന്നറിയാമോ? അയ്യോ, വീണ്ടും രാവിലെ ആയോ എന്ന് പറഞ്ഞ് മടി പിടിച്ചല്ല, ഉള്ളിലൊരു 1000 volts കറണ്ട് കയറിയ പോലെ ഈ ലോകം കീഴടക്കാൻ പോകുന്ന ഒരു സൂപ്പർ പവർ മൈൻഡ് സെറ്റോടെ വേണം നമ്മൾ ചാടി എഴുന്നേക്കാൻ. മനസ്സിൽ എപ്പോഴും ഓർക്കണം, ഒരു സൂപ്പർ ഹീറോയെ പോലെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. എന്തൊരു രസമായിരിക്കും ലൈഫ്! സജീവമായിരിക്കണം, ആക്റ്റീവ് ആയിരിക്കണം. മുന്നിൽ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ ഉള്ളപ്പോൾ മാത്രമാണ് ലൈഫ് ഫുൾ ജോയ് ആയിട്ടിരിക്കുക, ഫുൾ ഹാപ്പി ആയിട്ടിരിക്കുക. ലക്ഷ്യങ്ങളിലേക്ക് അങ്ങനെ നിർത്താതെ ഓടുമ്പോഴാണ് ജീവിതം ശരിക്കും സുന്ദരമാകുന്നത്. സ്റ്റേ ആക്റ്റീവ് ആൻഡ് സ്റ്റേ ട്യൂൺ ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
1: ഓൾ റൈറ്റ്, അപ്പോ ഇന്നത്തെ നമ്മുടെ ആ ഒരു വമ്പൻ മോർണിംഗ് റൈഡ് ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷേ നിങ്ങളുടെ ഉള്ളിലെ ആ കത്തുന്ന എനർജി ഒട്ടും കുറയാൻ പാടില്ല. ഓർക്കേണ്ട ഒരു കാര്യം ഞാൻ പറയട്ടെ, റിട്ടയർമെന്റും വിശ്രമ ജീവിതവും എന്നൊക്കെ പറയുന്നത് മനസ്സിൽ മാത്രം വിചാരിക്കുന്ന കാര്യങ്ങളായിരിക്കണം. നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ലൈവ് വയർ എപ്പോഴും കണക്റ്റഡ് ആയിരിക്കണം, ആക്റ്റീവ് ആയിരിക്കണം, സജീവായിരിക്കണം. ഞാൻ പറഞ്ഞ ആ രാഷ്ട്രീയക്കാരെ പോലെ, അല്ലെങ്കിൽ 90-ാം വയസ്സിലെ സ്റ്റാർട്ടപ്പ് തുടങ്ങിയ ഹർഭജൻ കൗർ എന്ന ആ മുത്തശ്ശിയെ പോലെ, മരണമാസമായിട്ട് അവസാന നിമിഷം വരെ ഫുൾ ഓൺ ഫുൾ പവറിൽ നമ്മൾ ജീവിച്ചു തീർക്കുക. ഒരൊറ്റ ജീവിതമല്ലേ നമുക്ക് എല്ലാവർക്കും ഉള്ളൂ, അതുകൊണ്ട് അടിച്ചു പൊളിച്ചു തന്നെ ജീവിക്കണ്ടേ. ഇന്നത്തെ ദിവസം നിങ്ങളുടെ കൈകളിലാണ്. സു കീപ് സ്മൈലിംഗ്, കീപ് മൂവിംഗ് ആൻഡ് ഓൾവേസ് റിമെമ്പർ, യു ആർ എ സൂപ്പർ ഹീറോ.

0: உங்க வாழ்க்கையின் ஒவ்வொரு தருணத்திலும் தங்கலட்சுமி சிட்பண்ட்ஸ் பிரைவேட் லிமிடெட் சின்ஸ் 1962.
1: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591

0: 9793
1: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ആറു വഴികൾ: ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്, എച്ച് ആർ, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ. രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
2: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
3: അതെ, ഫോക്സ്വാഗൻ ബൂട്ടിസ് 4 വാർഷികം ആഘോഷിക്കുകയാണ്.
4: ഈ സ്പെഷ്യൽ ഒക്കേഷനിൽ ഫോക്സ്വാഗൻ ബൂട്ടിസിനോടൊപ്പം 1.3 ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും 3 മാസത്തെ EMI ഹോളിഡേയും ഒപ്പം ചില മോഡലുകൾ ആകർഷകമായ വിലകളിൽ.
3: ഉടൻ ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ. TNC Apply.

ഇന്ന് രാവിലെ എഴുന്നേറ്റ് വന്ന ഓരോ അർജന്റീന ഫാൻസും സൂപ്പർ ഹാപ്പി ആയിരിക്കും, കാരണം അർജന്റീന ഫൈനലിലേക്ക് അങ്ങോട്ട് എത്തിയേക്കാണല്ലേ. തിങ്കളാഴ്ചയാവാൻ കാത്തിരിക്കുകയാണ് ഫുട്ബോൾ ഒരു ഇമോഷനായി കാണുന്ന ഓരോ ആരാധകരും. അപ്പൊ മണ്ടേയാണ് ഫൈനൽ നിശ്ചയിച്ചിട്ടുള്ളത് നമ്മുടെ ഫിഫ വേൾഡ് കപ്പിന്റെ. അർജന്റീന സ്പെയിൻ മത്സരത്തിൽ ആര് ജയിക്കും ആര് തോക്കും എന്നൊക്കെ നമുക്ക് കണ്ടറിയണം. ചില ആളുകളൊക്കെ ഇപ്പോഴേ ലീവിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് കേൾക്കാനും അറിയാനും ഒക്കെ സാധിച്ചിട്ടുള്ളത്. തിങ്കളാഴ്ചത്തേക്ക് ലീവ് ആയിരിക്കും, അല്ലെങ്കിൽ തിങ്കളാഴ്ച ഞാൻ ഹാഫ് ഡേ ആയിരിക്കും, ഈ ഗെയിം കണ്ടിട്ടേ ഞാൻ തിരിച്ചെത്തുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ അർജന്റീന ഫാനാണ് ലീവ് അപ്ലൈ ചെയ്യണമെങ്കിൽ, ലീവ് കൊടുക്കുന്നയാളിപ്പോൾ അർജന്റീനക്കാരനോ സ്പെയിനോ അല്ലാന്നുണ്ടെങ്കിൽ പണിപാളും അല്ലേ. അപ്പോൾ എന്തായാലും നമ്മൾ ആ ഒരു ഫൈനലിലേക്ക് എത്താൻ വേണ്ടിയിട്ട്, ഫൈനലിലേക്ക് എത്താൻ വേണ്ടി കുറേ നാളായിട്ട് നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പോൾ അർജന്റീന സ്പെയിൻ മത്സരം ഫൈനൽ എന്താകും എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. ആര് ജയിക്കും എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? നമുക്ക് ജസ്റ്റ് ഒരു പ്രവചനം നടത്തി നോക്കിയാലോ. ഞാൻ വ്യക്തിപരമായിട്ട് അർജന്റീന ടീമിൻ്റെ ഒപ്പം ആണെങ്കിലും ഒരുപാട് മത്സരങ്ങളിൽ ചിലപ്പോൾ ഞാൻ വിചാരിച്ചത് ഫ്രാൻസൊക്കെ ഫൈനലിൽ ഉണ്ടാവുന്നതാണ്. പക്ഷേ ഫൈനലിൽ ഫ്രാൻസിനെ നമ്മൾ കണ്ടില്ല. ഫ്രാൻസും സ്പെയിനും കൂടെയുള്ള മത്സരത്തിൽ സ്പെയിനാണ് ജയിച്ചേക്കുന്നത്. അപ്പോൾ എന്തായാലും സ്പെയിൻ അർജന്റീന മത്സരത്തിൽ ആരായിരിക്കും ജയിക്കുക, ആരാണ് ഇപ്രാവശ്യത്തെ ഫിഫ വേൾഡ് കപ്പ് തൂക്കുക എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും പ്രവചനം ഉണ്ടെങ്കിൽ ഇന്ന് എന്റെ അടുത്ത് പറയാം. ഗുഡ് മോർണിംഗ് മൈ ഡിയർ ഡാർലിംഗ് ലിസ്ണേഴ്സ്, അഹല്യ വിഷസ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, കൂടെ ഞാൻ അഭിരാമിയാണുള്ളത്. എന്തെല്ലാം വിശേഷം, നല്ലൊരു വ്യാഴാഴ്ച ദിവസമാണ് അല്ലെ, ഒരു ബ്യൂട്ടിഫുൾ ഡേ ആണ്. മഴയൊക്കെ പെയ്യേണ്ട സമയമാണ്, പക്ഷേ മഴയില്ല, എവിടെ പോയി മഴ എന്ന് നമ്മളിങ്ങനെ ആലോചിക്കുന്ന സമയമാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആവട്ടെ ഇന്നത്തെ ഈ ഒരു ദിവസം, ഒരു ബ്യൂട്ടിഫുൾ ഡേ ആവട്ടെ എന്ന് വിഷയമാണ്. ചില സിനിമകൾ കാണുന്ന സമയത്ത് നമ്മൾ ആ സിനിമകളിലെ കാണുന്ന സ്ഥലങ്ങൾ, നമ്മൾ പോയിട്ടില്ലാത്ത സ്ഥലങ്ങളാണെങ്കിലും നമ്മൾ പോയ പോലൊരു ഫീല് തോന്നും നമ്മൾ ഈ സിനിമകൾ കണ്ടു കഴിയുമ്പോഴത്തേക്ക്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ചിന്ന ചിന്ന ആസേ എന്നൊരു സിനിമ കണ്ടു. ഈ സിനിമ കാണുന്ന സമയത്ത് അതൊരു കുഞ്ഞു സിനിമയാണ്, ഒരു ചെറുകഥ വായിക്കുന്ന പോലത്തെ ഒരു ഫീലാണ് നമ്മൾ ആ സിനിമ കാണുമ്പോൾ നമുക്ക് കിട്ടുക. അപ്പോൾ ആ സിനിമ കണ്ടു കഴിയുമ്പോഴത്തേക്കും നമ്മൾ പോവാത്ത, ഞാൻ പോയിട്ടില്ലാത്തൊരു സ്ഥലമാണ് വാരണാസി. പക്ഷേ എല്ലാ മനുഷ്യരും പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണല്ലോ വാരണാസി എന്ന സ്ഥലം. അപ്പോൾ ഈ സിനിമ കണ്ടു കഴിയുമ്പോഴത്തേക്കും നമുക്ക് വാരണാസി പോയി കഴിഞ്ഞൊരു ഫീല്, ആ ഒരു വൈബ് നമുക്ക് കിട്ടും. ചില സിനിമകൾ അങ്ങനെയില്ലേ, ഇപ്പോൾ നമ്മൾ മഞ്ഞുമൽ ബോയ്സ് കാണുമ്പോഴത്തേക്കും ഗുണ കേവിൽ പോയൊരു ഫീല് കിട്ടും നമുക്ക്. അതേപോലെ നമുക്ക് പോവാത്ത സ്ഥലങ്ങളുടെ ഫീല്, ആ പോവാത്ത സ്ഥലങ്ങളുടെ ഫീല് തരുന്ന ചില സിനിമകളുണ്ട്. മലയാളത്തിലും തമിഴിലും ഒക്കെ അങ്ങനെ കുറേ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എനിക്ക് വേറൊരു കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത്, അരവിന്ദന്റെ അതിഥികൾ എന്ന സിനിമ കാണുന്ന ഓരോരുത്തർക്കും മൂകാംബിക പോയൊരു ഫീല് കിട്ടുന്നതാണ്. എല്ലാവരും ആ സിനിമ കണ്ട എല്ലാ ആളുകളും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, എനിക്ക് അറിയില്ല ഈ ഒരു സ്ഥലം, പക്ഷെ എന്നാലും അവിടെ പോയൊരു ഫീല് കിട്ടി എന്നാണ് പല ആളുകളും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ കുറേ സിനിമകളുണ്ട്, നമുക്ക് ആ സിനിമകൾ കാണുന്ന സമയത്ത് നമ്മൾ ആ സ്ഥലത്ത് ചെന്നെത്തിയ പോലത്തെ ഒരു ഫീലായിരിക്കും. അങ്ങനെ കുറേ നല്ല സിനിമകളെക്കുറിച്ചും ഇങ്ങനെ നല്ല സ്ഥലങ്ങൾ കാണിച്ചു തന്ന സിനിമകളെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മൾ പോകാത്ത സ്ഥലങ്ങൾ ഈ സിനിമ കണ്ടു കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആ സ്ഥലത്ത് പോയൊരു ഫീലിംഗ് നമുക്ക് കിട്ടുന്ന, അങ്ങനെ ആ ഒരു ഫീലിംഗ് നമുക്ക് തന്ന സിനിമകളെക്കുറിച്ച് ഇന്ന് സംസാരിക്കാം. ഒപ്പം ഫിഫ വേൾഡ് കപ്പിൽ ആരായിരിക്കും ഇപ്രാവശ്യത്തെ കപ്പ് തൂക്കുക, എന്താണ് നിങ്ങളുടെ പ്രവചനം, അർജന്റീന ഓർ സ്പെയിൻ, അതും എന്റെ അടുത്ത് വിളിച്ച് പറയാം. ഓൺ 8281509000 എന്ന നമ്പറിലേക്ക്, 82 81 50 90 00.

0: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ. നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ
2: 9 4 3 4 1 4 അതെ ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം. പഠിക്കൂ, ബിടെക് ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ്, കേരളത്തിലെ നമ്പർ 1 ക്യാമ്പസിൽ നിന്നും. നേവൽ ആർക്കിടെക്ട് മുതൽ ഓഫ് ഷോർ എഞ്ചിനീയറിംഗ് വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
3: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്
2: തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രമതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
3: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: അക്ഷരങ്ങൾ ആയുധമാകുന്ന, ചിന്തകൾ ചിറകുവിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്ന അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, കെ ആർ മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേഷ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50-ലധികം പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്നൊരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26 തേർഡ് എഡിഷൻ.
4: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
5: അങ്ങനെ സമയം നോക്കുകയാണെങ്കിൽ 8 മണി കഴിഞ്ഞ് 14 മിനിറ്റ് ആണ് സ്റ്റുഡിയോ ക്ലോക്കിൽ. നമ്മളൊരു സ്ഥലത്ത് പോയൊരു ഫീലിംഗ് നമുക്ക് തന്ന സിനിമകൾ, നമ്മൾ ആ സ്ഥലത്ത് പോകണം എന്നില്ല, നമ്മൾക്ക് ആ സിനിമ മാത്രം കണ്ടാൽ മതി ആ സ്ഥലത്ത് പോയ ഫീലിംഗ് കിട്ടും. അങ്ങനെ കുറേ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് മലയാളത്തിൽ, കുറെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നണേ. എന്തായാലും നമുക്ക് ആദ്യത്തെ കോളറിലേക്ക് പോവാം. ആരാണിത് നോക്കട്ടെ. ഹലോ, ഗുഡ് മോർണിംഗ്.
6: ഹലോ, ഗുഡ് മോർണിംഗ്.
5: ഗുഡ് മോർണിംഗ്. ഇതാരാ സംസാരിക്കണേ?
6: എന്റെ പേര് ഗോപിക.
5: ഗോപിക, ഗോപിക എവിടുന്നാ വിളിക്കണേ?
6: ഗോപിക കണ്ണൂരിൽ നിന്നാണ് വിളിക്കുന്നത്.
5: കണ്ണൂരിൽ നിന്നാണ് ആദ്യമായിട്ടാണോ വിളിക്കണേ? മുന്നേ വിളിച്ചിട്ടുണ്ടോ?
6: മുന്നേ ഞാൻ വിളിച്ചിട്ടില്ല, ഞാൻ ഇങ്ങനെ കേൾക്കാറുണ്ട് പക്ഷെ വിളിച്ചിട്ടില്ല ഇതുവരെ.
5: ഓക്കേ, അതെന്താ വിളിക്കാത്തെ?
6: ഇതെങ്ങനെ വിളിക്കുന്നത്? ഒരു ക്രിഞ്ച് പരിപാടി ആണല്ലോ, അതുകൊണ്ട് ഞാൻ വിളിക്കാത്തതായിരുന്നു.
5: ഓക്കേ, അപ്പൊ ഇപ്പൊ ക്രിഞ്ച് പരിപാടി ഏറ്റെടുക്കാന്ന് വിചാരിച്ചു അല്ലേ? ഓക്കേ, അപ്പൊ പറയൂ, ഈ ഫുട്ബോൾ മത്സരം കാണുന്ന ആളാണോ?
6: സ്ഥിരമായിട്ട് ഞാൻ അങ്ങനെ കാണാം, കുറച്ച് എനിക്ക് വലിയ താല്പര്യമില്ല, പക്ഷെ ഇത് കുറച്ച് ആവേശകരമായ ഒരു ഏരിയ ആണല്ലോ.
5: അതുകൊണ്ട്
6: ഞാൻ ചെറുതായിട്ട് ഇപ്പൊ സെമി ഫൈനൽസ് ആൻഡ് ഫൈനൽസ് കാണാൻ പ്രിപ്പയർ ആണെങ്കിൽ.
5: ആരായിരിക്കും അപ്പൊ കപ്പെടുക്കുക?
6: കപ്പെടുക്കാൻ അറിയില്ല, അർജന്റീന ആയിരിക്കും പറഞ്ഞു, വലിയ ഐഡിയ ഇല്ല. എന്നാൽ അർജന്റീന അവിടെ വന്നാണ് അർജന്റീന ഫാൻസിനും കൂടി വേണ്ടി എന്റെ ഒരു ആഗ്രഹം.
5: ഓക്കെ, അർജന്റീന ഫൈനലിൽ എത്തിയ കാര്യം അറിഞ്ഞിരുന്നോ?
6: അങ്ങനെ
5: അടിപൊളി അടിപൊളി. അപ്പൊ ഗോപിക വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
6: വീട്ടില് അച്ഛൻ അമ്മ ചേച്ചി ഇത്രയും പേരുള്ളൂ.
5: ആഹാ, എല്ലാവർക്കും സുഖല്ലേ?
6: എല്ലാവർക്കും സുഖം.
5: അപ്പൊ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് പക്ഷെ ഇതൊന്നും അല്ല, ഫുട്ബോളൊന്നും അല്ല, പേടിക്കണ്ട. ഓക്കെ, നമ്മളൊരു സിനിമ കാണുമ്പോ ആ സിനിമ കണ്ടിട്ട് ആ സ്ഥലത്ത് നമ്മൾ പോയ പോലെ ഒരു ഫീല് തന്ന സിനിമകള് ഓർമ്മയുണ്ടോ ഏതെങ്കിലും?
6: ആ സ്ഥലത്ത് എത്തിയത് പോലുള്ള ഫീൽ അല്ലേ,
5: ആ ഒരു വൈബ് നമുക്ക് കിട്ടി. നമുക്ക് ആ സ്ഥലത്ത് പിന്നെ പോവണ്ട, പക്ഷെ കാണുമ്പോഴൊക്കെ നമ്മൾ ആ സ്ഥലത്ത് ചെന്ന പോലത്തെ ഒരു ഫീലാണ്.
6: ഓക്കെ, ഫസ്റ്റ് മൈൻഡിലേക്ക് വരുന്ന അരവിന്ദന്റെ അതിഥികളുടെ സിനിമ ഇല്ലേ, ആ സിനിമ ഫസ്റ്റ് മൈൻഡിലേക്ക് വരുന്നത്.
5: ഓക്കെ,
6: പിന്നെ
5: മൂകാംബിക പോയ ഒരു ഫീല് തരും അല്ലേ?
6: അതെ, ബിക്കോസ് ഞാൻ ഇതുവരെ ഞാൻ മൂകാംബിക പോയിട്ടില്ല
5: ഞാനും.
6: അപ്പോ അവിടുത്തെ ഒരു സെറ്റപ്പ് എന്തൊക്കെയാണെന്നൊക്കെ അത് കണ്ടപ്പോഴാണ് എനിക്ക് ഒരു ബ്രീഫ് ഐഡിയ എങ്കിലും കിട്ടിയത്.
5: ഓക്കെ, അടിപൊളി.
6: ഇപ്പോ സ്വപ്നക്കൂട് കണ്ടപ്പോ പോണ്ടിച്ചേരി പോയതുപോലത്തെ ഫീല് തോന്നിയിട്ടുണ്ടായി. പക്ഷെ പോണ്ടിച്ചേരി ശരിക്കും മനസ്സിലായി സ്വപ്നക്കൂട് അല്ല പോണ്ടിച്ചേരി എന്നുള്ളത്.
5: ആഹാ, അപ്പൊ സ്വപ്നക്കൂട് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കാണ് പോണ്ടിച്ചേരിയിൽ പോയത് അല്ലേ?
6: പോയത്, അതിന് ശേഷമാണ് പോയത്. പക്ഷെ അവിടെ എത്തിയപ്പോഴേക്കും അത് മറ്റൊരു തമിഴ്നാട് മാത്രമായിരുന്നു. പോണ്ടിച്ചേരിയുടെ ഏതോ ഒരു സ്പെഷ്യൽ സ്ഥലം മാത്രമേ ആ സ്വപ്നക്കൂടിൽ കാണിച്ചിട്ടുള്ളൂ. ബാക്കിയെല്ലാം പക്ക നമ്മളെ കോയമ്പത്തൂരൊക്കെ പോലത്തെ ഒരു തമിഴ്നാട്, അത്ര ഉള്ളു പോണ്ടിച്ചേരി.
5: ഓക്കെ, അപ്പൊ സ്വപ്നക്കൂട് എന്ന സിനിമ, അരവിന്ദന്റെ അതിഥികൾ, ഈ രണ്ട് സിനിമകൾ കാണുമ്പോ നമ്മൾ ഒരു എസ്കേപ്പ് അങ്ങ് നടത്തും പോണ്ടിച്ചേരിയിലേക്കും മൂകാംബികയിലേക്കും അല്ലേ?
6: മൂകാംബികയിലേക്ക്.
5: ഓക്കെ, അപ്പൊ ഇന്ന് ആർക്കാണ് വിശ്വസ് കൊടുക്കണ്ടേ? പറയൂ.
6: വിശ്വാസം നമുക്ക് അർജന്റീന ഫാൻസ് തന്നെ ആയിക്കോട്ടെ. സ്പോർട്സ് കാണാറില്ലെങ്കിൽ നമുക്ക് അവർക്കും ഡെഡിക്കേറ്റ് ചെയ്യാലോ.
5: ഡെഡിക്കേറ്റ്
6: ജയിച്ച്, അതെ ജയിച്ച്, കഴിഞ്ഞ മത്സരത്തിലൊക്കെ എന്തൊക്കെയോ കൊറേ അലിഗേഷൻസ് ഒക്കെ വന്ന് അവരാകെ കുറെ കുറെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. എന്തായാലും അവര് ഫൈനൽസിൽ എത്തി അർജന്റീന. അപ്പൊ അർജന്റീന ഫാൻസ് ഉണ്ടായിക്കോട്ടെ ഫുൾ ഡെഡിക്കേഷൻ.
5: ഓക്കെ, അപ്പൊ പ്രവചിക്കുന്നത് അർജന്റീന ജയിക്കുന്നതാണ്? എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പൊ നമ്മളെ വിളിച്ചത് ഗോപികയാണ്. ഗോപിക പറഞ്ഞിരിക്കുന്ന അർജന്റീന ജയിക്കുന്നതാണ്. ഫാനോ അല്ലെങ്കിൽ ഫുട്ബോൾ ഇങ്ങനെ കാണുന്ന ആളോ ഒന്നും അല്ല, പക്ഷെ ഗോപികയുടെ മനസ്സ് പറയുന്നത് അർജന്റീന ആയിരിക്കും ഇന്നത്തെ ഈ ഫൈനല് തൂക്ക എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പൊ പ്രവചനങ്ങള് പറയാം. പിന്നെ ഗോപിക പറഞ്ഞ രണ്ട് സിനിമകൾ, സ്വപ്നക്കൂട്, ഓഫ്കോഴ്സ് നമുക്ക് സ്വപ്നക്കൂട് കാണുന്ന സമയത്ത് നമുക്ക് തോന്നും അല്ലെ പോണ്ടിച്ചേരിയിൽ എത്തിയെന്ന്. പക്ഷെ അതിന്റെ ഒരു കുഞ്ഞു പാർട്ട് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പോ നെക്സ്റ്റ് കോളറിലേക്ക് കൂടെ പോവാം, ആരാണെന്ന് നോക്കട്ടെ. ഹലോ,
7: ഹലോ, ഗുഡ് മോർണിംഗ് ഡാർലിംഗ്.
5: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഷക്കീല ചേച്ചി, എന്താണ് വിശേഷം? സുഖല്ലേ? ഓക്കെ, എന്താണ്, ഒരു എനർജി കുറവുണ്ടല്ലോ സാധാരണയെ അപേക്ഷിച്ച്. ഓക്കെ, അപ്പോ എല്ലാം റെഡിയാണ് അല്ലേ? അപ്പൊ വേൾഡ് കപ്പ് ഫൈനൽ വരികയാണ് ഇപ്പൊ മൺഡേ അല്ലെ? മൺഡേ മോർണിംഗ് 12:30 ആ ഒരു ഗെയിം ഉള്ളത്. സ്പെയിൻ അർജന്റീന രണ്ടുപേരും കൂടെ മത്സരിക്കും. ആര് ജയിക്കും?
7: എനിക്കൊരു 90% വേണ്ടി ഉറപ്പ് അർജന്റീന ജയിക്കുന്നതാണ്. കാരണം അർജന്റീനന്റെ ഏകദേശം എല്ലാ കളിയും കണ്ടു, ഇന്നലെ ഇരുന്ന് കണ്ടു. അപ്പൊ നിരാശയിലേക്ക് പോകുമ്പോഴേക്കും അർജന്റീന ഗോൾ അടിക്കുന്ന ഒരു ഇതാണ് ഈ കഴിഞ്ഞ കളികളിലൊക്കെ കണ്ടത്. ഒരു 9 മിനിറ്റിന് ശേഷം അവര് തുടരെ തുടരെ ഗോൾ അടിച്ച് നമ്മളൊക്കെ അമ്പരപ്പിച്ചു ഇതുവരെയുള്ള കളിയിലൊക്കെ.
5: അതാണ്. അപ്പോ അർജന്റീനക്ക് ഇപ്പൊ 2 ഗോള് കേട്ടോ. സ്പെയിൻ 0-0 നിൽക്കുകയാണ്, 2-0 നിൽക്കുകയാണ്. മുന്നേ വിളിച്ച ആള് പറഞ്ഞത് അർജന്റീന എന്നാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ്.
7: അവർക്ക് ആ ഒരു പിന്നെ എന്താ പറയാ, ഒരു അത് ആ അവസാന നിമിഷത്തിലാണെങ്കിലും അവർക്ക് കളി ജയിപ്പിക്കാനുള്ള ഒരു കഴിവ് ഉണ്ടെന്നാണ് എന്റെ ഒരു വിശ്വാസം.
5: ഓക്കെ, അപ്പൊ നമ്മൾ എന്തായാലും കാത്തിരുന്ന് കാണാം അർജന്റീന ജയിക്കോ. ഷക്കീല ചേച്ചി പറഞ്ഞതുപോലെ അർജന്റീന ജയിക്കോ നമുക്ക് നോക്കിയിരുന്ന് കാണാം. ഷക്കീല ചേച്ചി പറഞ്ഞതുപോലെ അർജന്റീന ജയിക്കോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കിയിരുന്ന് കാണാന്ന്. എന്തായാലും നമുക്ക് ഫൈനൽ എത്തട്ടെ, നമുക്ക് എല്ലാവർക്കും കാത്തിരുന്ന് കാണാം. അപ്പൊ അർജന്റീനക്ക് എന്തായാലും ഒരു ഗോൾ അങ്ങ് കൊടുത്തേക്കാണ് ഷക്കീല ചേച്ചി, ജയിക്കും. അപ്പൊ ചേച്ചി, ഈ സിനിമ കണ്ടു കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആ സ്ഥലത്ത് പോയ ഫീലിംഗ് ഷക്കീല ചേച്ചിക്ക് തന്ന സിനിമകളുണ്ടോ? അങ്ങനെയുള്ള സിനിമകളെ കുറിച്ച് പറയുമ്പോ ഏത് സിനിമയാ മനസ്സിലേക്ക് വരണേ?
7: അത് ഏതാണെന്നൊന്നും ഓർമ്മയില്ല, പക്ഷെ ചില സിനിമകൾ കണ്ടാലൊക്കെ ഇങ്ങനെ തോന്നും നമ്മൾ അവിടെ എത്തിപ്പെട്ട ഒരു ഫീലിംഗ്.
5: കൃത്യമായിട്ട് ഓർക്കണില്ല. അപ്പൊ ഇന്ന് എന്തായാലും ഇന്ന് മുഴുവനും ഇരുന്ന് ആലോചിക്കുക, എന്നിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു മെസ്സേജ് അയച്ചിടണം ഇതിലേക്ക്. ഓക്കെ,
7: എനിക്ക് ആലോചിക്കാൻ സമയം കിട്ടിയില്ല, അഭിരാമിയുടെ ടോപ്പിക് കേട്ടു
5: എന്തായാലും ആലോചിക്ക്. ഇന്നത്തെ ബൈ ദി എൻഡ് ഓഫ് നമ്മുടെ ഷോ എന്തായാലും കിട്ടിയിരിക്കും. ഷക്കീല ചേച്ചി, ഇന്ന് ആർക്ക് വിഷസ് കൊടുക്കണ്ടേ പറയൂ?
7: മെസ്സേജ് മെസ്സേജ് അയക്കാം എല്ലാവർക്കും, എന്നെ കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും.
5: ഓക്കെ,
7: ഗുഡ് ഡേ വിഷ് ചെയ്യുന്നു അർജന്റീനയ്ക്കും.
5: ഓക്കെ, താങ്ക് യു സോ മച്ച്, ബൈ ബൈ, നല്ലൊരു ദിവസം ആവട്ടെ കേട്ടോ. അപ്പൊ നമ്മളെ വിളിച്ചത് ഷക്കീല ചേച്ചിയാണ്. അപ്പൊ ഷക്കീല ചേച്ചിയും പറയുന്നത് അർജന്റീന ആയിരിക്കും കപ്പ് എടുക്കുക എന്നുള്ളതാണ്. കാരണം മത്സരങ്ങൾ അവസാന ലാപ്പിലേക്ക് എത്തുമ്പോഴത്തേക്കും ആയിരിക്കും ചിലപ്പോ ഈ ഗോൾ വലയത്തിലേക്ക് അർജന്റീന പവർഫുൾ ആയിട്ടുള്ള ഗോൾ അടിക്കണേ. നമ്മൾ ഈ ഒരു വേൾഡ് കപ്പിൽ അങ്ങനെയായിരുന്നു, ലാസ്റ്റ് മിനിറ്റിലേക്ക് വരെ ആ ഒരു മാജിക് ഓഫ് ദ ഗെയിം ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് നമ്മുടെ ഇമോഷൻ ഇങ്ങനെ ഹൈ ആയി നിൽക്കുമ്പോഴത്തേക്കും ആയിരിക്കും അർജന്റീന. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം ആരാണ് വിന്നർ എന്നുള്ളത്. കാത്തിരിക്കണം, ഒരു നാല് ദിവസം കൂടെ കാത്തിരിക്കണം. നെക്സ്റ്റ് കോളർ എത്തിയിട്ടുണ്ട്, ആരാണെന്ന് നോക്കട്ടെ. ഹലോ,
8: ഹലോ, ഗുഡ് മോർണിംഗ്.
5: ഗുഡ് മോർണിംഗ്, ഇതാരാ സംസാരിക്കണേ? സുചിത്ര ചേച്ചി. കൊറേ നാളായി സുചിത്ര ചേച്ചിയോട്
8: സംസാരിച്ചിട്ടില്ലേ?
5: ഞാനൊന്ന് റെഡിയായി വരുമ്പോഴത്തേക്കും എല്ലാം അവിടെ കഴിയുന്നല്ലേ?
8: അതെ.
5: അപ്പൊ സുഖല്ലേ? സുഖായിട്ടിരിക്കുന്നില്ലേ?
8: ഇവിടെ
5: എല്ലാവർക്കും സുഖം. എന്താണ് അവിടെ ബ്രേക്ക്ഫാസ്റ്റ്?
8: ബ്രേക്ക്ഫാസ്റ്റ് പൊറോട്ടയുണ്ട്.
5: ഓഹോ, ഓക്കെ. മോർണിംഗ് പൊറോട്ട ഹെൽത്തി ആണോ? കഴിക്കാന്ന് വിചാരിച്ചു അല്ലേ?
8: പിന്നെ ഏട്ടൻ വെക്കാത്തത് കൊണ്ട് ബൻസിറവയില്ലേ.
5: ഓക്കെ, അങ്ങനെയൊക്കെയാണ്.
8: ഓക്കെ
5: ഓക്കെ. അപ്പൊ ആരായിരിക്കും ചേച്ചി ഇപ്രാവശ്യത്തെ ഫിഫ വേൾഡ് കപ്പ് വിന്നർ? എന്തെങ്കിലും ഒരു പ്രവചനം നടത്താനുണ്ടോ?
8: ഇവിടെ ഒരാള് ഭയങ്കര കളിയുമായിട്ട്
5: നടക്കുന്നവരാണ്,
8: ഭയങ്കര കളിയുടെ
5: അടിപൊളി അടിപൊളി. അപ്പൊ അവരുടെ കൂടെ ഇരിക്കുമ്പോഴത്തേക്ക് നമുക്കൊരു ഐഡിയ കിട്ടില്ലേ? ഓക്കെ, അങ്ങനെയാണ് അല്ലേ. ഇതൊക്കെയാണ് ഇതിന്റെ ഒരു സന്തോഷം. അതെ അതെ. എന്നാലും ചേച്ചി, നമ്മുടെ കൂടെ ഇപ്പൊ ഒരു ഫുട്ബോൾ ഫാൻ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ചിലപ്പോ ഒന്നും അറിയില്ലെങ്കിൽ പോലും നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ കിട്ടുമായിരിക്കും. ചേച്ചിയുടെ ഒരു മനസ്സ് പറയുന്നത് എന്താണ്? ആരായിരിക്കും? അതെല്ലേ. അപ്പൊ അർജന്റീനയാണ് ജയിക്കുക അല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞേ? ഓക്കെ, അടിപൊളി. അപ്പൊ ചേച്ചി, നമ്മൾ ചില സിനിമകൾ കാണുമ്പോഴത്തേക്കും ചില സ്ഥലത്ത് പോയ ഫീലിംഗ് നമുക്ക് കിട്ടില്ലേ, അങ്ങനെ ഏതെങ്കിലും സിനിമകൾ പറയാൻ?
8: ഏറ്റവും കൂടുതൽ ഇഷ്ടം മറ്റേ വെള്ളിത്തിര കാണുമ്പോഴങ്ങനെ തോന്നാറുണ്ട്. പിന്നെ അനാർക്കലി.
5: ആ, അനാർക്കലി കാണുമ്പോ ലക്ഷദ്വീപും വെള്ളിത്തിരയിൽ ആ സ്ഥലം ഏതാണെന്ന് എനിക്ക് അത്ര അങ്ങോട്ട് കിട്ടണില്ല. അട്ടപ്പാടി. ഓക്കെ, യെസ്, അട്ടപ്പാടി. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണല്ലേ. അതെ അതെ, ആ ഒരു ഫീല് നമുക്ക് കിട്ടിയിരിക്കും അല്ലേ. ആഹാ, ഓക്കെ, അടിപൊളി അടിപൊളി. അപ്പൊ ചേച്ചി, ഇന്ന് ആർക്ക വിഷസ് കൊടുക്കണ്ടേ പറയൂ?
8: എല്ലാവർക്കും കേട്ട് കേട്ട് കൂട്ടുണ്ട് എല്ലാവർക്കും. എല്ലാവർക്കും
5: താങ്ക് യു സോ മച്ച്, ബൈ ബൈ. അടിപൊളി ഒരു ദിവസം ആവട്ടെ, നല്ലൊരു ഫുട്ബോൾ മാച്ച് നമുക്ക് കാണാം കേട്ടോ. അവിടെ ഫുട്ബോൾ ഫാൻസിനോടുകൂടെ പറഞ്ഞേക്കൂ. ബൈ ബൈ. അപ്പോ നമ്മളെ വിളിച്ചത് സുചിത്ര ചേച്ചിയാണ്. അപ്പൊ ചേച്ചി പറഞ്ഞ കാര്യം അർജന്റീന പിന്നെ ജയിക്കുമെന്നാണ്. ചേച്ചിക്ക് വലിയ അറിവില്ലെങ്കിലും വീട്ടിലുള്ള ചില ആളുകളൊക്കെ ഇതിന്റെ വലിയ ഫാനാണെന്നാണ് പറഞ്ഞത്. നമുക്ക് അങ്ങനെയാണല്ലേ, ഇപ്പൊ നസറിയോട് കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവിൽ ഇങ്ങനെ ചോദിച്ചു ഏതാണ് ടീം എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് നസറി പറഞ്ഞു ഞാൻ ഫുട്ബോൾ കാണാറില്ല, വീട്ടിൽ എനിക്കൊരു അനിയനുണ്ട്, അനിയൻ ഭയങ്കരമായിട്ടുള്ള ഒരു ഫുട്ബോൾ ആരാധകനാണ്, അവൻ അർജന്റീന ഫാനാണ്, സോ ഞാനും അർജന്റീന ഫാനാണ്, ഞാൻ അവരുടെ കളികളൊന്നും കണ്ടിട്ടില്ലെങ്കിലും എനിക്ക് അവരെ അറിയാമെന്നാണ് പറഞ്ഞത്. എന്തായാലും അങ്ങനെയാണ് നമുക്ക് എല്ലാവർക്കും അല്ലെ. അടുത്തൊരു പാട്ടിന്റെ സമയമാണ്. പാട്ടിന്റെ സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ മുന്നേ കണ്ട സിനിമകൾ, ഈ സിനിമകൾ കാണുന്ന സമയത്ത് നമുക്ക് ആ സിനിമയിൽ കാണിച്ചിട്ടുള്ള ആ സ്ഥലത്ത് നമ്മളെ പോയ ഒരു ഫീൽ, ആ ഒരു വൈബ് തന്നിട്ടുള്ള സിനിമകളെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഓൺ അഹല്യ FM 90.4, ഇത് അഹല്യ വിഷസിന്റെ സമയമാണ്. കൂടെ ഞാൻ അഭിരാമി.

0: സ്വപ്നക്കൂട് എന്ന സിനിമ 2003 ഇറങ്ങിയിട്ടുള്ള സിനിമയാണ്. അപ്പൊ ആ ഒരു സമയത്ത് ഇമാതിരി ഒരു എനർജറ്റിക് പാട്ട് കമ്പോസ് ചെയ്യണമെങ്കിൽ മോഹൻ സിത്താര സാറിന്റെ ലെവൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കുക. ആ സിനിമയിലെ എല്ലാ പാട്ടുകളും 6 പാട്ടുകളും ചാർട്ട് ബസ്റ്റേഴ്സ് ആയിരുന്നു അപ്പോൺ ഇറ്റ്സ് റിലീസ്. ആ സമയത്ത് തന്നെ എല്ലായിടത്തേക്കും എത്തിയ വളരെ വൈറലായിട്ടുള്ള, അന്നൊന്നും ആ ഒരു വാക്ക് പോലും ഇല്ല, വൈറൽ എന്നൊരു വാക്കൊന്നും ഇല്ല, പക്ഷെ എല്ലാവരും വൈറലാക്കിയ ഒരു സോങ് ആണ്. ഈ ഒരു സിനിമയിലൂടെയാണ് നമ്മൾ ഈ ഒരു പോണ്ടിച്ചേരി വൈബിലേക്ക് പോകുന്നത്. ആ സിനിമയിൽ അഭിനയിക്കാനായിട്ട് പൃഥ്വിരാജിനെ ആദ്യം വിളിക്കുമ്പോൾ പൃഥ്വിരാജ് ഒരു വണ്ടി വാങ്ങിക്കുകയാണെന്നാണ് പറഞ്ഞത്. കാരണം ഇവരെല്ലാവരും കൂടെ പോണ്ടിച്ചേരി മൊത്തം കറങ്ങാലോ എന്നുള്ളൊരു ഇതായിരുന്നു ആദ്യം മനസ്സിലേക്ക് പോയത് എന്നിങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ കണ്ടിട്ടുള്ള സിനിമകൾ, ചില സിനിമകൾ കാണുന്ന സമയത്ത് നമുക്ക് ആ സ്ഥലത്ത് പോയി ഒരു ഫീല് തരും അല്ലേ. ചില സിനിമകൾ അങ്ങനെയാണ്, ഭയങ്കര വൈബായിരിക്കും ഇങ്ങനെ കണ്ടിരിക്കാനായിട്ട്. ബാംഗ്ലൂർ ഡേയ്സ് കാണുമ്പോഴത്തേക്കും ബാംഗ്ലൂർ പോയ വൈബ് കിട്ടുന്ന ഒരു സമയമൊക്കെ ഉണ്ട്. ചില സമയം ചില പോർഷൻസൊക്കെ അങ്ങനെയാണ്. അതുപോലെ അരവിന്ദിന്റെ അതിഥികൾ എന്ന സിനിമകൾ കാണുന്ന സമയത്ത് നമുക്ക് മൂകാംബിക പോയ ഫീൽ കിട്ടും. അതേപോലെ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ കണ്ട സിനിമയാണ് ചിന്ന ചിന്ന ആസേ എന്ന സിനിമ. ആ സിനിമ കാണുമ്പോഴത്തേക്കും വാരണാസി നമ്മൾ പോയിട്ടില്ല എന്നുണ്ടെങ്കിലും എൻ്റെ അമ്മേ പോയ പോലെ ഒരു ഫീൽ കിട്ടും. നമ്മൾ ആ സിനിമ കണ്ടു കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞ പോലത്തെ ഒരു ഫീലാണ് തരിക. അപ്പം അങ്ങനെയുള്ള സിനിമകളെ കുറിച്ചൊക്കെ സംസാരിക്കാനായിട്ട് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8 1 5 0 9 0 0 എന്നുള്ളതാണ് നമ്പർ. എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട്, ഞാൻ ആ മെസ്സേജ് വായിക്കാം. ഗുഡ് മോർണിംഗ്. അർജന്റീനയുടെ ഗോൾ പോസ്റ്റ് കുലുങ്ങിയാൽ വീട്ടിലിരുന്ന് നെഞ്ചു കുലുങ്ങുന്ന കൂട്ടുകാരി, മെസ്സി ഗ്രൗണ്ടിൽ വീണാൽ വേദനിക്കുന്ന കൂട്ടുകാരി, അർജന്റീന ഫാൻകളും പൂമല FC സെക്രട്ടറിയുമായ ശ്രീലക്ഷ്മിക്ക് എല്ലാവിധ വിജയാശംസകളും നേരുന്നതിനോടൊപ്പം മെസ്സിയെ നേരിൽ കാണാനുള്ള ഭാഗ്യം കൂടി ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ അർജന്റീന ഫാൻസുകാർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞിട്ട് ജിതിൻ തൃശൂരിൽ നിന്ന് അയച്ചിട്ടുള്ള മെസ്സേജാണ്. അപ്പോൾ ജിതിൻ്റെ ഫ്രണ്ട് ശ്രീലക്ഷ്മിക്കാണ് ഇന്നത്തെ മെസ്സേജ്. ജിതിൻ്റെ ഫ്രണ്ട് എന്നതിലുപരി അർജന്റീന ഫാൻകളും പൂമലയിലെ അർജന്റീന ഫാൻ ക്ലബ് സെക്രട്ടറി കൂടിയാണ് ശ്രീലക്ഷ്മി. അപ്പോൾ ശ്രീലക്ഷ്മിക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു, ഒപ്പം അർജന്റീന ഫാൻസിനും വിഷസ് അറിയിച്ചിട്ടുണ്ട് ജിതിൻ. ജിതിൻ ഒരു സൂപ്പർ ഡേ ആവട്ടെ എന്ന് വിഷ് ചെയ്തുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് കോളറിലേക്ക് പോവാം. ഹലോ
1: ഹലോ, ഗുഡ് മോർണിംഗ് അഭിരാമി.
0: ഗുഡ് മോർണിംഗ്. ഇതാരാ സംസാരിക്കണേ?
1: ശാന്തി സുമേഷ് എന്റെ പുള്ളി.
0: ശാന്തി ചേച്ചി, ആരായിരിക്കും ശാന്തി ചേച്ചി ഇപ്രാവശ്യത്തെ ഫിഫ വേൾഡ് കപ്പ് ഫൈനൽ ഗോള് തൂക്കുക?
1: എന്റെ അഭിരാമി, ആർക്ക് കിട്ടിയാലും സന്തോഷം.
0: ചേച്ചി കാണാറുണ്ടോ, ഗെയിം കാണാറുണ്ടോ?
1: ഇല്ലടാ, ഇല്ല, എനിക്ക് അത്രയ്ക്ക് അറിയില്ല. അപ്പൊ എന്റെ മോനൊക്കെ നിർബന്ധിക്കും ഇങ്ങനെ കളി കാണാൻ വേണ്ടിട്ട്. അപ്പൊ അവൻ പറയും, അമ്മ ആ ബോള് വന്ന് ആ നെറ്റിൽ അടിച്ചാ ഗോളായി, അത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി, വന്ന് ഇരിക്കാനൊക്കെ എന്നോട് നിർബന്ധിക്കും. പക്ഷെ എനിക്ക് അത്ര ക്രിക്കറ്റിനെ അപേക്ഷിച്ചിട്ട് ഫുട്ബോൾ അത്ര അറിയില്ല.
0: അറിയില്ല അല്ലേ, ഓക്കെ. എന്നാലും ചേച്ചിയുടെ ഒരു ഇതിന് വെച്ചിട്ട് ഒരു പ്രവചനം നടത്താൻ പറഞ്ഞില്ല.
1: എല്ലാവരും അർജന്റീന പറഞ്ഞില്ലേ, അപ്പൊ ഞാൻ പറഞ്ഞു സ്പെയിനിന് കിട്ടട്ടെ.
0: സ്പെയിനിന് 3-1 നിൽക്കാണ് സ്പെയിൻ അല്ലെ. ഇന്നത്തെ ഒരു വിഷസ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നോക്കാം എത്രയായിരിക്കും ഗോൾ.
1: സ്പെയിന് പറയില്ല, ആരെങ്കിലും ഒക്കെ പറയണ്ടേ. അപ്പൊ ഞാൻ പറയണു സ്പെയിനിന് കിട്ടിക്കോട്ടെ, ആ കിട്ടിയാലും സന്തോഷമാണ്, പക്ഷെ ഞാൻ പ്രിഫറൻസ് സ്പെയിനിന് കൊടുക്കണം.
0: ഓക്കെ ഓക്കെ, പ്രിഫറൻസ് എല്ലാരും അർജന്റീന പറഞ്ഞത് കൊണ്ട് സ്പെയിൻ. നമുക്ക് അർജന്റീന അറിയില്ല, സ്പെയിനെ അറിയില്ല, പക്ഷെ സ്പെയിനിനാണ് ഗോൾ എന്നാ പറയണത്. എന്തായാലും ഓക്കെ, നമുക്ക് എന്തായാലും നോക്കാം ശാന്തി ചേച്ചി. ഓക്കെ, അപ്പൊ സിനിമ കണ്ടു കഴിയുമ്പോ
1: ആടുജീവിതം കണ്ടില്ലേ, നമ്മൾ ആടുജീവിതം. അപ്പൊ അതില് പൃഥ്വിരാജയും മണലാരണ്യങ്ങളിലൂടെ ഓടുമ്പോ എനിക്കും കാലു വേദനിച്ചു, കാരണം രക്ഷപ്പെട്ട് ഓടുകയാണല്ലോ. അപ്പൊ നമുക്ക് മരുഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സോഷ്യൽ ടെക്സ്റ്റിൽ കണ്ട ഓർമ്മയുടെ മരുഭൂമി, അല്ലെങ്കിൽ ഏതെങ്കിലും പാട്ട് സീനുകളിലൊക്കെ കണ്ടതാണ്. പക്ഷെ ആ സിനിമ ഒരു 30% ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കില്ലേ ആ മണലിൽ കൂടെ.
0: തീർച്ചയായിട്ടും.
1: അപ്പൊ എനിക്ക് മരുഭൂമി ഫീൽ ചെയ്തത് ആ സിനിമ കണ്ടപ്പോഴാണ് സത്യത്തില്.
0: അതെന്തായാലും നല്ലൊരു കിടിലൻ മറുപടി, എനിക്ക് ഭയങ്കര സന്തോഷമായി ചേച്ചി ആ ഒരു പേര് പറഞ്ഞപ്പോഴത്തേക്കും. ശരിക്കും നമ്മുടെ മരുഭൂമി ഈ വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ നമ്മള് സിനിമകളിൽ കണ്ടിട്ടുണ്ട്, ചില പാട്ടുകളിലൊക്കെ കണ്ടിട്ടുണ്ട്.
1: അതെ അതെ, അത്രേ ഉള്ളൂ.
0: അതെ,
1: പക്ഷെ ഫുൾ മണലാരണ്യങ്ങളിലൂടെ ഒരാളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക, അതിന്റെ ഇടയിൽ കൂടെ പാമ്പ് വരിക, പിന്നെ വീഴുക, പിന്നെയും ഓടുക, എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം രക്ഷപ്പെടണം എന്നുള്ള ആ ഒരു മൈൻഡാണ്. അപ്പൊ നമ്മൾ അവരുടെ കൂടെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കണം സിനിമ എൻ്റെ അവണ വരും. അപ്പൊ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതാണ് മരുഭൂമിയിലെ
0: മനസ്സിലായത്.
1: പിന്നെ സ്പാനിഷ് മസാല ആ സിനിമയിലെ അഭിരാമി, അതിലും നല്ല ഒരു യൂറോപ്യൻ കൺട്രിയിൽ പോയ പോലെ, ഏതോ രാജ്യം എനിക്ക് ശരിക്കറിയില്ല, എന്നാലും ആ ഒരു ആ സിനിമ മൊത്തത്തിൽ ആ ഒരു നമുക്ക് അങ്ങനെ ആ ഒരു വിഷ്വലി എല്ലാ സീൻസിലും അങ്ങനെയാണ് കാണുക നമുക്ക്. ഏത് രാജ്യം അറിയില്ല, അപ്പൊ നമുക്ക് വിദേശത്ത് പോയൊരു ഫീലൊക്കെ സ്പാനിഷ് മസാല കണ്ടപ്പോ എനിക്ക് അങ്ങനെ തോന്നി, ആ വിദേശമൊക്കെ ഇങ്ങനെ ആയിരിക്കൂലേ, എത്ര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് എല്ലാ ഭാഗങ്ങളും വളരെ ഇതായിട്ട്. അപ്പൊ ആ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്.
0: ഓക്കെ,
1: അങ്ങനെ. പിന്നെ നമ്മുടെ ഗുരുവായൂർ അമ്പലനടയിൽ പോയി നമ്മള് ഗുരുവായൂർ ആ മൊത്തം കാണിക്കുന്നല്ലോ ലാസ്റ്റ് സീൻ, ആ താലി ഇങ്ങനെ കൊണ്ടുപോകുമ്പോഴേ ആ ഗുരുവായൂരിന്റെ ആ എല്ലാ ഭാഗങ്ങളും കവർ ചെയ്യുന്നുണ്ട്.
0: പക്ഷെ അത് സെറ്റാണ്, കംപ്ലീറ്റ് സെറ്റാണ്, ഗുരുവായൂരല്ല.
1: ആ അല്ല, പക്ഷെ നമുക്ക് ആ ഒരു ഫീല്, ആ ഒരു ഫീല് വരുന്നുണ്ട്. ചില ഭാഗങ്ങളൊക്കെ നമ്മൾ ഗുരുവായൂർ കാണുമ്പോ ആ സംഭവം ഉണ്ടല്ലോ, ഓം നമോ നാരായണ എന്നൊക്കെ എഴുതി വെച്ചിട്ട് ആ ഒരു ഇതൊക്കെ കറക്റ്റ് പോലെ തോന്നുന്നുണ്ട് നമുക്ക്.
0: ഇപ്പൊ നന്ദനം സിനിമ കാണുമ്പോഴത്തേക്ക് അതിന്റെ ഫ്രണ്ട് പോർഷൻ ഒക്കെ കാണിക്കുന്നുണ്ട്. നമുക്ക് ആ ഒരു ഫീൽ കിട്ടും.
1: എന്തായാലും പറഞ്ഞത് എനിക്ക് ആട് ജീവിതമാണ് പെട്ടെന്ന് മൈൻഡിലേക്ക് വന്നത്. ഞാൻ ചെറിയ കള്ളത്തരത്തിലൂടെ വിളിക്കുന്നു, ടാറ്റ ബൈ ബൈ, സീ യു. എല്ലാവർക്കും നല്ലൊരു വിഷസ് ലഞ്ച് എനിക്കിത് കഴിഞ്ഞിട്ട് വേണം ആക്കണമെങ്കിൽ. അതുകൊണ്ടാണ് ടാറ്റ,
0: ഓക്കെ, ബൈ ബൈ. എന്തായാലും കാര്യങ്ങളൊക്കെ നടക്കട്ടെ അടിപൊളിയായിട്ട്. അപ്പൊ അങ്ങനെ നമ്മളെ വിളിച്ചത് ശാന്തി ചേച്ചിയാണ്. ശാന്തി ചേച്ചി പറഞ്ഞ കാര്യം, ഞാനെങ്ങനെ ഫുട്ബോൾ കാണില്ല എനിക്കറിയില്ല, പക്ഷേ എല്ലാവരും അർജന്റീനയെ കുറിച്ച് പറഞ്ഞു. അർജന്റീനയ്ക്ക് അങ്ങനെ 3 ഗോള് നേടി അർജന്റീന നിൽക്കുമ്പോൾ സ്പെയിൻ ആയിരിക്കും ജയിക്കുക എന്നൊരു പ്രവചനമാണ് ശാന്തി ചേച്ചി പറഞ്ഞേക്കുന്നത്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഈ വരുന്ന മൺഡേ 12:30 ഫൈനൽസ് നടക്കുമ്പോൾ, ഫിഫ വേൾഡ് കപ്പ് ഫൈനൽ നടക്കുമ്പോൾ ആരായിരിക്കും ആ ഒരു ട്രോഫി വേൾഡ് കപ്പ് തൂക്കുക? അർജന്റീനയാണോ സ്പെയിൻ ആണോ? എന്താണ് നിങ്ങൾ പ്രവചിക്കുന്ന കാര്യം എന്ന് എൻ്റെ അടുത്ത് പറയാം കേട്ടോ വിളിക്കുന്ന സമയത്ത്. ഹലോ, ഇതാരാണ്?
2: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ്.
0: ഇതാരാ സംസാരിക്കണേ?
2: രാഹുലാണ്.
0: രാഹുലാണ്? രാഹുൽ എവിടെ നിന്നാ വിളിക്കുന്നേ?
2: പുതുശ്ശേരി നിന്ന്.
0: പുതുശ്ശേരി നിന്ന്. രാഹുല് സുഖല്ലേ?
2: സുഖാണ്.
0: എങ്ങനെ പോണു ലൈഫൊക്കെ?
2: ലൈഫൊക്കെ നന്നായി പോണു,
0: അടിപൊളിയായിട്ട് പോണു. അപ്പൊ രാഹുല് പറയൂ, നമ്മള് ഈ വേൾഡ് കപ്പ് വരുന്നു, മാച്ചിന്റെ ഫൈനല് നമ്മള് കാണാനായിട്ട് പോവാണല്ലേ. ഒരു 3 ദിവസം കൂടെ കഴിയുമ്പോഴത്തേക്കും നമ്മള് കണ്ടു കഴിയും. ആരാണ് ജയിക്കുക, അർജന്റീന ആണോ സ്പെയിൻ ആണോ?
2: അർജന്റീന
0: ഉറപ്പിച്ച്.
2: അർജന്റീന.
0: സ്പെയിൻ ജയിക്കൂല?
2: സ്പെയിൻ
0: തോക്കും. അവസാന നിമിഷം വരെ നമ്മൾ വിചാരിക്കും സ്പെയിൻ എടുക്കും തൂക്കും എന്നൊക്കെ വിചാരിക്കും, പക്ഷേ ആ സമയത്തായിരിക്കും അർജന്റീനയുടെ ഒരു സർജിക്കൽ സ്ട്രൈക്ക്, അപ്പൊ അടുത്ത ഗോള് വീഴും, നമ്മൾ ജയിക്കും അല്ലേ. അങ്ങനെയാണ്. ഓക്കെ, അടിപൊളി. ഇപ്പൊ ഈ സിനിമയിലേക്ക് വരുമ്പോഴേ, സിനിമയിൽ നമ്മൾ ചില സിനിമകൾ കാണുമ്പോൾ ആ സ്ഥലത്ത് പോയ ഫീൽ കിട്ടില്ല, അങ്ങനെ ആ ഒരു ഫീലിംഗ് തന്ന സിനിമ ഏതാ രാഹുലിന്? നമ്മളിപ്പോ ഒരു സിനിമ കാണുന്നു, ആ സിനിമ കണ്ടു കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആ സിനിമയിൽ കാണിച്ച സ്ഥലത്ത് പോയ പോലെ നമുക്ക് തോന്നും.
2: അതെ.
0: അങ്ങനെ
2: മഞ്ഞുമൽ ബോയ്സ്,
0: മഞ്ഞുമൽ ബോയ്സ് പോയപ്പോഴത്തേക്കും
2: കൊടൈക്കനാലിൽ
0: പോയ പോലെ ഉണ്ടാവും. ഗുണ കേവില് വീണ് പോയ പോലെ തോന്നിയോ? ഉണ്ടാവും. ശരിയാണ് ശരിയാണ്. ആ ഒരു തണുപ്പും മഴയും മഞ്ഞും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും അല്ലെ, ആ ക്ലൈമറ്റ് ഉൾപ്പെടെ നമുക്ക് ഫീൽ ചെയ്യും. ഓക്കെ, അടിപൊളി. അപ്പൊ ഇന്നത്തെ ദിവസം രാഹുലിന് സൂപ്പർ ആവട്ടെ. ഇന്ന് ആർക്കാ വിഷസ് കൊടുക്കണ്ടേ?
2: ഇന്ന് അഹലിയിലുള്ളവർക്കും പിന്നെ എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു.
0: ഓക്കെ രാഹുൽ, അടിപൊളി ഒരു ദിവസം ഞാനും വിഷയണു. ടാറ്റാ, ബൈ ബൈ. അപ്പൊ നമ്മളെ വിളിച്ചത് രാഹുലാണ്. അപ്പൊ രാഹുല് പറഞ്ഞിരിക്കുന്നത് ഒന്നും നോക്കണ്ട, ഇങ്ങനെ ഒരു ചോദ്യം പോലും ചോദിക്കേണ്ട ആവശ്യമില്ല, അർജന്റീന തൂക്കും വേൾഡ് കപ്പ് എന്നാണ് രാഹുലിന്റെ പ്രവചനം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് കോളറിലേക്ക് കൂടെ പോവാം, ആരാണെന്ന് നോക്കട്ടെ. ഹലോ
3: ഹലോ, മിൽമയിലെ പ്രഭാകരാണ്.
0: പ്രഭാകരേട്ടാ നമസ്കാരം, ഗുഡ് മോർണിംഗ്. അപ്പൊ പറയൂ, ആരായിരിക്കും ഇപ്രാവശ്യത്തെ വേൾഡ് കപ്പ് തൂക്ക?
3: ഞാന് ബ്രസീലിന്റെ ആളാണ്, പക്ഷേ സ്പെയിനിനാണ്.
0: ആണോ, സ്പെയിനാണോ മുൻതൂക്കം? അതെനിക്ക് തോന്നുന്നു. ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച്, ബൈ ബൈ. അപ്പൊ നമ്മളെ വിളിച്ചത് പ്രഭാകരേട്ടനാണ്. പ്രഭാകരൻ ചേട്ടൻ ബേസിക്കലി ബ്രസീലിന്റെ ഫാനാണ്. ഇനി ബ്രസീൽ ഫാൻ ആയതുകൊണ്ടാണോ അർജന്റീനയോട് ഒരു രോഷം എന്നെനിക്കറിയില്ല, സ്പെയിൻ ആണ് ജയിക്കുക എന്നാണ് പ്രഭാകരേട്ടൻ പറഞ്ഞത്. എന്തായാലും നമുക്ക് നോക്കാം, വേൾഡ് കപ്പ് മാച്ച് ഇതാ വരാനായിട്ട് പോകുന്നു. പല സ്ഥലങ്ങളിലുണ്ടല്ലോ, ചില ഇപ്പൊ ന്യൂസ് ചാനൽസിലൊക്കെ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ കാണുന്നുണ്ട്, ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ കാണുന്നുണ്ട്. പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇഷ്ടംമാതിരി ഫ്ലെക്സ് ബോർഡുകളാണ് നമ്മൾ കാണുന്നത്. എനിക്ക് തോന്നുന്നു ഇത്രയും നാൾ ഇല്ലാത്ത ഒരു വല്ലാത്തൊരു ആവേശം ഇപ്രാവശ്യത്തെ വേൾഡ് കപ്പിന് ഉണ്ട് എന്നാണ് തോന്നണേ. ഇതുപോലെ പല സ്ഥലങ്ങളിലും ഇപ്പോൾ കട നടത്തുന്ന ചില ചേട്ടന്മാര് അർജന്റീന ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഫൈനൽസിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ 1 കിലോ നേന്ത്രക്കായ ഞാൻ തരും, കടയിൽ വരുന്നവർക്കൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെയുള്ള കുറേയധികം കാര്യങ്ങൾ നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ട്. ഇപ്പോൾ അർജന്റീന ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ തല മൊട്ടയടിക്കും എന്ന് പറയുന്ന ആളുകളും ഉണ്ട്. അതേപോലെ ഇപ്പുറത്ത് അടുത്ത് 1 കിലോ ഏത്തപ്പഴം വാങ്ങിത്തരും എന്ന് പറയുന്ന കാര്യവും നടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ കുറച്ച് നാളുകളായിട്ട് നമ്മൾ ആ ഒരു ബോളിന് ചുറ്റുമായിരുന്നു, വേൾഡ് കപ്പിന് ചുറ്റുമായിരുന്നു, ഫുട്ബോൾ എന്ന ഇമോഷന് ചുറ്റുമായിരുന്നു. അപ്പൊ അത് ബൈ ദി എന്താ പറയാ മൺഡേ, ബൈ മൺഡേ ഒക്കെ ആകുമ്പോഴത്തേക്കും ഇതിന്റെ ഒരു ആവേശം അങ്ങ് കെട്ടടങ്ങും. കുറച്ച് ദിവസം കൂടെ ഉണ്ടാവുള്ളൂ അല്ലെ. അപ്പൊ പിന്നെ നമ്മൾ അടുത്തൊരു ഗെയിമിലേക്ക് നമ്മൾ അങ്ങോട്ട് പോവും. അപ്പൊ അങ്ങനെയാണ്. നെക്സ്റ്റ് കോളർ എത്തിയിട്ടുണ്ട്, ആരാണെന്ന് നോക്കട്ടെ. ഹലോ, ഗുഡ് മോർണിംഗ്. നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
4: ആരായിരിക്കും
0: എന്ന് ചോദിച്ചാ എനിക്ക് അറിഞ്ഞൂടാ.
4: കണ്ടുപിടിക്കാന്ന്
0: പറഞ്ഞാൽ എവിടുന്നാ വിളിക്കുന്നേ? പറയൂ.
4: അത് പറഞ്ഞ പെട്ടല്ലോ,
0: പെട്ടെന്ന് കണ്ടുപിടിക്കുക. എന്നാ പേരിന്റെ ആദ്യത്തെ അക്ഷരം പറയൂ.
4: ആലത്തൂരിൽ നിന്നാണ്.
0: ആലത്തൂരിൽ നിന്നാണ്. ബഷീർക്ക, എന്താണ് വിശേഷം? സുഖല്ലേ? അപ്പൊ ബഷീർക്ക പറയൂ, അർജന്റീന ആണോ സ്പെയിൻ ആണോ? കപ്പടിക്കാൻ പോണത്?
4: അർജന്റീന വെറുതെ അവർക്ക് കപ്പടിച്ചാലാ, കിട്ടാത്തവർക്ക് കിട്ടട്ടെ. സ്പെയിൻ കൊണ്ടുപോകും.
0: സ്പെയിൻ കൊണ്ടുപോകും? ഉറപ്പാ?
4: ഉറപ്പല്ല.
0: ഇത്രയും നാളത്തെ നമ്മള് മാച്ചസ് കാണുമ്പോ അർജന്റീന തോക്കും എന്നുള്ള രീതിയിൽ പോയിട്ട് പക്ഷെ അവസാനത്തെ ഒരു 13 മിനിറ്റിലൊക്കെ ഗോൾ അടിച്ച് കയറിയിട്ടുണ്ട്.
4: ഇതിപ്പോ അവസാന ഘട്ടം പൊതുപ്പോ സ്പെയിൻ കൊണ്ടുപോകും. അതന്നെ,
0: അങ്ങനെയായിരിക്കും അല്ലെ.
4: ഇന്നിപ്പോൾക്കും
0: 3-2, അതായത് സ്പെയിൻ 3 ഗോൾ അടിക്കുന്ന പറയണേ. ഓക്കെ, നമുക്ക് എന്തായാലും നോക്കാം. നമുക്ക് നോക്കാം ബഷീർക്ക.
4: എനിക്ക് അവര് കളിച്ചിട്ടില്ലല്ലോ, കളിക്കാരന്റെ ഒപ്പം കളിച്ചാലേ കളിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ. നല്ല കളിക്കാരന്റെ ഒപ്പം കളിച്ചവര് ജയിച്ചിട്ടില്ലല്ലോ. ഒക്കെ തുക്കാട ടീമുകൾ നല്ല ജയിച്ചിരിക്കുന്നു.
0: ആണോ? അങ്ങനെയാണോ?
4: തീർച്ചയായിട്ടും.
0: ഓക്കെ ഓക്കെ. ഇപ്പൊ കേപ്പ് വെർദെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐലൻഡ് കൺട്രി ആയിട്ട് അർജന്റീന മത്സരിച്ചിരുന്നു, കണ്ടിരുന്നു ആ ഒരു ഗെയിം? കണ്ടിരുന്നു. അവര് ഭയങ്കര എല്ലാരും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തൊരു ടീമാണ്, ഒരു ദ്വീപ് രാജ്യമാണ്. പക്ഷേ അവർ അർജന്റീനയായിട്ട് ഭയങ്കര രസമായിട്ട് മാച്ച് കളിച്ചു. അവരൊരു കിഡ്ലൻ ടീം, അർജന്റീനയെ പോലും വിറപ്പിച്ച ഒരു ടീമായിരുന്നു അത്
4: അല്ലേ?
0: അപ്പൊ ശരിക്കും ബഷീർക്ക
4: കഷ്ടിച്ച് ജയിച്ചു വന്നാണ് ഇവര്.
0: അതെ അതെ.
4: ഈ ഫൈനലിൽ നടക്കില്ല, പൊട്ടു.
0: വിശ്വസ് പറയൂ, ആർക്കാ വിശ്വസ് കൊടുക്കട്ടെ?
4: നമ്മുടെ അലോക് കൃഷ്ണേട്ടൻ, പിന്നെ ഇന്ദ്രചേച്ചി പെരുമ്പ്, നമ്മുടെ ഗുരുവായൂരപ്പഞ്ഞേട്ടൻ ഷെർപ്പുക്ക, പിന്നെ അൻസാർക്ക, പിന്നെ നമ്മുടെ എന്താ പറയാ മാധവേട്ടൻ, എല്ലാവർക്കും വേണ്ടിട്ട് നല്ലൊരു കിടുക്കച്ച ദിവസമാവട്ടെ,
0: അടിപൊളി ദിവസമാവട്ടെ. ബഷീർക്കൊക്കെ ടീമുണ്ടോ? ഏതാണ്, ഏത് ടീമിനെയാ സപ്പോർട്ട് ചെയ്യണേ? ബ്രസീലാണ്. ഓക്കെ ബഷീർക്ക, ടാറ്റാ ബൈ ബൈ, നല്ലൊരു ദിവസമാവട്ടെ കേട്ടോ. അപ്പൊ ബഷീർക്കാണ് നമ്മളെ വിളിച്ചത്. ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, 3-1, 3-2 സ്പെയിൻ ജയിക്കും എന്നാണ് ബഷീർക്കയുടെ ഒരു പ്രവചനം. എന്തായാലും നമുക്ക് നോക്കാം. ഈ ഒരു കുറച്ച് ദിവസം കൂടെ കാത്തിരുന്നാൽ മതി. തിങ്കളാഴ്ചയാണ്, 12:30 അർജന്റീന സ്പെയിൻ മത്സരം. ഫിഫ വേൾഡ് കപ്പിന്റെ ലാസ്റ്റ് മത്സരമാണ്. ഫുട്ബോളിന്റെ ഇമോഷൻസ് എല്ലാം നമ്മൾ എല്ലാ ആളുകളും ഇങ്ങനെ കാത്തിരിക്കുന്ന, കണ്ണു നട്ടിരിക്കുന്ന ഒരു മത്സരമാണ് ഈ ഫിഫ വേൾഡ് കപ്പ് ഫൈനൽസ് എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും ആര് ഗോൾ അടിക്കും, ആര് വാഴും, ആര് വീഴും എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. സമയം നോക്കുമ്പോൾ 8 മണി കഴിഞ്ഞ് 43 മിനിറ്റ് ആണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4, കൂടെ ഞാൻ അഭിരാമി.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
1: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
2: രണ്ട് ദിവസം സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള 50-ലധികം പ്രമുഖർ, 1000-ലധികം ഓർമ്മകൾ, സാഹിത്യവും കലയും സംഗീതവും നൃത്തവും ഒന്നാകുന്ന പാലക്കാട് നടക്കുന്ന ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അലിഫ് 2026 ഈ വരുന്ന ഓഗസ്റ്റ് 10-നും 11-നും അഹല്യ ശില്പോദ്യാനത്തിൽ രണ്ട് വേദികളിലായി നടക്കുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ സാഹിത്യ സെമിനാറുകൾക്ക് പുറമെ തെയ്യം, തൂൺപാവക്കൂത്ത്, ശരണപ്പൂ ആൻഡ് മാംഗോസ്റ്റിൻ ബാൻഡിന്റെ സംഗീത പരിപാടികളും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും കോൺടാക്ട് 8590926446.
3: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ എഫ്എം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
4: സുഡാനി ഫ്രം നൈജീരിയ എന്ന സിനിമയിലെ പാട്ടാണ് നമ്മൾ കേട്ട് കഴിഞ്ഞ പാട്ട്. എന്റെ ഒരു ഫേവറേറ്റ് സോങ് ആണ്. അടുത്തൊരു കോളർ എത്തിയിട്ടുണ്ട്, ആരാണെന്ന് നോക്കട്ടെ. ഹലോ.
5: ഹലോ, ഗുഡ് മോർണിംഗ്.
4: ഗുഡ് മോർണിംഗ്, ഇതാരാ സംസാരിക്കണേ?
5: ഞാൻ കൊണ്ടോട്ടിയിൽ നിന്ന് ഷിജിൻ തടാരക്കലാണ്.
4: ഓക്കെ ഷിജിൻ, എന്താണ് വിശേഷം? ബ്രേക്ക്ഫാസ്റ്റ്
5: വിശേഷം? വീട്ടിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, ഇന്നലെ കളി കണ്ടിട്ട് കുറച്ച് സമയം വൈകി പോയി എണീക്കാൻ.
4: ഓക്കെ, അപ്പോ ഏതാണ് ടീം, ആരുടെ ടീമാണ്?
5: സിനിമ കണ്ട പ്രതീതിയായിരുന്നു ഇന്നലത്തെ മത്സരം,
4: മാച്ച് അല്ലേ?
5: അതെ അതെ.
4: എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യത്തെ അർജന്റീനയുടെ മാച്ചസ് നോക്കുമ്പോഴത്തേക്കും എല്ലാ മാച്ചസിലും അവസാന നിമിഷം വരെ ആരാധകർ ഇങ്ങനെ ഒരു കാത്തിരിക്കുകയാണ്, തോക്കൂ എന്നുള്ള ഒരു വേർഡിൽ നിന്നാണ്
5: സത്യം.
4: അതെ അതെ, എല്ലാ മാച്ചും അങ്ങനെയാണ്, തോക്കൂ എന്നുള്ള ഒരു വെർജിൽ നിന്ന് നമ്മളിങ്ങനെ വിജയശ്രീ ആളുകളായിട്ട് വരുന്നത് കാണുന്നു. നമ്മളെന്ന് പറയുമ്പോ അർജന്റീന ഫാൻസ് അല്ലേ?
5: അതെ, തീർച്ചയായിട്ടും.
4: അപ്പോ ആരാണ് ഫൈനലില് കപ്പ് തൂക്ക?
5: ഫൈനലിലേത് പറയുമ്പോഴേ ഞാൻ അതാ കാര്യമായിട്ട് വിളിച്ചത്. എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള രണ്ട് ടീമാണ് ഫൈനലിൽ എത്തിയിട്ടുള്ളത്. അപ്പൊ അതിൽ ആര് ജയിച്ചാലും എനിക്ക് സന്തോഷമുള്ളൂ. അപ്പോ എന്തായാലും ഇങ്ങനെയൊക്കെ ആയ സ്ഥിതിക്ക് അർജന്റീന ജയിക്കട്ടെ എന്നാണ് എന്റെ പറഞ്ഞത്. കാരണം അർജന്റീന ഒരു ഭാഗത്ത്, മറ്റുള്ള ടീംസൊക്കെ ഒരു ഭാഗത്താണ് നിൽക്കുന്നത്.
4: ബാക്കി എല്ലാവരും ഒറ്റക്കെട്ടായ പോലെയാണ്,
5: എല്ലാരും ഒറ്റക്കെട്ടായി. അപ്പൊ നമ്മൾ അർജന്റീനയെ ഇപ്പൊ തൽക്കാലം ഒന്ന് പിന്താങ്ങാണ്.
4: ഇപ്പൊ കറന്റ് നമ്മളിപ്പോ ഇവിടെ എല്ലാരോടും ചോദിക്കുമ്പോഴത്തേക്കും പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അർജന്റീനയ്ക്ക് 5 ഗോളും സ്പെയിന് 3-ലുമാണ് നിൽക്കുന്നത്. 5-3 തുടരുകയാണ് നമ്മുടെ പ്രവചന മത്സരം. ഓക്കെ, അപ്പൊ ഷിജിൻ ഒരു കാര്യം കൂടെ ഞാൻ ചോദിക്കാം. നമ്മൾ ചില സിനിമകൾ കണ്ടു കഴിയുമ്പോഴേ നമ്മൾ ആ സ്ഥലത്ത് പോയ ചില ഫീലിംഗ് നമുക്ക് കിട്ടും. ആ സ്ഥലത്ത് പോയിട്ടുണ്ടാവില്ല, പക്ഷെ നമുക്ക് കണ്ടു കഴിയുമ്പോഴത്തേക്കും ഓ, നമ്മൾ പോയി വന്ന ഒരു ഫീലിംഗ്, അങ്ങനെ കിട്ടിയിട്ടുള്ള സിനിമകൾ ഉണ്ടോ?
5: അങ്ങനെ പറയുമ്പോ നമ്മുടെ ഓർഡിനറി സിനിമ ഉണ്ടല്ലോ പാലക്കാട്, ഗവിയാണ് സംഭവം, പക്ഷെ പാലക്കാട് സ്ലാങ്ങിലാണേലും സംസാരിക്കുന്നത്. പക്ഷെ നമ്മൾ ആ ഒരു സ്പേസ്, നമ്മളൊരു പാലക്കാട് ജില്ലയിലെ ഏതോ ഒരു ഉൾനാടാണെന്ന് നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു സംഭവം
4: അവരുടെ സംസാരം കൊണ്ടല്ലേ.
5: അതെ അതെ അതെ. അപ്പൊ ആ ഗവിയിലൊക്കെ പോയ ഒരു ഫീല് നമുക്ക് കിട്ടുന്ന ഒരു സിനിമയാണത്,
4: ഓർഡിനറി എന്ന സിനിമ.
5: ഓർഡിനറി.
4: ഓക്കെ ഷിജിൻ, അപ്പൊ എന്തായാലും നമുക്ക് ഫൈനലിൽ കാണാം അല്ലേ?
5: തീർച്ചയായിട്ടും. അപ്പോ ഫൈനൽ മത്സരം എല്ലാരും നന്നായിട്ട് ആസ്വദിക്കുക.
4: ഓക്കെ ഓക്കെ, അടിപൊളി. അപ്പൊ നമുക്ക് എല്ലാവർക്കും കാത്തിരുന്ന് കാണാം ഫിഫ വേൾഡ് കപ്പ് ഫൈനൽ. ഷിജിനും നല്ലൊരു ദിവസമാവട്ടെ. ഓക്കെ,
5: തീർച്ചയായിട്ടും.
4: നമ്മളെ വിളിച്ചത് കൊണ്ടോട്ടിയിൽ നിന്ന് ഷിജിൻ ആണ്. ഷിജിൻ പറഞ്ഞ കാര്യം, എല്ലാ ടീമുകളും ഇപ്പൊ ഒന്നിച്ച് അർജന്റീനക്കെതിരെ നിൽക്കുന്നത് കൊണ്ട് അർജന്റീനയെ പിന്താങ്ങാതിരിക്കാൻ വയ്യ. ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന അർജന്റീനയാണ്, അർജന്റീന ജയിക്കുമെന്നാണ് പറയുന്നത്. എന്തായാലും നമ്മുടെ പിന്നെന്താ പറയാ, ഈ ഫുട്ബോൾ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ, ഇപ്പൊ ഷിജിൻ പറഞ്ഞ കാര്യം, സ്പെയിനെയും ഇഷ്ടമാണ്, അർജന്റീനയും ഇഷ്ടമാണ്, പക്ഷെ എന്നാലും ഇങ്ങനൊരു പരിതസ്ഥിതിയിൽ അർജന്റീനയാണ് സപ്പോർട്ട് ചെയ്യണേന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് വിളിക്കാം അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം, ഏത് ടീമാണ് വേൾഡ് കപ്പിൽ പിന്നെ മുന്നിലെത്തുക, അല്ലെങ്കിൽ എത്ര ഗോളിന് മുന്നിലെത്തും, നിങ്ങൾ ആരാണ് പിന്താങ്ങുന്നത്, അർജന്റീനയാണോ സ്പെയിനാണോ എന്നൊക്കെ എന്റെ അടുത്ത് വിളിച്ചു പറയാം. അടുത്തൊരു കോളറൂടെ എത്തുന്നുണ്ട്, ആരാണെന്ന് നോക്കട്ടെ. ഹലോ
6: ഹലോ ഹലോ, ഗുഡ് മോർണിംഗ്.
4: ഗുഡ് മോർണിംഗ്, ഇതാരാ സംസാരിക്കണേ? ഭാസ്കരൻ ചേട്ടാ, ആരായിരിക്കും ജയിക്കുക? എന്തായിരിക്കും നമ്മുടെ അവസാന ചിത്രം? അർജന്റീന ആണോ സ്പെയിൻ ആണോ?
6: ചിത്രം അർജന്റീന എന്നാണ് എന്റെ ഒരു
4: ആഗ്രഹമാണോ അതോ
6: വിചാരിച്ചിരിക്കുന്നത്
4: അല്ലേ? ഫുട്ബോൾ മാച്ചസ് കാണാറുണ്ടോ?
6: കാണാം, ഇടയ്ക്ക് ഇങ്ങനെ കാണാറുണ്ട്. വലിയതായിട്ട് എനിക്ക് അതിനെ കുറിച്ചൊന്നും അറിയില്ല, എന്നാലും കാണാറുണ്ട്.
4: എന്നാലും കാണാറുണ്ട്. അപ്പൊ ഏത് ടീമാണ് ഭാസ്കരൻ ചേട്ടൻ?
6: ഞാൻ അങ്ങനെയൊന്നുമില്ല,
4: അങ്ങനെയൊന്നുമില്ല.
6: എനിക്ക് ക്രിക്കറ്റാണ് കൂടുതൽ താല്പര്യം. ക്രിക്കറ്റ് അറിയാം, ക്രിക്കറ്റ് കളി കാണാറുണ്ട്. ഇത് വലിയതായിട്ട് അറിയില്ല,
4: എനിക്ക് ഇപ്പൊ ഇത്രയും നാള് നടന്ന ലോകകപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്രാവശ്യം കുറച്ച് ആവേശം കൂടുതലാണെന്ന് തോന്നുന്നുണ്ടോ?
6: അത് ഉറപ്പായിട്ടും കൂടുതൽ തന്നെയാണ് തോന്നുന്നത്.
4: ഓക്കെ ഓക്കെ. അപ്പോ ഇനി നമുക്ക് സിനിമയിലേക്ക് വരുമ്പോഴേ ചില സിനിമകൾ കാണുമ്പോ ആ സ്ഥലത്തെത്തിയ ഫീൽ നമുക്ക് തരും. അങ്ങനെ തന്ന, അങ്ങനെ ഫീലിംഗ്സ് തന്നിട്ടുള്ള സിനിമ ഏതാ?
6: ഒരുപാട് സിനിമകളൊക്കെ ഞാൻ ഒരുപാട് സ്ഥലങ്ങൾ ഇങ്ങനെ ഉണ്ട്. നരനിലും മറ്റേ മുള്ളംകൊല്ലി എന്ന് പറഞ്ഞ സ്ഥലമൊക്കെ ഞാൻ പോയ പോലെ എനിക്ക് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പിന്നെ നമ്മുടെ അങ്ങനെ പറയാൻ പറ്റാത്ത ഒരുപാട് സ്ഥലങ്ങൾ.
4: എന്തായാലും മനസ്സിലേക്ക് ഇപ്പൊ വന്നത് നരൻ എന്ന സിനിമയും മുള്ളൻ കൊല്ലി എന്ന ഗ്രാമമാണ് അല്ലേ? ഓക്കെ, അടിപൊളി. അപ്പൊ ചേട്ടാ, ഇന്നത്തെ ദിവസം സൂപ്പർ ആവട്ടെ എന്ന് ആർക്കാ വിഷസ്?
6: എപ്പം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും കേട്ട് കേട്ട് കൂട്ടുകൂടാ.
4: ഓക്കെ, ടാറ്റാ, ബൈ ബൈ. അപ്പൊ നമ്മളെ വിളിച്ചത് ഭാസ്കരൻ ചേട്ടനാണ്. അപ്പൊ ചേട്ടൻ പറയുന്നതും അർജന്റീന ആയിരിക്കും ജയിക്കുക എന്നാണ് തോന്നുന്നത്, എന്നാണ് ആഗ്രഹം എന്നാണ് പറഞ്ഞ്. എന്തായാലും വേൾഡ് കപ്പ് മത്സരം നടക്കാനായിട്ട് പോവാണ്, ഫൈനൽസ് വരാൻ പോവാണ്. മൺഡേ 12:30 അർജന്റീന വേഴ്സസ് സ്പെയിൻ മത്സരത്തിൽ ആര് ജയിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. നമ്മുടെ ഓണറബിൾ മിനിസ്റ്റർ ഓഫ് ഹോം അഫയേഴ്സ്, വിജിലൻസ് ആൻഡ് കെയർ, ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ പേജ്, ഇൻസ്റ്റഗ്രാം പേജിൽ അദ്ദേഹം ഇന്നലെ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പിക്ചർ ഉണ്ട്. അദ്ദേഹവും നമ്മുടെ തമിഴ്നാട് CM ജോസഫ് വിജയായിട്ട് നിൽക്കുന്ന ഒരു പിക്ചറാണ്. അതെന്താന്ന് വെച്ചാൽ ലഹരിയുടെ അടിവേരികൾ അറുക്കാൻ വേണ്ടി നമുക്കൊപ്പം ഇനി തമിഴ്നാട് സർക്കാരും ഉണ്ടാകും.

0: രീതിയിൽ ഇത് വളരെ വലിയൊരു മാസീവായിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവ് ആയിട്ട് മാറുകയാണ് ഓപ്പറേഷൻ തൂഫാൻ എന്നുള്ളത്. അതുമാത്രമല്ല, ലാലേട്ടനുമായിട്ട് ഒരു പ്രോഗ്രാമിൽ ഓപ്പറേഷൻ തൂഫാന്റെ ലഹരി വിരുദ്ധ ഒരു ക്യാമ്പയിനിൽ പങ്കെടുക്കാനായിട്ട് നമ്മുടെ തമിഴ്നാട് മുഖ്യമന്ത്രി കേരളത്തിലേക്ക് എത്തും എന്നുള്ളൊരു കാര്യവും പറയുന്നുണ്ട്. അപ്പൊ നമുക്കിനി എന്താ പറയാ, ശിവനും ശക്തിയും ചേർന്നാൽ മാസ് ഡാ അതുപോലെ നമുക്ക് കാണാനായിട്ട് പറ്റും. അങ്ങനെ മാസ് ആയിട്ടുള്ള ഒരു മാസീവ് മൂവ്മെന്റ് ആയിട്ട് മാറുകയാണ് ഓപ്പറേഷൻ തൂഫാൻ. ഓപ്പറേഷൻ തൂഫാന് എല്ലാ ആളുകളും നമ്മുടെ അയൽ സംസ്ഥാനങ്ങളൊക്കെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ മുഴുവനായിട്ട് നമ്മുടെ രാജ്യത്ത് നിന്ന് അത് മുഴുവനായിട്ട് ഇല്ലാതാക്കാനായിട്ട് നമുക്ക് പറ്റട്ടെ, ഈ ഒരു ഓപ്പറേഷൻ സക്സസ്ഫുൾ ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നെക്സ്റ്റ് കോളറിലേക്ക് പോവാണ്. ഹലോ, ഗുഡ് മോർണിംഗ്.
1: ഹലോ, ഗുഡ് മോർണിംഗ്. അതിൽ പല്ലശ്ശേരിയിൽ നിന്നും പറഞ്ഞു വരും ബാലൻചേട്ടാ.
0: ബാലൻചേട്ടാ, സുഖല്ലേ?
1: സുഖമായിട്ടിരിക്കുന്നു.
0: ഓക്കേ, സന്തോഷം. അപ്പൊ പറയൂ, അർജന്റീനയാണോ സ്പെയിനാണോ ലോകകപ്പ് തൂക്കുക?
1: ഞാൻ വന്നിട്ട് ക്രിക്കറ്റിനോടാണ് എനിക്ക് അധികം താല്പര്യം, എങ്കിലും നമ്മുടെ അർജന്റീന ജയിക്കണം എന്നുള്ളതാണ്.
0: ഓക്കേ, അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? എല്ലാരും പറഞ്ഞുകൊണ്ടാണോ?
1: എല്ലാവരും അല്ല, പിന്നെ ആ എല്ലാവരും പറഞ്ഞതുകൊണ്ട് തന്നെ എല്ലാവരും അതിനോടാണ് ഇത്, അർജന്റീന വരും, അർജന്റീന വരും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഞാനും അത് തന്നെ വരും എന്നുള്ളതാണ്.
0: ഓക്കേ, ക്രിക്കറ്റിൽ ആരെയാണ് ഏറ്റവും ഇഷ്ടം ബാലൻചേട്ടന്? ഓക്കേ, അടിപൊളി അടിപൊളി. അപ്പൊ ബാലൻചേട്ടാ, ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കാം. നമ്മള് പോകാത്ത സ്ഥലങ്ങളിൽ ചില സിനിമ കാണുമ്പോഴത്തേക്കും നമുക്ക് പോയ പോലെ ഒരു ഫീൽ കിട്ടും അല്ലെ? അങ്ങനെ നമ്മള് സിനിമയിലൂടെ കണ്ട് നമുക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ എത്തി എന്ന് തോന്നിയിട്ടുള്ള സിനിമകൾ ഏതൊക്കെയാണ്?
1: മംഗളേശ്വരി അത് ഈ കൊല്ലങ്കോട് കോവിലകം, എനിക്ക് പെട്ടെന്ന് കളിമംഗലം കോവിലം ഓർമ്മ വരും.
0: അതെ,
1: കൊല്ലങ്കോട് ഒരു കോവിലുണ്ട്, വടക്കൻ വീരകഥ അമേരി കഥ ഒക്കെ ഷൂട്ട് ചെയ്ത ഒരു കോവിലകമുണ്ട്, കൊല്ലങ്കോട് കോവിലമുക്ക് പറയും. ആ സ്ഥലം കാണുമ്പോ കളിമംഗലം പിന്നെ മംഗളശ്ശേരി നീലന്റെ വീട് പോലെ എനിക്ക്
0: തോന്നുന്നു അല്ലേ? ഇപ്പൊ ആറാം തമ്പുരാന്റെ ചില ഭാഗങ്ങൾ വരിക്കാശ്ശേരി മനയിലും ഷൂട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ കൊല്ലങ്കോട് കോവിലകം ഒക്കെയാണ് നമുക്ക് പോയ പോലെ ഒരു ഫീല് തരുന്നത് ഈ മംഗലശ്ശേരി നീലകണ്ഠന്റെ കഥകൾ കാണുമ്പോ, ദേവാസുരവും രാവണപ്രഭു ഒക്കെ കാണുമ്പോ അല്ലേ? ഓക്കെ ബാലൻചേട്ടാ, ഇന്ന് ആർക്കാ വിശ്വസം കൊടുക്കണ്ടേ, പറയൂ. ഓക്കെ, താങ്ക് യു സോ മച്ച്, ബൈ ബൈ. അപ്പൊ ബാലൻചേട്ടനാണ് നമ്മളെ വിളിച്ചത്. ബാലൻചേട്ടൻ പറഞ്ഞത് അർജന്റീന ആയിരിക്കും കപ്പ് എടുക്കുക എന്നാണ്, വേൾഡ് കപ്പ് അർജന്റീനയുടെ കൈകളിലായിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മളിങ്ങനെ ഇത്രയും സമയം നമ്മളെ വിളിച്ചവര് സംസാരിച്ച കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഓരോരുത്തരും പ്രവചിച്ച ഓരോ ഗോളുകളും ഈ രണ്ട് രാജ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ വീതിച്ചിങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കും അർജന്റീന 7-ലും സ്പെയിൻ 3-ലുമാണ് നിൽക്കുന്നത്. 7-3 എന്ന് പറയുന്ന ഒരു പ്രവചനമാണ് നമ്മൾ ഇന്നത്തെ അഹല്യ വിഷസിലൂടെ നടത്തിയപ്പോഴത്തേക്കും മനസ്സിലായേ. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം അല്ലെ. ഓരോ ഗെയിമും ഓരോ സ്പോർട്ടും ഈ പറഞ്ഞ പോലെ എല്ലാ മനുഷ്യരുടെയും ഒരു ഇമോഷനാണ്. കുറച്ച് നാൾ നമുക്ക് എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ വൈകിട്ട് കളി കാണണം, അല്ലെങ്കിൽ ഇന്ന് കുറച്ച് നേരത്തെ ഇറങ്ങണം, കളി കാണാനുണ്ട്, ഇന്ന് എനിക്ക് കുറച്ച് ലേറ്റ് ആയിട്ട് ഓഫീസിൽ പോകാൻ പറ്റുള്ളൂ കാരണം ഇന്നലെ മാച്ച് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ദിവസങ്ങളുടെ ഒരു അവസാനം കൂടിയാണ്. അപ്പോൾ എന്തായാലും ഇനി നെക്സ്റ്റ് വേൾഡ് കപ്പിന് വേണ്ടിയിട്ട് അടുത്തൊരു 4 ഇയേഴ്സ് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെയും കാത്തിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ ഓരോ സ്പോർട്ടും ഓരോ ഈ പറഞ്ഞ ലീഗ് മത്സരങ്ങൾ വരുമ്പോൾ, ഗെയിംസ് വരുമ്പോഴത്തേക്കും ഒക്കെ നമ്മുടെ ഇമോഷൻസ് കൂടെ ചേർത്ത് വെച്ചിട്ട് ഒരു ആവേശത്തിലേക്ക് നമ്മൾ എല്ലാവരും മാറുകയാണ്. കുറച്ച് സമയമെങ്കിലും നമ്മൾ ലൈഫിലെ പ്രശ്നങ്ങളും ദുഃഖങ്ങളും ഒക്കെ മാറ്റിവെക്കാനുള്ളൊരു സംഭവം കൂടിയാണ് ഇങ്ങനെയുള്ള ഇവന്റുകൾ, സ്പോർട്സ് മത്സരങ്ങളൊക്കെ കാണുക എന്നുള്ളത്. അത് സൈക്കോളജിക്കലി പ്രൂവ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. നമ്മൾ ഏതെങ്കിലും ഒരു ഇതേപോലെയുള്ള മാച്ചസ് ഒക്കെ കാണുന്ന സമയത്ത് നമുക്ക് കുറച്ചൊരു ഡോപ്പമിൻ ഹിറ്റ് ഉണ്ടാവും എന്നാണ് പറയുന്നത്, നമുക്ക് ഹാപ്പി ഹോർമോൺസ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. എന്തായാലും സമയം കൃത്യം 9 മണിയാണ് സ്റ്റുഡിയോ ക്ലോക്കിൽ. അപ്പോൾ ഇനി ഞാൻ കോൾസിലേക്ക് പോകുന്നില്ല, മെസ്സേജസ് ഉണ്ട് ഒരുപാട് വായിക്കാൻ, നമുക്ക് മെസ്സേജസ് ഒക്കെ വായിക്കണം. അതിന് മുമ്പ് നമ്മൾ പാട്ടിലേക്ക് പോകണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഓപ്പറേഷൻ തൂഫാൻ എല്ലാ ആളുകളും ചേർന്നിട്ട് അതൊരു വലിയൊരു മാസീവ് മൂവ്മെൻ്റ് ആക്കി മാറ്റാനായിട്ട് പോവാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ബഹുമാനപ്പെട്ട തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയും നമ്മുടെ ലാലേട്ടനും കൂടെ നാർക്കോട്ടിക്സ് ഇസ് എ ഡെഡ് ബിസിനസ് എന്ന് പറഞ്ഞിട്ട് ശിവനും ശക്തിയും ചേർന്നാൽ മാസ് ഡാ എന്ന് പറഞ്ഞിട്ട് മാസീവായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. എല്ലാവിധ ആശംസകളും ആ ഒരു മൂവ്മെന്റിന് അറിയിച്ചുകൊണ്ട് നമ്മൾ നെക്സ്റ്റ് പാട്ടിലേക്ക് പോകുന്നു. ജില്ല എന്ന മൂവിയിലെ പാട്ട് കേട്ടിട്ട് വേഗം തിരിച്ചെത്താം. കൂടെ ഞാൻ അഭിരാമിയാണ്, ആൻഡ് യു ആർ ലിസ്ണിംഗ് ടു അഹല്യ വിഷസ്.

സിനിമയുടെ ടൈറ്റിൽ കാർഡ് ഭയങ്കര രസമായിരുന്നു. നമുക്കത് കാണുമ്പോൾ തന്നെ ഒരു എന്താ പറയുക, ഒരു ഹൈപ്പ് ഹൈ നമുക്ക് ഫീൽ ചെയ്യും. കംപ്ലീറ്റ് ആക്ടർ മോഹൻലാൽ, ഇളയ തളപതി വിജയ്, അവർ രണ്ടുപേരും ചേർന്ന സിനിമയാണ് ജില്ല എന്ന സിനിമ. ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത് നമ്മുടെ സ്വന്തം എസ് പി ബിയും ശങ്കർ മഹാദേവനുമാണ്. ഡി ഇമ്മൻ മ്യൂസിക് ചെയ്ത പാട്ടാണ്. ഇങ്ങനെ ഇവർ ചേർന്നിട്ട് ആ ഒരു ശിവനും ശക്തിയും ചേർന്നാൽ മാസിഡ എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് അടുത്ത ഒരു ലഹരി വിരുദ്ധ പോരാട്ടത്തിന് തിരിതെളിക്കാൻ വേണ്ടിയിട്ട് ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ട് കേരളത്തിലേക്ക് എത്താൻ പോവുകയാണ് എന്നാണ് നമ്മൾ അറിയുന്ന കാര്യങ്ങൾ. എന്തായാലും ഇനി കോൾസിലേക്ക് പോകാനായിട്ട് പറ്റില്ല, നമുക്ക് മെസ്സേജസിലേക്ക് പോകണം. ഒരുപാട് മെസ്സേജസ് വന്നിട്ടുണ്ട്. അതിൽ ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് ഒരു ഗുഡ് മോർണിംഗ് മെസ്സേജ് വന്നിട്ടുണ്ട്. തിലകൻ ചേട്ടൻ അയച്ചിട്ടുള്ള ഒരു ഗുഡ് മോർണിംഗ് മെസ്സേജ്, രാജപ്പൻ ചേട്ടൻ അയച്ചിട്ടുള്ള ഒരു ശുഭദിനം ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജ്. അപ്പോൾ രണ്ടുപേർക്കും ഗുഡ് മോർണിംഗ്. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ അഷ്റഫ് അയച്ചിട്ടുള്ള മെസ്സേജാണ്, ഒരാളെ കൈവിടാതിരിക്കാൻ ആത്മാർത്ഥമായി ശ്രമിക്കുന്നവർക്ക് സ്നേഹത്തിന്റെ യഥാർത്ഥ വില മനസ്സിലാകും. കാരണം സ്നേഹം പറയാൻ എളുപ്പമാണ്, പക്ഷേ ഏത് സാഹചര്യത്തിലും ഒരാളെ ചേർത്ത് പിടിച്ച് കൂടെ നിൽക്കുന്നതാണ് യഥാർത്ഥ സ്നേഹം. ഇന്ന് വിശേഷ ദിനങ്ങളിൽ എല്ലാ പ്രിയ കൂട്ടുകാർക്കും 1000 ആശംസകൾ എന്ന് പറഞ്ഞിട്ടാണ് അഷ്റഫ് ഫ്രം വെസ്റ്റ് കൈപ്പുറം മെസ്സേജ് അയച്ചേക്കുന്നത്. അടുത്ത മെസ്സേജ് ബുള്ളറ്റ് ജഗൻ ഫ്രം മലപ്പുറം അയച്ചിട്ടുള്ള ഒരു മെസ്സേജാണ്, ഹായ് ഡിയർ, ഗുഡ് മോർണിംഗ്, ഹാവ് എ നൈസ് ഡേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഒരു കിട്ടിലൻ ദിവസമാവട്ടെ ജഗൻ ചേട്ടനും. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ ഈ മെസ്സേജ് അയച്ചേക്കുന്നത് സുലൈ ചേട്ടനാണ് മലപ്പുറത്ത് നിന്ന്. ഏത് കൂരിരുളിനെയും തുളച്ചു കടന്നു വരാനുള്ള ശക്തി വെളിച്ചത്തിനുണ്ട്, അതാണ് ഓരോ പ്രഭാതവും നമുക്ക് തരുന്ന പാഠം. ഇരുൾ മാറ്റി പ്രകാശം എത്തും പോലെ ദുഃഖങ്ങൾക്ക് ശേഷം സന്തോഷവും നമ്മളെ കാത്തിരിക്കുന്നുണ്ടെന്ന് സാരം. ശുഭദിനം നേരുന്നു സുലൈ അനിക്കോട്. അത് ശരിയാണല്ലേ. അപ്പോ നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോകുമ്പോൾ ഈ മെസ്സേജ് അയച്ചേക്കുന്നത് ആരാണ് എന്ന് നോക്കിക്കഴിയുമ്പോൾ, യെസ്, എന്നും അഹല്യ കേൾക്കുന്ന ആളാണ്, സജിത എന്നാണ് പേരെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഈ മെസ്സേജിൽ യെസ് പേരുണ്ട്. ഗുഡ് മോർണിംഗ് അഹല്യ, സജിത വിനോദ് ഫ്രം മുതലമട. ഓക്കെ, ഹായ് സജിത, ഇന്ന് എൻ്റെ മോൻ ശ്രീശാന്റെ ബർത്ത്ഡേ ആണ്, 7th ബർത്ത്ഡേ. 1000 പിറന്നാൾ ആശംസകൾ നേരുന്നു എന്ന് പറഞ്ഞിട്ടാണ് സജിത ചേച്ചിയുടെ മെസ്സേജ്. ഓക്കെ, അപ്പോൾ ശ്രീശാന് ഹാപ്പി ബർത്ത്ഡേ വിഷസ്, മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. നല്ലൊരു ദിവസം ആവട്ടെ ഇന്നത്തെ ഒരു ദിവസം. ബർത്ത്ഡേ അടിച്ചു പൊളിക്കുക, തകർക്കുക. അപ്പോൾ ദാ സജിത ചേച്ചി ഒരു എന്താ സജിത അമ്മ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഹാപ്പി ബർത്ത്ഡേ മോൻ എന്ന് പറഞ്ഞിട്ട്. 7th ബർത്ത്ഡേ സൂപ്പർ ആവട്ടെ എന്ന് വിഷയമാണ്. അടുത്ത മെസ്സേജിലേക്ക് പോവാണ്. അടുത്ത മെസ്സേജ് അയച്ചേക്കുന്നത് ലീല ടീച്ചറാണ്. ഗുഡ് മോർണിംഗ് അബി. അബി പറഞ്ഞപ്പോൾ തന്നെ മനസ്സിൽ മിന്നി മറഞ്ഞ സിനിമ അരവിന്ദന്റെ അതിഥികൾ എന്ന സിനിമയാണ്. പിന്നെ എക്കോ എന്ന സിനിമ കാണുമ്പോൾ അതിൽ വരുന്ന സീനുകൾക്കൊപ്പം മനസ്സും കണ്ണും ഒക്കെ സഞ്ചരിക്കും. അതുപോലെ തന്നെയാണ് തിരുമാലി എന്ന സിനിമ കാണുമ്പോഴും. ലാസ്റ്റ് ബിബിൻ ജോർജ്, അജു വർഗീസ്, ജോണി ആന്റണി എന്നിവർ ചേർന്ന് നേപ്പാളിലേക്ക് പോയ ശേഷമുള്ള കാഴ്ചകളും ശേഷമുള്ള സംഗതികളും ഒക്കെ സൂപ്പറാണ്. ഫുട്ബോളിനെ കുറിച്ച് വലുതായിട്ടൊന്നും പിടിയില്ല, എങ്കിലും കളിയുടെ പോക്ക് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. സ്പെയിൻ കപ്പടിച്ചാൽ കൊള്ളാമെന്നാണ് എനിക്കെന്ന് പറഞ്ഞിട്ടാണ് ലീല ടീച്ചർ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സ്പെയിനിലേക്കാണ്, സ്പെയിനിലാണ് ലീല ടീച്ചറിന്റെ സപ്പോർട്ട്. ഇപ്പോൾ വീണ്ടും നമ്മുടെ സ്കോർ ബോർഡ് നോക്കുമ്പോഴത്തേക്ക് 7-4 നിൽക്കുകയാണ് അർജന്റീന സ്പെയിൻ. അപ്പോൾ നമുക്ക് നോക്കാം അറ്റ് ദി എൻഡ്. ഈ മെസ്സേജസ് എല്ലാം വായിച്ചു കഴിഞ്ഞിട്ട് ഈ മെസ്സേജസിൽ ഒരാളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു പോയിന്റ് കൂടെ നമുക്ക് ആഡ് ചെയ്തിട്ട് ലാസ്റ്റ് നോക്കാം അറ്റ് ദി എൻഡ് എന്തായിരിക്കും നമ്മുടെ ചിത്രം എന്നുള്ളത്. ലീല ടീച്ചർക്ക് സൂപ്പർ ഡേ ആവട്ടെ എന്ന് വിഷയമാണ്. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ ഈ മെസ്സേജ് അയച്ചേക്കുന്നത് ബൈജു ചേട്ടനാണ്. ഹായ് അബി, ആശംസകൾ. യോധ എന്ന സിനിമ ആദ്യം കണ്ടപ്പോൾ നേപ്പാളിലെത്തിയ പോലെ എനിക്ക് ഫീൽ ചെയ്തിരുന്നു. പിന്നെ പ്രിയപ്പെട്ട അഹല്യക്കും കേട്ട് കേട്ട് കൂട്ടുകൂടുന്ന എല്ലാ പ്രിയ കൂട്ടുകാർക്കും ശുഭദിനാശംസകൾ നേരുന്നു. ഒത്തിരി സ്നേഹത്തോടെ കണ്ണൂരിലെ മട്ടന്നൂരിൽ നിന്നും ബൈജു ചെങ്ങറ. ഓക്കെ ബൈജു ചേട്ടാ, എന്തായാലും ബൈജു ചേട്ടനും ഒരു സ്നേഹം നിറഞ്ഞ ഒരു ദിവസം ആവട്ടെ എന്ന് ഞാൻ വിഷയമാണ് കേട്ടോ. യോധ സിനിമ കണ്ടപ്പോഴത്തേക്കും ശരിയാണ്, നേപ്പാൾ, കാഠ്മണ്ഡു അവിടെയൊക്കെ നമ്മൾ എത്തിയ പോലത്തെ ഒരു ഫീലാണ് തോന്നുക അല്ലെ. ആ പാട്ടുകൾ കേൾക്കുമ്പോഴും നമുക്ക് ആ ഒരു ഫീലുണ്ട്. കുനുകുന എന്ന പാട്ട് കേൾക്കുമ്പോഴത്തേക്കും അതിൽ നേപ്പാളിന്റെ കാര്യങ്ങളും ഒക്കെ വരികളിലൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ആ പാട്ട് കേൾക്കുമ്പോൾ കൂടെ നേപ്പാൾ ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ യോധ എന്ന സിനിമയെക്കുറിച്ചാണ് പറഞ്ഞത്. ബൈജു ചേട്ടൻ ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്, ആരായിരിക്കും ജയിക്കുക, വേൾഡ് കപ്പ് ആരായിരിക്കും തൂക്കുക എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലല്ലോ. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത് കൊല്ലങ്കോട് നിന്ന് കേശവദാസ് ആണ്. ഹായ് അഹല്യ, ലവ്ലി വിഷസ്, ഹായ് ലിസ്ണേഴ്സ് ആൻഡ് അഭിരാമി. ഫിഫ വേൾഡ് കപ്പ് 2026 സ്പെയിൻ തൂക്കും, ഒരു നല്ല ഡേ വിഷയണു. സെക്കരനുണ്ണി റിട്ടയർഡ് എയർഫോഴ്സ് ഒങ്കല്ലൂർ ബൈ കേശവദാസ് കൊല്ലങ്കോട്. ഓക്കെ, അപ്പം കേശവദാസ് സപ്പോർട്ട് ചെയ്യുന്നത്
സ്പെയിനെയാണ്. അപ്പൊ 7-5 നമ്മുടെ പ്രവചനം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കേശവദാസ് ചേട്ടനും ഒരു സൂപ്പർ ഡേ ആവട്ടെ എന്ന് വിഷയം. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ കൃഷ്ണ അനില ഒരു ഗുഡ് മോർണിംഗ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. മിഥുനത്തിന് വിട ചൊല്ലി രാമായണ മാസം, കർക്കിടകത്തെ വരവേൽക്കാൻ ഒരുങ്ങുന്ന പ്രകൃതി, സുപ്രഭാതം, ശുഭദിനം എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചേക്കുന്നത്. ശരിയാണ്, കർക്കിടക മാസം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. നാളെയാണ് 1-ാം തീയതി എന്നാണ് എനിക്ക് തോന്നണേ. എന്തായാലും നെക്സ്റ്റ് മെസ്സേജിലേക്ക് കൂടെ പോവാം. അടുത്ത മെസ്സേജ് അയച്ചേക്കുന്നത് നഫീസ കുഞ്ഞിപ്പ പന്താവൂർ. നമസ്കാരം അഭിരാമി, ഇന്നത്തെ ടോപ്പിക്ക് നന്നായിട്ടുണ്ട്. ഇന്ന് ജൂലൈ 16 വിവാഹിതരാകുന്ന ചേലക്കൽ മുഹമ്മദ് അജ്മലിനും കണ്ണൂരുള്ള ഷഹാന ഷിറിനും ഹൃദ്യമായ ആശംസകൾ അറിയിക്കുന്നു. നഫീസ കുഞ്ഞിപ്പ പന്താവൂർ. ഓക്കെ, അപ്പോൾ ഇന്ന് എന്താ പറയുക, വിവാഹിതരാകാൻ പോകുന്ന അജ്മലിനും ഷഹാനയ്ക്കും ഹാപ്പി വെഡിങ് ഡേ വിഷസ്. ഒരു ബ്ലാസ്റ്റ് ആവട്ടെ നിങ്ങളുടെ വെഡിങ് എന്ന് ഞാൻ വിഷയണു. അടുത്ത മെസ്സേജിലേക്ക് പോവാം നമുക്ക്. അടുത്ത മെസ്സേജ് അയച്ചേക്കുന്നത് ഷീബ ചേച്ചിയാണ്. ഹായ് അഭികുട്ടി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഷീബ ചേച്ചി. നമ്മുടെ അർജന്റീന തന്നെ ജയിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാ കൂട്ടുകാർക്കും അഭികുട്ടിക്കും അടിപൊളി കിടുക്കാച്ചി ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഷീബ ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പൊ ഷീബ ചേച്ചിയുടെ സ്കോറും കൂടെ നമ്മൾ ചേർത്ത് വെക്കുമ്പോഴത്തേക്കും 8-5 അർജന്റീന സ്പെയിൻ പ്രവചനം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നോക്കാം അല്ലെ, അറ്റ് ദി എൻഡ് ഓഫ് നമ്മുടെ ഈ പ്രോഗ്രാം ആരായിരിക്കും, എന്തായിരിക്കും നമ്മുടെ ആ ഒരു സ്കോർ എന്ന് നോക്കാം. ഇപ്പൊ എന്തായാലും 8-5 അർജന്റീന സ്പെയിൻ ഫിഫ വേൾഡ് കപ്പിന്റെ ഫൈനൽ മത്സരത്തിൽ എത്താൻ കൂടുതൽ ചാൻസ് ഉള്ളത് അർജന്റീനയ്ക്കാണെന്നാണ് എല്ലാവരും പറയണത്. സ്പെയിൻ 5 തൊട്ടു പിന്നിലുണ്ട്. അപ്പൊ നമുക്ക് അതൊക്കെ നോക്കാം. അതിനു മുന്നേ ഒരു പാട്ട് കേൾക്കേണ്ട സമയമാണ്. പാട്ട് കേട്ടിട്ട് വേഗം തിരിച്ചെത്താം. എബ്രാം ഓസ്ലർ എന്ന സിനിമയിലെ പാട്ടാണ് വരുന്നത്. ഓണാഹലിയ FM 90.4.

നിറക്കൂട്ട് എന്ന സിനിമയിലെ ഈ ഒരു പാട്ട് നമ്മൾ പഴയ പാട്ടായിട്ട് കേട്ടുവന്ന പാട്ട് പിന്നീട് അത് റീമാസ്റ്റർ ചെയ്ത് എബ്രഹാം ഓസ്ലർ എന്ന വീണ്ടും ഒരു മമ്മൂക്ക ചിത്രത്തിൽ നമ്മൾ കേൾക്കുകയുണ്ടായി. അതൊക്കെ സന്തോഷമാണല്ലേ. നല്ല പാട്ടുകൾ ഇങ്ങനെ നല്ല രസമായിട്ടുള്ള റീമാസ്റ്ററിങ് സംഭവങ്ങളൊക്കെ രസമാണ്. അപ്പോൾ എന്തായാലും അടുത്തൊരു മെസ്സേജിലേക്ക് പോവാണ്. സമയം 9 മണി കഴിഞ്ഞ് 16 മിനിറ്റാണ് സ്റ്റുഡിയോ ക്ലോക്കിൽ. അടുത്ത മെസ്സേജ് അയച്ചേക്കുന്നത് ഷക്കീല ചേച്ചി ഒരു മെസ്സേജ് കൂടെ അയച്ചിട്ടുണ്ട്. ഡാർലിംഗ് ഗുഡ് മോർണിംഗ്, എനിക്ക് എക്കോ എന്ന സിനിമ കണ്ടപ്പോൾ ശരിക്കും ആ സ്ഥലത്ത് പോയൊരു ഫീൽ കിട്ടി. പിന്നെ മനോഹരമാണല്ലോ ആ സിനിമ, മനസ്സിൽ മൊത്തം ഫുട്ബോളാണ്. പെട്ടെന്നൊന്നും ഓർമ്മ വരുന്നില്ല. പിന്നെ അർജന്റീന ഇതുവരെ കളിച്ചത് തുക്കട ടീമുകളുടെ കൂടെയൊന്നും അല്ല, കളി കണ്ടവർക്കറിയാം പൊരുതി ജയിച്ചത് തന്നെയാണ്. കാബോ വെർദെ, ഈജിപ്ത്, ഇംഗ്ലണ്ട്, സ്വിറ്റ്സർലാൻഡ് ഇവരെല്ലാം സ്ട്രോങ് ടീമുകളാണ്. ഇനി ഫൈനലും അവർക്ക് അനുകൂലമാവട്ടെ എന്ന് ആശംസിക്കുന്നു. കാബോ വെർദെ എന്ന ടീമിനെ കുറിച്ചാണ് ഞാനും സംസാരിച്ചത്. വളരെ എന്താ പറയുക, സ്ട്രോങ് ആയിട്ടുള്ളൊരു ടീമാണ് അത്. ഇതുവരെ ഇതുപോലൊരു കുഞ്ഞു ദ്വീപ രാജ്യത്ത് നിന്ന്, വളരെയധികം കുറഞ്ഞ ജനസംഖ്യയുള്ള ഒരു ദ്വീപ് രാജ്യത്ത് നിന്ന് ഇങ്ങനൊരു ടീം ഉണ്ടായി വരുമെന്നും, അർജന്റീനയെ പോലെയുള്ള ഫുട്ബോളിലെ അധികായന്മാരെയൊക്കെ പിടിച്ചു കുലുക്കുന്ന ടീമായിരിക്കുന്നത് നമ്മൾ ആരും പ്രതീക്ഷിച്ചില്ല. അത്രയും രസമായിട്ടുള്ളൊരു മത്സരമായിരുന്നു അത്. നമ്മൾ ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ആ ഒരു സ്പോർട്ടിനെ സ്നേഹിക്കുന്നവർക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു മത്സരമായിരുന്നു അത്. അപ്പോൾ സ്ട്രോങ് ടീമുകൾ തന്നെ ആയിരുന്നു എന്നാണ് എൻ്റെയും ഒരു അഭിപ്രായം. നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോകുമ്പോൾ ഈ മെസ്സേജ് അയച്ചേക്കുന്നത് കവിത ചേച്ചിയാണ്. ശുഭദിനം അബി, അർജന്റീന ജയിക്കും കപ്പെടുക്കും എന്നാണ്. അപ്പോൾ അർജന്റീനയ്ക്ക് വീണ്ടും 9 പോയിന്റ് ആയിട്ടുണ്ട്. അപ്പോൾ 9-5 നിൽക്കുകയാണ് നമ്മൾ. അപ്പോൾ നമുക്ക് നോക്കാം അറ്റ് ദി എൻഡ്. അർജന്റീന ജയിക്കും കപ്പെടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് കവിത ചേച്ചി. പിന്നെ എനിക്ക് ഒരുവിധം മൂവി കണ്ടാൽ ആ സ്ഥലത്തൊക്കെ ഞാൻ പോയ പോലൊരു ഫീലാണ്. എല്ലാവർക്കും ഒരു കിടുക്കാഴ്ച ദിവസം ആവട്ടെ. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും ആശംസകൾ. ഇന്നത്തെ ടോപ്പിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടാണ് കവിത ചേച്ചിയുടെ മെസ്സേജ്. ഓക്കെ കവിത ചേച്ചി, താങ്ക് യു സോ മച്ച്. അടുത്ത മെസ്സേജ് അയച്ചേക്കുന്നത് ബൈജു ചേട്ടന്റെ ഒരു മെസ്സേജ് കൂടെ വന്നിട്ടുണ്ട്. അബി, ഞാൻ അർജന്റീനയാണ് സപ്പോർട്ട് ചെയ്യണേന്ന് പറഞ്ഞിട്ടാണ് ബൈജു ചേട്ടന്റെ മെസ്സേജ്. ഓക്കെ അടിപൊളി. അപ്പോൾ എന്തായാലും ബൈജു ചേട്ടന്റെയും കൂടെ ഒരു സപ്പോർട്ട് വന്നപ്പോഴത്തേക്കും നമ്മുടെ അർജന്റീന 10-ൽ എത്തി നിൽക്കുകയാണ്. 10-5 അർജന്റീന സ്പെയിൻ ഇതിലാര് ജയിക്കുമെന്ന പ്രവചനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ മണിമേഖല ചേച്ചിയുടെ മെസ്സേജാണ്. ഗുഡ് മോർണിംഗ് അഹല്യ ടീം, ഇന്ന് സ്പെഷ്യൽ ഡേ ആഘോഷിക്കുന്നവർക്കും FM കേൾക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഗുഡ് ഡേ വിഷസ്, മണിമേഖല ഹരദാസ്. ഓക്കെ, മണിമേഖല ചേച്ചിക്കും നല്ലൊരു ദിവസമാവട്ടെ. അടുത്ത മെസ്സേജ് അയച്ചേക്കുന്നത് ശാന്തി ചേച്ചിയാണ്. ആര് ജയിച്ചാലും സന്തോഷം, കാരണം ഫുട്ബോൾ കളിയെക്കുറിച്ച് ഒന്നും അറിയില്ല. ഗോളടിക്കുന്നത് കണ്ടാൽ അറിയാം. യോധ സിനിമയിലെ നേപ്പാൾ കണ്ട പോലെയുണ്ട്. എല്ലാവർക്കും ശുഭദിനം നേരുന്നു ശാന്തി കൃഷ്ണ. എല്ലാവരും പ്രാർത്ഥിക്കുക അവനവന്റെ ടീം ജയിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ശാന്തി ചേച്ചിയുടെ മെസ്സേജ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ അർജന്റീനയോ സ്പെയിനെയോ ഒന്നും പറയുന്നില്ല, കാരണം ഫുട്ബോൾ കളിയെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല എന്നാണ് ശാന്തി ചേച്ചി പറയുന്നത്. നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോകുമ്പോൾ ഈ മെസ്സേജ് അയച്ചേക്കുന്നത് ജയങ്കർ ചേട്ടനാണ്. പ്രിയപ്പെട്ട ിലേക്ക് നല്ല ശബ്ദത്തിന്റെ റാണിയായ അഭിരാമിക്ക് നല്ലൊരു പ്രഭാത വന്ദനം നേരുന്നു. ഞങ്ങളുടെ പ്രിയ സുഹൃത്തായ നാരായണൻ ചേട്ടന്റെയും ഇന്ദിര ചേച്ചിയുടെയും 47-ാമത് വിവാഹ വാർഷികമായിരുന്നു ഇന്നലെ. ഓക്കെ, രണ്ടു പേർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും നന്മയും പ്രാർത്ഥനയും. ഞങ്ങളുടെ പേരിലും സൗഹൃദവാണിയുടെ പേരിലും പ്രിയ അഹല്യയുടെ പേരിലും നല്ലൊരു വിവാഹ മംഗളങ്ങൾ നേരുന്നു. ഒപ്പം എല്ലാ ശ്രോതാക്കൾക്കും പ്രിയ അഹല്യക്കും അഭിരാമിക്കും സൗഹൃദവാണിയിലെ എല്ലാ ചങ്സിനും നല്ലൊരു ശുഭ പുലരി നേർന്നുകൊണ്ട് വിനയപുറം ജയങ്കർ സലിത ശ്രീനന്ദ ഫോർട്ട് കൊച്ചി. അഭിരാമി, ഇപ്രാവശ്യത്തെ കപ്പ് അർജന്റീനയ്ക്കുള്ളതാണ് എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം നമ്മുടെ സ്കോർ 11-5 ജയങ്കർ ചേട്ടൻ പറഞ്ഞതുപോലെ, ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇന്നലെ വിവാഹ വാർഷികം ആഘോഷിച്ച നാരായണൻ ചേട്ടനും ഇന്ദിര ചേച്ചിക്കും ബിലീറ്റഡ് വെഡിങ് ആനിവേഴ്സറി വിഷസ് അറിയിക്കുന്നു. ഒരുപാട് കാലം പരസ്പരം സ്നേഹത്തിൽ കൊച്ചു കൊച്ചു പിണക്കങ്ങൾ ഇണക്കങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോട്ടെ എന്ന വിഷയമാണ്. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി വിഷസ്. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ മെസ്സേജ് അയച്ചേക്കുന്നത് ഷൈബി ചേട്ടൻ്റെ ഒരു ലോങ് മെസ്സേജാണ്. നമസ്കാരം അഭിരാമി പ്രിയ, വീണ്ടും ഒരു ഫൈനൽ, വീണ്ടും ഒരു അർജന്റീനിയൻ സ്വപ്നം. ഒരിക്കലും കീഴടങ്ങാത്ത മനസ്സാണ് അർജന്റീനയുടെ ഏറ്റവും വലിയ കരുത്ത്. കഴിഞ്ഞ 3 കളിയിലും നമ്മളത് കണ്ടതാണ്. ഇംഗ്ലണ്ടിനെതിരെ ഒരു ഗോളിന് പിന്നിലായപ്പോഴും അവർ പതറിയില്ല. അവസാന നിമിഷങ്ങൾ വരെ പോരാടി തിരിച്ചടിച്ച് വിജയം സ്വന്തമാക്കി ലോകകപ്പിന്റെ ഫൈനലിലേക്ക് കുതിച്ചു. എൻസോ ഫെർണാണ്ടസിന്റെ സമനില ഗോളും തുടർന്ന് ലൌട്ടാരോ മാർട്ടിനസിന്റെ വിജയഗോളും അർജന്റീനയുടെ പോരാട്ട വീര്യത്തിന് മുദ്രകുത്തി. മെസ്സിയുടെ നേതൃത്വവും നിർണായകമായി. ഇനി മുന്നിൽ സ്പെയിൻ. യുവത്വവും വേഗതയും സാങ്കേതിക മികവും കൈമുതലായിട്ടുള്ള സ്പെയിനിനെതിരെ അർജന്റീനയ്ക്ക് ഇത് ഏറ്റവും വലിയൊരു പരീക്ഷണമായിരിക്കും. എന്നാൽ ചാമ്പ്യന്മാരെ വേറിട്ട് നിർത്തുന്നത് അവരുടെ അനുഭവവും സമ്മർദ്ദഘട്ടങ്ങളിൽ ഉയർന്നു വരാനുള്ള കഴിവുമാണ്. ഒരു മത്സരം മാത്രം ബാക്കി, ഒരു കിരീടം മാത്രമാകലെ. നിലയും നീലയും വെള്ളയും വീണ്ടും ലോകത്തിന്റെ നിറുകയിലെത്തട്ടെ. മെസ്സിയുടെ സ്വപ്നത്തിനും കോടിക്കണക്കിന് അർജന്റീന ആരാധകരുടെ പ്രാർത്ഥനകൾക്കും വിജയത്തിന്റെ നിറവാകട്ടെ. സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിച്ച ടീം, പരാജയങ്ങളിൽ പോലും കൂടെ നിന്ന ടീം, ഈ ലോകകപ്പിൽ എപ്പോഴും പിന്നിൽ
പോയ ശേഷം തിരികെ വന്ന് നമ്മളോട് തളരാതെ അവസാനം വരെ പോരാടി വിജയിക്കാൻ മോട്ടിവേഷൻ തന്ന ടീം, ഓരോ മത്സരവും നമ്മെ ടെൻഷന്റെ മുൾമുനയിൽ നിർത്തി അവസാനം ഒരു രോമാഞ്ച കഞ്ചുക നിമിഷം തരുന്ന ടീം ഇന്ന് വീണ്ടും ലോകത്തിന്റെ നെറുകയിലേക്ക് ഒരു ചുവടുകൂടി. ഫൈനലിൽ നീല വെള്ള പതാക പാറട്ടെ, വാമോസ് അർജന്റീന. സത്യനന്ദിക്കാട് ചിത്രങ്ങളെല്ലാം എനിക്ക് ആ പ്രദേശങ്ങളിൽ പോയ ഫീല് തരുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഞാൻ ആ വാമോസ് അർജന്റീനയുടെ ആ ഒരു എന്താ പറയാ, ആ അത് നമ്മൾ പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഉള്ളിൽ നിന്നൊരു സ്പിരിറ്റ് വരുമല്ലോ, അതിൽ തന്നെയാണ് ആ സത്യനന്ദിക്കാട് സിനിമകളിലേക്ക് പോയത്. എന്തായാലും ഷൈബി ചേട്ടൻ അയച്ചിട്ടുള്ള മെസ്സേജാണ്, ഞാനൊരു കട്ട അർജന്റീന ഫാൻ ആണെന്ന് പറഞ്ഞിട്ട് അർജന്റീന ജേഴ്സിയൊക്കെ ഇട്ട് ഇരിക്കുന്ന ഒരു ഫോട്ടോ കൂടെ അയച്ചിട്ടുണ്ട്. എന്തായാലും കൊള്ളാം, സൂപ്പർ ഫോട്ടോ, കപ്പ് നമുക്കുള്ളതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അർജന്റീന ജയിക്കുമെന്നാണ് ഷൈബി ചേട്ടനും പറയുന്നത്. അപ്പൊ നമ്മുടെ പ്രവചനത്തിലേക്ക് വീണ്ടും ഒരു ഗോൾ കൂടെ ആഡ് ചെയ്ത് അർജന്റീന 12-ലും സ്പെയിൻ 5-ലും ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോ ഷൈബി ചേട്ടാ, താങ്ക് യു സോ മച്ച് ഈ ഒരു മെസ്സേജിന്. ലോങ് മെസ്സേജ് ആയിരുന്നു, പക്ഷെ നമ്മുടെ ഉള്ളിലേക്ക് ഒരു സ്പിരിറ്റ് കടത്തിവിടുന്ന ഒരു മെസ്സേജ് ആയിരുന്നു. നല്ലൊരു ദിവസം കൂടെ വിഷയമാണ്. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത് പ്രേമമ്മയാണ്. അബിക്കുട്ടി, ഗുഡ് മോർണിംഗ്. അർജന്റീന കപ്പടിക്കുമ്പോളെ ഉറപ്പാണെന്ന് പറഞ്ഞിട്ടുണ്ട് പ്രേമമ്മ. ഓക്കെ, അപ്പൊ വീണ്ടും ദാ ഒരു ഗോൾ കൂടെ ആഡ് ചെയ്ത് 13-ലെത്തിയിട്ടുണ്ട്. 13-5 നിൽക്കുകയാണ്. പ്രേമമ്മയ്ക്കും നല്ലൊരു ദിവസമാവട്ടെ. എല്ലാവർക്കും ശുഭദിനം അറിയിച്ചിട്ടുണ്ട് പ്രേമമ്മ. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത്, എന്നാ പിന്നെ അർജന്റീന ആക്കിക്കോ, പാവം, ആരെങ്കിലും സന്തോഷിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വോട്ട് ഫോർ അർജന്റീന എന്ന് പറഞ്ഞിട്ട് ശാന്തി ചേച്ചി ഒരു മെസ്സേജ് കൂടെ അയച്ചിട്ടുണ്ട്. ഓക്കെ, എന്നാ പിന്നെ ആ ഒരു ഇത് കൂടെ ചേർത്ത് വെക്കുമ്പോഴത്തേക്കും 14-ൽ നിൽക്കുകയാണ് കേട്ടോ. അപ്പം ഞാനിന്ന് രാവിലെ മുതൽ ഈ ഒരു പ്രവചനത്തെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. ഫൈനലിലേക്ക് എത്തുമ്പോഴത്തേക്കും ആരായിരിക്കും കപ്പെടുക്കുക എന്ന് പറഞ്ഞപ്പോൾ 14 പേരും പറയുന്നത് അർജന്റീന ആയിരിക്കും. 5 പേര് സ്പെയിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മൺഡേ 12:30 ആ സമയത്ത് മത്സരം ആരംഭിച്ച് ഏകദേശം കഴിയാറാവുമ്പോഴത്തേക്കും തിങ്കളാഴ്ചയോടെ നമുക്ക് വ്യക്തമായിട്ടുള്ള ചിത്രം കിട്ടും ആരായിരിക്കും അവസാന ലാപ്പിൽ ഗോൾ അടിക്കുന്നത്. എനിക്ക് എൻ്റെ ഒരു പ്രാർത്ഥന എന്താന്ന് വെച്ചാൽ, ഈ മത്സരവും നമ്മൾ മുന്നേ കണ്ട അർജന്റീനയുടെ മത്സരങ്ങൾ പോലെ ഒരു സിനിമാറ്റിക് സ്റ്റൈലുള്ള ഒരു മത്സരം, ഇമോഷണൽ, നമ്മള് തോക്കും എന്നുള്ളൊരു വെർജിൽ ഇങ്ങനെ നിന്നിട്ട് പിന്നെ അവിടുന്ന് ഉയർത്തെഴുന്നേറ്റ് വരുന്ന ആ ഒരു മാജിക് ഉണ്ടല്ലോ, അതിങ്ങനെയുള്ള ഗെയിംസിൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ, അങ്ങനെ ഒരു കിക്ക് നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു മത്സരം എല്ലാ ഫുട്ബോൾ ആരാധകർക്കും കാണാനായിട്ട് പറ്റട്ടെ എന്ന് മാത്രം വിഷ് ചെയ്തുകൊണ്ട് ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അടിപൊളി ദിവസമാവട്ടെ എന്ന് വിഷ് ചെയ്തുകൊണ്ട് ഇറ്റ്സ് മീ അഭിരാമി സൈനിങ് ഓഫ്.

0: അക്ഷരങ്ങൾ ആയുധമാകുന്ന, ചിന്തകൾ ചിറകു വിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്നു. അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, കെ ആർ മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേശ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50-ലധികം പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്നൊരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26 തേർഡ് എഡിഷൻ.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8071-69515-9400-2-47684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962. സെല്ലുലോയിഡ്.
3: ഹലോ ഹലോ ഹലോ മച്ചാമാരെ, കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം ഇന്നത്തെ സെല്ലുലോയിഡിലേക്ക്. സെല്ലുലോയിഡുമായി ഇന്നത്തെ സിനിമ വിശേഷം പങ്കുവെക്കാൻ കൂടെയുണ്ട് ഞാൻ ആയില്യ. നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്ന ആ ഒരു കഥ, ഇന്ത്യയിൽ നിന്ന് യൂറോപ്പിലേക്ക് തന്റെ സൂവിനെ മാറ്റിപ്പാർപ്പിക്കാൻ വേണ്ടി ഒരു കപ്പലിൽ ട്രാവൽ ചെയ്യുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യനും ആ മനുഷ്യന്റെ സൂവിലുള്ള എല്ലാ മൃഗങ്ങളും അയാളുടെ ഫാമിലിയുമായിട്ടാണ് ആ ഒരു യാത്ര ആരംഭിക്കുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ആ ഒരു ട്രാവൽ ചെയ്യുന്ന കപ്പൽ തകരുകയും ഒരു പയ്യൻ മാത്രം ആ കപ്പലിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യാണ്. പയ്യൻ മാത്രമല്ല, വേറെ ചിലരും അവന്റെ കൂടെ രക്ഷപ്പെടുന്നുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കഥയാണ് കേട്ടോ ഇത്. ലൈഫ് ഓഫ് പൈ. അതെ, പയ്യയുടെ കഥയാണിത്. ഈ ഒരു സിനിമ ആരംഭിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ നടനായിട്ടുള്ള ഇർഫാൻ ഖാനെ കാണിച്ചുകൊണ്ടാണ്. ഇർഫാൻ ഖാന്റെ പേരാണ് കേട്ടോ പൈ പട്ടേൽ. അദ്ദേഹത്തെ കാണാൻ വേണ്ടി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഒരു റൈറ്റർ വരുന്നുണ്ട്. അതായത് ഒരു ഇംഗ്ലീഷുകാരനാണ് ആ ഒരു റൈറ്റർ. ആ ഒരു റൈറ്റർ വരുന്നത് എന്തിനാണെന്നറിയോ? ഈ ഒരു പയ്യയുടെ കയ്യിൽ ഒരു നല്ല കഥയുണ്ടായിരുന്നു. ആ കഥയെ ഒരു ബുക്കാക്കാൻ വേണ്ടി, ആ കഥ കേട്ട് അതിനെ എഴുതാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റൈറ്റർ അവിടേക്ക് വരുന്നത്. വേറെ ആരുടെയും കഥയല്ല, പയ്യയുടെ സ്വന്തം ജീവിതത്തിൽ നടന്ന ഒരു കഥയാണ് അദ്ദേഹത്തിന് പറയാനായിട്ടുണ്ടായിരുന്നത്. ഈ ഒരു പയ്യയുടെ ചെറിയൊരു വയസ്സിലെ അവനെ നീന്തലൊക്കെ പഠിപ്പിച്ചത് അവന്റെ അങ്കിളായിരുന്നു. അങ്കിളിന്റെ പേരാണ് പിസിൽ പട്ടേൽ. അവനാണെങ്കിൽ ഈ പിസിൽ പട്ടേൽ എന്ന് പറയുന്ന പേര് ഒട്ടും തന്നെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് അവൻ അതിനൊന്നും ഷോർട്ട് ഫോം ആക്കിയിട്ടാണ് പൈ എന്നാക്കിയത്. അതുകൊണ്ട് തന്നെ ഇവന്റെ പേര് കാരണം അവന് സ്കൂളിലൊക്കെ എല്ലാവരും കളിയാക്കായിരുന്നു, ഫ്രണ്ട്സൊക്കെ എപ്പോഴും കളിയാക്കായിരുന്നു. അങ്ങനെ അവന്റെ അച്ഛനാണ് രവി പട്ടേൽ. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ദൈവവിശ്വാസമൊന്നും ഇല്ലാത്ത ഒരു നിരീശ്വരവാദി, അതുമാത്രമല്ല നന്നായിട്ട് നോൺ വെജ് കഴിക്കുന്ന ഒരാൾ കൂടിയാണ്. എന്നാൽ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് അവന്റെ അമ്മ. അവന്റെ അമ്മയുടെ പേര് ഗീതാ പട്ടേൽ എന്നാണ്. വളരെയധികം ഈശ്വരനിൽ വിശ്വസിക്കുന്ന ഒരു ഭക്തയായിട്ടുള്ള ഒരു പ്യുവർ വെജിറ്റേറിയൻ ആയിട്ടുള്ള ഒരു സ്ത്രീ. കൂടാതെ ഇവനൊരു ബ്രദർ കൂടിയുണ്ട് കേട്ടോ. ബ്രദറാണെങ്കിൽ ഇവനെ കിട്ടുന്ന സമയത്തൊക്കെ കളിയാക്കാറുണ്ട്. പക്ഷേ ഇവനൊരു പ്രത്യേകതയുണ്ടായിരുന്നു. അതായത് ഇവന്റെ അമ്മ ഒരുപാട് കഥകൾ ഇവന് പറഞ്ഞു കൊടുക്കുമായിരുന്നു. കൃഷ്ണന്റെ കഥയും രാമന്റെ കഥയും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ആ കഥയൊക്കെ കേൾക്കാൻ അവൻ ഇഷ്ടമായിരുന്നു. അവൻ അമ്പലത്തിൽ പോവും, പ്രാർത്ഥിക്കും, അതുപോലെ തന്നെ അവൻ പള്ളിയിൽ പോവും, യേശുവിനെ പരിചയപ്പെടും, അതുപോലെ തന്നെ മുസ്ലിം പള്ളിയിൽ പോയി ആ ഒരു കാര്യങ്ങളും അവൻ പഠിക്കും. യഥാർത്ഥത്തിൽ പറഞ്ഞ എല്ലാ വിശ്വാസങ്ങളെയും ഒരുപാട് വിശ്വസിച്ചിരുന്ന ഒരു പയ്യൻ. അങ്ങനെ പ്രത്യേക ജാതി മതവ്യത്യാസം ഒന്നും ഇല്ലാതെ എല്ലാത്തിനെയും ഒരുപോലെ കണ്ട ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ പയ്യൻ. അങ്ങനെ ഒരു ദിവസം അവരുടെ ആ ഒരു സൂവിലേക്ക് റിച്ചാർഡ് എത്താണ്. റിച്ചാർഡ് ആരാണ് എന്നൊരു ചോദ്യം മനസ്സിൽ വന്നെങ്കിൽ അതൊരു ഫ്രണ്ടൊന്നും അല്ലാട്ടോ, നല്ല ഉഗ്രൻ ബംഗാൾ കടുവ. അങ്ങനെ റിച്ചാർഡ് ദി അവന്റെ അച്ഛന്റെ സൂവിലേക്ക് എത്താണ്. ആ സൂവിലേക്ക് എത്തുന്ന റിച്ചാർഡിനോട് ഇവനും ഇവന്റെ ചേട്ടനും വല്ലാത്തൊരു സ്നേഹം തോന്നുന്നുണ്ട്, വല്ലാത്തൊരു ഇഷ്ടം തോന്നുന്നുണ്ട്. ഇവരെന്തെയാണ് ഒരു ദിവസം ആ ഒരു സൂവിലേക്ക് പോയി ആ റിച്ചാർഡ് എന്ന് പറയുന്ന കടുവ ഉണ്ടല്ലോ, ആ ബംഗാൾ കടുവ, ആ ബംഗാൾ കടുവയെ ഇങ്ങനെ കളിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ പോവാണ്. അതായത് അവന്റെ കയ്യിലൊരു ഇറച്ചി കഷ്ണം വെച്ച് അതിന് കൊടുക്കാൻ വേണ്ടി പോവാണ്. അവൻ അതിന്റെ ഒരു അപകടം എത്രത്തോളം ഉണ്ടെന്നൊരു കാര്യം മനസ്സിലായിരുന്നില്ല കേട്ടോ. ആ സമയത്താണ് അവന്റെ അച്ഛൻ അവിടെ വന്ന് അത് തടയുന്നത്. അതിനുശേഷം അച്ഛൻ അവന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നീ അതിനെത്രയൊക്കെ സ്നേഹിച്ചാലും അതിനെത്രയൊക്കെ നീ ഭക്ഷണം നൽകിയാലും ഒരു ദിവസം അത് നിന്നെ പിടിച്ച് ഭക്ഷിക്കും. കാരണം അതിനു മുൻപില് നീ വെറും ഒരു ഇര മാത്രമാണ്, അതിന് വേറെ തരത്തിലുള്ള ഒരു കമ്മിറ്റ്മെന്റ്സും ഒരു ഇഷ്ടവും ഉണ്ടാവാൻ പോകുന്നില്ല. അതിന് വിശക്കുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ തീർച്ചയായും അത് നിന്നെ ഭക്ഷിക്കും. അതിനുശേഷം അവന്റെ അച്ഛൻ അത് ഉദാഹരണ സഹിതം തെളിയിക്കാനുണ്ടാവും. ഒരാട്ടിൻകുട്ടിയെ ആ ഒരു കൂടിന് മുൻപിൽ കൊണ്ടുവയ്ക്കുകയാണ്. അത് കാണുന്ന സമയത്ത് നമ്മുടെ റിച്ചാർഡ് കടുവയുണ്ടല്ലോ, അതിനെ വലിച്ചഴച്ച് പിടിച്ച് അതിന്റെ കൂട്ടിലേക്ക് കൊണ്ടുപോയി അതിനെ ഭക്ഷിക്കുകയാണ്. ഈ ഒരു കാഴ്ച നമ്മുടെ പയ്യെ വല്ലാതെ വേദനിപ്പിക്കും, വല്ലാതെ വിഷമിപ്പിക്കും. അങ്ങനെ ആ ദിവസങ്ങൾ കടന്നുപോയി. അവൻ പതിയെ പതിയെ വളരാണ്. പിന്നീട് അവനൊരു പ്രണയം വരാണ്. അതെ, അവൻ ഒരു ഡാൻസ് ക്ലാസ്സിൽ വെച്ച് ഒരു പെൺകുട്ടിയെ പരിചയപ്പെടുന്നുണ്ട്. അവന് പേടി കാരണം അവളുടെ ആദ്യ പ്രണയം പറയാനായിട്ട് സാധിച്ചില്ല. പിന്നീട് അവര് സംസാരിക്കുകയും ഫ്രണ്ട്സ് ആവുകയും പിന്നീട് പ്രണയത്തിലാവുകയും ചെയ്യുന്നുണ്ട്. അവൻ അവളെയും കൂട്ടി അവന്റെ അച്ഛന്റെ സൂവിലേക്ക് സ്ഥിരം വരുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. ഇന്നും റിച്ചാർഡിനെയും കൂട്ടുകാരെയൊക്കെ കാണിച്ചു കൊടുക്കുമായിരുന്നു. പക്ഷേ പ്രതീക്ഷിക്കാതെ അവന്റെ അച്ഛന്റെ ബിസിനസ് അവിടെ തകരാണ്. അതായത് ആ ഒരു സൂവിൽ നിന്ന് വലിയ ലാഭമൊന്നും അയാൾക്ക് കിട്ടുന്നില്ലായിരുന്നു. ആ സമയത്ത് അയാൾ തീരുമാനിക്കുകയാണ് ഇന്ത്യയിൽ നിന്ന് അങ്ങ് യൂറോപ്പിലേക്ക് ഈ ഒരു സൂവിനെ പറിച്ചു നടാൻ വേണ്ടി, ഈ ഒരു ഫാമിലിയും സൂവുമായിട്ട് യൂറോപ്പിലേക്ക് യാത്ര തിരിക്കാൻ വേണ്ടി നമ്മുടെ പയ്യുടെ അച്ഛൻ തീരുമാനിക്കുകയാണ്. അവിടെ നിന്നാണ് ഈ ഒരു കഥയിലെ ട്വിസ്റ്റുകൾ സംഭവിക്കാൻ പോകുന്നത്. തുടർന്ന് കേൾക്കാം ഷോർട്ട് ബ്രേക്ക്. കൂട്ടുകൂടി

0: celluloid.
1: Once again, welcome back to Celluloid. Celluloid-മായി സിനിമ വിശേഷവുമായി കൂടെയുണ്ട് ഞാൻ ആയില്ല. അങ്ങനെ കഥ തുടർന്നാലോ, ലൈഫ് ഓഫ് പൈ. അങ്ങനെ അവർ യാത്ര തുടരുകയാണ് യൂറോപ്പിലേക്ക്. ആ ഒരു വലിയ ഭീമൻ കപ്പലിൽ അവരുടെ സൂവിലുള്ള എല്ലാ മൃഗങ്ങളും അതുപോലെ തന്നെ പൈയുടെ ഫാമിലി ഒക്കെ ആയിട്ട് അവർ യാത്ര പോകുന്ന സമയത്ത് ആ കപ്പലിൽ വെച്ച് പല ഇൻസിഡൻസും സംഭവിക്കുന്നുണ്ട്. ആദ്യം തന്നെ ആ കപ്പലിലെ കുക്കുമായിട്ട് പൈയും പൈയുടെ അച്ഛനൊക്കെ നല്ല തർക്കത്തിൽ ഏർപ്പെടുകയാണ്. വേറൊന്നുമല്ല, തുടക്കത്തിൽ ഞാൻ പറഞ്ഞില്ലേ, പൈയുടെ അമ്മ വളരെ ഒരു നോൺ വെജ് കഴിക്കാത്ത ഒരു വെജിറ്റേറിയൻ ആയിരുന്നു, പ്യുവർ വെജിറ്റേറിയൻ. പക്ഷെ കപ്പലിൽ ലഭിച്ച ഫുഡാണെങ്കിൽ ഒരു നോൺ വെജ് ആയതുകൊണ്ട് അതിന്റെ പേരിൽ ഒരു തർക്കമൊക്കെ വരുന്നുണ്ട്. ആ തർക്കത്തിന്റെ ഇടയിൽ പയ്യുടെ അച്ഛൻ അവനെയും കൂട്ടി ആ കപ്പലിന്റെ കാർഗോ സൈറ്റിലേക്ക് പോവാനുണ്ടോ. അതായത് അവനും അവന്റെ അച്ഛനും കൂടി ആ കാർഗോ ഭാഗത്തേക്ക് പോയത് എന്തിനാണെന്നറിയോ? അവിടെയുള്ള മൃഗങ്ങൾക്ക് പഴം നൽകാൻ വേണ്ടിയിട്ടായിരുന്നു. മയങ്ങി പോവാനുള്ള ഒരു ഗുളിക വെച്ചിരിക്കുന്ന പഴാണിത്. ആ സമയത്ത് പയ്യുടെ അച്ഛനായിട്ടുള്ള രവി പട്ടേലിനോട് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഇങ്ങനെ പഴത്തിൽ ഈ ഒരു ഗുളിക വെച്ച് നമ്മൾ മൃഗങ്ങൾക്ക് നൽകുന്നത്? ആ സമയത്ത് അവന്റെ അച്ഛൻ പറയുന്നുണ്ട്, മൃഗങ്ങൾക്കൊന്നും കടലിലൂടെയുള്ള യാത്ര അത്ര ഇഷ്ടമല്ല, അവര് വയലന്റ് ആവും, അതുകൊണ്ടാണ് അവരെ ഉറക്കിക്കെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മരുന്ന് നൽകുന്നത്. അതായിരിക്കും പറഞ്ഞു നിൽക്കുന്നുണ്ട്. അതിനുശേഷം അവരെല്ലാവരും ഉറങ്ങാൻ വേണ്ടി റൂമിലേക്ക് പോവാനട്ടോ. നമ്മുടെ പയ്യും പയ്യുടെ റൂമിലേക്ക് പോവാണ്. പക്ഷേ എത്രയൊക്കെ അവിടെ കിടന്നിട്ടും അവര് ഉറക്കം ശരിയാവുന്നില്ല. ആ സമയത്ത് പൈപ്പയുടെ ചേട്ടനോട് വിളിച്ച് ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ പുറത്ത്? എനിക്ക് വല്ലാതൊരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. ചേട്ടൻ നേരെ, നീ ഒന്നും മിണ്ടാതെ പോയി കിടന്നേ. ആ കാര്യം പറഞ്ഞ് ചേട്ടൻ നീ അവന് വായടപ്പിച്ച് വിടാണ്. ആ സമയത്ത് നമ്മുടെ പയ്യ എന്ത് ചെയ്യും? സ്വയം ഒന്ന് പുറത്തു പോയി നോക്കാമെന്ന് തീരുമാനിച്ച് ആ റൂമിന്റെ പുറത്തേക്ക് പോകുന്ന സമയത്ത് അവൻ ആ കാഴ്ച കണ്ട് ഞെട്ടാണ്. അതായത് ഇതുവരെ കാണാത്ത അത്രയും രീതിയിൽ കടൽ ശോഭിതയായിരിക്കുകയാണ്. വളരെ വലിയ കാറ്റും തിരമാലയും, മൊത്തത്തിൽ ആ ഒരു കപ്പൽ ഇപ്പോൾ തന്നെ മുങ്ങിപ്പോകും എന്നൊരു അവസ്ഥയിലേക്ക് മാറാണ്. അത്ര ഭയാനകമായ ഒരു അന്തരീക്ഷമാണ് പൈപ്പുറത്ത് കാണുന്നത്. പിന്നീട് ഫുൾ ഓട്ടമാണ് ആ കപ്പലിനകത്തുള്ള എല്ലാവരും രക്ഷപ്പെടാൻ വേണ്ടി ഓടുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഈ എമർജൻസി ആയിട്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള മിനി ബോട്ട് ഉണ്ട്. ആ ഒരു ബോട്ട് ദേ താഴെ വരാണ്. അപ്പൊ ഇവരെല്ലാവരും രക്ഷപ്പെടാൻ തയ്യാറെടുക്കുന്ന സമയത്ത് ഏറ്റവും ആദ്യം ബോട്ടിലേക്ക് പോകുന്നത് നമ്മുടെ പയ്യാണ്. ആ മിനി ബോട്ടിലേക്ക്, എമർജൻസി ബോട്ടിലേക്ക് പോകുന്നത് പയ്യാണ്. പയ്യ ആ ബോട്ടിലിറങ്ങി മുകളിൽ നിന്ന് ഇവർ താഴേക്ക് ഇറങ്ങുന്നതിന് തൊട്ട് മുൻപായിട്ട് വലിയൊരു സീബ്ര വന്ന് ആ ഒരു ബോട്ടിലേക്ക് എടുത്തങ്ങ് ചാടാണ്. ആ ഒരു ചാട്ടത്തിന്റെ ആഘാതത്തിൽ ആ ബോട്ടും ആ വലിയ കപ്പലും തമ്മിലുള്ള ബന്ധം അവിടെ വിച്ഛേദിക്കപ്പെടുകയാണ്. ആ ഒരു ബോട്ട് അങ്ങനെ നീങ്ങിപ്പോവാണ്. അതിനുശേഷം ആ ഒരു കാറ്റില് ആ ബോട്ടിൽ നിന്ന് നമ്മുടെ പൈ വെള്ളത്തിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ വെള്ളത്തിലേക്ക് പോകുന്ന അവൻ പിന്നീട് കണ്ണു തുറന്ന് നോക്കുന്ന സമയത്ത് കാണുന്നത് ആ വലിയൊരു കപ്പൽ അങ്ങനെ മുങ്ങി മുങ്ങി മുങ്ങി പോകുന്നതാണ്. പിന്നീട് അവൻ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് ആ ഒരു എമർജൻസി ബോട്ടിന്റെ അകത്തേക്ക് കയറുന്നുണ്ട്. അവൻ മാത്രമല്ല, ആ ബോട്ടിൽ നോക്കുന്ന സമയത്ത് ആ ഒരു സീബ്രയും അതുപോലെ തന്നെ ഒരു കുരങ്ങനും പിന്നെ ഒരു ഹെയ്നയും, ഹെയ്നേനെ കാണുന്ന സമയത്ത് അവൻ പേടിക്കുന്നുണ്ട്. അങ്ങനെ അവര് മാത്രം ആ ഒരു ബോട്ടിൽ രക്ഷപ്പെട്ടു പോവാണ്. അങ്ങനെ പോകുന്ന സമയത്ത് ആദ്യം വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് ഈ ഒരു ഹെയ്നയ്ക്ക് വല്ലാതെ വിശക്കാൻ തുടങ്ങി. വിശക്കാൻ തുടങ്ങുന്ന സമയത്ത് ഈ ഹെയ്ന ഏറ്റവും ആദ്യം ആ ഒരു സീബ്രയെ പിടിച്ചങ്ങ് ഭക്ഷിക്കുകയാണ്. ഇത് കാണുന്ന സമയത്ത് നമ്മുടെ പൈ പേടിച്ചു പോകുന്നുണ്ട്. അവനറിയാം ഈ ഹെയ്ന വളരെ ഉപദ്രവകാരിയാണ്, ഇനി എന്നെയും ഭക്ഷിക്കും എന്നൊരു കാര്യം അവന് ഉറപ്പായിരുന്നു. പിന്നീട് ഈ ഒരു ഹെയ്ന ഈ ഒരു കുരങ്ങനെ ഭക്ഷിക്കുകയാണ്. ആ ഒരു സമയത്ത് അവൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അതായത് ആ ഒരു എമർജൻസി ബോട്ടിൽ നിന്ന് കിട്ടുന്ന ലൈഫ് ജാക്കറ്റും മരത്തടികളും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് തൊട്ടടുത്തായിട്ടൊരു ചങ്ങാടം ഉണ്ടാക്കി അവൻ ആ ചങ്ങാടത്തിലേക്ക് മാറുന്നുണ്ട്. അതിനുശേഷം ഹെയ്ന എന്തായാലും ഇവന് ഭക്ഷിക്കും എന്നൊരു പോയിന്റ് വരുന്ന സമയത്ത് പെട്ടെന്ന് ആ ഒരു എമർജൻസി ബോട്ടിന്റെ താഴെയുള്ള തട്ടിൽ നിന്നും ഒരാൾ ചാടി പുറത്തേക്ക് വരാണ്. അത് വേറെ ആരും ആയിരുന്നില്ല, നമ്മുടെ റിച്ചാർഡ്. അതെ, ആ ബംഗാൾ കടുവ. ആ ബംഗാൾ കടുവ വന്ന് ഈ ഒരു ഹെയ്നയെ കൊന്ന് അങ്ങ് ഭക്ഷിക്കുകയാണ്. ഇത് കാണുന്നത് നമ്മുടെ പൈക്ക് വല്ലാതെ പേടിയാവും. ആ കടുവയാണ്, തന്റെ കൂടെയുള്ള ഒരു കടുവയാണ്, ഉറപ്പായിട്ടും ആ കടുവ ഇനി ഭക്ഷിക്കാൻ പോകുന്നത് തന്നെയാണെന്നുള്ളൊരു കാര്യം നമ്മുടെ പൈക്ക് തീർച്ചയായിരുന്നു. അവനെ ആ ബോട്ടിൽ നിന്ന് അവൻ താൽക്കാലികമായി നിർമ്മിച്ചിരിക്കുന്ന ചെങ്ങാടത്തിലേക്ക് മാറുകയാണ്. പിന്നീട് ആ ഒരു ബോട്ടിൽ നമ്മുടെ റിച്ചാർഡ് എന്ന കടുവയും തൊട്ടടുത്ത ചെങ്ങാടത്തിൽ നമ്മുടെ പൈ മാത്രമായിട്ട് അവശേഷിക്കുകയാണ്. പൈക്ക് തീർച്ചയാണ്, ഉറപ്പായിട്ടും ഇനി ഈ ഒരു കടുവയ്ക്ക് വിശന്നു കഴിഞ്ഞാൽ കഴിക്കാൻ പോകുന്നത് എന്നെയാണെന്നുള്ളൊരു കാര്യം. അവൻ കഷ്ടപ്പെട്ട് ഒരു മീനിനെ പിടിക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. കാരണം കടുവയ്ക്ക് വിശന്നു കഴിഞ്ഞാൽ ഇവൻ ഉറപ്പായിട്ടും കഴിക്കും, അല്ലെ, ഭക്ഷിക്കും. അതുകൊണ്ട് ഏറ്റവും ആദ്യം കടുവയുടെ വിശപ്പടക്കുന്നതാണ് ഉത്തമം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ മീൻ പിടിക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവന് വലിയൊരു കാച്ച് കിട്ടുകയാണ്, ഒരു വലിയൊരു ഫിഷിനെ കിട്ടുകയാണ്. ആ ഫിഷിനെ അവൻ ആ കടുവയ്ക്ക് ഭക്ഷിക്കാൻ കൊടുക്കുന്നുണ്ട്. കടുവ ഒരു കൂസലില്ലാതെ വേഗം തന്നെ കിട്ടിയ സമയത്ത് കഴിക്കുന്നുമുണ്ട്. അങ്ങനെ ദിവസങ്ങൾ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ദിവസങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ പല പല കാഴ്ചകളും കാണാൻ തുടങ്ങുകയാണ്. അതായത് രാത്രിയാകുന്ന സമയത്ത് പെട്ടെന്ന് ആരോ ടോർച്ചടിക്കുന്ന ഫീലാണ്. കടലിൽ മൊത്തം വലിയൊരു ലൈറ്റ് വരാണ്. ആ കാണുന്ന സമയത്ത് അവന് മനസ്സിലാവും അത് പ്രത്യേക തരം കുറെ മത്സ്യമാണെന്ന്. ആ മത്സ്യങ്ങൾക്കിടയിൽ ഇവിടെ വലിയൊരു തിമീങ്കലം വരികയാണ്. തിമീങ്കലം വന്ന് അതിങ്ങനെ വായ തുറന്ന് മുകളിലേക്ക് പോകുന്ന സമയത്ത് അവന്റെ ചങ്ങാടം ഇങ്ങനെ മറിയുന്നുണ്ട്. തിമീങ്കലത്തിന് അത് വെറും സന്തോഷത്തിന്റെ പ്രകടനം പോലെ അവർ നോർമലായി ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷേ പയ്യെ അവിടെ പേടിച്ചു പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ പല പല കാര്യങ്ങളും അവൻ കാണാൻ തുടങ്ങുകയാണ്. പിന്നീട് നോക്കുന്ന സമയത്ത് ഒരുപാട് മത്സ്യങ്ങളെ കാണാണ്. അതായത് ചാകര എന്ന് നമ്മൾ പറയില്ലേ, ആ ഒരു ചാകര കാണുന്ന സമയത്ത് നമ്മുടെ പയ്യനേക്കാൾ ഏറ്റവും അധികം സന്തോഷമായത് നമ്മുടെ റിച്ചാർഡിനാണ്. വേറെ ഒന്നുമല്ല, അവൻ കിട്ടിയ സമയത്ത് ആ മീനിനെയൊക്കെ തട്ടി ആ ബോട്ടിലേക്ക് ആക്കുന്നുണ്ട്. മാക്സിമം മീനിനെ കഴിക്കാൻ നോക്കുന്നുണ്ട്. അവന് കുശാലായി എന്ന് വേണം പറയാൻ. അങ്ങനെ വീണ്ടും ദിവസങ്ങൾ കടന്നു പോവാണ്. പിന്നീട് നമ്മുടെ പയ്യൻ എന്താ ചെയ്യുന്നതെന്നറിയോ, ആ ചാകരയിൽ കിട്ടിയ മീനിനെ മുഴുവനായിട്ട് ഇവന് കൊടുക്കുകയാണെങ്കിൽ ശരിയാവില്ല എന്നുള്ളൊരു കാര്യം മനസ്സിലായി. അവൻ പതിയെ സൂവിലൊക്കെ ഈ കടുവകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന അതേ രീതിയിൽ, അതായത് കമ്പും കാര്യങ്ങളൊക്കെ കാണിച്ച് ഒരു വടിയൊക്കെ എടുത്ത് ഓരോ പീസ് പീസ് ആയിട്ട് ഇങ്ങനെ കൊടുക്കാൻ തുടങ്ങുകയാണ്. അതായത് ഇവൻ പറയുന്ന ഓരോ ഇൻസ്ട്രക്ഷൻസ് അനുസരിക്കുകയാണെങ്കിൽ ഒരു പീസ് മാംസം കൊടുക്കും. ആ രീതിയിലേക്ക് ഈ ട്രെയിൻ ചെയ്യില്ലേ, അതുപോലെ തന്നെ ചെയ്യാൻ തുടങ്ങുകയാണ്. പതിയെ നമ്മുടെ റിച്ചാർഡ് ഇവൻ പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിക്കാൻ തുടങ്ങുന്നുണ്ട്. അങ്ങനെ വീണ്ടും വീണ്ടും വീണ്ടും ആ ദിവസങ്ങൾ കടന്നു പോവാണ്. അങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം അവൻ ദൂരെ ഒരു ബോട്ട് കാണാണ്. ആ ബോട്ട് കാണുന്ന സമയത്ത് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി അവൻ ഫയർ ചെയ്യുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും യഥാർത്ഥത്തിൽ ഫലത്തിൽ എത്തിയില്ല എന്നുള്ളതാണ്. അങ്ങനെ പോയി പോയി പോയി ഇവരൊരു ദ്വീപിലെത്താണ്. അതായത് ഒരു കര, കുറേ നാളുകൾക്ക് ശേഷം വെള്ളത്തിൽ നിന്നൊരു കര കാണുന്ന സമയത്ത് നമ്മുടെ പൈക്ക് വല്ലാത്ത സന്തോഷം വരികയാണ്. വല്ലാതെ എങ്ങനെയും പറയുക, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സന്തോഷം വരികയാണ്. ഇവൻ നേരെ ആ ഒരു ദ്വീപിലേക്ക് കടക്കുകയാണ്. ദ്വീപിലേക്ക് കടന്ന് ഇവൻ അവിടെ കണ്ട കിഴങ്ങും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്. അതായത് ഇത്രയും ദിവസം വെറും മീൻ മാത്രം ഭക്ഷിച്ച് പെട്ടെന്ന് കിഴങ്ങും കാര്യങ്ങളൊക്കെ കഴിക്കുന്ന സമയത്ത് കിട്ടുന്ന ആ ഒരു രുചി വ്യത്യാസം ഉണ്ടല്ലോ, അവനത് വല്ലാതെ ഇഷ്ടപ്പെടുകയാണ്. അവിടെയാണെങ്കിൽ കുറേ വേറെ മൃഗങ്ങളൊക്കെ ഉണ്ടിട്ടോ. ഇവന്റെ ആ ഒരു മരത്തിന്റെ മുകളിൽ അവൻ താമസിക്കാൻ വേണ്ടി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ റിച്ചാർഡിന്റെ ആ ദ്വീപിന്റെ പുറത്ത് ഇങ്ങനെ നടക്കുന്നുണ്ട്. നടന്ന് അവനും വേണ്ട കുറേ കാര്യങ്ങളൊക്കെ ഭക്ഷിക്കാനൊക്കെ നോക്കുകയാണ്. അവിടെ ഒരു കുളമുണ്ട്, ഇവൻ ഇറങ്ങി ആ കുളത്തെ കുളിക്കുന്നുണ്ട്. നല്ല ശുദ്ധമായ തടാകം കാണുന്ന സമയത്ത് തടാകത്തിൽ നിന്ന് ധാരാളം വെള്ളം കഴിക്കുന്നുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതായത് ഇത്രയും നാൾ അവർ കഴിച്ചിരുന്നത്, തുടക്കത്തിൽ കഴിച്ചിരുന്നത് ആ ഒരു എമർജൻസി ബോട്ടിലുണ്ടായിരുന്ന കുറച്ച് ഫുഡൊക്കെയാണല്ലേ. പിന്നീട് ആ തീർന്ന സമയത്ത് ആ കടലിലെ മീനൊക്കെയാണ് ഇവർ കഴിച്ചിരുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായ രുചി കിട്ടുന്ന സമയത്ത് ഭയങ്കര സന്തോഷവനാണ്. പക്ഷേ പോകെ പോകെ നമ്മുടെ പൈക്ക് മനസ്സിലാവുന്നുണ്ട് കടലിൽ എത്ര വേണമെങ്കിലും താമസിക്കാം, പക്ഷേ ഈ ദ്വീപിലെ ഒറ്റപ്പെടൽ അവൻ ഒട്ടും സഹിക്കാൻ വയ്യ. അങ്ങനെ അവൻ അവിടെ നിന്ന് കുറേ ഫുഡൊക്കെ ശേഖരിച്ച്, അവന് വേണ്ട കുറച്ച് പഴങ്ങളൊക്കെ ശേഖരിച്ച് അവൻ ആ ബോട്ടിലേക്ക് തിരിച്ചു കയറി വീണ്ടും യാത്ര തുടരുകയാണ്. ആ സമയത്ത് അവൻ നമ്മുടെ റിച്ചാർഡിനെ വിളിക്കുന്നുണ്ട്. ആദ്യം നമ്മുടെ റിച്ചാർഡ് വരാനായിട്ട് തയ്യാറായിരുന്നില്ല, പക്ഷെ പിന്നീട് റിച്ചാർഡും ആ ബോട്ടിലേക്ക് വന്ന് അങ്ങനെ കയറുകയാണ്. അങ്ങനെ അവർ വീണ്ടും അവിടെ നിന്നും യാത്ര തുടരുകയാണ്.

0: celluloid.
1: Yes, once again, welcome back to Celluloid. കൂടെ ഉണ്ട് ഞാൻ ആയില്ല. ലൈഫ് ഓഫ് പൈ ആണ് നമ്മുടെ ഇന്നത്തെ സിനിമാ വിശേഷം. അല്ലേ, കഥ തുടരാം. അങ്ങനെ ആ യാത്ര തുടർന്ന് പിന്നീട് അവര് മറ്റൊരു ദ്വീപിലേക്ക് എത്തുകയാണ്. അതായത് അപ്രതീക്ഷിതമായിട്ടാണ് ആ ഒരു ദ്വീപിലേക്ക് എത്തുന്നത്. അവരാണെങ്കിൽ ആ ഒരു ബോട്ട് കരക്കടുപ്പിക്കാനുള്ള സാവകാശം പോലും കാണിക്കാൻ വയ്യായിരുന്നു. ആ ബോട്ടിൽ നിന്ന് ഇറങ്ങി നീതി കഷ്ടപ്പെട്ട് അവൻ ആ ദ്വീപിന്റെ കരയിലേക്ക് എത്തി അത്രയും അത്രയും അത്രയും തളർന്ന് ആ ദ്വീപിൽ അങ്ങ് വീഴാണ്. അങ്ങനെ ആ ദ്വീപിലുണ്ടായിരുന്ന കുറെ മുക്കുവരും കുറെ ആൾക്കാരും കൂടി ചേർന്ന് നമ്മുടെ പയ്യെ രക്ഷിക്കുന്നുണ്ട്. പക്ഷെ ആ സമയത്ത് നമ്മുടെ റിച്ചാർഡ് ആ ഒരു ബോട്ടിൽ നിന്ന് ഇറങ്ങി ആ ദ്വീപിന്റെ മറ്റൊരു സൈഡിലേക്ക് ഇങ്ങനെ നടന്നു പോവാണ്. ആ സമയത്ത് നമ്മുടെ പയ്യ ഇങ്ങനെ നോക്കുകയാണ്. ഈ ഒരു പട്ടിണിയും ദാഹവും കടുത്ത വെയിലും കാഴ്ച ശക്തി നഷ്ടപ്പെടുന്ന അവസ്ഥയും വരെ അവർ ഒരുമിച്ചായിരുന്നു നേരിട്ടതല്ലേ. ആ യാത്രക്കിടയിൽ പയ്യ ഒരു വലിയ സത്യം ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അതായത് കടുവയെ ഭയന്നതുകൊണ്ടും അതിനെ ജീവനോട് നിലനിർത്താൻ നിരന്തരം ശ്രമിച്ചതുകൊണ്ടുമാണ് തനിക്ക് മരിക്കാനുള്ള ഭയം മാറിയതും ജീവിക്കാനുള്ള ധൈര്യം കിട്ടിയതും. സത്യത്തിൽ ആ കടുവ പയ്യെ കൊല്ലുകയല്ല, മറിച്ച് അവനെ ജീവിപ്പിക്കാൻ പ്രേരിപ്പിക്കുകയായിരുന്നു. ഒടുവിൽ മരണത്തിന്റെ വക്കിൽ ആ ഒരു ലൈഫ് ബോട്ട് ആ തീരത്താണയുന്ന സമയത്ത് മണൽപ്പരപ്പിലേക്ക് തളർന്നു വീണ പൈ കണ്ടത് ഇത്രയും കാലം തന്റെ ജീവന്റെ കാവലായിരുന്ന റിച്ചാർഡ് പാർക്കർ പതുക്കെ ബോട്ടിൽ നിന്നിറങ്ങി മുന്നിലുള്ള കാട്ടിലേക്ക് നടന്നു പോകുന്നതാണ്. കാടിന്റെ അതിർത്തിയിൽ എത്തിയപ്പോൾ കടുവ ഒന്ന് തിരിഞ്ഞു നോക്കുമെന്ന് അവൻ വിചാരിക്കുന്നുണ്ട്. പക്ഷേ തങ്ങൾ ഒരുമിച്ച് അനുഭവിച്ച ദുരിതങ്ങൾക്ക് പകരമായി ഒരു നന്ദിയെങ്കിലും ആ കണ്ണുകളിൽ ഉണ്ടാകുമെന്ന് പൈ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാൽ മനുഷ്യരുടെ വികാരങ്ങളില്ലാത്ത വന്യമൃഗം ഒരിക്കൽ പോലും തിരിഞ്ഞു നോക്കാതെ കാട്ടിനുള്ളിലേക്ക് അങ്ങ് മാഞ്ഞു പോവാണ്. അതവന്റെ ഹൃദയം ശരിക്കും തകർത്ത് കളയുന്നുണ്ട്. ഒടുവിൽ ഒരു വിടചൊല്ലൽ പോലുമില്ലാതെ റിച്ചാർഡ് പാർക്കർ പോയ ദൂരത്ത് അവൻ മണലിൽ കിടന്നിങ്ങനെ പൊട്ടിക്കരയാണ്. പിന്നീട് ആശുപത്രിയിലായ പയ്യോട് കപ്പൽ ദുരന്തത്തെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ജാപ്പനീസ് ഉദ്യോഗസ്ഥർ വരുന്നുണ്ട്. കടുവയുടെയും മൃഗങ്ങളുടെയും ഈ കഥ അവർക്ക് വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല. അപ്പോൾ പയ്യ അവർക്ക് മറ്റൊരു കഥ പറഞ്ഞു കൊടുക്കാണ്. അതായത് ആ കഥയിൽ മൃഗങ്ങളായിരുന്നില്ല, മനുഷ്യരായിരുന്നു. ആ കുരങ്ങൻ അവന്റെ സ്വന്തം അമ്മയായിരുന്നു. ഹൈന ക്രൂരനായ കപ്പൽ പാചകക്കാരനായിരുന്നു. അമ്മയെ കൊന്ന പാചകക്കാരനെ പൈക്ക് കൊല്ലേണ്ടി വന്നു. ആ കഥയിലെ കടുവ മറ്റാരുമായിരുന്നില്ല, അതിജീവനത്തിനായി പയ്യുടെ ഉള്ളിൽ നിന്ന് ഉയർന്നു വന്ന ആ ക്രൂരമായ മറ്റൊരു ഭാവമായിരുന്നു. അങ്ങനെ ആ ഒരു കഥ പറഞ്ഞുകൊണ്ടാണ് ആ ഒരു ഉദ്യോഗസ്ഥരെ അവർ കൺവിൻസ് ചെയ്യുന്നത്. അങ്ങനെ ഈ ഒരു വൈറ്റോട് നമ്മുടെ പൈ ഈ ഒരു കഥ പറഞ്ഞു അവസാനിപ്പിക്കുന്നുണ്ട്. പൈ പറയുന്നുണ്ട്, എനിക്കറിയാമായിരുന്നു റിച്ചാർഡ് ഒരു മൃഗമാണ്, എന്നിട്ടും ഞാൻ അവനിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്തു. അതായത് ഇപ്പം അവന് നീന്തൽ പഠിപ്പിച്ചത് അവൻ്റെ അങ്കിളാണ്. അവൻ അങ്കിളിൻ്റെ അടുത്ത് നന്ദിയൊന്നും പറഞ്ഞിരുന്നില്ല. അവനെ നോക്കി വളർത്തിയത് അവൻ്റെ അച്ഛനും അമ്മയുമാണ്. അവൻ അവരുടെ അടുത്ത് നന്ദിയൊന്നും പറഞ്ഞിട്ടില്ല. അതുപോലെ റിച്ചാർഡിന് ഇത്രയും നാളെ നോക്കിയതും സംരക്ഷിച്ചതും ഇവനാണ്. റിച്ചാർഡും ഇവരോട് നന്ദിയൊന്നും പറഞ്ഞിട്ടില്ല. ഇങ്ങനെ തന്നെയാണ് ഈ ലോകം. ഇപ്പോൾ കടലിൽ പോയിട്ടുണ്ടായിരുന്ന അവൻ്റെ അച്ഛനും അമ്മയും ഒക്കെ മരിച്ചിരിക്കുന്നു എന്നൊരു കാര്യം അവൻ അറിയാലേ. ആ മരിച്ച അവരെ ആ കടലിലുള്ള മീനുകൾ ഭക്ഷിച്ചേക്കാം. ആ മീനിനെ തന്നെയാണ് ഇവർ പിടിച്ചുകൊണ്ട് റിച്ചാർഡും ഇവരും ഭക്ഷിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ റിച്ചാർഡിനെ വിശന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആരെ ഭക്ഷിക്കാം? പയ്യേയും ഭക്ഷിക്കാം. ഈ ഒരു ആഹാര ശൃംഖല ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ ഭൂമി അങ്ങനെയാണ് ഒന്ന് ഒന്നിന്റെ നിലനിൽപ്പായിട്ടിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ആ ഒരു സിനിമ അല്ലെങ്കിൽ ഈ ഒരു കഥ കേട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നീട് അവിടേക്ക് വരുന്നത് പയ്യുടെ ഫാമിലിയാണ്. പയ്യുടെ ഭാര്യ, പയ്യുടെ മക്കൾ, അവരുമായിട്ട് പയ്യനെ ഇപ്പോൾ വളരെ ഹാപ്പി ആയിട്ട് അങ്ങ് ജീവിക്കുകയാണ്. ഇതോടുകൂടിയാണ് ഈ ഒരു സിനിമ പൂർണ്ണമാവുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ സെല്ലുലോയിഡിൽ പറഞ്ഞ സിനിമ ഏതാ? ലൈഫ് ഓഫ് പൈ. വളരെ ചെറിയൊരു സിനിമ, വളരെ രസമായി കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ. തീർച്ചയായും നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും കാണണം. അപ്പോൾ എന്തായാലും ഇന്നത്തെ സെല്ലുലോയിഡിന്റെ സമയം കൂടി ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും സെല്ലുലോയിഡുമായിട്ട് മറ്റൊരു സിനിമാ വിശേഷവുമായിട്ട് ഞാൻ വരും. അതുവരേക്കും till then, it's me, RJ Ailia, signing off. Keep on listening. Ailia from 90.4 KTK to Kootukooda.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനടങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ. ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
1: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയായ അന്ന യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ. 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
2: അതെ, ഫോക്സ്വാഗൻ വേർട്ടിസ് 4th anniversary ആഘോഷിക്കുകയാണ്.
3: ഈ സ്പെഷ്യൽ ഒക്കേഷനിൽ ഫോക്സ്വാഗൻ വേർട്ടിസിനോടൊപ്പം 1.3 lakh rupees വരെ വില മതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും 3 മാസത്തെ EMI ഹോളിഡേയും, ഒപ്പം ചില മോഡലുകൾ ആകർഷകമായ വിലകളിൽ.
2: ഉടൻ ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ. TNC apply.
4: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് 6 വഴികൾ: ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്, HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ. രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
5: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
6: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
7: ഹലോ മൈ ഡിയർ ഗൈസ്, വെൽക്കം ടു കാലിഡോസ്കോപ്പ്. കൂടെയുള്ളത് ഞാൻ അഭിരാമിയാണ്. ചില വിജയങ്ങൾ, അതായത് ചില വിന്നിങ് മൊമെന്റ്, നമ്മൾ സ്കോർ ബോർഡിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കാര്യമായിരിക്കില്ല. ചരിത്രത്തിന്റെ ഭാഗമാകുന്ന ചില മത്സരങ്ങളുണ്ടല്ലോ. അങ്ങനൊരു മത്സരം നടന്നായിരുന്നു കഴിഞ്ഞ ദിവസം.

ലോർഡ്സിൽ വെച്ചിട്ട്. ഈ ലോർഡ്സ് എന്ന് പറയുന്നതേ ക്രിക്കറ്റിന്റെ മക്ക എന്ന് ലോകം വിശേഷിപ്പിക്കുന്ന ഒരു ഒരു സംഭവമാണ് ലോർഡ്സ്. ഓരോ ക്രിക്കറ്ററുടെയും ഒരു ഡ്രീം വേൾഡ് ആണ്. അവിടെ പോയി ആ മൈതാനത്ത് കളിക്കുക എന്ന് പറയുന്ന അഭിമാനം, അവിടെ ജയിക്കുക എന്ന് പറയുന്നത് അതിലും വലിയ നേട്ടമാണ്. പക്ഷേ ഇന്ത്യയുടെ വനിതാ ടീം ചെയ്തത് അതിലും ഒരുപടി മുന്നിലാണ്. ലോർഡ്സിൽ കഴിഞ്ഞ ദിവസം ആദ്യത്തെ വനിതാ ടെസ്റ്റ് മത്സരം നടന്നു. ആതിഥേയരായിട്ടുള്ള ഇംഗ്ലണ്ടിനെ അവരുടെ സ്വന്തം മണ്ണിൽ സ്വന്തം ആരാധകർക്ക് മുന്നിൽ 270 റൺസിന്റെ കൂറ്റൻ മാർജിനിൽ തകർത്ത ഇന്ത്യൻ ടീമിന്റെ വിശേഷങ്ങൾ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും. ടെലിവിഷൻ ന്യൂസിലൂടെയും പത്രത്തിലൂടെയും ഒക്കെ അറിഞ്ഞിട്ടുണ്ടാകും. ഈ ഒരു വിന്നിങ്ങിന്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്താണെന്നറിയോ? ഇതൊരു താരത്തിന്റെ മാജിക് അല്ല, ആ ഒരു ടീം ഗെയിമാണ് നമ്മൾ കണ്ടത്. ബാറ്റർമാർ അടിത്തറയിട്ട്, ബൗളർമാർ പത്രാക്കി, ഫീൽഡർമാർ ഓരോ അവസരവും കൃത്യമായി ഉപയോഗിച്ച് ഇംഗ്ലണ്ടിനെ തകർത്തിരിക്കുകയാണ് ഇന്ത്യ. നമുക്കൊക്കെ അഭിമാനമാണ് ഇത് കാണുന്ന സമയത്ത്. മത്സരം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒരു ഘട്ടത്തിലും ഇംഗ്ലണ്ടിനെ തിരിച്ചു വരാൻ ഇന്ത്യ ഇടം കൊടുക്കുന്നത് നമ്മൾ കണ്ടില്ല. ഇപ്പൊ ലോർഡ്സ് എന്ന് പറയുന്ന മൈതാനത്ത് നടന്ന മത്സരങ്ങൾ തിരിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ, ഹിസ്റ്ററിയിൽ നോക്കുമ്പോൾ, ഇനി ആരെങ്കിലും ഈ മത്സരം തന്നെ എടുത്ത് നോക്കുമ്പോഴത്തേക്കും ഇന്ത്യൻ വനിതകളുടെ തകർപ്പൻ പ്രകടനം കൂടെ വായിക്കേണ്ടി വരും. കാരണം ഇത് വെറൊരു ടെസ്റ്റ് വിജയമല്ല, ഞങ്ങളും ചരിത്രം എഴുതും എന്ന് ലോക ക്രിക്കറ്റിനോട് ഇന്ത്യൻ വനിതകൾ ഉറക്കെ പറഞ്ഞൊരു നിമിഷമായിരുന്നു അത്. നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന കാര്യമാണ്, ആഘോഷിക്കാവുന്ന കാര്യമാണ്. കാരണം ഇത് ഇന്ത്യൻ വിമൻസ് ക്രിക്കറ്റിന്റെ ഒരു ഒരു ഗോൾഡൻ ചാപ്റ്ററാണ്. ഇനി ഈ ക്രിക്കറ്റിന്റെ ചരിത്ര വിജയത്തിൽ പ്രൗഡ് മൊമെന്റിൽ നിന്നുകൊണ്ട് നമുക്ക് ഫസ്റ്റ് ട്രാക്ക് കേൾക്കാം. കാലിഡോസ്കോപ്പിൽ ആദ്യത്തെ ട്രാക്ക് വരുന്നു. ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്. കൂടെയുള്ളത് ഞാൻ അഭിരാമി.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: അനിൽ എന്ന പേര് വളരെ കോമൺ ആയിട്ടുള്ളൊരു പേരാണ്. ഞാൻ കഴിഞ്ഞ ദിവസം കൂടെ നമ്മുടെ ഷോയിൽ പറഞ്ഞിരുന്നു ഇക്കാര്യം. ഈ പേര് കേൾക്കുമ്പോൾ ആരെങ്കിലും ചിലപ്പോൾ നമുക്ക് ഓർമ്മ വരുന്നുണ്ടാവും അല്ലേ. നമുക്ക് നാട്ടിൽ ഒരു അനിൽ ചേട്ടൻ ഉണ്ടാകും, ഓഫീസിലൊരു അനിൽ സാർ ഉണ്ടാകും, അല്ലെങ്കിൽ അയൽ വീട്ടിൽ ഒരു അനിൽ ഉണ്ടാവും. അത്രയും കോമൺ ആയൊരു പേരാണ്. പക്ഷേ ചില പേരുകൾ കേൾക്കുമ്പോൾ തന്നെ ഒരു രാജ്യത്തിൻ്റെ അഭിമാനം നമുക്ക് മനസ്സിലേക്ക് വരും. അനിൽ എന്ന പേര് ഇനി ഒരു സാധാരണ പേരല്ല. അനിൽ ഇസ് നോട്ട് എ കോമൺ നെയിം. കാരണം പുതിയൊരു അർത്ഥം ആ പേരിന് നൽകിയിരിക്കുകയാണ് ഡോക്ടർ അനിൽ മേനോൻ. നമ്മൾ എന്തിനാണ് അദ്ദേഹത്തെക്കുറിച്ച് ഇത്ര അഭിമാനിക്കുന്നത്, ആരാണ് ഡോക്ടർ അനിൽ മേനോൻ എന്നൊക്കെ കേൾക്കണ്ടേ? കേൾക്കാം. സ്റ്റേ ട്യൂൺ ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ആരാണ് അനിൽ മേനോൻ? നമ്മൾ എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് അദ്ദേഹത്തെ കുറിച്ച് ഇത്ര അഭിമാനിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മളിൽ പല ആളുകളും പലപ്പോഴും രാത്രിയിൽ ആകാശത്തേക്ക് നോക്കി നക്ഷത്രങ്ങൾ എണ്ണുമ്പോൾ ആ ആകാശത്തിനപ്പുറമുള്ള ലോകത്തെക്കുറിച്ച് പഠിക്കുകയും മനുഷ്യരെ അതിലേക്ക് സുരക്ഷിതമായി എത്തിക്കാനുള്ള ദൗത്യത്തിന്റെ ഭാഗമാകുകയും ചെയ്യുന്ന ഒരു മലയാളി. ആ മലയാളിയുടെ പേരാണ് ഡോക്ടർ അനിൽ മേനോൻ. അതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ, അനിൽ ഇസ് നോ മോർ എ കോമൺ നെയിം. ഒരു ഡോക്ടർ, ഒരു എയറോസ്പേസ് എഞ്ചിനീയർ, ഒരു നാസ ആസ്ട്രോണോട്ട്, ഇതൊന്നും വെറും പദവികളല്ല അല്ലേ. ഓരോ ഇന്ത്യൻ കുട്ടിയോടും സ്വപ്നം കാണാൻ പേടിക്കേണ്ട ആവശ്യമില്ല, ഇവിടെ എല്ലാം ഓക്കെയാണ്, നിങ്ങൾ വർക്ക് ചെയ്താൽ മാത്രം മതി എന്ന് പറയുന്ന ഒരു മെസ്സേജാണ്. അപ്പം അതുകൊണ്ടാണ് ഡോക്ടർ അനിൽ മേനോൻ്റെ ഓരോ പുതിയ നേട്ടവും നമ്മുടെ കേരളത്തിൻ്റെ ഓരോ മലയാളികളുടെയും നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെയും അഭിമാനമായിട്ട് മാറുന്നത്. അപ്പം ഇന്ത്യയിലെ കുട്ടികൾ ശാസ്ത്രത്തെക്കുറിച്ച് പഠിക്കണം, പ്രപഞ്ചത്തെയൊക്കെ കൗതുകത്തോടെ നോക്കിക്കാണണം, അതിനെക്കുറിച്ച് ആഴത്തിൽ പഠിക്കണം, ഇന്ത്യ ബഹിരാകാശ ദൗത്യം ഉൾപ്പെടെ വലിയ പദ്ധതികളുടെ പിന്നാലെയാണ് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കേട്ടു. അപ്പോൾ ഡോക്ടർ അനിൽ മേനോൻ ബഹിരാകാശത്തേക്ക് യാത്ര തിരിച്ചതിനെ കുറിച്ചിട്ടുള്ള വാർത്തകളും വിശേഷങ്ങളും ഒക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടാകും. പക്ഷേ അദ്ദേഹം യാത്ര തിരിക്കുന്നത് നാസയുടെ പേടകത്തിലല്ല, റഷ്യയുടെ സോയൂസ് എന്ന് പറയുന്ന ഒരു ദൗത്യത്തിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഇപ്പോൾ സ്പേസ് സ്റ്റേഷനിലേക്ക് പോയിട്ടുള്ളത്. എന്തായാലും ഇനി നെക്സ്റ്റ് ഏപ്രിലില് 2027 തിരിച്ചു വരിക എന്നൊക്കെയാണ് നമ്മൾ അറിഞ്ഞത്. അപ്പൊ അതേക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ ഇന്ന് കാലിഡോസ്കോപ്പിൽ നമുക്ക് കേൾക്കണം. ബിഫോർ ദാറ്റ് പാട്ടിന്റെ സമയമാണ്, പാട്ട് കേട്ടിട്ട് വേഗം തിരിച്ചെത്താം. യു ആർ ട്യൂൺഡ് ഇൻ ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: നല്ലോണം

0: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: സോയൂസ് എന്ന പേര് മുന്നേ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഈ റഷ്യൻ ഒരു സ്പേസ് ക്രാഫ്റ്റ് ആണ് സോയൂസ് എന്ന് പറയുന്നത്. റഷ്യയുടെ ഒരു എന്താ പറയുക, ഒരു സ്പേസ് മിഷനാണ് സോയൂസ്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ അതിലൊരു ചരിത്രമുണ്ട്. പതിറ്റാണ്ടുകളായിട്ട് മനുഷ്യരെ ബഹിരാകാശത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു സ്പേസ് ക്രാഫ്റ്റ് ആണ്. സാങ്കേതികവിദ്യ മാത്രമല്ല, ഒരുപിടി വിശ്വാസങ്ങളും പാരമ്പര്യങ്ങളും കൂടെ പിന്തുടരുന്ന ഒരു സ്പേസ് ക്രാഫ്റ്റ് ആണ് ഈ സോയൂസ്, റഷ്യയുടെ മിഷൻ. നമ്മളൊക്കെ വീട്ടിൽ നിന്നൊരു പ്രധാന കാര്യത്തിന് ഇറങ്ങുന്നതിന് മുന്നേ ചില ആളുകൾ ഇപ്പോൾ പ്രാർത്ഥിച്ചിട്ട് പോകുന്ന ആളുകളുണ്ട്. ചില ആളുകൾ എന്താ പറയുക, ചില കളറിലുള്ള ഡ്രസ്സ് ധരിക്കും. ഇതെനിക്ക് ഭാഗ്യം കൊണ്ടുതരുന്ന ഡ്രസ്സാണ്, അതുകൊണ്ട് ഞാൻ ഇതേ ധരിക്കുള്ളൂ, ഇന്നൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമുണ്ട് എന്ന് പറഞ്ഞ് പോകും. ചില ആളുകൾ അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ അനുഗ്രഹം വാങ്ങിയിട്ട് പോകും, അല്ലേ? അങ്ങനെ കുറേയധികം വിശ്വാസങ്ങൾ അല്ലെങ്കിൽ പാരമ്പര്യങ്ങളൊക്കെ ഇങ്ങനെ പിന്തുടർന്നു പോകുന്ന ആളുകളുണ്ട്. ചില ആളുകൾ ഫോളോ ചെയ്യാറുണ്ട്, ചില ആളുകൾ ഇതിനൊക്കെ എതിരാണ്. അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യം അല്ലേ. അതുപോലെ തന്നെ ഈ സോയൂസ് യാത്രികർക്ക് ഇവരുടെ സ്പേസ് ക്രാഫ്റ്റ് ലോഞ്ച് ചെയ്യുന്നതിന് മുന്നേ വർഷങ്ങളായി തുടരുന്ന ചില ആചാരങ്ങളുണ്ട്. നമ്മൾ ആലോചിക്കും സയൻസ് ഒക്കെ ഇത്ര മുന്നോട്ട് പോയിട്ടും ഇവരെന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യണേന്ന് ആലോചിക്കും. അങ്ങനെ ചില ക്യൂരിയസ് ആയിട്ടുള്ള ആചാരങ്ങളുണ്ട്. ആ കൗതുകം നിറഞ്ഞ ആചാരങ്ങൾ എന്തൊക്കെയാണെന്ന് കേൾക്കണ്ടേ? ഒരു മനുഷ്യനെ വഹിച്ചുകൊണ്ടൊരു ബഹിരാകാശ യാത്ര ചെയ്യണേന് മുന്നേ ആ സ്പേസ് ക്രാഫ്റ്റ് അവിടെയുള്ള ആളുകളൊക്കെ വിശ്വസിക്കുന്ന, അവർ പിന്തുടർന്നു പോരുന്ന ചില ആചാരങ്ങൾ. ആഹാ, ഇത്ര മനോഹരമായ ആചാരങ്ങൾ എന്ന ഡയലോഗാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അപ്പോൾ ആ ഡയലോഗൊക്കെ കേട്ട് ആചാരങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്ക് പറയാം. അതിനു മുന്നേ നമുക്കൊരു പാട്ട് കേട്ടാലോ? പാട്ട് കേട്ടിട്ട് വേഗം തിരിച്ചെത്താം. കൂടെ ഉള്ളത് ഞാൻ അഭിരാമി, ആൻഡ് യു ആർ ലിസ്ണിംഗ് ടു കാലിഡോസ്കോപ്പ് ഓൺ അഹല്യ FM 90.4.
2: இந்த மாதிரி அம்மா உங்ககிட்ட எத்தனை தடவை சொல்லியிருக்காங்க, நீங்க கேட்டீங்களா? இல்ல இல்ல, உங்க பிளட் தானே இங்கேயும் ஓடுது.

0: വേറെ എന്നിടാ വേണോ?
1: ഇത് ഓക്കെ മാ, പുതിയടാ ചട്നി അല്ലേ?
0: അതാ ഇവളോർക്കില്ല, ഇത് സാപ്പിടുക.
2: പഠിക്കും.

0: ஹலோ
1: பீட்ரூட்
2: பண்ண தெரியாது பீட்ரூட்டே வாங்கிட்டு வாங்க.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: സാധാരണ പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത്, പുതിയ വണ്ടി എടുക്കുന്ന സമയത്ത് ചെറിയ ചില ആചാരങ്ങളും ഭാഗ്യ പരീക്ഷണങ്ങളും ഒക്കെ നടത്തുന്ന ആളുകളുണ്ടാവും അല്ലേ? പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് പേന കൊണ്ടുപോയി പരീക്ഷയ്ക്ക് എഴുതുന്ന പേന കൊണ്ട് പൂജിക്കുന്ന ആളുകളുണ്ട്. പിന്നെ അതുപോലെ വലത് കാല് വെച്ച് കയറുന്ന ആളുകളുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ ആചാരങ്ങളും ഭാഗ്യ പരീക്ഷണവും ഒക്കെ ഉള്ളൊരു ലോകമാണ് അല്ലേ? പല മനുഷ്യരാണ്, പല വിശ്വാസങ്ങളാണ്, അങ്ങനെ കുറേ വിശ്വാസങ്ങളുണ്ട്. എന്നാൽ ഭൂമി ഇട്ട് ബഹിരാകാശത്തേക്ക് പോകുന്ന അതിബുദ്ധിമാന്മാരായിട്ടുള്ള യാത്രികർക്ക് ഇങ്ങനെയുള്ള കിടുക്കാച്ച സെന്റിമെന്റ്സ് ഒക്കെ ഉണ്ടോ, ഇങ്ങനെയുള്ള ആചാരങ്ങളൊക്കെ അവർ നടത്തുമോ എന്ന് ആലോചിക്കുമ്പോൾ ആഹാ, എത്ര മനോഹരമായ ആചാരങ്ങൾ എന്ന് വീണ്ടും വീണ്ടും പറയാൻ പോകുന്നു. അതെവിടെയാണെന്നോ, സാക്ഷാൽ റഷ്യൻ ബഹിരാകാശ നിലയമായിട്ടുള്ള ബൈക്കനൂർ എന്ന സ്ഥലത്താണ്. കേൾക്കാൻ റെഡിയാണെങ്കിൽ ഞാൻ ഒന്നാമത്തെ കാര്യം പറയട്ടെ. ഈ യാത്ര തുടങ്ങുന്നതിന് തൊട്ടുമുന്നേ, അതായത് ഈ വിക്ഷേപണത്തിന് തൊട്ടുമുന്നേ, അവർ താമസിച്ചിട്ടുള്ള ഹോട്ടൽ മുറിയുടെ വാതിലിൽ ഓരോ യാത്രികരും ഒപ്പുവെക്കും. അത്രേ, ബഹിരാകാശത്തേക്ക് പോകുന്ന യാത്രികർ താമസിക്കുന്ന ഹോട്ടലിന്റെ വാതിലിൽ അവരൊരു ഒപ്പുവെക്കും. വർഷങ്ങളായിട്ട് കൈമാറി വന്ന ഒരു കിടിലൻ ട്രെൻഡാണ്. ആ വാതിൽ അങ്ങനെ തന്നെ ഉണ്ടാകും. അതിൽ പിന്നീട് ആരും പെയിന്റ് ചെയ്ത് കളയില്ല. അതൊരു ചരിത്രത്തിന്റെ ഭാഗമായിട്ട് അങ്ങനെ നിൽക്കും. ഇനി രണ്ടാമത്തെ കാര്യം, ഈ ബൈക്കണൂർ എന്ന സ്ഥലത്ത് പ്രശസ്തമായ ഒരു സ്ഥലമുണ്ട്, കോസ്മോനോട്ട് വഴി എന്ന് പറഞ്ഞൊരു വഴിയുണ്ട്. അവിടെ പോയാൽ നിറയെ മരങ്ങൾ കാണാം. അത് ചുമ്മാ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള മരങ്ങളല്ല. 1961 ഈ ബഹിരാകാശത്തേക്ക് പോയി ചരിത്രം കുറിച്ച യൂറി ഗഗാറിൻ, നമ്മൾ സയൻസിലൊക്കെ സയൻസ് ടെക്സ്റ്റ് ബുക്കിലായിരിക്കും ആദ്യം അദ്ദേഹത്തിന്റെ പേര് കേട്ടിട്ടുണ്ടാവുക. ഈ യൂറി ഗഗാറിൻ തുടക്കമിട്ടൊരു ആചാരമാണ്. അന്നു മുതൽ ഇന്ന് വരെ ബഹിരാകാശത്തേക്ക് പോയിട്ടുള്ള പ്രശസ്തരായ യാത്രികരെല്ലാം അവിടെ ഓരോ മരം നട്ടിട്ടുണ്ട്. പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന മനോഹരമായൊരു പാരമ്പര്യം അല്ലെ. ഇതിലൊക്കെ മാസ് എന്ന് പറയുന്ന അടുത്ത കാര്യമാണ്. അതായത് വിക്ഷേപണത്തിന്റെ തലേ ദിവസം രാത്രി ഈ യാത്രികരെല്ലാം ഒത്തുകൂടും. എന്നിട്ട് എന്താ ചെയ്യുന്നറിയോ, വൈറ്റ് സൺ ഓഫ് ദി ഡെസേർട്ട് എന്ന് പറയുന്ന പഴയൊരു സോവിയറ്റ് ക്ലാസിക് സിനിമയുണ്ട്, ആ സിനിമ ഇങ്ങ് കാണും. ഇവരൊരുമിച്ചിരുന്ന് ബഹിരാകാശത്തേക്ക് പോകുന്ന യാത്രയുടെ തലേ ദിവസം രാത്രി. പതിറ്റാണ്ടുകളായിട്ട് റഷ്യയിൽ നിന്ന് ആരൊക്കെ, എൻ്റെ കയ്യിൽ നിന്ന് ആരൊക്കെ പോയിട്ടുണ്ടോ അവരൊക്കെ ഇങ്ങനെയാണെന്ന് പറയില്ലേ. അതേപോലെ ഇവിടെ നിന്ന് ആരൊക്കെ പോയിട്ടുണ്ടോ ബഹിരാകാശത്തേക്ക്, അവരൊക്കെ ഇത് കണ്ടിട്ട് മാത്രമേ റോക്കറ്റിൽ കയറുള്ളൂ. അപ്പം ഇത് കാണുന്നതൊക്കെ ഒരു ലക്കായിട്ട്, ഒരു ഭാഗ്യമായിട്ടാണ് അവർ കരുതുന്നതെന്നാണ് പറയുന്നത്. നമ്മുടെ സ്പേസ് ട്രാവലേഴ്സിന്റെ ഭാഗ്യ പരീക്ഷണങ്ങൾ എങ്ങനെയുണ്ട്, ഇഷ്ടമായോ? എന്തായാലും കൊള്ളാം അല്ലേ. ലൈഫിൽ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഭാഗ്യ ആചാരങ്ങൾ, പാരമ്പര്യങ്ങൾ, വിശ്വാസങ്ങൾ ഒക്കെ പിന്തുടരുന്ന ആളുകളുണ്ടാവും. ഇതൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾക്കും ചില കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നില്ലേ? എനിക്കറിയാം ഓർമ്മ വന്നിട്ടുണ്ടെന്ന്. എന്തായാലും കാലിഡോസ്കോപ്പിൽ അടുത്തൊരു പാട്ടിന്റെ സമയമാണ്. പാട്ട് കേട്ടിട്ട് വേഗം തിരിച്ചു വായോ. കൂടെയുള്ളത് ഞാൻ അഭിരാമി, ആൻഡ് യു ആർ ഓൺ അഹല്യ FM 90.4.

0: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: നേരത്തെ പറഞ്ഞ ആചാരങ്ങളൊക്കെ കേട്ടിട്ട് ഓഹോ ഇത്രയേ ഉള്ളൂ എന്ന് വിചാരിച്ചെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഇനി പറയാൻ പോകുന്നതാണ് റഷ്യൻ സോയൂസ് ബഹിരാകാശ യാത്രയിലെ ഏറ്റവും വിചിത്രമായിട്ടുള്ള, ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ആചാരം. കേട്ടാൽ നിങ്ങൾ ശരിക്കും ഞെട്ടും. സാധാരണ ഈ വിക്ഷേപണത്തറയിലേക്ക് യാത്രികരെയും കൊണ്ടുപോകുന്ന ഒരു സ്പെഷ്യൽ ബസ്സുണ്ട്. ഈ ബസ് ആ ബസ്സിന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് മുന്നേ തൊട്ടു മുന്നേ ഒരു വഴിയിൽ പെട്ടെന്ന് നിർത്തും. എന്തിനാണെന്നാ, റോക്കറ്റിൽ കയറാൻ പോകുന്ന രക്ഷക്കാരായിട്ടുള്ള പുരുഷ ബഹിരാകാശ സഞ്ചാരികൾക്കെല്ലാം വണ്ടിയിൽ നിന്നിറങ്ങി ആ ബസ്സിന്റെ വലതുവശത്തെ പിൻചക്രത്തിൽ ഒന്ന് പീ ചെയ്യണം, അതായത് മൂത്രമൊഴിക്കണം. അതെ, നിങ്ങൾ കേട്ടത് സത്യമാണ്. ഇതിനു പിന്നിലും യൂറികകാരൻ തന്നെ ഉണ്ടാ. അദ്ദേഹമാണ് 1961 ആ ചരിത്ര യാത്രയ്ക്ക് തൊട്ടു മുൻപ് അദ്ദേഹത്തിന് പെട്ടെന്ന് എന്താ പറയാ, പെട്ടെന്ന് മൂത്രമൊഴിക്കണം എന്ന് തോന്നി. അങ്ങനെ ബസ് നിർത്തി പുള്ളിക്കാരൻ ആ ചക്രത്തിന്റെ പുറകിൽ കാര്യം സാധിച്ചു. ആ യാത്ര വലിയ വിജയമായി. അതുകൊണ്ട് പിന്നീട് ഈ റഷ്യൻ സഞ്ചാരികളെല്ലാം ഇതൊരു നിർബന്ധിതമായിട്ടുള്ള ഒരു ലക്കി പ്രോട്ടോക്കോൾ ആക്കി മാറ്റി. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, റഷ്യക്കാരല്ലാത്ത വിദേശ യാത്രികർ ഉണ്ടാവല്ലോ, അവർക്കൊന്നും ഈ റൂള് ബാധകമല്ല. റഷ്യയിൽ താമസിച്ച് അവിടെ നിന്ന് പുറത്തോട്ട് പോകുന്ന ആളുകളൊക്കെയാണ് ഇത് ചെയ്യണത്. അവർക്ക് വേണമെങ്കിൽ മാറി നിന്നതൊക്കെ നോക്കിക്കാണാം. ഇനിയിപ്പോ ചെയ്യുന്നതുകൊണ്ടും പ്രശ്നമൊന്നുമില്ല, കാരണം ഇതൊക്കെ അവരുടെ ഒരു ഭാഗ്യ പരീക്ഷണം, ഭാഗ്യത്തിന്റെ ഭാഗമായിട്ട് അവർ വിശ്വസിക്കുന്ന കാര്യങ്ങളാണ്. ലക്കി പ്രോട്ടോകോൾ എന്നുള്ള രീതിയിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. എങ്ങനെയുണ്ട് ഗൈസ്, നിങ്ങൾക്കിത് ഇഷ്ടമായോ? ബഹിരാകാശത്തോളം വലിപ്പമുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യയൊക്കെ കൈവശമുള്ള ആളുകൾക്കും ഇതുപോലെയുള്ള ചില എന്താ സെന്റിമെന്റ്സ് ഒക്കെ ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ഇതുപോലെ യാത്രയ്ക്ക് മുൻപ് ചെയ്യുന്ന വിചിത്രമായ കാര്യങ്ങളുണ്ടോ? വണ്ടിയുടെ ടയറിൽ നാരങ്ങ വെച്ച് മുന്നോട്ട് പോവുക, വണ്ടിക്ക് ചുറ്റും നടന്ന് തൊഴുതിട്ട് കയറുക, ഇങ്ങനെയുള്ള കുറേയധികം കഥകൾ പല മനുഷ്യർക്കും പറയാനുണ്ടാകും. പല ആചാരങ്ങളും പാലിക്കുന്ന ആളുകളുണ്ടാവും. ഇതൊക്കെ ഓരോരുത്തരും കാലാകാലങ്ങളായിട്ട് പാലിച്ചു വരുന്ന കാര്യങ്ങളായിരിക്കും. അവരായിട്ട് തുടങ്ങി അല്ലെങ്കിൽ അവരുടെ അച്ഛനോ അമ്മയോ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളായിരിക്കും. എന്തായാലും റഷ്യയിൽ നിന്ന് ബഹിരാകാശത്തേക്ക് പോകുന്ന ആളുകൾ ഇങ്ങനെയുള്ള വിചിത്രമായ ആചാരങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഇവിടെ നിന്ന് ബഹിരാകാശത്തേക്ക് റോക്കറ്റിൽ പോകണമെന്നുള്ള കാര്യം ഞാനിപ്പോഴാണ് അറിഞ്ഞത്. നിങ്ങളോ? എന്തായാലും കാലിഡോസ്കോപ്പിൻ്റെ ടൈം ദാ ഇവിടെ അവസാനിപ്പിക്കാനുള്ള സമയമായിട്ടുണ്ട്. അപ്പം ഞാൻ ദാ പതുക്കെ ഇവിടെ നിന്ന് യാത്ര പറഞ്ഞങ്ങോട്ട് പോവുകയാണ്. നാളെ വീണ്ടും ഇതേ സമയത്ത് നമുക്ക് കേൾക്കാം. കാലിഡോസ്കോപ്പിൽ കൂടുതൽ ഇൻഫർമേഷനും എൻ്റർടൈൻമെൻറ്റും ആയിട്ട് ഞാൻ എത്തുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ്.

0: എടാ മൽഘോഷ, നീയാ?
1: ഞാനാ പരിപാടി, ഞാനാ
0: മര്യാദ കിടക്കട.
1: എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ?
0: നൈസ്. പക്ഷെ പ്രകൃതി മതി.
2: നോ പ്രകൃതി,
1: ഓൺലി വികൃതി.

ഹലോ.

എത്ര നാളായിട്ട് ഞാൻ പുള്ളിയുടെ പുറകെ നടക്കുന്നു. എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാ. എനിക്ക് ഏറ്റവും ഇഷ്ടം നിന്റെ കണ്ണില് മാറുക. അമ്പിളി, അത് നോക്കണ്ട, അതിനകത്തൊന്നുമില്ല, ഞാൻ അയച്ചതാ.

0: രണ്ടു ദിവസം സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള 50-ലധികം പ്രമുഖർ, 1000-ലധികം ഓർമ്മകൾ, സാഹിത്യവും കലയും സംഗീതവും നൃത്തവും ഒന്നാകുന്ന പാലക്കാട് നടക്കുന്ന ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അലിഫ് 2026 ഈ വരുന്ന ഓഗസ്റ്റ് 10-നും 11-നും അഹല്യ ശില്പോദ്യാനത്തിൽ രണ്ട് വേദികളിലായി നടക്കുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ സാഹിത്യ സെമിനാറുകൾക്ക് പുറമെ തെയ്യം, തൂൺപാവക്കൂത്ത്, ശരണപ്പോ ആൻഡ് മാംഗോസ്റ്റിൻ ബാൻഡിന്റെ സംഗീത പരിപാടികളും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും കോൺടാക്ട് 8590926446. കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഓപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.
1: എംബിഎ ഡ്രീംസ് മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ എംബിഎ പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ഇസിഇഎംഐ സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
2: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
3: ഉങ്ങൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

ഹരിതഭൂമി. ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.

മലയാളികളുടെ പ്രിയപ്പെട്ട തോരനിലും ഓലനിലും അവിയലിലുമൊക്കെ പ്രധാനിയായിട്ടുള്ള പടവലങ്ങ്. വീട്ടുവളപ്പിൽ വളരെ കുറഞ്ഞ പരിചരണത്തിൽ സമൃദ്ധമായിട്ട് വിളയിച്ചെടുക്കാൻ പറ്റിയ മികച്ചൊരു പച്ചക്കറിയാണ് ഇത്. വിപണിയിൽ നിന്നും വാങ്ങുന്ന പടവലങ്ങളിൽ കീടനാശിനിയുടെ സാന്നിധ്യം വളരെ കൂടുതലായിട്ട് കാണാറുള്ളത് കൊണ്ട് നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനായിട്ട് വെറും രണ്ട് ചെടികൾ മാത്രം എങ്ങനെ ശാസ്ത്രീയമായിട്ട് വളർത്തിയെടുക്കാമെന്നാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. പടവലത്തിന്റെ മികച്ച ഇനങ്ങൾ, നടീൽ രീതി, പന്തലൊരുക്കൽ, പൂവിടലും കായ സംരക്ഷണവും, രോഗ കീട നിയന്ത്രണ മാർഗങ്ങൾ എന്നിവയെക്കുറിച്ച് സമഗ്രമായി പ്രതിപാദിക്കുന്നു ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ. അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയിലേക്ക് സ്വാഗതം. ഇന്ന് ഹരിതഭൂമിയിൽ ഒപ്പമുള്ളത് ഞാൻ സുനിൽ. പടവലം കൃഷിയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത് അല്ലെ. വീട്ടിൽ വെറും രണ്ട് ചെടികൾ മാത്രം വളർത്തുമ്പോൾ ഏറ്റവും മികച്ച വിളവ് തരുന്ന ഇനങ്ങൾ തന്നെ തിരഞ്ഞെടുക്കണം. കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത കൗമുദി എന്ന ഇനം വീട്ടുവളപ്പുകൾക്ക് ഏറ്റവും അനുയോജ്യമായ ഇനമാണ്. നല്ല വെളുത്ത നിറമുള്ളതും നീളമുള്ളതുമായ പടവലങ്ങകളാണ് ഇവയുടേത്. മറ്റൊരു ഇനമാണ് ബേബി. അധികം നീളമില്ലാത്ത ഇടത്തരം വലുപ്പമുള്ള കായകളാണ് ഇവയുടേത്. സ്ഥലപരിമിതിയുള്ള അടുക്കള തോട്ടങ്ങൾക്കും ഗ്രോ ബാഗുകളിലെ കൃഷിക്കും ഏറ്റവും മികച്ചതാണ് ബേബി പടവലം. കൂടാതെ പച്ച നിറത്തിൽ വരകളുള്ള മനുഷ്യാരി പോലുള്ള നാടൻ ഇനങ്ങളും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. വിത്തുകൾ നടുന്നതിന് മുമ്പ് ഗുണനിലവാരമുള്ളതാണ് എന്ന് ഉറപ്പാക്കണം. കൃഷിഭവനുകളിൽ നിന്നോ സർക്കാർ ഫാമുകളിൽ നിന്നോ വാങ്ങുന്ന വിത്തുകൾ മികച്ച രോഗപ്രതിരോധ ശേഷിയുള്ളതും ഉയർന്ന കായ്ഫലം തരുന്നതുമാണ്. പടവലങ്ങയെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തുടരാം മനോഹരമായ പാട്ടിന് ശേഷം.

ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. പടവലങ്ങ കൃഷിയെ കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഇനി ഈ രണ്ട് ചെടികളാണല്ലോ വീട്ടുവളപ്പിൽ നമ്മൾ വളർത്തുന്നത്. ഒരുപാട് ചെടികൾ വളർത്താനായിട്ട് പറ്റില്ല, മറ്റൊരുപാട് വിളകൾ കൃഷി ചെയ്യേണ്ടതല്ലേ. അപ്പൊ രണ്ട് പടവലങ്ങ തൈകളാണ് നമ്മൾ നട്ടുപിടിപ്പിക്കുന്നത്. ഇനി നടേണ്ട രീതിയെക്കുറിച്ച് പറഞ്ഞുതരാം, അതുപോലെ തന്നെ തുടക്കത്തിൽ പരിചരണം എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഇനങ്ങൾ നമ്മൾ സെലക്ട് ചെയ്തു അല്ലേ, ബേബി അല്ലെങ്കിൽ മനുഷ്യാരി, ഒപ്പം തന്നെ കൗമുദി. ഈ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ അത് ഏതെങ്കിലും രണ്ടെണ്ണം സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തു, തൈ വാങ്ങിച്ചു അല്ലെങ്കിൽ വിത്ത് വാങ്ങിച്ചു. ഇനി അതിൻ്റെ തുടക്ക പരിചരണവും നടീൽ രീതികളെക്കുറിച്ചും പറയാം. വീട്ടിൽ രണ്ട് ചെടികൾ മാത്രമാണ് വളർത്തുന്നതെങ്കിൽ നേരിട്ട് മണ്ണിലോ അല്ലെങ്കിൽ വലിയ വലുപ്പമുള്ള രണ്ട് ഗ്രോ ബാഗുകളിലോ ചാക്കുകളിലോ ഇവ നടാം. വിത്തുകൾ നടുന്നതിന് മുമ്പ് അരമണിക്കൂർ സ്യൂഡോമോണസ് ലായനിയിൽ, അതായത് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ സ്യൂഡോമോണസ് ലായനിയിൽ മുക്കി വയ്ക്കുന്നത് വേഗത്തിൽ മുളയ്ക്കാനും രോഗങ്ങൾ തടയാനും സഹായിക്കും. മണ്ണിലാണ് നിങ്ങൾ നടുന്നതെങ്കിൽ നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലം നോക്കി രണ്ട് ചെറിയ കുഴികൾ എടുക്കുക. ഉപരിതല മണ്ണും 5 കിലോ ചാണകപ്പൊടിയും 1 പിടി വേപ്പുമിണ്ണാക്കും അല്പം കുമ്മായും ചേർത്ത് കുഴി നിറയ്ക്കണം. മണ്ണിലാണ് നടുന്നതെങ്കിൽ നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലം നോക്കി രണ്ട് ചെറിയ കുഴികൾ എടുക്കുക. ഉപരിതല മണ്ണും 5 കിലോ ചാണകപ്പൊടിയും 1 പിടി വേപ്പുമിണ്ണാക്കും അല്പം കുമ്മായും ചേർത്ത് കുഴി നിറയ്ക്കുക. 1 കിലോ കുഴിയിൽ 3 മുതൽ 4 വിത്തുകൾ വരെ പാകാം. മുളച്ചു വരുമ്പോൾ ആരോഗ്യവത്തായിട്ടുള്ള ഏറ്റവും മികച്ച ഒരു തൈ മാത്രം നിലനിർത്തി ബാക്കി മാറ്റാം. തൈകൾ മുളച്ച് 4 ഇലകൾ പ്രായമാകുന്നതുവരെ കടുത്ത വെയിലിൽ നിന്നും കനത്ത മഴയിൽ നിന്നും ചെറിയ തോതിൽ സംരക്ഷിക്കണം. മണ്ണിലെപ്പോഴും ഈർപ്പമുണ്ടായിരിക്കണം. എന്നാൽ ചുവട്ടിൽ വെള്ളം കെട്ടിക്കിടക്കാനായിട്ട് ഒരു കാരണവശാലും അനുവദിക്കരുത്. ഇനി പടവലങ്ങയ്ക്ക് എങ്ങനെയാണ് പന്തലൊരുക്കുക, എപ്പോഴാണ് വള്ളി വീശുക എന്നൊക്കെ പറഞ്ഞുതരാം നല്ലൊരു പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി. ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: വീട്ടുവളപ്പിലെ പടവലങ്ങ കൃഷിയെ കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഇനി പടവലങ്ങയിൽ എപ്പോഴാണ് പന്തലുരുക്കേണ്ടത്, എപ്പോഴാണ് വള്ളി വീശുക, പറഞ്ഞുതരാം. പടവലങ്ങ നന്നായിട്ട് കായ്ക്കണമെങ്കിൽ വള്ളികൾ പടർന്നു കയറാനായിട്ട് കൃത്യമായ പന്തൽ അത്യാവശ്യമാണ്. ചെടി വളർന്ന് വള്ളി വീശാൻ തുടങ്ങുമ്പോൾ തന്നെ ചുവട്ടിൽ ഈർക്കലോ ചെറിയ കമ്പുകളോ കുത്തിക്കൊടുത്ത് വള്ളികളെ മുകളിലേക്ക് കയറാനായിട്ട് സഹായിക്കണം. ടെറസിലാണ് ഗ്രോ ബാഗ് വെച്ചിരിക്കുന്നതെങ്കിൽ ജി ഐ വയറുകളോ നൈലോൺ വലകളോ ഉപയോഗിച്ച് പന്തൽ ഒരുക്കാം. വീട്ടുമുറ്റത്താണെങ്കിൽ മുളങ്കമ്പോ കയറോ ഉപയോഗിച്ച് ഒരു കുഞ്ഞു പന്തൽ നിർമ്മിച്ച് നൽകുക. പന്തലിലേക്ക് വള്ളി കയറുന്നത് വരെ ചുവട്ടിലെ ഇലകളും അനാവശ്യ ശാഖകളും നുള്ളിക്കളയുന്നത് വള്ളികൾ അതിവേഗം വളരാനായിട്ട് സഹായിക്കും. വള്ളികൾ പന്തലിൽ എത്തിക്കഴിഞ്ഞാൽ അതിന്റെ തലപ്പ് ചെറുതായി നുള്ളിവിടുന്നത് കൂടുതൽ പാർശ്വശാഖകൾ ഉണ്ടാകാനായിട്ട് സഹായിക്കും. കൂടുതൽ ശാഖകൾ ഉണ്ടാകുമ്പോഴാണ് പന്തൽ നിറയെ പൂക്കളും കായ്കളും ഉണ്ടാകുന്നത്. പടവലങ്ങ കൃഷിയെക്കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി പൂവിടലും കൃത്രിമ പരാഗണത്തെക്കുറിച്ചും പറയാം നല്ലൊരു പാട്ടിനു ശേഷം.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: വീട്ടുവളപ്പിലെ പടവലം കൃഷിയെക്കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി പൂവിടൽ എപ്പോഴാണ്, കൃത്രിമ പരാഗണം എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ഈ പടവലം നട്ട് ഏകദേശം 40-45 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പൂവിട്ട് തുടങ്ങാം. പടവലത്തിൽ പൂക്കൾ വിരിയുന്നത് സാധാരണയായിട്ട് രാത്രി കാലങ്ങളിലാണ്. ഇവയിൽ ആൺപൂക്കളും പെൺപൂക്കളും വെവ്വേറെയാണ് ഉണ്ടാകുന്നത്. ചെറിയൊരു പടവലങ്ങയുടെ ആകൃതിയോടുകൂടിയാണ് പെൺപൂക്കൾ കാണപ്പെടുക. സാധാരണയായിട്ട് ചിത്രശലഭങ്ങളും തേനീച്ചകളും വഴിയാണ് പരാഗണം നടക്കുന്നത്. എന്നാൽ വീട്ടിൽ വെറും 2 ചെടികൾ മാത്രം വളർത്തുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള പരാഗണം കുറയാനായിട്ട് സാധ്യതയുണ്ട്. പൂക്കൾ കൊഴിഞ്ഞു പോകുന്നത് തടയാനായിട്ട് കൃത്രിമ പരാഗണം ചെയ്യുന്നത് മികച്ചൊരു രീതിയായിരിക്കും. ഇതിനായിട്ട് രാവിലെ തന്നെ വിരിഞ്ഞു നിൽക്കുന്ന നല്ലൊരു ആൺപൂവ് പൊട്ടിച്ചെടുത്ത് അതിൻ്റെ ഇതളുകൾ മാറ്റുക. ശേഷം ആൺപൂവിലെ പൂമ്പൊടി പെൺപൂവിൻ്റെ നടുവിലുള്ള ഭാഗത്ത് പതുക്കെ മുട്ടിച്ചു കൊടുക്കുക. ഇതുവഴി എല്ലാ പെൺപൂക്കളും കായ്കളായി മാറുമെന്ന് നമുക്ക് ഉറപ്പാക്കാം. ഇങ്ങനെയാണ് കൃത്രിമ പരാഗണം ചെയ്യുന്നത്. ഇനി എപ്പോഴായിരിക്കും കായ പിടിക്കുക, കായ എങ്ങനെയാണ് സംരക്ഷിക്കുക? പറഞ്ഞുതരാം നല്ലൊരു പാട്ടിന് ശേഷം.

ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. പടവലങ്ങയിൽ പരാഗണം നടന്നു കഴിഞ്ഞാൽ പെൺപൂക്കൾ അതിവേഗം വളർന്ന് പടവലങ്ങളായിട്ട് മാറും. ഈ സമയത്താണ് പടവലങ്ങ കൃഷിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പരിചരണം നൽകേണ്ടത്. പടവലങ്ങ വളഞ്ഞു പോകാതെ നല്ല നീളത്തിൽ താഴേക്ക് വളരുന്നതിനായിട്ട് അതിൻ്റെ താഴത്തെ അറ്റത്ത് ഒരു ചെറിയ കല്ല് കെട്ടിത്തൂക്കണം. ചെറിയ നൂലോ കയറോ ഉപയോഗിച്ച് കായിൽ മുറിവേൽക്കാത്ത രീതിയിൽ വേണം കുഞ്ഞിക്കല്ല് കെട്ടാനായിട്ട്. ഇത് പടവലങ്ങയ്ക്ക് നല്ല ആകൃതിയും ഭംഗിയും നൽകും. കൂടാതെ ഈ സമയത്ത് കായ്കൾ പന്തലിലെ കമ്പുകളിലോ ഇലകളിലോ തട്ടി നിൽക്കാതെ താഴേക്ക് തൂങ്ങിക്കിടക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കുകയും വേണം. കായ്കൾ ചെറുതായിരിക്കുമ്പോൾ തന്നെ നേർത്ത തുണിസഞ്ചികളോ അല്ലെങ്കിൽ പത്രക്കടലാസോ കൊണ്ട് പൊതിഞ്ഞ് സൂക്ഷിക്കുന്നത് പക്ഷികളിൽ നിന്നും കീടങ്ങളിൽ നിന്നും കായ്കളെ പൂർണ്ണമായിട്ട് സംരക്ഷിക്കാൻ സാധിക്കുകയും ചെയ്യും. ഇനി പടവലത്തെ ബാധിക്കുന്ന പ്രധാന കീടങ്ങൾ എന്തൊക്കെയാണെന്നറിയാം നല്ലൊരു പാട്ടുനിശ്ചയം.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പടവലം കൃഷിയെക്കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി പടവലത്തെ ബാധിക്കുന്ന പ്രധാന കീടങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. പടവലത്തിന്റെ ഏറ്റവും വലിയ ശത്രു കായ്ച്ചകളാണ്, ഫ്രൂട്ട് ഫ്ലൈ ആണ്. ഇവ പടവലങ്ങയുടെ തൊലിക്കുള്ളിൽ മുട്ടയിടുകയും മുട്ട വിരിഞ്ഞിറങ്ങുന്ന പുഴുക്കൾ കായ തിന്ന് നശിപ്പിക്കുകയും ചെയ്യും. കായകൾ ചീഞ്ഞു പോകാനായിട്ട് ഇത് കാരണമാകും. ഇതിനെതിരെ കായകൾ ചെറുപ്പത്തിലെ പേപ്പർ കവർ കൊണ്ട് പൊതിയുന്നതാണ് ഏറ്റവും നല്ല മാർഗം. മറ്റൊന്ന് ഇലകളുടെ പച്ചപ്പ് തിന്നു തീർക്കുന്ന എപ്പിലാക്ന വണ്ടുകളും തണ്ട് തുറപ്പൻ പുഴുക്കളുമാണ്. ഇവയുടെ ആക്രമണം തടയാനായിട്ട് 20 ഗ്രാം വേപ്പുംകുരു സത്ത് അല്ലെങ്കിൽ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം ആഴ്ചയിലൊരിക്കൽ ഇലകളുടെ ഇരുവശത്തും തളിച്ചു കൊടുക്കാം. നീരൂറ്റി കുടിക്കുന്ന ഇലപ്പേനുകൾ, വെള്ളീച്ചകൾ എന്നിവയ്ക്കെതിരെ വെളുത്തുള്ളി കാന്താരി മുളക് ലായനി നേർപ്പിച്ച് തളിക്കുന്നത് വീട്ടുവളപ്പിലെ കൃഷിയിൽ വളരെ ഫലപ്രദമാണ്. ഇനി പടവലത്തിലെ രോഗങ്ങളെ കുറിച്ച് പറയാം. ഏതൊക്കെ രോഗങ്ങളാണ് പടവലത്തിന് ഉണ്ടാവുക എന്ന് പറയാം മനോഹരമായ പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പടവലം കൃഷിയെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. മഴക്കാലത്തും അമിത ഈർപ്പമുള്ളപ്പോഴും പടവലത്തെ ബാധിക്കുന്ന പ്രധാന രോഗമാണ് ഡൌണി മിൽഡ്യൂ അഥവാ പൂപ്പൽ രോഗം. ഇലകളുടെ മുകൾ ഭാഗത്ത് മഞ്ഞളിപ്പുകളും അടിഭാഗത്തെ ചാര നിറത്തിലുള്ള പൂപ്പലും കാണപ്പെടുന്നതാണ് ഇതിന്റെ ലക്ഷണം. മറ്റൊന്ന് ഇലകളിൽ വെളുത്ത പൊടി വിതറിയതുപോലെ കാണപ്പെടുന്ന പൗഡറി മിൽഡ്യൂ രോഗമാണ്. ഈ രണ്ട് പൂപ്പൽ രോഗങ്ങൾക്കുമെതിരെ 20 ഗ്രാം സ്യൂഡോമോണസ് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇലകളിൽ നന്നായിട്ട് തളിച്ചു കൊടുക്കണം. രോഗം ബാധിച്ച ഇലകൾ ഉടനടി മുറിച്ചു മാറ്റി നശിപ്പിക്കുകയും വേണം. വള്ളികൾ പെട്ടെന്ന് വാടിപ്പോകുന്ന വാട്ടരോഗം തടയാനായിട്ട് ചുവട്ടിൽ വെള്ളം കെട്ടിക്കിടക്കാതെ നോക്കുകയും ട്രൈക്കോഡെർമ ചേർത്ത ചാണകപ്പൊടി നൽകുകയും വേണം. കെമിക്കലുകൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കി ജൈവ രീതിയിൽ മാത്രം വീട്ടിൽ പിന്തുടരുന്നതാണ് ആരോഗ്യത്തിന് ഉത്തമം. ഇനി പടവലത്തിന്റെ വളപ്രയോഗ രീതികളെ കുറിച്ച് പറയാം. നല്ലൊരു പാട്ടുവിശേഷം.
1: Is it 666557?
2: Yes.
1: May I speak to Miss Sunita Menon?
2: No, it's wrong number.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: വീട്ടുവളപ്പിലെ പടവലം കൃഷിയെക്കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി വളപ്രയോഗ രീതികളും ശാസ്ത്രീയമായ വിളവെടുപ്പും എങ്ങനെയാണെന്ന് പറയാം. രണ്ട് ചെടികൾ മാത്രമുള്ളതുകൊണ്ട് തന്നെ കിച്ചൺ വേസ്റ്റിൽ നിന്നുള്ള ജൈവ വളങ്ങൾ പടവലത്തിന് ധാരാളമാണ്. ചെടി വളരുന്നതനുസരിച്ച് രണ്ടാഴ്ചയിൽ ഒരിക്കൽ ചുവട്ടിൽ നിന്നും ഒരല്പം മാറി മണ്ണും ചാണകപ്പൊടിയും ഇട്ട് കൊടുക്കുക. കടലപ്പിണ്ണാക്കും വേപ്പുപിണ്ണാക്കും പുളിപ്പിച്ച ലായനി ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഒഴിക്കുന്നത് മികച്ച വളർച്ച നൽകും. പടവലങ്ങ പൂവിട്ട് കഴിഞ്ഞ് ഏകദേശം 12 മുതൽ 15 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വിളവെടുപ്പിന് പാകമാകും. കായകളുടെ നിറം കടും പച്ചയിൽ നിന്ന് മാറി നേരിയ വെളുപ്പ് പടരുന്നതാണ് വിളവെടുപ്പിന്റെ ശരിയായ പാകം. കായകൾ അമിതമായി മൂത്തു പോകുന്നതിന് മുമ്പ് തന്നെ പറിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. മൂത്തുപോയി കഴിഞ്ഞാൽ കായകൾക്കുള്ളിലെ വിത്തുകൾ കനക്കുകയും പടവലങ്ങയുടെ സ്വാദ് നഷ്ടപ്പെടുകയും ചെയ്യും. ഒരു കത്തി ഉപയോഗിച്ച് വള്ളികൾക്ക് കേടുപാടുകളൊന്നും വരാത്ത രീതിയിൽ വേണം കായകൾ മുറിച്ചെടുക്കാൻ. രണ്ട് ചെടിയിൽ നിന്നും വീട്ടിലെ ആവശ്യത്തിന് പടവലങ്ങ തുടർച്ചയായിട്ടിങ്ങനെ ലഭിച്ചുകൊണ്ടേയിരിക്കും. വിഷമില്ലാത്ത പച്ചക്കറികൾ സ്വന്തം അടുക്കള തോട്ടത്തിൽ നിന്നും വിളവെടുക്കുക എന്നത് ഒരു സന്തോഷമുള്ള കാര്യമാണ്. വെറും രണ്ട് പടവലത്തിൻ തൈകൾ കൃത്യമായ പരിചരണത്തോടെ നിങ്ങളുടെ വീട്ടിലും പടർത്തി നോക്കുക. നിങ്ങളുടെ പടവലം പന്തലിലും ധാരാളം പടവലങ്ങകൾ ഇങ്ങനെ കായ്ച്ചു നിൽക്കും. പടവലങ്ങ കൃഷിയെക്കുറിച്ച് പറഞ്ഞ ഇന്നത്തെ ഹരിതഭൂമി ഇവിടെ പൂർണ്ണമാവുകയാണ്. വീട്ടുവളപ്പിലെ രണ്ട് പടവല തൈകൾ എങ്ങനെയൊക്കെ നട്ടു വളർത്താം, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ പരിചരണം, വിളവെടുപ്പ് എപ്പോഴാണ് ചെയ്യേണ്ടത്, കൃത്രിമ പരാഗണം എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, ആ കാര്യങ്ങളെല്ലാം നമ്മൾ ഇന്ന് പങ്കുവച്ചു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ ഹരിതഭൂമി ഇതോടുകൂടി പൂർണ്ണമാവുകയാണ്. വീണ്ടും അടുത്ത അധ്യായത്തിൽ കൂടുതൽ കാർഷിക വിശേഷങ്ങളുമായി ഒന്നിക്കാം. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സുനിൽ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കുക അഹല്യ FM 90.4.
2: എങ്ക വന്ന് യാറാണ്ട വെച്ചിക്കണേ പ്രച്ചനെ, കൊറല വിട്ടത് തെരഞ്ഞിട്ടാക ഉണങ്കുതാണ്ട അച്ഛനെ.

0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962. സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888. മൊബൈൽ 9

0: സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081-69515-9400-24-6-84. അഹല്യ ഫൗണ്ടേഷൻ, ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
2: അതെ, ഫോക്സ്വാഗൻ വേർട്ടിസ് 4-ാം വാർഷികം ആഘോഷിക്കുകയാണ്.
3: ഈ സ്പെഷ്യൽ ഒക്കേഷനിൽ ഫോക്സ്വാഗൻ വേർട്ടിസിനോടൊപ്പം 1.3 ലക്ഷ രൂപ വരെ വില മതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും 3 മാസത്തെ EMI ഹോളിഡേയും ഒപ്പം ചില മോഡലുകൾ ആകർഷകമായ വിലകളിൽ.
2: ഉടൻ ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ. TNC Apply.

ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്. ഹായ്, ഹലോ, നമസ്കാരം. കേട്ടോണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം വീണത് ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്. ഇനി അങ്ങനെ ഇൻസ്റ്റന്റ് പാട്ടിന്റെ സമയം വന്നെത്തിയിരിക്കുന്നു അല്ലെ. കുറച്ച് ദിവസത്തിന് ശേഷം തന്നെയാണ് ഞാൻ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് വരുന്നത്. അതെനിക്കറിയാം ഗായ്സ്. ഞാൻ ഈയിടെയായിട്ട് ഏറ്റവും കൂടുതൽ പറയുന്നൊരു വാചകം ഇത് തന്നെയാണെന്ന് തോന്നുന്നു ലൈവിൽ വരുന്ന സമയത്ത് കേട്ടോ. അതായത് കുറച്ച് ദിവസമായി എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല. നല്ലൊരു ഗ്യാപ്പ് വരുന്നുണ്ട് ഈയിടെയായിട്ട് ലൈവിലേക്ക് ഇങ്ങനെ എത്താൻ വേണ്ടിയിട്ട്. എന്നാലും ഞാൻ നിങ്ങളോട് ഇങ്ങനെ കേട്ട് കൂട്ടുകൂടാറുണ്ട് മറ്റ് പ്രോഗ്രാംസ് ഒക്കെ ആയിട്ട്. പക്ഷേ ലൈവ് വേറെ തന്നെയാണല്ലോ. നമ്മൾ പറയാറില്ലേ, എന്തൊക്കെ കഴിച്ചാലും പക്ഷെ ആ ഒരു ബിരിയാണി കഴിക്കുന്ന സുഖം ഇതിന് കിട്ടില്ല, അല്ലെങ്കിൽ നല്ലൊരു സദ്യ കഴിക്കുന്ന സുഖം ഇതിന് കിട്ടില്ല. അതുപോലെ തന്നെയാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാനിങ്ങനെ കേട്ടുമുട്ടുന്നുണ്ടെങ്കിൽ പോലും ഈ ലൈവിൽ വരുന്ന അല്ലെങ്കിൽ ഇൻസ്റ്റന്റ് പാർട്ടിൽ വരുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷം, ആ ഒരു ഹാപ്പിനെസ്, ആ ഒരു സുഖം ഒന്നും അതുവഴി കിട്ടുന്നില്ല ഗായ്സ്. എന്താണെന്നറിയില്ല. ഓക്കെ, ഇനിവേ ഒരു ഈ വീക്ക് തുടങ്ങിയിട്ട് ഇന്ന് എത്രാം തീയതി ആയിട്ടുണ്ടല്ലേ. 16th വ്യാഴാഴ്ച ദിവസമാണ്. അതായത് 4 ദിവസത്തിന് ശേഷമാണ്, കൃത്യം പറയുകയാണെങ്കിൽ 4th ദിവസമാണ് ഞാൻ ഇൻസ്റ്റന്റ് പാർട്ടിലേക്ക് വരുന്നത്. അപ്പൊ അതൊരു വലിയ ഗ്യാപ്പായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു ഗൈസ്. സങ്കടമുണ്ട്, കുഴപ്പമില്ല, പോട്ടെ. ഓക്കെ, അപ്പൊ എന്തായാലും ആ ഒരു സങ്കടമൊക്കെ മാറ്റിക്കൊണ്ട് നമുക്കിന്ന് ഉഷാറാക്കണം ഇൻസ്റ്റന്റ് പാർട്ട്. അതാണ് എന്റെ ഒരു ആഗ്രഹം അല്ലേ. നമ്മൾ പറയാറില്ലേ, ഒരു ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യ സ്റ്റുഡന്റ് തിരിച്ചെത്തിയിരിക്കുന്നു പൂർവാധികം ശക്തിയോടെ ഗംഭീരമാക്കാൻ വേണ്ടിയിട്ട് പറയുന്ന പോലെയാണ്. ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടിന്റെ അജണ്ട ഇത് മാത്രമാണ്, ഗംഭീരാവണം. എപ്പോഴത് തന്നെയാണ് അജണ്ട. എന്നാ പോലും ഇന്ന് കുറച്ചുകൂടി അതിഗംഭീരമാവണം എന്നാണ് എന്റെ ഒരു ആഗ്രഹം കേട്ടോ. എന്റെ ആഗ്രഹം നിങ്ങൾ നടത്തി തരില്ലേ? അതെ, നല്ല ചക്കുടുമുണ്ടൻ, സൂപ്പർ കിടുക്കാച്ചി, അങ്ങനെ അടിപൊളി സോങ്സ് ഒക്കെ നിങ്ങൾ ചോദിക്കുമെന്നൊരു പ്രതീക്ഷയുള്ള ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ട് ഇതവളങ്ങ് ആരംഭിക്കാൻ പോവാണ്. ഞാൻ കുറെ ദിവസമായി ഈ ഒരു പാട്ട് കേട്ടിട്ട്, അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഇന്ന് എന്റെ ഫേവറേറ്റ് ആയിട്ട് ഈ ഒരു ട്രാക്ക് തന്നെ പ്ലേ ചെയ്യാം. ആദ്യം ഞാൻ ഒരുപാട് തവണ പ്ലേ ചെയ്തിരുന്ന ഒരു പാട്ടാണ്, ഇടക്കാലം വെച്ച് എവിടെയോ എന്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടുണ്ട്. വീണ്ടും എന്തായാലും അതൊന്ന് കൊണ്ടുവരാം എന്ന് വിചാരിച്ചുകൊണ്ട് ഗ്രാമഫോൺ എന്ന സിനിമയിലെ പാട്ടാണ് എന്റെ ഫേവറേറ്റ് ആയിട്ട് ഇന്ന് ഞാൻ ഇവിടെ എടുത്ത് സെറ്റാക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ അതെന്തായാലും വരും, അതിനല്ല ഇവിടെ പ്രസക്തി എന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടുകൾ ചോദിക്കാനുള്ള സമയമാണ് ഇൻസ്റ്റന്റ് പാട്ടിന്റെ ഈ ഒരു സമയം അല്ലേ. അപ്പൊ അതിനുവേണ്ടി വേഗം വേഗം വേഗം നമ്മളെ വിളിക്കാം. ഒപ്പം തന്നെ നിങ്ങൾക്ക്

മെസ്സേജും അയക്കാം കേട്ടോ. അപ്പൊ വിളിക്കാനും മെസ്സേജ് അയക്കാനുള്ള നമ്പർ ദേ ഇതാണ്, നോട്ട് ചെയ്തോ. 8281509000 8281509000 ഇതാണ് നമ്മളെ വിളിക്കേണ്ട ആ ഒരു നമ്പർ. ഒപ്പം തന്നെ നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം, നോർമൽ ആയിട്ട് ടെക്സ്റ്റ് മെസ്സേജ് അയക്കാം. ഇനി അതൊന്നുമല്ല, ഞങ്ങൾ കുറച്ച് മോഡേൺ ആണ്, ഇൻസ്റ്റാഗ്രാം ഐ ഡി ഉണ്ടോ എന്ന് നിങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിൽ യെസ് ഓഫ് കോഴ്സ്, ഇൻസ്റ്റാഗ്രാം ഐ ഡി അഹല്യ FM 90.4 എന്നതാണ് നമ്മുടെ ഇൻസ്റ്റാ ഐ ഡി. ഇൻസ്റ്റാഗ്രാമിലും നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ ഈ ഒരുപാട് ഓപ്ഷൻസ് ഞാൻ തന്നിട്ടുണ്ട്, ഏത് ഓപ്ഷൻ വേണമെങ്കിലും നിങ്ങൾ എടുത്തോളൂ, പാട്ട് ചോദിച്ചോളൂ, ഞാൻ പാട്ട് തരാൻ എന്തായാലും റെഡിയാണ്. അപ്പൊ നമ്മൾ എങ്ങനെയാ ആരംഭിക്കല്ലേ?

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം കാട്ട്.
2: Yes, once again, welcome back to Instant Part. അങ്ങനെ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് മനോഹരമായ ഒരു പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് ദേ നമ്മൾ എത്തിയിരിക്കുന്നു. അപ്പൊ സമയം എത്രയായിട്ടുണ്ട്? സമയം നോക്കുകയാണെങ്കിൽ കൃത്യം 12 മണി കഴിഞ്ഞ് 11 മിനിറ്റ് ആയിട്ടുണ്ട്. സ്റ്റുഡിയ ക്ലാക്കൽ ഇൻസ്റ്റന്റ് പാട്ടുമായിട്ട് കൂടെയുണ്ട്. ഇറ്റ്സ് മീ ആർജെ അയില്യ. യെസ്, അപ്പൊ ദേ ഇന്നത്തെ ഫസ്റ്റ് പാട്ടിലേക്ക് ഞാൻ പോവാണ്. അതെ, എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ചോദിച്ചിരിക്കുന്ന ആദ്യത്തെ പാട്ടിലേക്ക് ഞാൻ പോവാണ്. ആ ഒരു മെസ്സേജ് ഞാൻ വായിക്കാം കേട്ടോ. മെസ്സേജ് നോക്കുമ്പോൾ, ഹലോ എഫ് എം, കനകൻപാറയിൽ നിന്നും അശ്വന്താണ്. ഓക്കെ, ഞാനൊരു പെണ്ണിനെ സ്നേഹിച്ചു, പക്ഷേ അവൾക്ക് എന്നോട് താല്പര്യമില്ല. ആണോ? പോട്ടെ, സാരല്ല കേട്ടോ. ഇപ്പോഴും എനിക്ക് അവളോട് സ്നേഹമുണ്ട്, അത് ആരാണെന്ന് പറയുന്നില്ല. ഓക്കെ, പറയണ്ട, നമ്മൾ പ്രൈവസി വേണം. ഓക്കെ, അവൾക്ക് വേണ്ടി ശകുനി എന്ന മൂവിയിലെ മനസ്സെല്ലാം മഴയെ ഈ ഒരു സോങ് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഒന്ന് വെച്ചു തരുമോ പ്ലീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അശ്വന്തിന്റെ മെസ്സേജാണ് കേട്ടോ. അശ്വന്തേ, വിഷമിക്കണ്ട കേട്ടോ. അതായത് നമുക്കുള്ളതാണെങ്കിൽ അത് നമ്മളിലേക്ക് തന്നെ മടങ്ങി വരുമെന്നാണ് വലിയ വലിയ ആൾക്കാരൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു വാചകം. പിന്നെ ഇപ്പോൾ നമ്മൾ ഒരു ഇഷ്ടം പറഞ്ഞു, ആ സമയത്ത് നമ്മളോട് തിരിച്ച് താല്പര്യമില്ല എന്ന് മാന്യതയുടെ ഭാഷയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ നല്ല രീതിയിൽ ഉൾക്കൊള്ളാം. ഒരിക്കലും ആ ഒരു വ്യക്തിയെ പിന്നീട് ഇങ്ങനെ ഉപദ്രവിക്കാനായിട്ട് പോകരുത്. ഈ സ്റ്റോക്കിംഗ്, യെസ്, ആ പരിപാടി ചെയ്യരുത്. പക്ഷേ നമുക്ക് സ്നേഹിക്കാം അല്ലേ, നല്ല രീതിയിൽ സ്നേഹിക്കുന്നതിൽ ഒരു തെറ്റുമില്ല എന്നാണ്. അതല്ലാതെ ഇങ്ങനെ ഒരുപാട് ഉപദ്രവം ആ രീതിയിലേക്കൊന്നും പോകാൻ പാടില്ല. പക്ഷേ അശ്വന്ത് വിഷമിക്കേണ്ട, നമുക്കുള്ളതാണെങ്കിൽ അത് നമുക്ക് തന്നെ കിട്ടും. ഓക്കെ, എന്തായാലും ആ ഒരു പാട്ട് ഞാൻ അശ്വന്തിന്റെ ക്രഷിന് വേണ്ടിയിട്ട്, അശ്വന്തിന്റെ പ്രണയത്തിന് വേണ്ടി തീർച്ചയായിട്ടും ഡെഡിക്കേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, ഒപ്പം തന്നെ ദേ മറ്റൊരു പാട്ട് കൂടി വരുന്നുണ്ട്. പ്രസാദേട്ടൻ ചോദിച്ചിരിക്കുന്ന പാട്ടാണ്, ബീസ്റ്റ് എന്ന മൂവിയിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ രണ്ട് പാട്ടുകൾ എത്തുന്നു ഇൻസ്റ്റന്റ് പാട്ടിൽ. ബട്ട് ബാക്ക്, ഗൈസ്, ബാക്ക് ആൻഡ് എൻജോയ്.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
1: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം കാട്ട്. യെസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. അങ്ങനെ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സമയം നോക്കുകയാണെങ്കിൽ 12 മണി കഴിഞ്ഞ് 22 മിനിറ്റ് ആയിട്ടുണ്ട്. ഇൻസ്റ്റന്റ് പാട്ടുമായിട്ട് ഇനി നിങ്ങളുടെ കൂടെ ഉണ്ട് ഇറ്റ്സ് മീ ആർ ജേ അഖിലിയ. യെസ്, അപ്പൊ ഇതേ നമുക്ക് അടുത്ത പാട്ടിനുള്ള സമയമായിട്ടുണ്ട്. റിദുനയ്ക്ക് വേണ്ടിയാണ് അടുത്ത പാട്ട് വരാൻ പോകുന്നത് കേട്ടോ. റിദുന നല്ല രസമുള്ള പേരാണ്. ചോദിച്ചിരിക്കുന്ന പാട്ട് അറിയാതെ അറിയാതെ. തീർച്ചയായിട്ടും റിദുനയ്ക്ക് വേണ്ടിയിട്ട് ആ ഒരു പാട്ട് എത്തുന്നുണ്ട് ഇൻസ്റ്റന്റ് പാട്ട്. ഒപ്പം തന്നെ വരാൻ പോകുന്ന മറ്റൊരു പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ജ്യോതിച്ചേട്ടനാണ്, പാറയിൽ നിന്നും. മഞ്ഞണിപ്പൂ നിലാവിൽ എന്ന് തുടങ്ങുന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആ ഒരു പാട്ട് കൂടി വരുന്നുണ്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ. ഈ പാട്ടുകൾക്ക് ശേഷം ഇനി ആകാശവാണി വാർത്തയ്ക്കും ശേഷമായിരിക്കും നമ്മൾ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് മടങ്ങി വരാൻ പോകുന്നത്. അപ്പൊ ദേ നിങ്ങളുടെ പാട്ടുകൾ വേഗം വേഗം ചോദിക്കാം, ഒപ്പം തന്നെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം, വിളിക്കാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ആകാശവാണി വാർത്തയ്ക്ക് ശേഷം ഏത് പാട്ട് നിങ്ങൾക്ക് വേണം എന്നൊരു കാര്യം എന്തായാലും ഇരുന്ന് ആലോചിച്ചോളൂ. അപ്പോ വിളിക്കേണ്ട മെസ്സേജ് അയക്കുന്ന നമ്പർ ഞാൻ ഒന്ന് പറഞ്ഞുതരാം. 8 2 8 1 5 0 9 0 double 0.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി ശിഹാബ് തങ്ങൾ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഹരിയാനയിലെ ജിങ് റെയിൽവേ സ്റ്റേഷനിൽ രാജ്യത്തെ ആദ്യ മലിനീകരണരഹിത ഹൈഡ്രജൻ ട്രെയിൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ മലപ്പുറം ജില്ലയിൽ നവീകരിച്ച 3 റെയിൽവേ സ്റ്റേഷനുകൾ നാളെ പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കും. ദേശീയഗീതം വന്ദേമാതരത്തിന്റെ 150-ാം വാർഷികത്തോടനുബന്ധിച്ച് കേന്ദ്ര സംഗീത നാടക അക്കാദമി സംഘടിപ്പിക്കുന്ന രാജ്യവ്യാപക നാടകോത്സവത്തിന് തുടക്കമായി. കർക്കിടകമാസ പൂജകൾക്ക് ശബരിമല ക്ഷേത്ര നട വൈകിട്ട് 5-ന് തുറക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ അർജന്റീന സ്പെയിൻ പോരാട്ടം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ് എന്നിവിടങ്ങൾ സന്ദർശിക്കും. രാജ്യത്തെ ആദ്യ മലിനീകരണരഹിത ഹൈഡ്രജൻ ട്രെയിൻ ഹരിയാനയിലെ ജിങ് റെയിൽവേ സ്റ്റേഷനിൽ പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. 14,700 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് ജിങ്ങിൽ പ്രധാനമന്ത്രി തറക്കല്ലിടുകയും രാഷ്ട്രത്തിന് സമർപ്പിക്കുകയും ചെയ്യും. ഉച്ചകഴിഞ്ഞ് ചണ്ഡീഗഡിലെത്തുന്ന പ്രധാനമന്ത്രി ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം, റോഡ് അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവയുൾപ്പെടെ 6,600 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കമിടും. പഞ്ചാബിലെ ജലന്ധർ സന്ദർശിക്കുന്ന മോദി 5,470 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ പുനർവികസിപ്പിച്ച ജലന്ധർ കാൻഡ് ഉൾപ്പെടെ 75 റെയിൽവേ സ്റ്റേഷനുകളും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി മലപ്പുറം ജില്ലയിൽ നവീകരിച്ച 3 റെയിൽവേ സ്റ്റേഷനുകൾ നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിന് സമർപ്പിക്കും. തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ റോഡ് എന്നീ അമൃത് ഭാരത് സ്റ്റേഷനുകളാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നത്. ജില്ലയിലെ പ്രധാന റെയിൽവേ സ്റ്റേഷനായ തിരൂർ സ്റ്റേഷൻ ആധുനിക സൌകര്യങ്ങളോടെയാണ് നവീകരിച്ചത്. 3 വർഷം കൊണ്ട് 26 കോടിയോളം രൂപ ചെലവിട്ടാണ് സ്റ്റേഷൻ നവീകരണം പൂർത്തിയാക്കിയത്. യാത്രക്കാർക്ക് അത്യാധുനിക രീതിയിലെ കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ, നവീകരിച്ച പ്ലാറ്റ്ഫോമുകൾ, വിപുലമായ ലൈറ്റിംഗ് സംവിധാനങ്ങൾ എന്നിവയെല്ലാം നവീകരിച്ച സ്റ്റേഷനുകളിൽ ഒരുക്കിയിട്ടുണ്ട്. ട്രെയിൻ ടിക്കറ്റ് ബുക്കിംഗ് കൂടുതൽ ലളിതവും ഉപയോക്തൃ സൌഹൃദവുമാക്കുന്നതിന് റെയിൽവേ മന്ത്രാലയം IRCTC വെബ്സൈറ്റിന്റെ പുതിയ ബീറ്റ പതിപ്പ് പുറത്തിറക്കി. യാത്രക്കാർക്ക് എല്ലാ ക്ലാസിലെയും സീറ്റ് ലഭ്യത പരിശോധിക്കാവുന്നതോടൊപ്പം ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നടപടിക്രമങ്ങൾ വേഗത്തിൽ ചെക്കൌട്ട് ചെയ്യാനും സാധിക്കും. കൂടാതെ വെബ്സൈറ്റിലെ അനാവശ്യ ക്യാപ്ചകൾ, പോപ്പപ്പുകൾ, മിന്നിമറയുന്ന ഗ്രാഫിക്സുകൾ ഉൾപ്പെടെ ശ്രദ്ധ തിരിക്കുന്ന ഘടകങ്ങൾ ഒഴിവാക്കിയാണ് ബീറ്റ പതിപ്പ് പുറത്തിറക്കിയത്. യാത്രക്കാരുടെ വിവരങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നതിനാൽ പുതിയ പതിപ്പിൽ വീണ്ടും ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് കൂടുതൽ എളുപ്പമാക്കും. പ്രശസ്തമായ പുരി ജഗന്നാഥ ക്ഷേത്ര രഥയാത്ര ഇന്ന് ആരംഭിക്കും. പുണ്യവേളയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജനങ്ങൾക്ക് ആശംസ നേർന്നു. രാജ്യത്തിനും ജനങ്ങൾക്കും സന്തോഷവും സമാധാനവും സമൃദ്ധിയും ഉണ്ടാവട്ടെയെന്ന് രാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ പ്രശംസിച്ചു. ഇന്ത്യയുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിന്റെയും ആത്മീയ പാരമ്പര്യങ്ങളുടെയും സജീവമായ ആഘോഷമാണ് രഥയാത്രയെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ പറഞ്ഞു. രാജ്യത്തിന്റെ കാലാതീതമായ ആത്മീയ സാംസ്കാരിക പൈതൃകത്തിന്റെ ഉജ്ജ്വലമായ പ്രകടനമാണ് രഥയാത്രയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. രഥയാത്രയുമായി ബന്ധപ്പെട്ട പാരമ്പര്യങ്ങൾ ലോകമെമ്പാടും തലമുറകളെ പ്രചോദിപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പെട്രോൾ, ഡീസൽ, ഏവിയേഷൻ ടർബൈൻ ഇന്ധനം എന്നിവയുടെ കയറ്റുമതി അധിക എക്സൈസ് തീരുവയിൽ കേന്ദ്രം മാറ്റം വരുത്തി. ഡീസൽ കയറ്റുമതി തീരുവ ലിറ്ററിന് 15.50 രൂപയും ATF കയറ്റുമതി തീരുവ ലിറ്ററിന് 14.50 രൂപയും വർദ്ധിപ്പിച്ചു. അതേസമയം പെട്രോൾ കയറ്റുമതി തീരുവ ലിറ്ററിന് 2.5 രൂപയായി കുറച്ചു. ധനമന്ത്രാലയം വിജ്ഞാപനം ചെയ്ത പുതുക്കിയ നിരക്കുകൾ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. ദേശീയഗീതം വന്ദേമാതരത്തിന്റെ 150-ാം വാർഷികത്തോടനുബന്ധിച്ച് കേന്ദ്ര സംഗീത നാടക അക്കാദമി സംഘടിപ്പിക്കുന്ന രാജ്യവ്യാപക നാടകോത്സവത്തിന് തുടക്കമായി. ചരിത്രത്തിലാദ്യമായി രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും ഒരേ സമയം 150 തിയേറ്ററുകളിൽ ദേശഭക്തി നാടകങ്ങൾ അരങ്ങേറി. വന്ദേമാതരം ഇന്ത്യൻ തിയേറ്ററുകളിലൂടെയുള്ള ദേശഭക്തിയുടെ ആത്മാവ് എന്ന പ്രമേയത്തിലാണ് നാടകോത്സവം നടക്കുന്നത്. കേരളത്തിന്റെ ഔദ്യോഗിക അവതരണമായി ബിയോണ്ട് ദി ലിബറേഷൻ എന്ന നാടകം അരങ്ങേറി. രാജ്യത്തിന്റെ 80-ാമത് സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി 15 ഓഗസ്റ്റ് വരെ ഡൽഹിയിലെ ചെങ്കോട്ട സമുച്ചയത്തിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനം വിലക്കി. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായ ഒരുക്കങ്ങൾക്കാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇതു സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചത്. കേന്ദ്ര ഗവൺമെന്റ് അടുത്തിടെ പ്രഖ്യാപിച്ച വിദ്യാഭ്യാസ ഹബ്ബുകളിൽ കേരളവും ഉൾപ്പെടുന്നത് സന്തോഷകരമാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ പറഞ്ഞു. തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേന്ദ്ര ഗവേഷണ സ്ഥാപനങ്ങളുടെ ഗവേഷണ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഗവർണർ. സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ തിരുവോണം ബമ്പർ ഭാഗ്യക്കുറി ടിക്കറ്റ് മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് പുറത്തിറക്കി. ഈ മാസം 20 മുതൽ ടിക്കറ്റുകൾ വിപണിയിൽ ലഭ്യമാകും. 30 കോടിയാണ് ഒന്നാം സമ്മാനം. നേരത്തെ 50 ലക്ഷമായിരുന്ന മൂന്നാം സമ്മാനം 25 ലക്ഷമാക്കി സമ്മാനഘടനയിൽ മാറ്റം വരുത്തി. 500 രൂപയാണ് ടിക്കറ്റ് വില. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26-നാണ്. എറണാകുളം കിഴക്കമ്പലം പരിയത്തുകാവ് ഉന്നതിയിൽ താമസിക്കുന്ന കുടുംബങ്ങൾക്ക് ഗവൺമെന്റ് വാഗ്ദാനം ചെയ്ത വീടുകൾക്ക് മന്ത്രി റോജി എം ജോൺ തറക്കല്ലിട്ടു. എത്രയും വേഗത്തിൽ പറഞ്ഞ സമയത്തിനു മുമ്പ് വീട് നിർമ്മാണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി പറഞ്ഞു. മന്ത്രിയാക്കാൻ കോഴ ആവശ്യപ്പെട്ട് പ്രിയങ്കാഗാന്ധി എംപിയുടെ ഓഫീസിന്റെ പേരിൽ തട്ടിപ്പ് നടത്താൻ ശ്രമിച്ച സംഭവത്തിൽ എംപിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ പരാതിയിൽ കൽപ്പറ്റ പോലീസ് കേസെടുത്തു. എംപി ഓഫീസിൽ നിന്നാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് വിദ്യാ ബാലകൃഷ്ണൻ എംഎൽഎയും എംപിമാരായ ഷാഫി പറമ്പിൽ, ഡീൻ കുര്യാഗോസ് എന്നിവരെയും ഫോണിൽ ബന്ധപ്പെട്ടതെന്ന് എംപിയുടെ ഓഫീസ് പോലീസ് മേധാവിക്കും വയനാട് എസ്പിക്കും നൽകിയ പരാതിയിൽ പറയുന്നു. മുഖ്യമന്ത്രി വി ഡി സതീശൻ കെഎസ്യുവിനെ മോശമായി പറഞ്ഞില്ലെന്നും അത്തരത്തിൽ വ്യാഖ്യാനം നൽകേണ്ടെന്നും ചാണ്ടി ഉമ്മൻ എംഎൽഎ തൃശൂരിൽ പറഞ്ഞു. ഉമ്മൻചാണ്ടി അനുസ്മരണത്തിൽ നിന്നും മുഖ്യമന്ത്രിയെ ഒഴിവാക്കിയിട്ടില്ലെന്നും കെ സി വേണുഗോപാലാണ് അനുസ്മരണ ചടങ്ങിനെത്തുന്നതെന്നും ചാണ്ടി ഉമ്മൻ അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കർക്കിടക മാസപൂജകൾക്ക് ശബരിമല ക്ഷേത്രനട വൈകിട്ട് 5-ന് തുറക്കും. രാമായണ മാസാചരണം കൂടിയായതിനാൽ ഇത്തവണ വൻ ഭക്തജന തിരക്കാണ് പ്രതീക്ഷിക്കുന്നത്. പത്തനംതിട്ടയിൽ നിന്ന് ശ്രീ ജി എസ് ശ്രീധർ.
1: തന്ത്രി കണ്ഠര മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ഇ ഡി പ്രസാദ് നട തുറന്ന് ദീപം തെളിക്കും. നട തുറക്കുന്ന ഇന്ന് പൂജകൾ ഒന്നും തന്നെ ഉണ്ടാവില്ല. കർക്കിടകം ഒന്നായ നാളെ പുലർച്ചെ 5 മുതൽ നട അടയ്ക്കുന്ന 21 വരെ പൂജകൾ നടക്കും. രാമായണ മാസാചരണമായതിനാൽ ഇത്തവണ വലിയ തിരക്കാണ് പ്രതീക്ഷിക്കുന്നത്. അതിനാൽ വിവിധ വകുപ്പുകൾ അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. തിരക്കൊഴിവാക്കാൻ തീർത്ഥാടകർ www.shabarimalaonline.org എന്ന വെബ്സൈറ്റ് വഴി വെർച്വൽ ക്യൂ ബുക്ക് ചെയ്ത് വേണം ദർശനം നടത്താൻ. യാത്രാ സൌകര്യമൊരുക്കാൻ വിവിധ ഡിപ്പോകളിൽ നിന്നായി കെഎസ്ആർടിസി ബസ് സർവീസ് നടത്തും. നിലയ്ക്കൽ പമ്പ ചെയിൻ സർവീസിനായി 55 ബസുകൾ ക്രമീകരിച്ചിട്ടുണ്ട്.
0: ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ അർജന്റീന സ്പെയിൻ പോരാട്ടം. അറ്റ്ലാന്റ സ്റ്റേഡിയത്തിൽ രണ്ടാം സെമിയിൽ പുലർച്ചെ അർജന്റീന 1-നെതിരെ 2 ഗോളുകൾക്ക് ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചു. ആദ്യ സെമിയിൽ ഫ്രാൻസിനെ തോൽപ്പിച്ചാണ് സ്പെയിൻ കിരീട പോരാട്ടം ഉറപ്പിച്ചത്. ഞായറാഴ്ച രാത്രി ഇന്ത്യൻ സമയം 12:30 ന്യൂയോർക്ക് ന്യൂജേഴ്സി സ്റ്റേഡിയത്തിലാണ് കലാശ പോരാട്ടം. ലൂസേഴ്സ് ഫൈനലിൽ ഫ്രാൻസ് ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. ഇന്ത്യ ഇംഗ്ലണ്ട് 3 മത്സര ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരം ഇന്ന്. കാർഡിഫിലെ സോഫിയ ഗാർഡൻസിൽ ഇന്ത്യൻ സമയം വൈകിട്ട് 5:30 മത്സരം. പാലക്കാട് ജില്ലയിൽ സപ്ലൈകോ മുഖേന കഴിഞ്ഞ 2ാം വിള നെല്ലെടുപ്പിലെ വില വിതരണം ഇന്ന് പുനരാരംഭിക്കും. കേന്ദ്ര താങ്ങുവില ഇനത്തിൽ സംസ്ഥാനത്തിന് ലഭിച്ച 90 കോടി 91 ലക്ഷം രൂപയിൽ നിന്നാണ് വില വിതരണം ചെയ്യുന്നത്. പാലക്കാട് നിന്ന് ഫൈസൽ അലിമുത്ത്.
2: 2ാം വിള നെല്ലെടുപ്പിൽ ജില്ലയിൽ 20,000 കർഷകർക്കായി 359 കോടി രൂപയാണ് ലഭിക്കാനുള്ളത്. ജൂൺ 20 വരെ സ്ഥിരീകരിച്ച നെല്ല് കൈപ്പറ്റ രസീതുകൾക്കാണ് SBI കനറാ ബാങ്കുകൾ വഴി വായ്പയായി തുക അനുവദിക്കുക. പൊതുമേഖലാ ബാങ്കുകളെ ഒഴിവാക്കി ജില്ലയിൽ സഹകരണ ബാങ്കുകൾ വഴി വില വിതരണം നടത്താനുള്ള പരീക്ഷണം പാളിയതോടെയാണ് വില വിതരണം വൈകിയത്. ഇതിനിടെ 1ാം വിള കൊയ്ത്തിനു മുൻപ് മില്ലുകളുമായി നെല്ല് സംഭരണത്തിൽ ധാരണയുണ്ടാക്കാൻ സപ്ലൈകോ താൽപര്യപത്രം ക്ഷണിച്ചിട്ടുണ്ട്. അടുത്ത മാസം 5-നകം താൽപര്യപത്രം സമർപ്പിക്കാനാണ് സപ്ലൈകോ ബില്ലുകളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷം 45 മില്ലുകളാണ് ജില്ലയിൽ നിന്ന് നെല്ല് സംഭരിച്ചത്.
0: കോട്ടയത്ത് ഇന്നലെ അന്തരിച്ച നോക്കുവിദ്യ പാവകളി കലാകാരി മോനിപ്പള്ളി പങ്കജാക്ഷിയുടെ സംസ്കാരം ഉച്ചകഴിഞ്ഞ് 2-ന് ഔദ്യോഗിക ബഹുമതികളോടെ വീട്ടുവളപ്പിൽ നടത്തും. നോക്കുവിദ്യ പാവകളി എന്ന അപൂർവ കലാരൂപത്തെ ജീവനോടെ നിലനിർത്തിയ അവസാനത്തെ കണ്ണികളിൽ പ്രമുഖയായിരുന്നു അവർ. അടൂർ പത്തനംതിട്ട റോഡിൽ ആനന്ദപ്പള്ളിക്ക് സമീപം ഇന്നലെ രാത്രി ബൈക്കുകൾ കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. കോന്നി മാങ്ങാരം സ്വദേശി മധു, തട്ട സ്വദേശി സതീഷ് കുമാർ എന്നിവരാണ് മരിച്ചത്. സ്വർണവില കുറഞ്ഞു. പവന് 200 രൂപ താഴ്ന്ന് 1,05,080 രൂപയായി. 13,135 രൂപയാണ് ഗ്രാമിന് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഹരിയാനയിലെ ജിങ് റെയിൽവേ സ്റ്റേഷനിൽ രാജ്യത്തെ ആദ്യ മലിനീകരണരഹിത ഹൈഡ്രജൻ ട്രെയിൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ മലപ്പുറം ജില്ലയിൽ നവീകരിച്ച 3 റെയിൽവേ സ്റ്റേഷനുകൾ നാളെ പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കും. ദേശീയഗീതം വന്ദേമാതരത്തിന്റെ 150ാം വാർഷികത്തോടനുബന്ധിച്ച് കേന്ദ്ര സംഗീത നാടക അക്കാദമി സംഘടിപ്പിക്കുന്ന രാജ്യവ്യാപക നാടകോത്സവത്തിന് തുടക്കമായി. കർക്കിടകമാസ പൂജകൾക്ക് ശബരിമല ക്ഷേത്രനട വൈകിട്ട് 5-ന് തുറക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ അർജന്റീന സ്പെയിൻ പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
3: അതെ, ഫോക്സ്വാഗൻ വേർട്ടിസ് നാലാം വാർഷികം ആഘോഷിക്കുകയാണ്.
4: ഈ സ്പെഷ്യൽ ഒക്കേഷനിൽ ഫോക്സ്വാഗൻ വേർട്ടിസിനോടൊപ്പം 1.3 ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും 3 മാസത്തെ EMI ഹോളിഡേയും ഒപ്പം ചില മോഡലുകൾ ആകർഷകമായ വിലകളിൽ.
3: ഉടൻ ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ. TNC Apply.
5: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷി from road Kambalathara. Contact 7591979393.
6: MBA ഡ്രീംസ് മനസ്സിലുണ്ട്? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ MBA പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ECEMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
7: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
8: അതെ, ഇവിടെ മൊത്തം പാട്ടുമായി ഇൻസ്റ്റന്റ് പാട്ട് വീണ്ടും ആരംഭിക്കുകയാണ്. വൺസ് അഗൈൻ വെൽക്കം ടു ഇൻസ്റ്റന്റ് പാട്ട്. അങ്ങനെ ആകാശവാണി വാർത്തയെല്ലാം കേട്ട് കഴിഞ്ഞ് നമ്മൾ മടങ്ങിയെത്തിയിരിക്കുന്നു അല്ലേ? അപ്പൊ അടുത്ത പാട്ടിലേക്ക് പോണ്ടേ? യെസ്, ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടുമായി നിങ്ങളുടെ കൂടെയുണ്ട് ഞാൻ. ആ ഇല്ല, അപ്പൊ അടുത്ത പാട്ട് ആർക്ക് വേണ്ടിയാ വരാൻ പോകുന്നേ നോക്കിയാലോ നമുക്ക്. യെസ്, ഡിൻസി ചേച്ചിയാണ് പാട്ട് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. തിരുമല എന്ന മൂവിയിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അഴഗൂരിൽ നിന്ന് തുടങ്ങുന്ന ഒരു പാട്ടില്ലേ? യെസ്, ബ്യൂട്ടിഫുൾ സോങ് ആണ് അല്ലേ? അപ്പൊ എന്തായാലും ഡിൻസി ചേച്ചിക്ക് വേണ്ടി ആ ഒരു പാട്ട് കൂടി അങ്ങ് വരാൻ പോവാണ്. ഒപ്പം തന്നെ ഒരു പാട്ട് കൂടി വരുന്നുണ്ട്. എലപ്പുള്ളിയിൽ നിന്നും ശാന്തി ചേച്ചി ചോദിച്ചിരിക്കുന്ന പാട്ടാണ് കേട്ടോ, മുത്തുക്കുടമാനം. കുറേ നാളായി ഞാൻ ഈ ഒരു പാട്ട് കേട്ടിട്ട് അധികം ആരും അങ്ങനെ റിക്വസ്റ്റ് ചെയ്യുന്നതും കാണാറില്ല. അപ്പം എന്തായാലും നമുക്ക് ഒരുമിച്ച് പാട്ട് കേൾക്കാം അല്ലേ? യെസ്, അപ്പോൾ രണ്ട് പാട്ടുകൾ വരുന്നുണ്ട് ഡിൻസി ചേച്ചിക്കും ശാന്തി ചേച്ചിക്കും വേണ്ടി.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: യെസ്, വളരെ ബ്യൂട്ടിഫുൾ ആയ ഒരു ട്രാക്കാണ് നമ്മൾ കേട്ട് കഴിഞ്ഞതല്ലേ. എം ജി സാറും അതുപോലെ തന്നെ സുജാത മാമും ഒരുമിച്ച് പാടിയിട്ടുള്ള ഒരു പാട്ടാണ് മുത്തുക്കുടമാനം. എനിക്കിഷ്ടമാണ് കേട്ടോ ഈ ഒരു പാട്ട്. പാപ്പച്ചൻ ഒളിവിലാണ്, അതാണ് ആ സിനിമയുടെ പേര് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇനിമേ ഇതേ നമ്മൾ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സമയം നോക്കുകയാണെങ്കിൽ കൃത്യം 12 മണി കഴിഞ്ഞ് 53 മിനിറ്റ് ആയിട്ടുണ്ട്. ഏകദേശം ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടിന്റെ ആ ഒരു ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് സെക്കൻഡ് ഹാഫിലേക്ക് നമ്മൾ കടക്കാൻ പോകുന്ന ഒരു സമയമാണല്ലേ. യെസ്, അപ്പോൾ അടുത്ത പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. രണ്ട് പാട്ടുകൾ ഇനി വരാൻ പോവാണ്. നമുക്ക് നോക്കിയാലോ ആർക്ക് വേണ്ടിയാണ്, ആരാണ് ആ പാട്ട് ചോദിച്ചിരിക്കുന്നതെന്ന്. ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത് ആരാണെന്നറിയോ? നാഗരാജ ചേട്ടനാണ് കേട്ടോ. ഉന്നൈ പാർത്ത എന്തുടങ്ങുന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും നാഗരാജ് ചേട്ടന് വേണ്ടിയിട്ട് ആ പാട്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ തീർച്ചയായിട്ടും വരുന്നുണ്ട്. ഒപ്പം തന്നെ നമുക്കൊരു മെസ്സേജ് കൂടിയുണ്ട്. മെസ്സേജ് നോക്കുകയാണെങ്കിൽ, പ്രിയപ്പെട്ട അഹലിക്ക് നല്ലൊരു ഉച്ച നമസ്കാരം. ആദ്യം ഇരുന്നു ഉച്ച നമസ്കാരം. ഞങ്ങളുടെ പ്രിയ സുഹൃത്തായ നാരായണൻ ചേട്ടന്റെയും ഇന്ദിര ചേച്ചിയുടെയും 46-ാം 47-ാം വിവാഹ വാർഷികമായിരുന്നു ഇന്നലെ. രണ്ടുപേർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും നന്മയും പ്രാർത്ഥനയും ആശംസയും നേർന്നുകൊണ്ട് രസികൻ എന്ന ചിത്രത്തിലെ തൊട്ടിലുമീരിക്കാൻ കൊതിയായി എന്ന ഗാനം വിവാഹ സമ്മാനമായി രണ്ടുപേർക്കും വേണ്ടി കേൾപ്പിക്കണേ. വിനയപൂർവ്വം, ശങ്കർ സലിത, ശ്രീനന്ദ, ഫോട്ടോ ജി. ഓക്കെ, തീർച്ചയായിട്ടും. ഇന്നലെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിച്ച നാരായണൻ ചേട്ടൻ മീന്തിര ചേച്ചിക്കും ബിലേറ്റഡ് ആയത് വെഡിങ് ആനിവേഴ്സറി വിഷസ് കൂടി അറിയിക്കുന്നു. തീർച്ചയായിട്ടും ആ ഒരു പാട്ട് കൂടി എത്തുന്നു ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

ഇവരുടെ മൊത്തം കാറ്റ്. യെസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. അങ്ങനെ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സമയം നോക്കുകയാണെങ്കിൽ 1 മണി കഴിഞ്ഞ് 7 മിനിറ്റ് ആയിട്ടുണ്ട്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇൻസ്റ്റന്റ് പാട്ടുമായിട്ട് കൂടെയുണ്ട് ഇറ്റ്സ് മീ ആർജെ ആയില്ല. യെസ്, നമുക്ക് അടുത്ത പാട്ടിനുള്ള സമയമായിരിക്കുന്നു. നിങ്ങൾക്ക് ഇങ്ങനെ ഉറക്കം വരുന്നുണ്ടോ ഗായ്സ്? അല്ലെങ്കിൽ ഒരു ക്ഷീണം ഫീൽ ചെയ്യുന്നുണ്ടോ? ഈ ഒരു ഉച്ച സമയമാകുമ്പോൾ ഒരു പ്രശ്നമാണല്ലേ ഫുഡ് കഴിക്കുക, അതുപോലെ ചെറിയൊരു ക്ഷീണം, ഒരു ഒരു ഒരു സുഖമില്ലായ്മയൊക്കെ തോന്നാറുണ്ട്. പക്ഷേ അങ്ങനൊന്നും പാടില്ല കേട്ടോ, നമ്മൾ നല്ല പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ എൻജോയ് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, എനിവേ നമുക്കിങ്ങനെ അടുത്ത ഒരു പാട്ടിലേക്ക് പോയാൽ, അടുത്ത ഒരു പാട്ടല്ല രണ്ട് പാട്ടുകളാണ് വരാൻ പോകുന്നത്. ഒന്നാമത്തെ പാട്ട് വരാൻ പോകുന്നത് കവിത ചേച്ചി ചോദിച്ചിരിക്കുന്ന പാട്ടാണ് കേട്ടോ. അയാൾ കഥ എഴുതുകയാണ് എന്ന സിനിമയിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ആ ഒരു പാട്ട് വരുന്നുണ്ട്. ഒപ്പം തന്നെ വരാൻ പോകുന്ന മറ്റൊരു പാട്ട് ചോദിച്ചിരിക്കുന്നത് ഷൈഫുദ്ദീൻ ചേട്ടനാണ്, കുഞ്ഞാമ്പാറയിൽ നിന്നും. സാമിക്കിട്ട് സൊല്ലി സൊല്ലി എന്ന് തുടങ്ങുന്ന പാട്ടാണ് ഷൈഫുദ്ദീൻ ചേട്ടൻ ചോദിച്ചിരിക്കുന്നത്. യെസ്, അങ്ങനെ ഈ രണ്ട് പാട്ടുകൾ എത്തുന്നുണ്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

0: അതെ, ഫോക്സ്വാഗൻ ബൂട്ടിസ് നാലാം വാർഷികം ആഘോഷിക്കുകയാണ്.
1: ഈ സ്പെഷ്യൽ ഒക്കേഷനിൽ ഫോക്സ്വാഗൻ ബൂട്ടിസിനോടൊപ്പം 1.3 ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും 3 മാസത്തെ EMI ഹോളിഡേയും ഒപ്പം ചില മോഡലുകൾ ആകർഷകമായ വിലകളിൽ.
0: ഉടൻ ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ. TNC apply.
2: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്. Yes, once again, welcome back to Instant പാട്ട്. ഇവിടെ മൊത്തം പാട്ടാണ്, കാരണം കേട്ടുകൊണ്ടിരിക്കുന്ന ഇൻസ്റ്റന്റ് പാട്ടാണ്. ഇൻസ്റ്റന്റ് പാട്ടുമായി പാട്ടുകളുമായി നിങ്ങളുടെ കൂടെയുണ്ട്. ഇറ്റ്സ് മീ RJ അഹില്യ. യെസ്, അങ്ങനെ ദേ സമയം എത്രയായിട്ടുണ്ട്? 1 മണി കഴിഞ്ഞ് 19 മിനിറ്റ് ആയിട്ടുണ്ട് സ്റ്റുഡിയോ ക്ലോക്കിൽ. നമുക്ക് അടുത്തൊരു കോളർ എത്തിയിരിക്കാനാട്ടോ. നോക്കിയാലോ ആരാണെന്ന്. ഹലോ
3: ഹലോ നമസ്കാരം.
2: ഹലോ നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ. ഇത് ആരാണ്? ഏത് പാട്ടായിരുന്നു വേണ്ടേ?
3: പിന്നെ നല്ല പാട്ട് വെക്കണം,
2: നല്ല പാട്ട് വെക്കണം. ഓക്കെ, ജാനകിയമ്മയുടെ നല്ലൊരു പാട്ട് തീർച്ചയായിട്ടും ഞാൻ വെച്ചരാം കേട്ടോ. വിശേഷം സുഖാണ്. നാണുചേട്ടൻ എന്തൊക്കെയുണ്ട് വിശേഷം? ആണോ? താങ്ക് യു ചേട്ടാ. ഉച്ച സമയായില്ലേ, ഭക്ഷണമൊക്കെ കഴിച്ചോ?
3: കൊടുക്കാണ്.
2: ഓക്കെ, ആ ഭക്ഷണമൊക്കെ കൊടുത്തു കഴിയുമ്പോ കഴിക്കണം കേട്ടോ.
3: അത് 4 മണിയാവും.
2: 4 മണിയാവോ? ആഹാ, ഓക്കെ. അപ്പൊ വർക്കൊക്കെ കഴിഞ്ഞ് കുറച്ചും കൂടി നേരത്തെ ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ട് നോക്കണം കേട്ടോ.
3: എവിടെ മോള്, നമ്മുടെ മോഹൻലാൽ പറഞ്ഞിരിക്കുന്നത് 3 മണിക്ക് ശേഷം കഴിക്കാൻ പാടുള്ളൂ എന്നാ പറഞ്ഞത്.
2: ആണോ? എന്നാ കൊഴപ്പില്ല കേട്ടോ. എന്നാ ആ ഒരു സമയൊക്കെ നോക്കി കഴിക്കൂ. ഓക്കെ ചേട്ടാ, എന്തായാലും ഞാൻ പാട്ട് വെച്ചരാ കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മളെ വിളിച്ചത് നാണു ചേട്ടനാണ്, കഞ്ചിക്കോട് നിന്നും. ജാനകിയമ്മയുടെ ഒരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. എനിക്ക് എപ്പോഴും ജാനകിയമ്മയുടെ ഏറ്റവും ഏറ്റവും ഏറ്റവും പ്രിയപ്പെട്ട പാട്ട്. അല്ലെങ്കിൽ ഞാൻ ഈ പാട്ട് കേട്ട് കഴിഞ്ഞ് എനിക്കിങ്ങനെ സങ്കടം വരാറുണ്ട്. അങ്ങനൊരു പാട്ടുണ്ട്, പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന സിനിമയിലെ പാട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ എപ്പോഴും ഇവിടെ ഇങ്ങനെ പറയുന്നതാണ്, എനിക്ക് എന്താണെന്നറിയില്ല, മറ്റ് പാട്ടുകളെക്കാളൊക്കെ ഒരു പടി മുന്നിൽ ഈ പാട്ടിനോട് വല്ലാത്തൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. എന്തുകൊണ്ട് എന്ന് ചോദിക്കുകയാണെങ്കിൽ ജാനകിയമ്മയുടെ ആ ഒരു വോയിസ് ആവാം, ആ ലൈൻ ആവാം, അങ്ങനെ പല പല കാരണങ്ങളുണ്ട്. ഇനി വേ ആ ഒരു പാട്ട് തന്നെ ഞാൻ വെക്കാമെന്ന് ഇങ്ങനെ തീരുമാനിക്കാണ്. ഓക്കെ, ഒപ്പം തന്നെ വരാൻ പോകുന്നത് ചിന്നത്തായവൾ എന്ന പാട്ടാണ്. പക്ഷേ ഈ പാട്ട് ചോദിച്ച ആളുടെ പേരില്ല, പേരില്ലാത്തൊരു റിക്വസ്റ്റാണ്. പേരില്ലെങ്കിൽ പോലും ഞാൻ പാട്ട് തരും കേട്ടോ. ഓക്കെ, അപ്പം എന്തായാലും നമുക്ക് ആ രണ്ട് പാട്ട് കേൾക്കാം. യെസ്, രണ്ട് പാട്ടുകൾ എത്തുന്നു ഇൻസ്റ്റന്റ് പാട്ടിൽ. ബാക്ക് ടു ബാക്ക് ആയി സുൻബാൻ എൻജോയ്.

0: രണ്ടു ദിവസം സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള 50-ലധികം പ്രമുഖർ, 1000-ലധികം ഓർമ്മകൾ, സാഹിത്യവും കലയും സംഗീതവും നൃത്തവും ഒന്നാകുന്ന പാലക്കാട് നടക്കുന്ന ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അലിഫ് 2026 ഈ വരുന്ന ഓഗസ്റ്റ് 10-നും 11-നും അഹല്യ ശില്പോദ്യാനത്തിൽ രണ്ട് വേദികളിലായി നടക്കുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ സാഹിത്യ സെമിനാറുകൾക്ക് പുറമെ തെയ്യം, തൂൽപാവക്കൂത്ത്, ശരണപ്പോ ആൻഡ് മാംഗോസ്റ്റിൻ ബാൻഡിന്റെ സംഗീത പരിപാടികളും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും കോൺടാക്ട് 8590926446. ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
1: യെസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. അങ്ങനെ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് മടങ്ങി എത്തുമ്പോൾ സമയം എത്രയായിട്ടുണ്ട്? 1 മണി കഴിഞ്ഞ് 30 മിനിറ്റ് ആയിട്ടുണ്ട്. യെസ്, നമുക്ക് അടുത്ത പാട്ട് കേൾക്കണ്ടേ? അടുത്ത പാട്ട് ആർക്ക് വേണ്ടിയാണ് വരുന്നത്, ആരാണ് ചോദിച്ചിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ, മണികണ്ഠൻ ചേട്ടൻ ചോദിച്ചിരിക്കുന്ന പാട്ടാണ് ജാനകി അമ്മയുടെ ഒരു പാട്ട്. അത്രയും എന്നോട് പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. തീർച്ചയായിട്ടും മണികണ്ഠൻ ചേട്ടന് വേണ്ടിയിട്ട് ജാനകി അമ്മ പാടിയിട്ടുള്ള മനോഹരമായ ഒരു ട്രാക്ക് തന്നെ ഞാൻ വെച്ചുതരാം. ഒപ്പം തന്നെ ഈ മറ്റൊരു പാട്ട് കൂടി വരുന്നുണ്ട്, നെയ്മ ചോദിച്ചിരിക്കുന്ന പാട്ടാണ് കണ്ണേ കൺമണിയേ. അടിപൊളി ട്രാക്കാണ്, തേരെ ഇഷ്കമേ എന്ന മൂവിയിലെ പാട്ടാണ്. അപ്പൊ നെയ്മയ്ക്ക് വേണ്ടി ആ ഒരു പാട്ട് കൂടി എത്തുന്നു ഇൻസ്റ്റന്റ് പാട്ടുകൾ. സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്.

0: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആയ അന്നാ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ. 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
1: MBA ഡ്രീംസ് മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ MBA പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ EC EMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്. Yes, once again, welcome back to Instant Part. അങ്ങനെ ഇൻസ്റ്റന്റ് പാർട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സമയം എത്രയായിട്ടുണ്ട്? സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ദേ സമയം കൃത്യം 1 മണി കഴിഞ്ഞ 42 മിനിറ്റ് ആയിട്ടുണ്ട്. ഇൻസ്റ്റന്റ് പാർട്ടുമായിട്ട് ഇന്ന് നിങ്ങളുടെ കൂടെയുണ്ട് ഇറ്റ്സ് മീ ആർജി അയല്യ. യെസ് ദേ, അതായത് പതിയെ പതിയെ ഇൻസ്റ്റന്റ് പാർട്ടിന്റെ സമയം ഇങ്ങനെ അവസാനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണല്ലേ. എനിക്ക് പതിയെ ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞ് നേരെ പോയിട്ട് നല്ല ഫുഡൊക്കെ കഴിക്കേണ്ട സമയമായിട്ടുണ്ട്. നിങ്ങൾക്കും ഇങ്ങനെ എന്താ പറയുക, ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ റെസ്റ്റ് എടുക്കേണ്ട ഒരു സമയമാണ്. എനിക്കറിയാം നിങ്ങൾ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഇങ്ങനെ അഹല്യ കേട്ടുകൊണ്ടാണ്. എന്നാലും എനിക്ക് ഫുഡ് കഴിക്കണം, ഗൈസ്. വിശക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്, വിശപ്പിന്റെ വിളിയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. പതിയെ ടാറ്റാ ബൈ ബൈ പറയേണ്ട സമയത്തിലേക്കൊക്കെ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതേ പതിയെ ഞാൻ പോവാൻ പോവാണ്. പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾക്കറിയാലോ, ചുമ്മാ ഞാൻ അങ്ങ് പോവാറില്ല. 2-3 പാട്ടൊക്കെ തന്നിട്ട് മാത്രമേ പോവാറുള്ളൂ. യെസ്, അപ്പൊ അടുത്ത പാട്ട് ദേ വരാൻ പോവാണ്. ബിജു ചേട്ടൻ ചോദിച്ചിരിക്കുന്ന പാട്ടാണ് കേട്ടോ. കോട്ടയത്ത് നിന്നും പാലക്കാട്ടിലേക്ക് ഇതേ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആയില്ല, ആ സമയത്ത് എനിക്കൊരു പാട്ട് കേൾക്കണം, ഈ പാട്ടൊന്ന് വെക്കണേ എന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിളിച്ചത്. ഓക്കെ, രാധ എന്ന പെൺകുട്ടി എന്ന സിനിമയിലെ ഈ പാട്ടാണ് ചോദിച്ചിരിക്കുന്നേ. അപ്പോൾ ബിജു ചേട്ടന് വേണ്ടി ഇത് ആ ഒരു പാട്ട് വരും കേട്ടോ. ഒപ്പം തന്നെ വരാൻ പോകുന്ന മറ്റൊരു പാട്ട് ചോദിച്ചിരിക്കുന്ന ആരാണ് നോക്കുകയാണെങ്കിൽ ജനാർദ്ദനൻ ചേട്ടനാണ്. അഹിംസ എന്ന സിനിമയിലെ പാട്ടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നേ. അതോടൊപ്പം തന്നെ മാധവൻ ചേട്ടൻ ചോദിച്ചിരിക്കുന്ന പാട്ട് കൂടി എത്തുന്നുണ്ട്, സന്ധ്യേ. യെസ്, അതും ജാനകിയമ്മ പാടിയ പാട്ടാണ്. ആ ഒരു പാട്ടും ഇൻസ്റ്റന്റ് പാട്ടിൽ വരുന്നുണ്ട്. അങ്ങനെ പാട്ടുകളൊക്കെ നിങ്ങൾ കേൾക്കാൻ എൻജോയ് ചെയ്യാം. അപ്പൊ എന്തായാലും നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം. യെസ്, ഞാൻ ഇപ്പൊ മാത്രമേ ടാറ്റാ ബൈ ബൈ പറയുന്നുള്ളൂ. ഇനി ഓർമ്മയിലുണരും ഗാനങ്ങളുമായി ഹീര വരും. ഹീരയ്ക്ക് ശേഷം 1:30 ആവുന്ന സമയത്ത് സുനിൽ ദേ പതിയെ ആരോഗ്യ കാര്യങ്ങളൊക്കെ കൈമാറിയിട്ടുണ്ട്. ക്രിസ്റ്റീനയാണ് ഇനി ഡോക്ടർ ഹലീമായിട്ട് വരാൻ പോകുന്നത് 3:30 ആവുന്ന സമയത്ത്. അതിനുശേഷം 4 മണിയാകുന്ന സമയത്ത് ഇന്നത്തെ ടിപ്സും ട്രിക്സും ഒക്കെ ആയി 360 ഡിഗ്രിയുമായിട്ട് വീണ്ടും ഞാൻ വരുന്നതായിരിക്കും. അപ്പൊ എന്തായാലും നമുക്ക് അപ്പോ കേട്ടുമുട്ടാം. അതുവരേക്കും ടിൽ ദെൻ ഇറ്റ്സ് മീ ആർജി അയല്യ സൈനിങ് ഓഫ്. സ്റ്റേ ട്യൂൺഡ് വിത്ത് അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

അക്ഷരങ്ങൾ ആയുധമാകുന്ന, ചിന്തകൾ ചിറകു വിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്ന അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, കെ ആർ മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേശ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50-ലധികം പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽ

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075. കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.
1: ഓർമ്മകൾക്ക് സുഗന്ധമേകി ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിലുണരും ഗാനങ്ങൾ.
2: ഇന്നത്തെ സംഗീതയാത്ര നമ്മൾ സമർപ്പിക്കുന്നത് തമിഴ് സിനിമാ സംഗീത ലോകത്ത് സ്വന്തമായൊരു ശൈലി സൃഷ്ടിച്ച സംഗീത സംവിധായകൻ ഭരദ്വാജനാണ്. ഒരുപാട് മഹാരഥന്മാർ തമിഴ് സംഗീത ലോകം കീഴടക്കിയിരുന്നൊരു സമയത്ത് തന്റേതായൊരു ശൈലി കൊണ്ട് പ്രശസ്തനാവുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. മൃദുലമായ പ്രണയ ഗാനങ്ങളിൽ നിന്നും ആഘോഷ ഗാനങ്ങളിലേക്കും ഹൃദയസ്പർശിയായ മെലഡികളിൽ നിന്നും യുവത്വത്തിന്റെ ആവേശം നിറഞ്ഞ ഗാനങ്ങളിലേക്കുമൊക്കെ തന്റെ സംഗീത മുദ്ര പതിപ്പിച്ച ഒരു കലാകാരനാണ് ഭരദ്വാജ്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമ കാതൽ മന്നൻ എന്ന സിനിമയ്ക്ക് വേണ്ടി വൈരമുത്തു വരികൾ എഴുതി MS വിശ്വനാഥൻ പാടിയ മെട്ടിത്തേടി എന്ന ഗാനമാണ് നമ്മൾ ആദ്യം കേൾക്കാൻ പോകുന്നത്. അദ്ദേഹത്തിന്റെ ഗാനങ്ങളിലൂടെയുള്ള ഈ മനോഹര യാത്ര നമ്മളിവിടെ ആരംഭിക്കുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് ഓർമ്മയിലുണരും ഗാനങ്ങൾ ഓൺ അഹല്യ FM. നിങ്ങളോടൊപ്പം RG ഹീര. സ്റ്റേ ട്യൂൺഡ്.

കന്നഡ തെലുഗു മൂവികളിലൊക്കെ തന്റേതായ ഒരു ശൈലി കൊണ്ടുവന്ന ഒരു സംഗീത സംവിധായകൻ ഭരദ്വാജ്. ഇദ്ദേഹത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ന്യാപകം വെറുതെ എന്ന പാട്ടും ഓട്ടോഗ്രാഫ് എന്ന സിനിമയിൽ നിന്നും, പഴയ ഓർമ്മകളെ നമ്മൾ സ്നേഹത്തോടെ തഴുകുന്ന ഒരു ഗാനം, നിരവധി ഹൃദയങ്ങളുടെ പ്രിയപ്പെട്ട ഒരു ഗാനം. ഈ പാട്ട് വരികൾ എഴുതിയ സമയത്ത് നമ്മൾ ആദ്യം ചെയ്തത്, കുട്ടിക്കാലത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകുന്ന സമയത്ത് നമ്മൾ ആദ്യം സൈക്കിൾ ഓടിച്ചത്, നമ്മൾ ആദ്യം നീന്തിയത്, നമ്മുടെ ആദ്യത്തെ പ്രണയം, അങ്ങനെ ഒത്തിരി ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓടിവരും. അങ്ങനെ ഒരുപാട് വരികൾ ചേർത്ത് എഴുതിയ ഇതിന്റെ വരികൾക്കൊപ്പം ആദ്യത്തെ വരി ജ്ഞാപകം വരുതി. ഭരദ്വാജിനെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ആ വരി, ഒരു പാട്ട് തുടങ്ങുന്ന ആദ്യത്തെ വരി എന്ന് പറയുന്നത് അദ്ദേഹത്തിന് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം അതിലൂടെയാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തുന്നത്, അല്ലെങ്കിൽ ഒരു ശ്രോതാവിലേക്ക് എത്തുന്നത്. ആ ഫസ്റ്റ് ലൈനിലാണ് നമ്മൾ ആദ്യത്തെ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ പാട്ട് വളരെ വളരെ സ്പെഷ്യൽ ആയതുകൊണ്ട് തന്നെ മറ്റ് കമ്പോസേഴ്സ് ചെയ്യുന്നത് പോലെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട വളരെ ഡീപ്പായിട്ടുള്ള ഇത്തരം പാട്ടുകൾ ഞാൻ തന്നെയാണ് പാടുക എന്നുള്ളൊരു തീരുമാനമെടുക്കുകയും ചരൺ വരികൾ എഴുതി ഓട്ടോഗ്രാഫ് എന്ന സിനിമയ്ക്ക് വേണ്ടി ഭരദ്വാജ് കമ്പോസ് ചെയ്ത ഈ പാട്ട് ഭരദ്വാജ് തന്നെ പാടുകയും ചെയ്തു. ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. നമ്മുടെ ഒരുപാട് നല്ല ഓർമ്മകൾക്ക് വീണ്ടും ശക്തി നൽകുന്ന ഈ പാട്ട് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ഓട്ടോഗ്രാഫ് എന്ന സിനിമയ്ക്ക് വേണ്ടി ജ്ഞാപകം വെറുതെ ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നമുക്ക് കേൾക്കാം. നിങ്ങളോടൊപ്പം ആർ ജി ഹീറ ഓണ ഹല്ലി FM. സ്റ്റേ ട്യൂൻഡ്.

എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വരികളാണിത് അല്ലേ. ഒരു പാട്ടിന്റെ വരികൾക്ക് ഒത്തിരി പ്രാധാന്യം നൽകിയിരുന്ന ഒരു സംഗീത സംവിധായകനാണ് ഭരദ്വാജ്. ഓരോ വരികൾ എഴുതുമ്പോഴും ആ അർത്ഥം മനസ്സിലാക്കി ആ അർത്ഥത്തിൽ നിന്നും ഒരു പാട്ടുണ്ടാകുമ്പോൾ അത് ഏറ്റവും ഭംഗിയായി തന്നെ പ്രേക്ഷകരിലേക്ക് എത്തും എന്ന് വിശ്വസിച്ചിരുന്ന ഒരാൾ. പണ്ട് എങ്ങനെ നമ്മൾ സിനിമയിലേക്ക് എത്തും അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഭാവി എന്ന് തിരിച്ചറിഞ്ഞ ആ ഒരു ഒരു നിമിഷം മുതൽ സിനിമയിലേക്ക് വരാനുള്ളൊരു ധൈര്യം കണ്ടുപിടിച്ച് ആ ഒരു സെൽഫ് കോൺഫിഡൻസിലോടുകൂടെ സിനിമ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വന്നൊരു വ്യക്തി. തനിക്ക് എന്ത് ചെയ്യാനറിയാം, തനിക്ക് എന്ത് ചെയ്യാനറിയില്ല, ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് ഉത്തമമായ ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് കൊടുക്കാൻ സാധിക്കും എന്ന വിശ്വാസത്തിൽ ഒരുപാട് നല്ല ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച ഈ സംഗീത സംവിധായകന്റെ എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു പാട്ട് തന്നെയാണ് ഈ പാട്ട്. ഇതിൻ്റെ ഒരു വിഷ്വൽ ഇമ്പാക്റ്റ് നമുക്കറിയാം. അയ്യ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഈ പാട്ട് ഒരു ഒരു ഒരു ദുഃഖവും ഒരു സങ്കടവും ഒരു സന്തോഷവും എല്ലാം കൂടി ഒരു ഒരു ഒരു ഒരു പ്രണയം കലർന്ന ഒരു ഒരു ഒരു പാട്ട് തന്നെയാണ്. ഈ പാട്ട് ഇപ്പോഴും ആൾക്കാരുടെ മനസ്സിൽ നിൽക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. കൃഷ്ണകുമാർ കുന്നത്തും സാധനാ സർഗമവും ചേർന്ന് പാടിയ പാട്ട്, കെ.കെ.യും സാധനാ സർഗമവും ചേർന്ന് പാടിയ പാ വിജയുടെ വരികൾക്ക് വേണ്ടി അയ്യ എന്ന സിനിമയ്ക്ക് വേണ്ടി ചെയ്ത ഈ പാട്ട് തന്നെയാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ.ജി. ഹീര ഓൺ അഹല്യ FM.

ഏതാണ്ട് 5000-ത്തോളം പാട്ടുകൾ റെക്കോർഡ് ചെയ്ത ഒരു സംഗീത സംവിധായകൻ. ഒത്തിരി നല്ല പാട്ടുകൾ നമുക്ക് സമ്മാനിച്ച ഈ സംഗീത സംവിധായകന്റെ യാത്ര എന്ന് പറയുന്നത് നമുക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. കാരണം ഒരാഗ്രഹത്തിന്റെ പുറത്ത് സംഗീതത്തിന്റെ ലോകത്തിലേക്ക് കാലെടുത്തു വെക്കുകയും നല്ല വരികളും നല്ല സംഗീതവും നല്ല ശബ്ദവും ഉണ്ടെങ്കിൽ നല്ല പാട്ടുകൾ ശ്രോതാക്കൾക്ക് സമ്മാനിക്കാൻ സാധിക്കുമെന്ന് വിശ്വസിച്ചിരുന്ന ഒരാൾ. അദ്ദേഹത്തിന് ഹിന്ദി അറിയാമായിരുന്നു, പക്ഷെ ഹിന്ദിയിൽ അധികം പാട്ടുകൾ അദ്ദേഹത്തിന് ചെയ്യാൻ സാധിച്ചില്ല. പക്ഷെ തമിഴിൽ ഒരുപാട് നല്ല നല്ല പാട്ടുകൾ അദ്ദേഹം ചെയ്തു. അദ്ദേഹത്തിന്റെ സിനിമയായ കാതൽ മന്നനിൽ ഒരുപാട് നല്ല പാട്ടുകളുണ്ടെങ്കിലും SPB പാടിയ ഈ പാട്ട് ഇപ്പോഴും പലരുടെയും പ്ലേലിസ്റ്റിലുള്ള ഒരു പാട്ട് തന്നെയാണ്, ഉന്ന പാർത്ത പിൻ നാൻ നാനില്ലയേ എന്ന പാട്ട്. അജിത് എന്ന ഹീറോയെ സംബന്ധിച്ചിടത്തോളം വളരെ ഇഷ്ടപ്പെട്ട ഒരു സിനിമയും അദ്ദേഹത്തിന്റെ വളരെ നല്ലൊരു പെർഫോമൻസും കൂടെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു കാലത്ത് ശരൺ അതുപോലെ തന്നെ അജിത് ഭരദ്വാജ് ഇവർ മൂന്ന് പേരും ചേർന്നാൽ ഹിറ്റുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്ന് ആളുകൾ വിശ്വസിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അങ്ങനെ SPBയുടെ ശബ്ദത്തിൽ നമ്മൾ കേട്ട ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്, കാതൽ മന്നൻ എന്ന സിനിമയിൽ നിന്ന്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം RG ഹീര. സ്റ്റേ ട്യൂൺഡ്.

സംഗീതത്തിലേക്ക് ഇറങ്ങിയപ്പോൾ മുതൽ പല പ്രശ്നങ്ങളും പല ചോദ്യചിഹ്നങ്ങളും അദ്ദേഹത്തിന് മുന്നിൽ ഉയർന്നുവെങ്കിലും സംഗീതത്തിന്റെ കാര്യത്തിൽ ഞാൻ വളരെ ലക്കിയാണ്, ഞാൻ വളരെ ഭാഗ്യവാനാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് സംഗീത സംവിധായകൻ ഭരദ്വാജ്. അങ്ങനെ ഒരുപാട് നല്ല പാട്ടുകൾ അദ്ദേഹത്തിന് ശ്രോതാക്കൾക്ക് സമ്മാനിക്കാൻ സാധിച്ചു എന്ന വലിയ സന്തോഷം അദ്ദേഹത്തിന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. അങ്ങനെയുള്ളൊരു പാട്ടായിരുന്നു അമർക്കളം എന്ന സിനിമയ്ക്ക് വേണ്ടി സത്തമില്ലാതെ തനിമയി കേട്ടൻ എന്ന പാട്ട്. അദ്ദേഹത്തിന്റെ പാട്ടുകൾ ശ്രദ്ധിച്ചാൽ അറിയാം പലതും നല്ല ലൗഡായിട്ടുള്ള പാട്ടുകളാണ്, ഉറക്കെ പാടുന്ന പാട്ടുകൾ, അല്ലെങ്കിൽ ആ ഇമോഷൻസിനെ കൺവേ ചെയ്യാൻ അദ്ദേഹം ഏത് മാർഗവും സ്വീകരിക്കും എന്ന് പറയുന്നത് പോലെ തന്നെ വളരെ ശക്തമായ പാട്ടുകൾ ചെയ്യാനും അദ്ദേഹത്തിന് സാധിച്ചു. അതിന്റെ ഒപ്പം ശക്തമായ വരികളും ശക്തമായ കമ്പോസിഷനും ശക്തമായ ഒരു ശബ്ദവും കൂടി വരുമ്പോൾ ഏറ്റവും നല്ല പാട്ടുകളുണ്ടായി. അങ്ങനെയാണ് അമർക്കളം എന്ന സിനിമയിൽ സത്തമില്ലാതെ തനിമയി കേട്ടേനെന്ന ഒരു, അതിന്റെ വിഷ്വൽ കണ്ടാൽ തന്നെ അറിയാം അജിത്തും അതിന്റെ വിഷ്വൽ ഒരു ഓപ്പൺ ഏരിയയിൽ കുറെ പാറക്കല്ലുകളുടെയൊക്കെ ഇടയിലൊക്കെ നിന്ന് ചെയ്യുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഒരു ശക്തിയും ആ ഒരു ഫിയേഴ്സ്ഫുൾ ആയിട്ടുള്ള ഒരു മ്യൂസിക്കിന്റെ ഒരു ഡെലിവറി ാണ് നമ്മൾ ആ പാട്ടിലൂടെ എപ്പോഴും കേൾക്കുന്നത്. അപ്പോൾ ഈ പാട്ട് നമുക്ക് അടുത്തതായി ഓർമ്മയിലുണരും ഗാനങ്ങളിൽ കേൾക്കാൻ, കാതൽ മന്നൻ എന്ന സിനിമയിൽ നിന്ന് SPB പാടിയ പാട്ട് നിങ്ങൾക്ക് വേണ്ടി ഓർമ്മയിലുണരും ഗാനങ്ങളിൽ RG ഹീര ഓൺ അഹല്യ FM. സ്റ്റേ ട്യൂൺഡ്.

സിനിമാ ലോകത്തെ കൂട്ടുകെട്ടുകൾ എന്നും ഒരു മുതൽക്കൂട്ടായിരുന്നു. അത്തരത്തിലൊരു കൂട്ടുകെട്ടാണ് ശരൺ അജിത് ഭരദ്വാജ് എന്ന് പറയുന്നത്. ഏതാണ്ട് 12 സിനിമകൾ, 75 ഗാനങ്ങൾ ഈ ഒരു കൂട്ടുകെട്ടിൽ പിറന്നു എന്നുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോൾ ഒരു ശക്തമായ ഒരു കൂട്ടുകെട്ട് തമിഴ് സിനിമയിൽ ഉണ്ടാകുന്ന ഒരു സമയം. ഒത്തിരി നല്ല പാട്ടുകൾ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം തന്നെ വിശ്വസിച്ചു വരുന്ന ഒരു സംവിധായകനെ ഏറ്റവും സന്തോഷകരമായി പറഞ്ഞുവിടുക എന്നുള്ളതാണ് ഒരു സംഗീത സംവിധായകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് ഏറ്റവും സന്തോഷം കൊടുത്തിരുന്നത്. അദ്ദേഹം വിശ്വസിക്കുന്നത് ഒരു സംവിധായകൻ ഏറ്റവും അധികം വേണ്ടത് സ്വാതന്ത്ര്യമാണ്, ഇഷ്ടമുള്ളത് ചെയ്യാനും അവർ പറയുന്നത് പോലെ അതിനെ ഭംഗിയായി അവരുടെ കയ്യിൽ കൊടുക്കാനും. നമ്മളെ വിശ്വസിച്ചു വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം അത്തരം കൂട്ടുകെട്ടുകളിൽ അദ്ദേഹം അനുഭവിച്ചിരുന്നു എന്ന് പറയുന്നതും അതുകൊണ്ട് തന്നെയാണ് ആ സിനിമയിൽ വന്ന പാട്ടുകൾ നമ്മൾ ഇത്രയും ഇഷ്ടപ്പെട്ടതും. എന്തായാലും ഇപ്പം നമ്മൾ കേൾക്കാൻ പോകുന്നത് അസൽ എന്ന സിനിമയിൽ കുമരനും സുറുമുഖിയും ചേർന്ന് വൈരമുത്തുവിന്റെ വരികൾക്ക് വേണ്ടി പാടിയ ഈ പാട്ട്, ഹേ ദുഷ്യന്ത ഏ ദുഷ്യന്ത ഉൻ ശകുന്തള തേടി വന്നായി. ആ വരികളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വരികൾ, വളരെ രസമുള്ള ഒരു ഒരു മ്യൂസിക്. അതിൽ വളരെ സ്ലോ പോർഷൻ വരുന്നുണ്ട്, ഒരു ഫണ്ണി സൈഡുണ്ട്, ഒരു ഒരു അന്വേഷണമുണ്ട് ആ പാട്ടിൽ, ഒരു സ്നേഹമുണ്ട് ആ പാട്ടിൽ. ഇതെല്ലാം കലർന്ന ഒരു പാട്ടാണ് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജെ ഹീറ ഓൺ അഹല്യ FM. സ്റ്റേ ട്യൂൺ.

0: മലയാളികൾക്കും ഏറെ പ്രിയപ്പെട്ടതാണ് ഈ ഗാനം. തമിഴ് പാട്ടുകളെ എന്നും മലയാളികൾ ഏറെ സ്നേഹത്തോടെ സ്വീകരിച്ചിരുന്നു അല്ലെ. അങ്ങനെ ഒരു പാട്ടാണിത്.
1: ഉന്നോട് വാഴാതെ വാഴ്വെന്ന വാഴ്വ് എന്നുള്ളിൽ നെഞ്ച് സൊല്ലുന്നത്.
0: അജിത് ശാലിനി കോമ്പോല് ഒത്തിരി നല്ല പാട്ടുകളുണ്ടെങ്കിലും ഈ പാട്ട് ഒരുപാട് പേരുടെ ഫേവറേറ്റ് ആവാൻ സാധ്യതയുള്ളൊരു പാട്ടാണ്. ആൻഡ് ഈ സിനിമയിലെ ഈ പാട്ടിന് ഒരു പ്രത്യേകതയുണ്ട്. കാരണം ഒരു ഷൂട്ടിനിടയിൽ അജിത്തിന് വയ്യാതിരിക്കുന്ന ഒരു സമയത്ത്, ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്ന സമയത്താണ് ഈ പാട്ടുകൾ, അതായത് ഈ സിനിമയിലെ മൂന്ന് പാട്ടുകളും ഭരദ്വാജ് അജിത്തിനെ കേൾപ്പിക്കുന്നത് ഹോസ്പിറ്റലിൽ വെച്ചാണ്. അങ്ങനെ ഈ പാട്ട് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ അജിത്ത് പറയാണ്, ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മൾ ആദ്യം ഷൂട്ട് ചെയ്യുന്നത് ഈ സിനിമയായിരിക്കുന്നു. കാരണം അത്രയും നല്ല പാട്ടുകൾ ഈ സിനിമയ്ക്ക് വേണ്ടി തന്നതുകൊണ്ട് തന്നെ ഒരു പേഴ്സണൽ കണക്ഷൻ, നമ്മൾ ഒരു വ്യക്തിയുമായൊരു ബന്ധം നമ്മളൊരു സിനിമ ചെയ്തു കഴിയുമ്പോഴും ഒരു പാട്ട് ചെയ്തു കഴിയുമ്പോഴും അജിത്തും ഭരദ്വാജും ശരണും ഒക്കെ തമ്മിലുണ്ടായിരുന്ന ഒരു നല്ലൊരു പേഴ്സണൽ കണക്ഷൻ തീർച്ചയായിട്ടും ഒരു പാട്ടിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ പാട്ട്. അമർക്കളം എന്ന സിനിമയ്ക്ക് വേണ്ടി വൈരമുത്തു വരികൾ എഴുതി കെ എസ് ചിത്ര പാടിയ ഈ പാട്ടാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. ഒരുപാട് പേർക്ക് സ്നേഹം തോന്നുന്ന, ഇഷ്ടം തോന്നുന്ന, പ്രണയം തോന്നുന്ന ഈ പാട്ട് ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം മാറി ജി ഹീറ ഓണാഹല്യ FM.

ഡൽഹിയിലായിരുന്നു അദ്ദേഹം, സി എ ഹോൾഡർ ആയിരുന്നു. ആ ജോലി ഉപേക്ഷിച്ച് സിനിമയിലേക്ക് വരിക എന്ന തീരുമാനമെടുത്ത സമയത്ത് ഒരുപാട് പേര് ആ തീരുമാനത്തെ ചോദ്യം ചെയ്തു. എന്തിനാണ് ഇങ്ങനെ ഒരു തീരുമാനം? സിനിമ അൺസർട്ടൻ ആയിട്ടുള്ള ഒരു ഫീൽഡാണ്, അവിടെ പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും വിജയിച്ച് തിരിച്ചു വരാൻ സാധിക്കില്ല. പക്ഷെ എന്തോ ഒരു ആത്മവിശ്വാസത്തോടുകൂടി സിനിമയ്ക്ക് വേണ്ടിയും സംഗീതത്തിന് വേണ്ടിയും അദ്ദേഹം ഇറങ്ങി തിരിച്ചു. അദ്ദേഹം എപ്പോഴും അദ്ദേഹത്തിനെ വളരെ ഭാഗ്യവാനായിട്ടാണ് കാണുന്നത്. കാരണം ഒരുപാട് നല്ല പാട്ടുകൾ അദ്ദേഹത്തിന് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത്. അദ്ദേഹത്തിന്റെ ജോലി ചെയ്യുക, ആ ജോലിയെ നന്നായി ചെയ്യുക, നന്നായി ചെയ്താൽ അത് ജനങ്ങൾ ഏറ്റെടുക്കുമെന്ന ഉത്തമ വിശ്വാസം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് നല്ല പാട്ടുകൾ, കൂടുതലും മെലഡിയാണ് അദ്ദേഹം ചെയ്തത് എങ്കിലും അദ്ദേഹത്തിന് പതുക്കെ ഒരു ഫാസ്റ്റ് നമ്പർ തമിഴ് സിനിമയ്ക്ക് കൊടുക്കാൻ, അല്ലെങ്കിൽ ഇപ്പോൾ വസൂൽ രാജ MBBS പോലുള്ള സിനിമകളൊക്കെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ അതിലുള്ള പാട്ടുകൾക്കെല്ലാം അതിന് കരുത്ത് എന്ന് പറയും, അതായത് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കാൻ, ആൾക്കാർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന തരത്തിൽ നമ്മളോട് സംസാരിക്കുന്ന രീതിയിൽ നമുക്കൊരു മെസ്സേജ് തരുന്ന പോലെയുള്ള പാട്ടുകൾ, അത്തരം ഫാസ്റ്റ് നമ്പറുകൾ, വെറും ബീറ്റുകൾ മാത്രമല്ലാതെ വെറുതെ ഒരുപാട് ശബ്ദങ്ങൾ ഉണ്ടാക്കാതെ വരികളിലൂടെ ശബ്ദവും മെസ്സേജും ഒക്കെ കൊടുക്കുന്ന തരത്തിലുള്ള ഫാസ്റ്റ് നമ്പറുകളാണ് അദ്ദേഹം സമ്മാനിച്ചത്. അതിലൊന്നാണ് വസൂൽ രാജ MBBS എന്ന സിനിമയിലെ സിരിച്ച് സിരിച്ച് വന്ത എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാട്ട്. ഒരുപാട് പേര് ആ സമയത്ത് ഈ ഫാസ്റ്റ് നമ്പർ എൻജോയ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ വരികൾ പലർക്കും ഓർത്തെടുക്കാൻ സാധിക്കും. ആ ഓരോ വരിയിലും ഓരോ മെസ്സേജ് ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഈ പാട്ടുകളെയൊക്കെ വ്യത്യസ്തമാക്കുന്നത്. ഏറ്റവും നല്ല ലിറിക്സിനെ തേടി പോകുന്ന ഭരദ്വാജ് എന്ന സംഗീത സംവിധായകന് ഈ പാട്ട് വീണ്ടും ഒരു തൂവൽ കൂടി തന്റെ തൊപ്പിയിൽ വെക്കുന്നത് പോലെ തന്നെയാണ്. അപ്പൊ ഈ പാട്ടാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർജി ഹീര, സ്റ്റേ ട്യൂൺഡ്.

ഒരുപാട് നല്ല സംഗീത സംവിധായകരുള്ള സമയത്ത് സിനിമ മേഖലയിലേക്ക് കടന്നു വന്നതുകൊണ്ട് പലർക്കും ഭരദ്വാജ് എന്ന സംഗീത സംവിധായകനെ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. പല പാട്ടുകളും നമുക്കിഷ്ടമാണെങ്കിലും ആ വരികൾ നമുക്ക് കാണാതെ അറിയാമെങ്കിലും നമുക്ക് ഭരദ്വാജ് എന്ന സംഗീത സംവിധായകനെ അറിയില്ലായിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിനൊരു ഇത്തിരി വിഷമമുള്ള കാര്യം തന്നെയാണ്. എനിക്കും ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, സ്കൂൾ സമയങ്ങളിലൊക്കെ ഞാൻ കേട്ടിരുന്ന പാട്ടുകൾ എനിക്കറിയാം, പക്ഷെ അത് ആരാണ് ചെയ്തത്, ആരാണ് ഇതിൻ്റെ പുറകിലെ ആളെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. അത്തരത്തിലൊരു പാട്ടായിരുന്നു ഹരിഹരൻ പാടിയിട്ടുള്ള ജെ ജെ എന്ന പാട്ട്. നമ്മൾ സ്കൂൾ കാലഘട്ടങ്ങളിലൊക്കെ നമ്മുടെ പ്രണയങ്ങളൊക്കെ പൂവിടുന്ന ഈ സമയത്ത് നമ്മൾ കേൾക്കുന്ന ഈ പാട്ടുകൾക്കൊക്കെ നമ്മളുടെ മനസ്സിൽ വല്ലാത്തൊരു ഒരു സ്വാധീനമുണ്ടാവും. അങ്ങനെ എൻ്റെ മനസ്സിൽ കയറി കൂടിയൊരു പാട്ടായിരുന്നു ഇത്. അങ്ങനെ ഈ സിനിമ കാണുന്നു, ഈ പാട്ട് കാണുന്നു, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അതിൻ്റെ വിഷ്വൽസ് നമ്മൾ കാണുന്നു. മാധവനും ഒത്തിരി നന്നായി ചെയ്ത ഒരു സിനിമ എന്ന് നമ്മളിതിനെ അറിയുന്നുവെങ്കിലും ഇതിൻ്റെ പുറകിലുള്ളത് ഭരദ്വാജ് ആണ് എന്ന് നമ്മൾ പലരും അറിഞ്ഞിരുന്നില്ല. എന്നാൽ വൈരമുത്തുവിൻ്റെ വരികൾക്കൊപ്പം ഭരദ്വാജിൻ്റെ സംഗീതവും ചേർന്നപ്പോൾ നമുക്ക് കിട്ടിയത് ഒരു വിഷ്വൽ ആൻഡ് ഓഡിറ്ററി ട്രീറ്റ് തന്നെയാണ്. ജെ ജെ എന്ന സിനിമയ്ക്ക് വേണ്ടി ഭരദ്വാജ് കമ്പോസ് ചെയ്ത ബ്യൂട്ടിഫുൾ റൊമാൻറ്റിക് ട്രാക്കായ ജെ ജെ ആണ് നമ്മളിനി കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം ആർ ജി ഹീര ഓൺ അഹല്യ FM. സ്റ്റേ ട്യൂൺഡ്.

കാതൽ ഒരു കടല് മാറിടാ, അതേ മറന്നിട്ട് ടംബ്ലർക്കുള്ള നീച്ചൽ ഏനടാ. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ വരി വൈരമുത്തു എഴുതി കൊടുക്കുമ്പോൾ ഭരദ്വാജ് എന്ന സംഗീത സംവിധായകന് ഏറ്റവും നല്ലൊരു പാട്ടുണ്ടാക്കണം എന്ന ആഗ്രഹത്തിൽ നിന്നാണ് ആൽവാർപേട്ട ആളിട എന്ന് പറയുന്ന പാട്ടുണ്ടാകുന്നത്. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ശ്രദ്ധിക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ അതിലൊരു മെസ്സേജ് എപ്പോഴും അദ്ദേഹം കൊടുക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. അതിൻ്റെ വരികൾ ഏറ്റവും മനോഹരമായിരിക്കണം എന്ന് വാശി പിടിക്കുന്ന ഒരു സംഗീത സംവിധായകൻ കൂടിയാണ്. അങ്ങനെയാണ് ഈ പാട്ട് ഉണ്ടാകുന്നത്, ആൽവാർപേട്ട ആളിട. വിദ്യാസാഗർ സാറിന് ഒരുപാട് ഇഷ്ടമുള്ളൊരു പാട്ടാണെന്ന് ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്നും ഭരദ്വാജ് സാർ ഈ ഒരു പാട്ടിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. കമൽഹാസൻ തന്നെ പാടി എന്നുള്ളതും ഈ പാട്ടിൻ്റെ ഒരു വലിയ പ്രത്യേകത തന്നെയാണ്. വസൂൽ രാജ MBBS എന്ന ഈ ഒരു സിനിമയിൽ ഒരുപാട് നല്ല ലെസൺസ് നമുക്ക് തരുന്ന ഒരു സിനിമയാണ്. അതിൻ്റെ ഒപ്പം ഇതിൻ്റെ പാട്ടുകൾ ഈ സിനിമയ്ക്ക് തീർച്ചയായിട്ടും ഒഴിച്ചുകൂടാനാകാത്ത ഒരു കാര്യം തന്നെയാണ്. പാട്ടുകളിലൂടെ സിനിമയുടെ ആ ഒഴുക്ക് നമ്മളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് സംഗീത സംവിധായകന്റെ വലിയ വിജയം തന്നെയാണ്. അപ്പോൾ ഈ പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം അഹല്യ FML RG ഹീര ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ. സ്റ്റേ ട്യൂൺഡ്.

എത്ര മനോഹരമായ വരികളാണിതല്ലേ, ഒവ്വൊരു പൂക്കളുമേ സുൽഗിരത്. എനിക്ക് തോന്നുന്നു ഓട്ടോഗ്രാഫ് എന്ന സിനിമ നമുക്ക് പ്രിയപ്പെട്ടത് ആയതുപോലെ തന്നെ ഓട്ടോഗ്രാഫിലെ ഓരോ പാട്ടുകളും നമുക്ക് പ്രിയപ്പെട്ടതാണ്. അവിടെയാണ് നമ്മൾ ഭരദ്വാജ് എന്ന സംഗീത സംവിധായകന്റെ ഒരു ഒരു മാസ്മരികമായ ഒരു ഒരു സ്പർശം ഓരോ പാട്ടിനും എത്രത്തോളം മനോഹരമാക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. ഓട്ടോഗ്രാഫ് എന്ന സിനിമയിൽ കെ എസ് ചിത്ര പാടിയ ഈ പാട്ട് പലർക്കും ആ വിഷ്വലായിരിക്കും. സ്നേഹ ആ പാട്ട് പാടുന്നതും ഒരുപാട് ശാരീരിക ബുദ്ധിമുട്ടുകളുള്ള ആളുകൾ ആ പാട്ട് കേൾക്കുന്നതുമായിട്ടുള്ള വിഷ്വൽ ഒരുപാട് പേരുടെ മനസ്സിൽ ഇന്നും മായാതെ നിൽക്കുന്ന പാട്ട് തന്നെയാണ്. അതിലെ വരികൾ ഞാൻ ഈ പറഞ്ഞ പോലെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും മുറിവുകളും ഇല്ലാത്ത മനുഷ്യന്മാരില്ല, പക്ഷെ ഈ കാലം മാറുന്നതിനനുസരിച്ച് എല്ലാം മാഞ്ഞു പോകുന്ന മായങ്ങളാണ് എന്ന് വൈരമുത്തു എഴുതിയതുപോലെ തന്നെ ഇതിലെ എല്ലാ പാട്ടുകളും നമുക്ക് പ്രിയപ്പെട്ടതാണ്, ഓരോ വരികളും നമുക്ക് പ്രിയപ്പെട്ടതാണ്. ഓരോ വരികളും നമ്മുടെ ജീവിതത്തിലേക്ക് എടുത്തു വയ്ക്കാൻ പറ്റുന്ന അത്രയും മനോഹരമായ വരികളും അത് ഏറ്റവും ഭംഗിയായി നമ്മളിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് തന്നെയാണ് ഭരദ്വാജ് എന്ന സംഗീത സംവിധായകന്റെ ഇക്കാലത്തെയും വിജയമായിട്ട് ഞാൻ എൻ്റെ വ്യക്തിപരമായി ഞാൻ പറയുന്നത്. അപ്പം തീർച്ചയായിട്ടും ഈ പാട്ട് പ്ലേ ചെയ്യാതെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ പൂർണ്ണമാകുന്നില്ല. എൻ്റെ ഈ ഒരു ഷോ അവസാനിക്കുമ്പോൾ അവസാനത്തെ പാട്ടായിട്ട് ഈ പാട്ട് തന്നെയാണ് നമ്മൾ പ്ലേ ചെയ്യാൻ പോകുന്നത്. ഓട്ടോഗ്രാഫ് എന്ന സിനിമയ്ക്ക് വേണ്ടി കെ എസ് ചിത്ര പാടിയ ഈ പാട്ട് ഇപ്പോൾ നമ്മൾ കേൾക്കാൻ പോകുന്നു. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ആർ ജി ഹീറ ഓൺ അഹല്യ എഫ് എം. ഇനിയും പാട്ട് വിശേഷങ്ങളും പാട്ട് കഥകളുമായി നിങ്ങളുടെ കൂടെ കൂട്ടുകൂടും എന്ന വിശ്വാസത്തോടുകൂടി ബൈ, ടേക്ക് കെയർ ആൻഡ് ലവ് യു ഓൾ.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്ത ചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: അക്ഷരങ്ങൾ ആയുധമാകുന്ന, ചിന്തകൾ ചിറകുവിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്ന അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, കെ ആർ മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേഷ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50-ലധികം പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്ന് ഒരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26 തേർഡ് എഡിഷൻ. നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 0492322500.
2: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
4: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: അതെ, ഫോക്സ്വാഗൻ വേർട്ടിസ് നാലാം വാർഷികം ആഘോഷിക്കുകയാണ്.
1: ഈ സ്പെഷ്യൽ ഒക്കേഷനിൽ ഫോക്സ്വാഗൻ വേർട്ടിസിനോടൊപ്പം 1.3 lakhs രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും 3 മാസത്തെ EMI ഹോളിഡേയും ഒപ്പം ചില മോഡലുകൾ ആകർഷകമായ വിലകളിൽ.
0: ഉടൻ ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ. TNC apply.
2: ഉങ്കൾ വാഴ്ക്കയിൽ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
4: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
5: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
6: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
7: പഠിക്കൂ ബിടെക് ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ് കേരളത്തിലെ നമ്പർ 1 ക്യാമ്പസിൽ നിന്നും.
6: നേവൽ ആർക്കിടെക്ട് മുതൽ ഓഫ്ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
7: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് 3 ഇരട്ടി ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും, കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
6: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
8: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
9: ഹലോ, നമസ്കാരം. അഹല്യ FM 90.4 ഡോക്ടർ അഹല്യ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇവിടെ നിങ്ങൾക്കൊപ്പം കേട്ട് കേട്ട് കൂട്ടുകൂടാൻ ക്രിസ്റ്റീന എത്തിയിരിക്കുകയാണ്. ഇന്ന് ഡോക്ടർ അഹല്യയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെയൊക്കെ ജീവിതവുമായി അത്രയേറെ അടുത്തു നിൽക്കുന്ന, എന്നാൽ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പാവപ്പെട്ട ഒരു അവയവത്തെക്കുറിച്ചാണ് കേട്ടോ. അത് വേറെ ആരുമല്ല, അത് നമ്മുടെ കണ്ണാണ്. പറഞ്ഞത് മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടെ പറയാം. നമ്മുടെ ഈ ഡിജിറ്റൽ ലോകത്ത് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ കണ്ണുകളെ സംരക്ഷിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ ഡോക്ടർ അഹല്യയിലൂടെ നിങ്ങളോട് പങ്കുവെക്കാൻ പോകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കേ, രാവിലെ കണ്ണ് തുറക്കുമ്പോൾ മുതൽ രാത്രി ഉറങ്ങാൻ കിടക്കുന്നത് വരെ നമ്മൾ ഒന്നുകിലും മൊബൈൽ ഫോൺ, അല്ലെങ്കിൽ ലാപ്ടോപ്പ്, ഐപാഡ്, TV ഇങ്ങനെ എന്തെങ്കിലും ഒരു സ്ക്രീനിലേക്ക് കണ്ടിന്യൂസ്ലി നോക്കിയിരിക്കുകയാണ്, ശരിയല്ലേ? ഓൺലൈൻ ക്ലാസ്സും വർക്ക് ഫ്രം ഹോം ഒക്കെ വന്നതോടുകൂടി സ്ക്രീൻ ടൈം പണ്ടത്തേക്കാൾ അങ്ങ് ഇരട്ടയായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഡിജിറ്റൽ യുഗത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ കണ്ണുകളെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അതിന് നമ്മൾ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വളരെ സിമ്പിളായി നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിന് മുമ്പായി ഇതേ ക്യൂരിയോസിറ്റി നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു സോങ് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം കേട്ടോ.

0: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: ഹലോ, നമസ്കാരം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ അഹല്യയാണ്. കൂടെയുള്ളത് ഞാൻ ക്രിസ്റ്റീനയാണ് കേട്ടോ. എവിടെ? അഹല്യ FM 90.4. ബ്രേക്കിന് മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, തുടർച്ചയായി നമ്മൾ സ്ക്രീനിലേക്ക് നോക്കിയിരിക്കുമ്പോൾ കണ്ണിന് വല്ലാത്തൊരു പുകച്ചിലുണ്ടാകാറുണ്ട്. പിന്നെ മെഡിക്കൽ രംഗത്ത് ഇതിനൊരു പേരും കൂടെയുണ്ട്, അതാണ് ഡിജിറ്റൽ ഐ സ്ട്രെയിൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രം. നിങ്ങൾക്ക് കണ്ണിന് വല്ലാതെ വരൾച്ച തോന്നുക, കണ്ണ് ചുവക്കുക, വെളിച്ചത്തിലേക്ക് നോക്കാൻ ബുദ്ധിമുട്ട് വരിക, കണ്ണുവേദനയിൽ നിന്ന് തുടങ്ങുന്ന കടുത്ത തലവേദന, ഇതൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിക്കൊള്ളുക, നിങ്ങളുടെ കണ്ണ് വല്ലാതെ തളർന്നിരിക്കുകയാണ്. സാധാരണ നമ്മൾ ഒരു മിനിറ്റിൽ 15 മുതൽ 20 മിനിറ്റ് വരെ കണ്ണ് ചിമ്മാറുണ്ട്. എന്നാൽ നമ്മൾ ഫോണിലോ ലാപ്ടോപ്പിലോ ഒക്കെ നോക്കിയിരിക്കുമ്പോൾ കണ്ണ് ചിമ്മുന്നത് പകുതിയായി കുറയും. കണ്ണ് ചിമ്മാതിരിക്കുകയും കണ്ണിലെ ഈർപ്പം നഷ്ടപ്പെടുകയും അത് കണ്ണ് വരണ്ടു പോകാൻ കാരണമാവുകയും ചെയ്യും. ഇതിന്റെ പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാം. അതിനു മുമ്പായി ലെറ്റ്സ് ഹാവ് എ ഷോർട്ട് ബ്രേക്ക്.

ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്. ഹലോ, വെൽക്കം ബാക്ക് ടു ഡോക്ടർ അഹല്യ. കൂടെയുണ്ട് ഞാൻ ക്രിസ്റ്റീന. നമ്മൾ കണ്ണിൻ്റെ ബുദ്ധിമുട്ടുകളെ കുറിച്ചല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്? ഈ ഡിജിറ്റൽ ലോകത്തിരുന്ന് എങ്ങനെ നമ്മുടെ കണ്ണിനെ നമുക്ക് സംരക്ഷിക്കാം, എങ്ങനെ നമുക്ക് നമ്മുടെ കണ്ണിനെ സേഫായിട്ട് വെക്കാം എന്ന കാര്യം ഓർത്ത് എല്ലാവരും ഇപ്പോൾ ബോധേഡായിട്ടിരിക്കുകയായിരിക്കും. അതിനായിട്ട് ഞാനൊരു സൊല്യൂഷൻ കൊണ്ടാട്ടാ വന്നിരിക്കുന്നത്. ഇതിനായിട്ട് ഡോക്ടർമാർ മെയിനായിട്ട് പറയുന്ന ഒരു സിമ്പിൾ ടെക്നിക്ക് ഉണ്ട്, അതാണ് 20/20 റൂൾ. പേര് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു ഞെട്ടലുണ്ടാവും, പക്ഷെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് വളരെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ടെക്നിക്കാണ്. ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം, എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കണം, ആരും എവിടെയും പോകരുത്. 20/20 റൂൾ എന്ന് പറഞ്ഞാൽ, ഓരോ 20 മിനിറ്റ് സ്ക്രീൻ ഉപയോഗിച്ചതിന് ശേഷം 20 സെക്കൻഡ്സ് നേരത്തേക്ക് ഒരു ബ്രേക്ക് എടുക്കണം. എന്നിട്ട് 20 അടി, അതായത് 20 അടി അകലെയുള്ള ഏതെങ്കിലും ഒരു വസ്തുവിലേക്ക് ഒന്ന് നോക്കുക. വെറുതെ ഒന്ന് ദൂരത്തേക്ക് നോക്കുന്നത് വഴി നമ്മുടെ കണ്ണിൻ്റെ മസിലുകൾക്ക് നല്ലൊരു റിലാക്സേഷൻ കിട്ടും. അതുപോലെ തന്നെ ഫോൺ ഉപയോഗിക്കുമ്പോൾ ബോധപൂർവം ഇടയ്ക്കിടെയൊന്ന് കണ്ണ് ചിമ്മാൻ ശ്രദ്ധിക്കണം. അത് നമ്മുടെ കണ്ണുകൾക്ക് ഡ്രൈനെസ്സിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ സഹായിക്കും. പിന്നെ ജോലി ചെയ്യുന്നതിനിടയിൽ എഴുന്നേറ്റ് പോയി പച്ചവെള്ളത്തിൽ കണ്ണ് കഴുകുന്നതും വളരെ നല്ലതാണ് കേട്ടോ. ഈ ലാപ്ടോപ്പും ഫോണും ഒക്കെ ഉപയോഗിക്കുമ്പോൾ കണ്ണിനോട് വല്ലാതെ അടുപ്പിച്ച് വെക്കുന്ന ഒരു ശീലമില്ലേ, തൽക്കാലം അതിനോടൊരു ബായ് പറയാം. എന്നിട്ട് കൃത്യമായ അകലം പാലിച്ച് നമുക്ക് ലാപ്ടോപ്പും നമ്മുടെ മൊബൈൽ ഫോണും ഒക്കെ ഒന്ന് യൂസ് ചെയ്യാൻ ശ്രമിക്കാം. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ അറിയാം ഒരു ബ്രേക്കിന് ശേഷം.

അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്. ഹലോ, നിങ്ങൾ വീണ്ടും കേട്ടു തുടങ്ങുകയാണ് ഡോക്ടർ അഹല്യ. കൂടെയുള്ളത് ഞാനാണ്, നിങ്ങളുടെ സ്വന്തം ക്രിസ്റ്റീന. അപ്പോൾ ഇന്ന് നമ്മൾ ഡിജിറ്റൽ വേൾഡിൽ നമ്മുടെ കണ്ണുകളെ എങ്ങനെ സംരക്ഷിക്കാം എന്നതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചു. ശരിയല്ലേ? ഇനി ഈ ടോപ്പിക് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് എനിക്ക് എല്ലാവരോടുമായിട്ട് പറയാൻ ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. കാഴ്ച എന്ന് പറയുന്നത് വലിയൊരു അനുഗ്രഹമാണ്. നമ്മൾക്ക് കാഴ്ചയുണ്ട്, നമ്മളെക്കാളും കാഴ്ചയില്ലാതെ ഒരുപാട് പേര് ഈ ലോകത്തുണ്ട്. അതുകൊണ്ട് നമ്മുടെ കണ്ണ് കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ്. വേറെ ആരും അതിനു വേണ്ടി നിൽക്കില്ല. രാത്രി കിടപ്പുമുറിയിലെ ലൈറ്റുകളൊക്കെ ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം ഇരുട്ടത്തിരുന്ന് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആ ഒരു ശീലമുണ്ടല്ലോ, അത് കണ്ണിന് ഏറ്റവും മാരകമായിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ട് അതിനോടൊരു ബൈ ബൈ തൽക്കാലം നമുക്ക് പറഞ്ഞേ മതിയാവും. അത് നാളെ മുതൽ നമ്മൾ പരമാവധി, അല്ലെങ്കിൽ ഇന്ന് രാത്രി മുതൽ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക കേട്ടോ. അതുപോലെ തന്നെ കുട്ടികൾക്ക് ഫോൺ കൊടുക്കുന്ന സമയം നല്ലപോലെ കുറയ്ക്കണം. കാരണം ചെറുപ്പത്തിലെ ഫോൺ കൊടുത്ത് ശീലിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കണ്ണുകൾക്ക് പെട്ടെന്ന് തന്നെ ഡാമേജ് വരാൻ സാധ്യതയുണ്ട്. പിന്നെ വിറ്റാമിൻ എ അടങ്ങിയ ക്യാരറ്റ്, മുരിങ്ങയില, പിന്നെ കുറച്ച് വെജിറ്റബിൾസ്, മീൻ ഒക്കെ ഭക്ഷണത്തിൽ നന്നായി ഉൾപ്പെടുത്തുക. കാഴ്ചകൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയാൽ ഒട്ടും മടിക്കാതെ തന്നെ ഒരു ഡോക്ടറെ, അതായത് കണ്ണ് ഡോക്ടറെ കണ്ട് കണ്ണ് പരിശോധിക്കുക. അപ്പോൾ ഡോക്ടർ അഹല്യയിൽ ഇന്ന് ഞാൻ പറഞ്ഞ ടോപ്പിക് എല്ലാവർക്കും മനസ്സിലായി. ഇന്ന് നൈറ്റോടെ അല്ലെങ്കിൽ നാളെ മുതൽ പുതിയ പുതിയ തീരുമാനങ്ങൾ നിങ്ങൾ എല്ലാവരും എടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്, വിചാരിക്കുകയാണ്. ആ ഒരു വിചാരത്തോടുകൂടെ തന്നെ ഇന്നത്തെ ഈ ഡോക്ടർ അഹല്യയുടെ പ്രോഗ്രാം ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ദിവസം അടുത്ത ടോപ്പിക്കുമായി ക്രിസ്റ്റീന നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും. സോ അൻറ്റിൽ ദെൻ, ദിസ് ഇസ് ക്രിസ്റ്റീന സൈനിങ് ഓഫ് ഫ്രം അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: അതെ, ഫോക്സ്വാഗൻ ബൂട്ടിസ് 4 വാർഷികം ആഘോഷിക്കുകയാണ്.
2: ഈ സ്പെഷ്യൽ ഒക്കേഷനിൽ ഫോക്സ്വാഗൻ ബൂട്ടിസിനോടൊപ്പം 1.3 lakhs രൂപ വരെ വില മതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും 3 മാസത്തെ EMI ഹോളിഡേയും ഒപ്പം ചില മോഡലുകൾ ആകർഷകമായ വിലകളിൽ.
1: ഉടൻ ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ. TNC apply
3: 360 degree.
4: ഹായ്, ഹലോ, നമസ്കാരം. കേട്ടുകൊണ്ടിരിക്കുന്ന ഏവർക്കും സ്വാഗതം ഇന്നത്തെ 360 degree. 360 degree ഇന്നത്തെയും പോലെ ഇന്നും കൂടെയുള്ളത് ഞാൻ അഖിലയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് എന്താ പറയാൻ പോകുന്നേ? നമ്മൾ എവിടെയൊക്കെ നോക്കുകയാണെങ്കിലും അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ പറയുന്ന കേൾക്കുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ ഒരു പരാതിയാണ് എന്ത്? അയ്യോ, എനിക്കൊന്നിനും സമയമില്ല, സമയം തികയുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, മൊത്തത്തിൽ ഒരു സമയമില്ലായ്മയാണ്. അതാണ് പരാതിയും പ്രശ്നമൊക്കെ ആയിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പോൾ പറയാറുള്ള ഒരു കാര്യം അല്ലെ. ജോലി ചെയ്യാൻ സമയമില്ല, ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യാൻ ടൈമില്ല, സ്വന്തം കാര്യങ്ങൾ നോക്കാൻ പോലും നമുക്കിപ്പോ ഒട്ടും സമയമില്ല. ഇങ്ങനെ ഒരു ഓട്ടപ്പാച്ചിലാണ് ശരിക്കും നമ്മുടെ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. അല്ലെങ്കിൽ ഇതാണ് എല്ലാവരുടെയും ഒരു പരാതി എന്ന് പറയുകയാണെങ്കിൽ. പക്ഷെ നമ്മളൊരു കാര്യം ആലോചിച്ച് നോക്കിയിട്ടുണ്ടാ, അതായത് ഈ ലോകത്തുള്ള എല്ലാ കോടീശ്വരന്മാർക്കും അല്ലെങ്കിൽ വലിയ വിജയം നേടിയവർക്കും സാധാരണക്കാരായിട്ടുള്ള നമുക്കും ദിവസം കിട്ടുന്നത് കൃത്യം 24 മണിക്കൂർ മാത്രമാണ്. എന്നിട്ടും ചിലർ മാത്രം എങ്ങനെയാണ് ഇതെല്ലാം കൃത്യമായിട്ട് ചെയ്തു തീർക്കുന്നത്? അവിടെയാണ് എന്ത് വരുന്നത്? ടൈം മാനേജ്മെന്റ് അല്ലെങ്കിൽ സമയത്തെ സ്മാർട്ടായിട്ട് ഉപയോഗിക്കുന്ന വിദ്യയുടെ ആ ഒരു പ്രസക്തി വരുന്നേ അല്ലെ. ഈ സമയം എന്ന് പറയുന്ന കാര്യം കൈവിട്ടു പോകാതെ, സ്ട്രെസ് ഇല്ലാതെ എങ്ങനെ നമ്മുടെ ദിവസം മാക്സിമം പ്രൊഡക്റ്റീവ് ആക്കാം, ആ ഒരു കാര്യമാണ് ഇന്നത്തെ 360 degree നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് ലൈഫ് ചേഞ്ചിങ് ട്രിക്കുകൾ വരാനുണ്ട്. അപ്പോൾ നേരെ സമയത്തിന്റെ രഹസ്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം ഒരു പാട്ടിന് ശേഷം. കീപ് ഓൺ ലിസണിംഗ് അഖിലയെ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: മലയാളി ക്രിസ്ത്യൻ ഹെവ് ചെസി
1: 360 ഡിഗ്രി. കൂടെയുള്ളത് ഞാൻ ആയിലിയാണ്. അപ്പോൾ ടൈം അല്ലെ, ടൈം മാനേജ്മെന്റിലെ ആദ്യത്തെ ആ വലിയ രഹസ്യം എന്താണെന്ന് വെച്ചാലുണ്ടല്ലോ, സംഭവം ഇത്രയേ ഉള്ളൂ, മുന്നിലുള്ള ജോലികളെ തരംതിരിക്കുക. ഇതിനായിട്ട് ലോക പ്രശസ്തമായ ഒരു വിദ്യ പറയുന്നുണ്ട്, ദി ഐസൻഹോവർ മാട്രിക്. എന്താണ് ദി ഐസൻഹോവർ മാട്രിക്? കേൾക്കുമ്പോൾ വലിയ പേരാണെന്ന് നമുക്ക് തോന്നും, പക്ഷേ സംഗതി വളരെ എളുപ്പമാണ് കേട്ടോ, ഇല്ലേ ബാലികേറ മലയൊന്നുമല്ല. സംഭവം ഇത്രയേ ഉള്ളൂ, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെ നാലായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, തരംതിരിക്കണം. ഒന്നാമത്തേത് എന്താ, അടിയന്തിരവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള കാര്യങ്ങൾ, അതാണ് ഒന്നാമത്തെ കാറ്റഗറി. അർജന്റ് ആൻഡ് ഇമ്പോർട്ടന്റ്, അങ്ങനെ നമുക്ക് അതിന് പേര് കൊടുക്കാം അല്ലെ. അതായത് ഇന്ന് തന്നെ ചെയ്തു തീർക്കേണ്ട ഓഫീസ് പ്രൊജക്ടുകൾ, അല്ലെങ്കിൽ അടയ്ക്കാനുള്ള ബില്ലുകൾ, അങ്ങനെയൊക്കെ. ഇനി രണ്ടാമത്തേതാണെങ്കിലോ, പ്രധാനപ്പെട്ടതാണ് പക്ഷേ അടിയന്തരമല്ല, ആ രീതിയിലേക്ക് നമുക്ക് അതിനെ തരംതിരിക്കാം. ഇമ്പോർട്ടന്റ് ബട്ട് നോട്ട് അർജന്റ്, ആ ഒരു രീതി. അതിൽ നമ്മുടെ ആരോഗ്യം, വ്യായാമം, കുടുംബത്തോടൊപ്പം ചെലവഴിക്കൽ എന്നിവയൊക്കെയാണ് ഇതിൽ വരുന്നത്. ഇമ്പോർട്ടന്റ് ആണ് ബട്ട് അർജന്റ് അല്ല, നോട്ട് അർജന്റ്, അങ്ങനെ വേണം മനസ്സിലാക്കാൻ കേട്ടോ. ഇനി ഇതിൽ തന്നെ പലതും ചെയ്യുന്ന ഒരു തെറ്റ് എന്താണെന്നറിയോ, ഈ രണ്ടാമത്തെ കാര്യങ്ങൾ എപ്പോഴും നാളത്തേക്ക് മാറ്റിവെക്കും. ഇനി മൂന്നാമത്തേത് എന്താ, അടിയന്തരമാണ് പക്ഷെ പ്രധാനമല്ല, അർജന്റ് ബട്ട് നോട്ട് ഇമ്പോർട്ടന്റ്, അങ്ങനെ. അതായത് അനാവശ്യമായ ഫോൺ കോളുകൾ, നോട്ടിഫിക്കേഷനുകൾ ഒക്കെ. ഇനി നാലാമത്തേതാണെങ്കിൽ അടിയന്തരവുമല്ല എന്നാ പ്രധാനവുമല്ല, നോട്ട് അർജന്റ് നോട്ട് ഇമ്പോർട്ടന്റ്. ഈ സോഷ്യൽ മീഡിയ റീൽസ് കാണുന്നത് പോലെയുള്ള സമയം കളയുന്ന കാര്യങ്ങളില്ല, അതാണ് കേട്ടോ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, ദിവസവും രാവിലെ ഈ രീതിയിൽ നിങ്ങളുടെ ജോലികളെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുകയാണെങ്കിൽ തന്നെ എന്താണ് നിങ്ങൾക്ക് ആദ്യം ചെയ്യേണ്ടത് ആ ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാവും എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്, ദി ഐസൻഹോവർ മാട്രിക്ക്. നാല് കാറ്റഗറി ആയിട്ട് നമ്മൾ തിരിക്കുന്നു, അർജന്റ് ആൻഡ് ഇമ്പോർട്ടന്റ്, അതിനുശേഷം ഇമ്പോർട്ടന്റ് ബട്ട് നോട്ട് അർജന്റ്, മൂന്നാമത്തേതാണ് അർജന്റ് ബട്ട് നോട്ട് ഇമ്പോർട്ടന്റ്, ലാസ്റ്റ് വൺ നോട്ട് അർജന്റ് ആൻഡ് നോട്ട് ഇമ്പോർട്ടന്റ്. ഇങ്ങനെ നാല് കാറ്റഗറി ആക്കാം, അതിനുശേഷം നമ്മുടെ കാര്യങ്ങളെ ഒന്ന് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഈസി ആയിട്ട് മനസ്സിലാവും കേട്ടോ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാനുള്ള ഒരു 25 മിനിറ്റിന്റെ ഒരു മാജിക് പരിപാടിയുണ്ട്. എന്താണ് ഈ ഒരു 25 മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുക, എങ്ങനെ നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാം നോക്കിയാലോ. വെൽക്കം 360 ഡിഗ്രി ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. കീപ് ഓൺ ലിസണിംഗ് അഹ്ലിയ ഫ്രം 90.4 കേട്ട് കൂട്ടുകൂടാം.

0: 360 degree.
1: കേട്ടുകൊണ്ടിരിക്കുന്ന 360 degree ആണ് ഓൺ യുവർ അഹല്യ ഫ്രം 90.4. ടിപ്സ് ആൻഡ് ട്രിക്സുമായിട്ട് കൂടെയുള്ളത് ഞാൻ അഹല്യ ആണ് കേട്ടോ. നമ്മളൊരു ജോലി ചെയ്യാനായിട്ട് ഇരിക്കുമ്പോൾ പെട്ടെന്ന് ശ്രദ്ധ മാറിപ്പോവാറുണ്ടോ? ഒരു ഇമെയിൽ ടൈപ്പ് ചെയ്യാനിരുന്നിട്ട് പകുതിയാകുമ്പോൾ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കുന്ന ശീലമുണ്ടെങ്കിൽ നിങ്ങൾക്കായിട്ടാണ് ഒരു സൂപ്പർ വിദ്യ ഞാൻ പറയാൻ പോകുന്നത്. എന്താ സംഭവം അറിയോ? പൊമോഡോറോ ടെക്നിക്. എന്തേ പൊമോഡോറോ ടെക്നിക്ക്? വലിയ പേരൊക്കെയാണ്, പക്ഷെ സംഭവം സിമ്പിളാണ്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം? ഇത് ചെയ്യേണ്ടത് ഇങ്ങനെയാണ് കേട്ടോ. അതായത് നിങ്ങളൊരു ജോലി ചെയ്യാൻ തുടങ്ങുന്നതിന് മുൻപ് മൊബൈലിൽ 25 മിനിറ്റിലേക്ക് ഒരു ടൈമർ വെക്കുക. ആ 25 മിനിറ്റ് ലോകത്ത് എന്ത് സംഭവിച്ചാലും നിങ്ങൾ ആ ഒരു ജോലിയിൽ മാത്രം ശ്രദ്ധിക്കുക, വേറെ ഒന്നിലേക്ക് നോക്കരുത് എന്നുള്ളതാണ്. ഈ ടൈമർ അടിച്ചു കഴിഞ്ഞാൽ ഉടനെ 5 മിനിറ്റ് എന്ത് ചെയ്യാൻ നിങ്ങൾ ഒരു ബ്രേക്ക് എടുക്കുക. ഈ ബ്രേക്കിൽ നിങ്ങൾക്ക് എഴുന്നേറ്റ് നടക്കുകയോ അല്ലെങ്കിൽ വെള്ളം കുടിക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ. വീണ്ടും അടുത്ത 25 മിനിറ്റ് ജോലി ചെയ്യുക. ഇങ്ങനെ 4 തവണ ചെയ്ത ശേഷം ഒരു വലിയ ബ്രേക്ക് നമുക്ക് അവിടെ എടുക്കാവുന്നതാണ്. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ തലച്ചോറിന് വലിയൊരു ക്ഷീണം ഒന്നും ഉണ്ടാവില്ല. ഇന്ന് മാത്രമല്ല, സാധാരണ 1 മണിക്കൂർ കൊണ്ട് തീരുന്ന ജോലി വെറും 25 മിനിറ്റ് കൊണ്ട് തീർക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുള്ളതാണ്. ഇത് നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി നല്ല രീതിയിൽ തന്നെ ഇരട്ടിയാക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു ടിപ്പ് ഒന്ന് പരീക്ഷിച്ചോളൂ. നിങ്ങൾക്ക് അധികം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ, നല്ല ടൈമൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെറിയൊരു ടാസ്ക് നിങ്ങൾക്ക് തന്നെ നൽകാം, അതിനുശേഷം അത് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ആ സംഭവം അങ്ങ് റെഡി ആയി കിട്ടുന്നുള്ളതാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്ന കാര്യമാണ് രാവിലെ എഴുന്നേറ്റ് ഉടനെ ചെയ്യേണ്ട തവളയെ തിന്നുന്ന രഹസ്യത്തെ കുറിച്ച്. തവളയെ തിന്നെ, എന്താണ് അതിൽ പറയാൻ പോകുന്നത്? ഞെട്ടിയോ? ഞെട്ടണ്ട, നിങ്ങളിപ്പോ പേടിക്കല്ലേ. ഞാൻ പറഞ്ഞുതരും സംഭവം, കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒരു കുട്ടി ബ്രേക്ക് എനിക്ക് ഇവിടെ വേണം, നല്ലൊരു പാട്ട് കേൾക്കണം. ആ പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഈ തവളയെ തിന്നുന്ന രഹസ്യം, ആ കാര്യം ഞാൻ പറയാം കേട്ടോ. അപ്പോ കേട്ടുകൊണ്ടേ ഇരിക്കും 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 360 degree.
1: ഹലോ, നല്ലൊരു പാട്ടൊക്കെ കേട്ടുകൊണ്ട് നമ്മൾ തിരികെ എത്തിയിരിക്കുന്നു 360 degree-യിലേക്ക്. കൂടെയുള്ളത് ഞാൻ ആയിലിയാണ് ട്ടോ. അപ്പോൾ ടൈം മാനേജ്മെന്റിൽ നമ്മൾ പറയാൻ പോകുന്ന അടുത്ത ആ ഒരു ട്രിക്ക് ബ്രയാൻ ട്രേസി എന്ന എഴുത്തുകാരൻ പറഞ്ഞ വലിയൊരു കോൺസെപ്റ്റ് ആണ് ട്ടോ ഇത്. ഈറ്റ് ദാറ്റ് ഫ്രോഗ്, തവളയെ തിന്നുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് തന്നെ. ഈറ്റ് ദാറ്റ് ഫ്രോഗ്, അഥവാ ആ തവളയെ ആദ്യം തിന്നുക എന്നത്. കേട്ടിട്ട് പേടിക്കണ്ട, ഇതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഇതിന്റെ അർത്ഥം സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, നമ്മുടെ ഒരു ദിവസത്തെ ലിസ്റ്റില് നമുക്ക് ചെയ്യാനായിട്ട് ഏറ്റവും മടിയുള്ള അല്ലെങ്കിൽ ഏറ്റവും കടുപ്പമേറിയ ഒരു ജോലി ഉണ്ടാവും, ഉറപ്പായിട്ടുണ്ടാവും അല്ലേ. ഇപ്പൊ നമ്മൾ സാധാരണ എന്താണ് ചെയ്യാറ്? അത് വൈകുന്നേരത്തേക്ക് മാറ്റിവെക്കും അല്ലെ. ദിവസം മുഴുവൻ ആ ജോലിയെ കുറിച്ച് ഓർത്ത് നമുക്ക് ടെൻഷൻ ആയിരിക്കും. അതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? അതിന് പകരം രാവിലെ ഓഫീസിൽ ചെന്ന ഉടനെ, അല്ലെങ്കിൽ നിങ്ങളുടെ ദിവസം തുടങ്ങുമ്പോൾ ആ ഏറ്റവും കടുപ്പമേറിയ ജോലി ആയിരിക്കണം നിങ്ങൾ ഏറ്റവും ആദ്യം ചെയ്തു തീർക്കുക. ആ ഒരു ജോലി ചെയ്യാനായിട്ട് ഏറ്റവും ആദ്യം നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ രാവിലെ നമ്മുടെ എനർജി ലെവൽ വളരെ കൂടുതലായിരിക്കും അല്ലേ. അങ്ങനെയാണെങ്കിൽ ആ വലിയ ജോലി തീർന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള ചെറിയ ജോലികളൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്തു തീർക്കാനായിട്ട് നമുക്ക് പറ്റുന്നുള്ളതാണ്. അപ്പോൾ മനസ്സിന് വലിയൊരു ആശ്വാസവും തോന്നും. അപ്പോൾ നാളെ മുതൽ നിങ്ങളുടെ ദിവസത്തിലെ തവള, അതായത് നിങ്ങൾക്ക് ഏറ്റവും ടഫായിട്ടുള്ള, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്ത, ബുദ്ധിമുട്ടുള്ള ആ ഒരു കാര്യം, അതിനെ ഏറ്റവും ആദ്യം ചെയ്യുക എന്നതാണ്. ആ തവള എന്താണെന്നുള്ളത് ആദ്യം കണ്ടെത്തുക, അതിനെ ആദ്യം തന്നെ തിന്നു തീർക്കുക കേട്ടോ. അപ്പോൾ അതാണ് ചെയ്യേണ്ട ഒരു പരിപാടി. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ സമയം കളയുന്ന ഏറ്റവും വലിയ വില്ലനെ പറ്റിയാണ്. യെസ്, സോഷ്യൽ മീഡിയ. ആ ഒരു സോഷ്യൽ മീഡിയയെ എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാം? കേൾക്കണ്ടേ, കേൾക്കാം 360 degree-യിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ എഫ് എം 90.4 360 degree-യാണ്. കൂടെയുള്ളത് ഞാൻ ആയില്ലയാണ്. ആഫ്റ്റർ ഷോർട്ട് ബ്രേക്ക് നമുക്ക് വേഗം തന്നെ തിരികെ എത്താം.

0: 360 degree.
1: 360 ഡിഗ്രിയിൽ നമ്മൾ ടൈം സ്പെഷ്യലാണ് ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. എങ്ങനെ നമ്മൾ ടൈമിനെ നമ്മൾ മാനേജ് ചെയ്യും, ആ ഒരു കാര്യത്തെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ടിപ്സ് ആൻഡ് ട്രിക്സുമായിട്ട് കൂടെയുള്ളത് ഞാൻ ഐലിയാണ്. അപ്പോൾ ദേ സോഷ്യൽ മീഡിയ, അവനൊരു പ്രശ്നക്കാരനാണ്. നമ്മുടെ സമയം അത്രയും കൊണ്ടുപോകുന്നത് മൂപ്പരാണെന്നുള്ളതാണല്ലേ. ഈ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, വാട്സപ്പ്, നമ്മളറിയാതെ നമ്മുടെ ദിവസത്തിലെ 3-4 മണിക്കൂർ വരെയാണ് ഈ ഒരു സോഷ്യൽ മീഡിയ ആപ്പുകൾ കൊണ്ടുപോകാറുള്ളത്. വെറുതെ ഒന്ന് ഫോൺ എടുത്ത് നോക്കും, പിന്നെ റീൽസ് സ്ക്രോൾ ചെയ്ത് എപ്പോഴാണ് മണിക്കൂറുകൾ പോയതെന്ന് പോലും നമ്മൾ അറിയാറില്ല. അപ്പോൾ ഇതിനൊരു 360 ഡിഗ്രി മാറ്റം വരുത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഡിജിറ്റൽ ഡീടോക്സ് ചെയ്തേ പറ്റൂന്നുള്ളതാണ്. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ്, നിങ്ങളുടെ ഫോണിൽ അനാവശ്യ ആപ്പുകളുടെ നോട്ടിഫിക്കേഷനുകൾ കംപ്ലീറ്റ് ആയിട്ട് ഓഫ് ചെയ്ത് വെക്കുക. ഓരോ തവണ ഈ ഫോൺ ടിങ് ടിങ് എന്നൊരു ശബ്ദം ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ കോൺസെൻട്രേഷൻ മാറും. സ്വാഭാവികം നമ്മൾ ശ്രദ്ധ മാറും, ഫോൺ എടുക്കും, നോക്കും അല്ലെ. ആ ഒരു ശ്രദ്ധ തിരികെ വരാൻ വേണ്ടി വീണ്ടും ഒരു 20 മിനിറ്റെങ്കിലും സമയം എടുക്കുന്നതാണ് പറയാറ്. അതുകൊണ്ട് തന്നെ ആ ഒരു നോട്ടിഫിക്കേഷൻ ആദ്യം തന്നെ ഓഫ് ചെയ്യാം. പിന്നീട് ജോലി ചെയ്യുന്ന സമയത്ത് ഫോൺ എടുത്ത് ദൂരേക്ക് വെക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫോക്കസ് മോഡ് ഓൺ ആക്കാം. അപ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാനായിട്ട് ദിവസവും നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു നിശ്ചിത സമയം മാറ്റി വെക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഒരു എക്സാമ്പിളായിട്ട് വൈകുന്നേരം ഒരു അരമണിക്കൂറോ അങ്ങനെയൊക്കെ. ഈ സമയം ലാഭിക്കാൻ ഇതിലും വലിയൊരു വഴി ഇന്നത്തെ കാലത്തില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം നിങ്ങൾ എന്തായാലും ചെയ്യണം എന്നതാണ് കേട്ടോ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നോ പറയാൻ വേണ്ടിയിട്ടാണ്. അതെ, നോ ഗൈസ്. ഈ നോ പറയുക എന്ന് പറഞ്ഞ പരിപാടി കുറേ പേർക്ക് വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ നോ പറഞ്ഞാൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ നല്ലൊരു ലൈഫിലേക്ക് നമുക്ക് ശരിക്കും പോകാൻ പറ്റുള്ളൂ. എല്ലാത്തിനും യെസ് യെസ് യെസ്, അത് അത്ര നല്ല പരിപാടിയല്ല. അതുകൊണ്ട് ഈ നോ പറയുക, അല്ലെങ്കിൽ നോ എന്ന് പറയാൻ പഠിക്കുന്നതിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, പറയാനായിട്ട് പോകുന്നത്. കേൾക്കാം 360 ഡിഗ്രിയിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം. കീപ് ഓൺ ലിസണിംഗ് അഹലിയ ഫ്രം 90.4 കേട്ട് കൂട്ടുകൂടാം.

0: 360 degree.
1: Dear friends, once again, welcome back to 360 degree. അപ്പോൾ ടിപ്സ് ആൻഡ് ട്രിക്സുമായിട്ട് കൂടെയുള്ളത് ഞാൻ ആയിലിയാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? നമ്മളിൽ പലരുടെയും സമയം നഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ശരിക്കും ആലോചിക്കുകയാണെങ്കിൽ ഒരു കാര്യമുണ്ട്. അതിന്റെ ഒരു റീസൺ ഇതാണ്: മറ്റുള്ളവരോട് ഇല്ല, അല്ലെങ്കിൽ എനിക്ക് പറ്റില്ല. നോ, യെസ്, ആ ഒരു കാര്യം പറയാനുള്ള ഒരു മടി ഉണ്ടല്ലോ, ആ മടി കാരണമാണ് പലരിലും ഒരുപാട് സമയ നഷ്ടം സംഭവിക്കുന്നത്. മറ്റുള്ളവർക്ക് വിഷമമാകുമോ എന്ന് കരുതിയിട്ട് നമ്മൾ എല്ലാ കാര്യത്തിനും എന്ത് ചെയ്യും? യെസ് യെസ് യെസ് എന്ന് പറഞ്ഞ് അപ്പോൾ ഒരു ഗുഡ് ലിസ്റ്റിൽ കയറി എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ അവിടെ ശരിക്കും നമ്മൾ നമ്മുടെ സമയം നല്ല രീതിയിൽ അനാവശ്യമായിട്ട് കളയുന്നുണ്ട്. അവസാനം എന്താ സംഭവിക്കുക? അവരുടെ ജോലികൾ നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും അല്ലേ. നമ്മുടെ സ്വന്തം ജോലികൾ ചെയ്യാനായിട്ട് സമയമില്ലാതെ നമ്മൾ എന്ത് ചെയ്യും? സ്ട്രെസ്സിലേക്ക് പോകും. അതുകൊണ്ട് വളരെ മാന്യമായിട്ട് സ്നേഹത്തോടെ നോ, ദ ആർട്ട് ഓഫ് സെയിങ് നോ, ആ ഒരു കാര്യം പറയാനായിട്ട് നമ്മൾ എന്ത് വേണം? ശീലിക്കണം. നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ സമയമില്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് പറയാം? എനിക്കിപ്പോൾ വേറെ ഒരു പ്രധാനപ്പെട്ട ജോലി ചെയ്യാനുണ്ട്, അതുകൊണ്ട് ഇത് ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കില്ല. ആ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? ഓപ്പൺ ആയിട്ട് പറയാം, തുറന്ന് പറയാനായിട്ട് നോക്കുക. അതിലൊരു തെറ്റുമില്ല കേട്ടോ. അപ്പൊ നിങ്ങളുടെ സമയത്തിന്റെ വില ആരാ തീരുമാനിക്കേണ്ടേ? നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. മറ്റുള്ളവരുടെ കൈയടിക്ക് വേണ്ടി സ്വന്തം സമയം നിങ്ങൾ പാഴാക്കരുത്. ആ ഒരു കാര്യം എന്തായാലും നിങ്ങൾ പഠിക്കണം, പറയണം. ദ ആർട്ട് ഓഫ് സെയിങ് നോ എന്ന് പറയുകയാണെങ്കിൽ അതൊരു മോശം കാര്യമല്ല. നമ്മൾ നമ്മുടെ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം, പ്രയോറിറ്റി കൊടുക്കണം. അങ്ങനെ നോ പറയുന്ന കാര്യത്തിൽ അകന്നു പോകുന്ന ബന്ധങ്ങളാണെങ്കിൽ അത് നല്ല ബന്ധങ്ങളല്ല അല്ലേ. അങ്ങനെയല്ല, നമ്മളെ മനസ്സിലാക്കാതെ ആ നോ എന്നൊരു പേര് കൊണ്ട് അകലുന്ന ബന്ധങ്ങളാണെങ്കിൽ പോട്ടേടോ, പോട്ടേന്ന് വെക്കുമോ, അതാണ്. അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ നോ എന്ന് പറയാനായിട്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് നമ്മുടെ കാര്യങ്ങളിലേക്ക് നോക്കാനും നമ്മുടെ കാര്യങ്ങൾ ചെയ്യാനും നന്നായിട്ട് സമയം കിട്ടും. ഇനി നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്ന ഒരു ടിപ്പാണ് ടു-ഡു ലിസ്റ്റ്. ടു-ഡു ലിസ്റ്റ് ഉണ്ടാക്കാൻ പോവാ കേട്ടോ നമ്മൾ. അതെങ്ങനെയാ നോക്കിയാലോ, അല്ലെങ്കിൽ ഈ ഒരു ടു-ഡു ലിസ്റ്റിന്റെ ഇമ്പോർട്ടൻസ് എന്താ നോക്കിയാലോ. കേൾക്കാം 360 degree-ൽ മനോഹരമായ ഒരു പാട്ടിന് ശേഷം. കീപ് ഓൺ ലിസണിംഗ് ഹലി ഫ്രം 90.4. കേട്ട്

360 degree. വെൽക്കം ബാക്ക് ടു 360 ഡിഗ്രി. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് നമ്മൾ അങ്ങനെ കടക്കാൻ പോവാനട്ടോ. അപ്പോ ടിപ്സ് ആൻഡ് ട്രിക്സുമായിട്ട് കൂടെ ഉള്ളത് ഞാൻ ഐനിയാണ്. പലർക്കും ഈ കാര്യങ്ങൾ മറന്നു പോകുന്നത് കൊണ്ട് സമയം നഷ്ടപ്പെടാറുണ്ട്. അതായത് ചെയ്യേണ്ട കാര്യങ്ങൾ പലതും തലച്ചോറിൽ മാത്രം ഓർത്ത് വെക്കുമ്പോൾ അത് വലിയൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കാറുണ്ട്. ഇതിനുള്ള ഏറ്റവും എളുപ്പ വഴിയാണിത്. ദിവസവും രാത്രി കിടക്കുന്നതിന് മുൻപോ അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് ഉടനെയോ ചെയ്യേണ്ട കാര്യങ്ങളുടെ ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കാം. ഒരു ഡയറിയിലോ അല്ലെങ്കിൽ മൊബൈൽ ആപ്പിലോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, നോട്ട് ചെയ്ത് വെക്കാം അല്ലെ. പരമാവധി 3 അല്ലെങ്കിൽ 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഒരു ദിവസം എഴുതാൻ നോക്കാട്ടോ. എല്ലാം അങ്ങനെ എഴുതി എല്ലാം ഞാൻ ചെയ്ത് തീർക്കുന്നല്ല. പ്രധാനപ്പെട്ട 3 അല്ലെങ്കിൽ 4 കാര്യങ്ങൾ മാത്രം എഴുതാൻ നോക്കാം. ഓരോ ജോലിയും ചെയ്തു തീർക്കുന്ന സമയത്ത് അതിലൊരു ടിക് മാർക്ക് ഇടാം. ആ ഒരു ടിക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ നമ്മുടെ മനസ്സിനുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്, ഒരു ആത്മവിശ്വാസമുണ്ട്. അത് ശരിക്കും പറയുകയാണെങ്കിൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഈ പരിപാടി ചെയ്താൽ മാത്രമേ നമുക്കത് ഫീൽ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഈ ഗൂഗിൾ കീപ്പ് അല്ലെങ്കിൽ ടോഡോയിസ്റ്റ് എന്ന് പറയുന്ന സിമ്പിൾ ആപ്സ് ഒക്കെ ഉണ്ടല്ലോ ഫോണിൽ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിനു വേണ്ടി യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ നിങ്ങളുടെ തലച്ചോറിനെ ചിന്തിക്കാൻ മാത്രം ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഈ കാര്യങ്ങൾ ഓർത്ത് വെച്ച് ഭാരപ്പെടുത്താനായിട്ട് യൂസ് ചെയ്യേണ്ട. അപ്പോ സിമ്പിൾ ആയിട്ട് ഈ കാര്യങ്ങൾ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ.

0: 360 degree.
1: അങ്ങനെ ദേ സമയം പോയത് അറിഞ്ഞില്ല. 360 degree ഇന്നത്തെ ടൈം മാനേജ്മെന്റ് സ്പെഷ്യൽ എപ്പിസോഡ് ഇവിടെ ഇങ്ങനെ പതിയെ വൈൻഡ് അപ്പ് ചെയ്യുന്ന ടൈമിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സമയം കൂടെ ഉണ്ടായിരുന്നു ഞാൻ അയിലാനട്ടോ. നമ്മൾ ഇന്ന് പറഞ്ഞത് എന്താ, ജോലികളെ തരംതിരിക്കുന്ന ഐസൻഹോവർ മാട്രിക്സ്, 25 മിനിറ്റ് ഫോക്കസ് തരുന്ന പൊമോഡോറോ ടെക്നിക്ക്, അതുപോലെ തന്നെ കടുപ്പമേറിയ ജോലി ആദ്യം തീർക്കുന്ന രീതി, ഡിജിറ്റൽ ഡിറ്റോക്സ്, നോ എന്ന് പറയുന്നതിന്റെ ആ ഒരു കല, ഒപ്പം തന്നെ ടു ഡു ലിസ്റ്റുകൾ, അങ്ങനെ സമയത്തെ സ്മാർട്ടായിട്ട് ഉപയോഗിക്കാനുള്ള എല്ലാ വശങ്ങളും നമ്മൾ ഇന്ന് 360 degree പറഞ്ഞിട്ടുണ്ടല്ലേ. ഈ സമയം എന്നത് ആർക്കും വേണ്ടി കാത്തു നിൽക്കോ? ഇല്ല, നിൽക്കില്ല. അതുകൊണ്ട് ഇന്ന് മുതൽ തന്നെ നിങ്ങളുടെ സമയം സ്മാർട്ടായിട്ട് പ്ലാൻ ചെയ്യാനായിട്ട് തുടങ്ങാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ദേ ഇന്നത്തെ 360 degree നിന്ന് ടാറ്റാ ബൈ ബൈ പറയേണ്ട സമയമായിട്ടുണ്ട്. എൻ്റെ സമയം ഇമ്പോർട്ടൻ്റ് ആണ് ഗൈസ്. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങളും ഈ ഒരു സമയം കറക്റ്റായിട്ട് പ്ലാൻ ചെയ്യുക, കാര്യങ്ങളൊക്കെ സൂപ്പറായിട്ട് കൊണ്ടുപോകാൻ പറഞ്ഞുകൊണ്ട് നമുക്ക് വീണ്ടും 360 degree കേട്ടുമുട്ടാം. ഒത്തിരി ടിപ്സും ട്രിക്സും ഇൻഫർമേഷൻസും എൻ്റർടൈൻമെൻറ്റും അങ്ങനെ അങ്ങനെ അങ്ങനെ എല്ലാമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും ടിൽ ദെൻ ഇറ്റ്സ് മീ RJ Ailya signing off. Stay tuned with Ahalay from 90.4 KTK to Kottukoodam.

0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081-69515-9400-2-47684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്രരോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188-9434-14.
0: MBA ഡ്രീംസ് മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ MBA പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ECEMI

0: അക്ഷരോത്സവം അലിഫ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, കെ ആർ മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേശ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50-ലധികം പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്ന് ഒരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26 തേർഡ് എഡിഷൻ.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
0: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.

0: കരുമ്പനക്കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാടൂരം 90.4 അഹലിയ എഫ്എം കേട്ടുകേട്ട് കൂട്ടുകൂടാ.
1: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188-94-3414.
2: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
1: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയായ അന്ന യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ. 2 ദിവസം സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള 50-ലധികം പ്രമുഖർ, 1,000-ലധികം ഓർമ്മകൾ. സാഹിത്യവും കലയും സംഗീതവും നൃത്തവും ഒന്നാകുന്ന പാലക്കാട് നടക്കുന്ന ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അലിഫ് 2026 ഈ വരുന്ന ഓഗസ്റ്റ് 10-നും 11-നും അഹല്യ ശില്പോദ്യാനത്തിൽ 2 വേദികളിലായി നടക്കുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ സാഹിത്യ സെമിനാറുകൾക്ക് പുറമെ തെയ്യം, തൂൽപാവക്കൂത്ത്, ശരണപ്പൂ ആൻഡ് മാംഗോസ്റ്റിൻ ബാൻഡിന്റെ സംഗീത പരിപാടികളും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും കോൺടാക്ട് 8590926446.

0: രണ്ടു ദിവസം സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള 50-ലധികം പ്രമുഖർ, 1000-ലധികം ഓർമ്മകൾ, സാഹിത്യവും കലയും സംഗീതവും നൃത്തവും ഒന്നാകുന്ന പാലക്കാട് നടക്കുന്ന ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അലിഫ് 2026 ഈ വരുന്ന ഓഗസ്റ്റ് 10-നും 11-നും അഹല്യ ശില്പോദ്യാനത്തിൽ രണ്ട് വേദികളിലായി നടക്കുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ സാഹിത്യ സെമിനാറുകൾക്ക് പുറമെ തെയ്യം, തൂൽപാവക്കൂത്ത്, ശരണപ്പൂ ആൻഡ് മാംഗോസ്റ്റിൻ ബാൻഡിന്റെ സംഗീത പരിപാടികളും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും കോൺടാക്ട് 8590926446.
1: ഉങ്കൽ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
3: അതെ, ഫോക്സ്വാഗൻ ബൂട്ടിസ് 4-ാം വാർഷികം ആഘോഷിക്കുകയാണ്.
4: ഈ സ്പെഷ്യൽ ഒക്കേഷനിൽ ഫോക്സ്വാഗൻ ബൂട്ടിസിനോടൊപ്പം 1.3 ലക്ഷം രൂപ വരെ വില മതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും 3 മാസത്തെ EMI ഹോളിഡേയും ഒപ്പം ചില മോഡലുകൾ ആകർഷകമായ വിലകളിൽ.
3: ഉടൻ ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ. TNC apply.
0: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923-22688. Mobile 9496-000129.
5: കരുമ്പന കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാടൂരം 90.4 അഹല്യ FM
2: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
0: കേരളത്തിലെ ഏറ്റവും വലിയ നേത്രപരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്രരോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്.
6: നമസ്കാരം, പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. രാജ്യത്തെ ആദ്യ ഹൈഡ്രോജൻ ട്രെയിൻ സർവീസ് ഹരിയാനയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേരളത്തിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച 6 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും നിർവഹിക്കും. നെൽകൃഷി അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളുടെ ധനവിനിയോഗ പരിധിയിൽ കേരളത്തിന് പ്രത്യേക ഇളവ് അനുവദിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ നൂതനാശയങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തിച്ചേരണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സ്പേസ് മെഡിസിൻ ഗവേഷണ രംഗത്ത് ISRO തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടും കൈകോർക്കുന്നു. രാജ്യത്ത് ആദ്യമായി ബയോ ആസ്ട്രോണോട്ടിക് ഫെലോഷിപ്പ് കോഴ്സ് ആരംഭിക്കും. രാമായണ പുണ്യമാസത്തിന് തുടക്കം കുറിച്ച് നാളെ കർക്കടകം. 1 കർക്കടകമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട തുറന്നു. ഇംഗ്ലണ്ടിനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ബാറ്റിംഗ്. വാർത്തകൾ വിശദമായി. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഹരിയാനയിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും. വിവിധ വികസന പദ്ധതികൾക്കും അദ്ദേഹം തുടക്കം കുറിക്കും. കേരളത്തിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച 6 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി ഓൺലൈനായി നിർവഹിക്കും. അങ്കമാലി, ചാലക്കുടി, തലശ്ശേരി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ സ്റ്റേഷനുകളാണ് നവീകരിക്കുന്നത്. സംസ്ഥാനത്തെ 35 സ്റ്റേഷനുകളാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
7: 22,36,00,000 രൂപ ചെലവഴിച്ചാണ് തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ നവീകരണം പൂർത്തിയാക്കിയത്. രണ്ട് പ്ലാറ്റ്ഫോമുകളിൽ പുതിയ കവാടങ്ങൾ, ഒരു എസ്കലേറ്റർ, 3 ലിഫ്റ്റ്, ടിക്കറ്റ് കൌണ്ടറുകൾ, വിശാലമായ പാർക്കിംഗ് ഏരിയ എന്നീ സൌകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ചരിത്ര പ്രാധാന്യമേറെയുള്ള തലശ്ശേരിയുടെ വികസനത്തിന് റെയിൽവേ സ്റ്റേഷന്റെ നവീകരണം മുതൽക്കൂട്ടാകും. അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിക്കുന്ന പയ്യന്നൂർ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനുകളുടെ പ്രവൃത്തി പുരോഗമിക്കുകയാണ്.
6: രാജ്യത്തെ ജയിലുകളിൽ കഴിയുന്ന പ്രായം ചെന്നവരും ഗുരുതര രോഗബാധിതരുമായ തടവുകാരെ നേരത്തെ മോചിപ്പിക്കുന്നതിന് സമഗ്രമായ നയം രൂപീകരിക്കാൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും സുപ്രീംകോടതി നിർദ്ദേശം. വിഷയത്തിൽ ഏകീകൃത സംവിധാനം ഉറപ്പാക്കുന്നതിന് 3 മാസത്തിനകം നയം രൂപീകരിച്ച് ഔദ്യോഗിക വിജ്ഞാപനം പുറപ്പെടുവിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ഇത്തരം തടവുകാരെ മോചിപ്പിക്കുന്നതിന് മാനുഷികവും ഏകീകൃതവുമായ ചട്ടക്കൂട് ആവശ്യപ്പെട്ട് സമർപ്പിച്ച പൊതു താൽപര്യ ഹർജി പരിഗണിക്കവെയാണ് പരമോന്നത കോടതിയുടെ ഉത്തരവ്. ജനജീവിതത്തിൽ അർത്ഥവത്തായ മാറ്റം വരുത്തുന്നതാകണം സാങ്കേതിക വിദ്യകളും കണ്ടുപിടുത്തങ്ങളുമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേന്ദ്ര സർക്കാർ ഗവേഷണ സ്ഥാപനങ്ങളുടെ ഗവേഷണ കോൺക്ലേവ് ഉദ്ഘാടനം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഗവേഷണം, കണ്ടുപിടുത്തങ്ങൾ എന്നിവ മാനവിക കാഴ്ചപ്പാടോടെ വേണമെന്നും ഗവർണർ പറഞ്ഞു.
8: All the technology that is there, which has been developed by me, myself, am I servant or master of that technology? That has to be decided ultimately. And that technology is to be used always for the people. What is the use of my technology in the four walls of laboratory if it doesn't come out of four walls and goes to the people who is standing there in the queue?
6: ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിൽ യാതൊരു വിട്ടുവീഴ്ചയും അനുവദിക്കില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. ഭക്ഷ്യ സംരംഭങ്ങൾക്കുള്ള പരിശീലന പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും യൂത്ത് ഫോർ ഫുഡ് സേഫ്റ്റി പദ്ധതിയുടെ ഔദ്യോഗിക പ്രഖ്യാപനവും തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിൽ യുവജനങ്ങളുടെയും ഭക്ഷ്യ സംരംഭകരുടെയും പങ്കാളിത്തം ശക്തിപ്പെടുത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം കൊച്ചിയിൽ 3 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. കത്തർക്കടവിലെ ഹോട്ടലിൽ നിന്നും ഭക്ഷ്യവിഷബാധയേറ്റ് ചികിത്സയിൽ കഴിയുന്നവർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. നെൽകൃഷി അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളുടെ ധനവിനിയോഗ പരിധിയിൽ കേരളത്തിന് പ്രത്യേക ഇളവ് അനുവദിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനുമായി മന്ത്രി ടി സിദ്ദിഖ് നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇത് സംബന്ധിച്ച ധാരണയിലെത്തിയത്. അടിസ്ഥാന സൌകര്യ വികസന പ്രവർത്തനങ്ങൾക്ക് നിശ്ചയിച്ചിരുന്ന 10% ധനവിനിയോഗ പരിധിയിലാണ് ഇളവ് നൽകുന്നത്. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം എത്രനാൾ തുടരേണ്ടി വരുമെന്ന് ഇപ്പോൾ വ്യക്തമാക്കാനാകില്ലെന്ന് മന്ത്രി സണ്ണി ജോസഫ്. വൈദ്യുതി ഉപഭോഗം കുത്തനെ കൂടിയതായും കൈമാറ്റ വ്യവസ്ഥയിൽ വാങ്ങിയ വൈദ്യുതി തിരികെ നൽകേണ്ടത് ബാധ്യതയാണെന്നും അദ്ദേഹം അറിയിച്ചു. വനങ്ങളിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പ്ലാസ്റ്റിക് പൂർണ്ണമായും ഒഴിവാക്കി ചില്ലുകുപ്പികളിൽ കുടിവെള്ളം നൽകുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായി മന്ത്രി ഷിബു ബേബി ജോൺ. കാട്ടുപന്നികളെ ഷൂട്ടർമാരെ ഉപയോഗിച്ച് കൊല്ലുന്നതിലെ പ്രായോഗിക പ്രശ്നങ്ങൾ സംബന്ധിച്ച് ഈ മാസം 21 ചേരുന്ന യോഗത്തിൽ ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം കൊല്ലത്ത് പറഞ്ഞു. മുൻഗണനാ റേഷൻ കാർഡിന് അപേക്ഷിക്കാനുള്ള സമയപരിധി നീട്ടി. ഈ മാസം 20 വരെ അപേക്ഷകൾ സമർപ്പിക്കാമെന്ന് മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമരയുടെ ശിക്ഷാവിധി ഈ മാസം 20 പ്രഖ്യാപിക്കും. പാലക്കാട് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. ജില്ലാ നിയമസഹായ വേദിയുടെ റിപ്പോർട്ടിന്മേലുള്ള വാദം പൂർത്തിയായ ശേഷമാണ് കേസ് തിങ്കളാഴ്ചത്തേക്ക് മാറ്റിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
9: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം Instagram അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
6: CBSE 9ാം ക്ലാസ് പാഠ്യപദ്ധതിയിൽ 3ാമതൊരു ഭാഷ കൂടി ഉൾപ്പെടുത്തുന്നതിൽ ആശങ്ക രേഖപ്പെടുത്തി സുപ്രീംകോടതി. ഈ പ്രായത്തിൽ പുതിയൊരു ഭാഷ പഠിക്കുന്നത് മാനസിക സമ്മർദ്ദം വർദ്ധിപ്പിക്കുമെന്ന് പരമോന്നത കോടതി നിരീക്ഷിച്ചു. 3ാം ഭാഷ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ 9ാം ക്ലാസിന് പകരം 5ാം ക്ലാസിലോ 6ാം ക്ലാസിലോ തന്നെ ഉൾപ്പെടുത്തണമെന്നും കോടതി കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിച്ചു. ത്രിഭാഷ പദ്ധതിയോടൊപ്പം പ്രാദേശിക ഭാഷ പഠിക്കാനുള്ള അവസരം കൂടി വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകണമെന്ന് മന്ത്രി കെ മുരളീധരൻ. കേരള ഹിന്ദി പ്രചാരസഭ നടത്തിവരുന്ന വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സ്പേസ് മെഡിസിൻ ഗവേഷണ രംഗത്ത് ISROയും തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടും കൈകോർക്കുന്നു. രാജ്യത്തെ ആദ്യ ബയോ ആസ്ട്രോനോട്ടിക് ഫെലോഷിപ്പ് പരിപാടിക്കാണ് തുടക്കം കുറിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
10: ഗവേഷണങ്ങൾക്കായി ദീർഘകാലം ബഹിരാകാശത്ത് ചെലവഴിക്കേണ്ടി വരുമ്പോൾ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച് പഠിക്കാനാണ് ബയോ ആസ്ട്രോനോട്ടിക്സിൽ ആരംഭിക്കുന്ന ഈ പോസ്റ്റ് ഡോക്ടറൽ ഫെല്ലോഷിപ്പിലൂടെ ഉദ്ദേശിക്കുന്നത്. ബഹിരാകാശ യാത്രക്കിടെ മനുഷ്യരുടെ അവയവങ്ങളിലും കോശങ്ങളിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ സമഗ്രമായി മനസ്സിലാക്കും വിധമുള്ള പഠനങ്ങൾ ഇതിന്റെ ഭാഗമായി നടത്തും. അമേരിക്കയിലും റഷ്യയിലും അടക്കം മൂന്നിലേറെ കേന്ദ്രങ്ങൾ ഇത്തരം പഠനം നടത്തുന്നുണ്ട്. എന്നാൽ ഇന്ത്യക്കാരുടെ ശാരീരിക സവിശേഷതകൾക്ക് അനുസരിച്ചുള്ള പഠനങ്ങൾക്ക് ഈ ഫെല്ലോഷിപ്പ് അവസരമൊരുക്കും.
6: KSRTCയുടെ പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതിയുടെ പ്രയോജനം ഇതുവരെ 3.81 കോടി പേർക്ക് ലഭിച്ചതായി മന്ത്രി CP ജോൺ. പുരുഷ യാത്രക്കാരുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടില്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പാർവതി പുത്തനാറിലൂടെ വേളി കഠിനംകുളം സൌരോർജ്ജ ബോട്ട് സർവീസ് ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. രാമായണ പുണ്യമാസത്തിന് തുടക്കം കുറിച്ച് നാളെ കർക്കടകമൊന്ന്. ഭക്തിയും വ്രതപുണ്യവും നിറയുന്ന രാമായണ പാരായണത്തിൽ ഇനി വീടുകളും ക്ഷേത്രങ്ങളും ഭക്തിസാന്ദ്രമാകും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ രാമായണ മാസാചരണ ഉദ്ഘാടനം മന്ത്രി K.മുരളീധരൻ നാളെ വൈകിട്ട് തിരുവനന്തപുരത്ത് നിർവഹിക്കും. വറുതിയുടെ കർക്കടകം മലയാളികൾക്ക് പഞ്ഞക്കർക്കടകവും കള്ളക്കർക്കടകവും കൂടിയാണ്. കർക്കടകമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട തുറന്നു. സന്നിധാനത്ത് വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ED പ്രസാദ് നട തുറന്ന് ദീപം തെളിയിച്ചു. ഇന്ന് പൂജകളൊന്നും തന്നെയില്ല. നാളെ പുലർച്ചെ മുതൽ നടയടയ്ക്കുന്ന ഈ മാസം 21 വരെ പൂജകൾ നടക്കും. തൃശൂർ വടക്കംനാഥ ക്ഷേത്രത്തിലെ ആനയൂട്ടിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. നാളെ നടക്കുന്ന ആനയൂട്ടിൽ 55 ആനകൾ പങ്കെടുക്കും. ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ് തയ്യാറാക്കിയ റിപ്പോർട്ട്.
11: മലയാള മാസമായ കർക്കിടകമൊന്നിനാണ് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ആന സംഗമമായ തൃശൂർ വടക്കംനാഥ ക്ഷേത്രത്തിലെ ആനയൂട്ട് നടക്കുന്നത്. പതിറ്റാണ്ടുകളായി മുടക്കമില്ലാതെ നടക്കുന്ന ആനയൂട്ടിൽ 50 ആനകൾ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേക ഔഷധ കൂട്ടുകൾ അടങ്ങിയ ഭക്ഷണമാണ് ആനകൾക്ക് നൽകുക. മനുഷ്യരുടെ ആരോഗ്യത്തിന് പ്രാധാന്യം നൽകുന്നതുപോലെ തന്നെ മൃഗങ്ങളുടെയും പ്രത്യേകിച്ച് ആനകളുടെ ആരോഗ്യത്തിനും പ്രാധാന്യം നൽകുന്നത് കണക്കിലെടുത്താണ് മിഥുനം വിടവാങ്ങി കർക്കിടകം പുലരുന്ന ഈ നാളിൽ തന്നെ ആനയൂട്ട് നടത്തുന്നത്.
6: വെയിൽസിൽ നടക്കുന്ന ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ബാറ്റിംഗ്. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 15 ഒരു വിക്കറ്റ് നഷ്ടത്തിൽ 90 എടുത്തിട്ടുണ്ട്. ടോസ് നേടിയ ഇംഗ്ലണ്ട് ബൌളിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. 3 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇന്ത്യ 1-0 മുന്നിലാണ്. അഴിമതിയുടെ കേന്ദ്രമായി PSE മാറിയതായി BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. കഴിഞ്ഞ 10 നിയമന നടപടികൾ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം സർക്കാർ പ്രഖ്യാപിക്കണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് ആവശ്യപ്പെട്ടു. ഹയർ സെക്കൻഡറി 1 വർഷ പരീക്ഷാഫലം നാളെ പ്രസിദ്ധീകരിക്കും. results.hse.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഫലം ലഭ്യമാകുമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് ഹരിയാനയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേരളത്തിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച 6 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും നിർവഹിക്കും. നെൽകൃഷി അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളുടെ ധനവിനിയോഗ പരിധിയിൽ കേരളത്തിന് പ്രത്യേക ഇളവ് അനുവദിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ നൂതനാശയങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തിച്ചേരണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സ്പേസ് മെഡിസിൻ ഗവേഷണ രംഗത്ത് ISROയും തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടും കൈകോർക്കുന്നു. രാജ്യത്ത് ആദ്യമായി ബയോ ആസ്ട്രോനോട്ടിക് ഫെലോഷിപ്പ് കോഴ്സ് ആരംഭിക്കും. രാമായണ പുണ്യമാസത്തിന് തുടക്കം കുറിച്ച് നാളെ കർക്കടകമൊന്ന്. കർക്കടകമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട തുറന്നു. ഇംഗ്ലണ്ടിനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ബാറ്റിംഗ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: തോഴി തോഴി ഇന്നറും തോഴി സുല്ലടി.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400247684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം. MBA ഡ്രീംസ് മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ MBA പാക്കേജ് വെറും 300,000. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ഇസി EMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
2: രണ്ട് ദിവസം സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള 50-ലധികം പ്രമുഖർ, 1000-ലധികം ഓർമ്മകൾ, സാഹിത്യവും കലയും സംഗീതവും നൃത്തവും ഒന്നാകുന്ന പാലക്കാട് നടക്കുന്ന ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അലിഫ് 2026 ഈ വരുന്ന ഓഗസ്റ്റ് 10-നും 11-നും അഹല്യ ശില്പോദ്യാനത്തിൽ രണ്ട് വേദികളിലായി നടക്കുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ സാഹിത്യ സെമിനാറുകൾക്ക് പുറമെ തെയ്യം, തൂൽപാവക്കൂത്ത്, ശരണപ്പൂ ആൻഡ് മാംഗോസ്റ്റിൻ ബാൻഡിന്റെ സംഗീത പരിപാടികളും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും കോൺടാക്ട് 8590926446.
3: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
4: അതെ, ഫോക്സ്വാഗൻ വേർട്ടിസ് 4-ാം വാർഷികം ആഘോഷിക്കുകയാണ്.
5: ഈ സ്പെഷ്യൽ ഒക്കേഷനിൽ ഫോക്സ്വാഗൻ വേർട്ടിസിനോടൊപ്പം 1.3 lakh rupees വരെ വില മതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും 3 മാസത്തെ EMI ഹോളിഡേയും ഒപ്പം ചില മോഡലുകൾ ആകർഷകമായ വിലകളിൽ.
4: ഉടൻ ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ. TNC apply.
6: ഇത് നമ്മ നേരം വിത്ത് RJ ഹീര ഓൺ അഹല്യ FM.
7: வணக்கம், வெல்கம். எப்படி இருக்கீங்க? நல்ல பிஸியா இருந்தாலும், ரோட்ல டிராவல் பண்ணிட்டு இருந்தாலும், ஆஃபீஸ்ல ஒர்க் பண்ணிட்டு இருந்தாலும், இல்ல வீட்டில் கொஞ்சம் ரிலாக்ஸ் பண்ணிட்டு இருந்தாலும், இந்த நேரத்துல எங்களோட ஸ்பெண்ட் பண்ற ஒவ்வொருத்தருக்கும் ஒரு பெரிய ஹெலோ. இந்த உலகத்துல தினம் தினம் புதுசு ஏதாவது நடந்துட்டே தான் இருக்கு. சில விஷயங்கள் நம்மள சிரிக்க வைக்கும், சில விஷயங்கள் ஆச்சரியப்படுத்தும், இன்னும் சில விஷயங்கள் அட இப்படி இருக்கா இன்னும் யோசிக்க வைக்கும். அப்படிப்பட்ட நிறைய விஷயங்கள் நாமளும் இன்னைக்கு பேச போறோம். இது லெக்சர் இல்ல, கிளாஸும் இல்ல, நம்ம நண்பர்கள்.

ഇത് നമ്മ നേരം വിത്ത് ആർ ജി ഹീര ഓൺ അഹല്യ എഫ് എം. ഒരു ലാംഗ്വേജില് സൂപ്പർ ഹിറ്റ് ആണ് പടം, ഇന്നൊരു ലാംഗ്വേജില് റീമേക്ക് ആകി അതയും ഹിറ്റ് ആകുന്നത് റൊമ്പ കോമൺ. അപ്പടി മലയാളംല സൂപ്പർ ഹിറ്റ് ആണ് കോമഡി പടം ദാ ഈ പറക്കും തളിക. ദിലീപോടെ ടൈമിംഗ് കോമഡി, ഇന്നസെന്റ് ക്യാരക്ടേഴ്സ് ആൻഡ് ഫുൾ ഓൺ എന്റർടൈൻമെന്റ് ഇന്ന പടത്തോടെ ഒരു ബിഗ്ഗസ്റ്റ് സ്ട്രെങ്ത്. അതേ തമിഴില് നമ്മൾക്ക് റൊമ്പ ഫെമിലിയർ ആണ് സുന്ദര ട്രാവൽസ് ആ റീമേക്ക് പണാങ്ക. മുരളി, വടിവേലു, രാധാണ് സൂപ്പർ കോമ്പിനേഷൻസ്. എസ്പെഷ്യലി വടിവേലു കോമഡി സീൻസ്ന ഇപ്പൊ വരയ്ക്കും മീംസില് ട്രെൻഡ് ആകിട്ടേതാ ഇരിക്കും. സോ ബസ്സോട ഓണർഷിപ്പ്, പാസഞ്ചേഴ്സ്, കൺഫ്യൂഷൻ, കോമഡി, ഇമോഷൻസ് എല്ലാമേ ചേർന്ന് ഒരു കംപ്ലീറ്റ് ഫാമിലി എന്റർടൈനർ. സോ ഇൻട്രസ്റ്റിംഗ് ആണ് വിഷയം എന്നാ, റീമേക്ക് പണുമ്പോൾ ഒറിജിനൽ സ്റ്റോറി മെയിൻറ്റെയിൻ പണാലും തമിഴ് ഓഡിയൻസ് ടേസ്റ്റ് സ്യൂട്ട് ആകുന്ന മാതിരി ഡയലോഗ്സ്, കോമഡി ടൈമിംഗ്, ലോക്കൽ റെഫറൻസ് എല്ലാം പണിപ്പാങ്ക. സോ അതിനാല രണ്ടു പടമും തനി ഫാൻ ബേസ് ക്രിയേറ്റ് പണിച്ചു. സോ നിങ്ങ ഇന്ന രണ്ട് വേഷനും പാത്രീങ്ളാ? നാ പാത്രിക്കേ ഇല്ല, പാക്കലേനാ വീക്കെൻഡില് കമ്പയർ പണിട്ട് എൻജോയ് പണുങ്ക. സോ ഇപ്പൊ ഇന്ന പടത്തിലിരുന്ന് കണ്ണും കണ്ണും സോങ് താ നമ്മ കേക്ക പോറോം. ദിസ് ഇസ് അഹല്യ എഫ് എം, ഇത് നമ്മ നേരം. ദിസ് ഇസ് ആർ ജി ഹീര വിത്ത് യു. സ്റ്റേ

ഇത് നമ്മ നേരം വിത്ത് ആർ ജി ഹീര ഓൺ അഹല്യ എഫ് എം. കരേജ്ക്ക് ജെൻഡറില്ല, കോൺഫിഡൻസ് ഇരുന്നാ ഹിസ്റ്ററി ക്രിയേറ്റ് பண்ணலாம். റാണി വേലു നാച്ചിയർ അത് നമ്മൾക്ക് പ്രൂവ് പണിന ഒരു വീരമങ്കൈ. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് എതിരാക പോരാടിന ഇന്ത്യാവിൻ ഫസ്റ്റ് ക്വീൻസ്ല ഒരുത്തർ. 1730 രാമനാഥപുരം പക്കത്തില് പിറന്നവങ്ക ചൈൽഡ്ഹുഡ്ല ഇരുന്ന് ഹോർസ് റൈഡിംഗ്, സ്വാർഡ് ഫൈറ്റിംഗ്, സിലമ്പം, ആർച്ചറിനു പല കലകൾ കത്തിക്കിട്ടാങ്ക. അവരോട് ഹസ്ബൻഡ് മുത്തുവടുകനാഥ ദേവർ പോർല ഉയരഴുന്ന അപ്പുറം സറണ്ടർ പണ്ണാമ ആർമിയ റെഡി പണി മറുപടിയും കിങ്ഡമ റിക്കവർ പണിനാങ്ക. അവരോട് ലോയൽ കമാൻഡർ കുയിലി ഇന്ത്യ ഹിസ്റ്ററിയിലെ ഫസ്റ്റ് റെക്കോർഡഡ് സൂയിസൈഡ് വാരിയർന്ന് സൊല്ലപ്പെടുറാങ്ക. വേലു നാച്ചിയർ കറേജ്, ലീഡർഷിപ്, ഇന്റലിജൻസ് എല്ലാത്തുക്കും ഒരു എക്സാമ്പിൾ. വുമൻ വീക്ക്ന്ന് നെനയ്ക്കുന്ന കാലത്തില് ഒരു കിങ്ഡമ ലീഡ് പണിന ക്വീൻ. ഇന്ന മാതിരി ഹീറോസ് ആൻഡ് ഹീറോയിൻസ് നമ്മ ഹിസ്റ്ററിയില ഇരിക്കുന്നത് നമ്മൾക്ക് രൊമ്പ പെരിയ ഇൻസ്പിരേഷൻ. സോ ഇന്ന ഇൻസ്പിരേഷനില് നാം അടുത്ത പാട്ട് കേക്ക പോറോം. സോ റോജാ പടത്തിലിരുന്ന് തമിഴ തമിഴ സോങ് താം, ഒരു ക്ലാസിക് സോങ് താം കേക്ക പോറോം. ദിസ് ഇസ് ആർ ജി ഹീര വിത്ത് യു, ദിസ് ഇസ് അഹല്യ എഫ് എം. ഇത് നമ്മ നേരം, സ്റ്റേ ട്യൂൻഡ്.

മണ്ണോട് ചിന്നിത്തൂറൽ എന്ന്.

0: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.
1: അക്ഷരങ്ങൾ ആയുധമാകുന്ന, ചിന്തകൾ ചിറകു വിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്ന അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, കെ ആർ മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേശ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50-ലധികം പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്ന് ഒരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26 തേർഡ് എഡിഷൻ.
2: ഉങ്കൾ വാഴ്ക്കയിൽ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: ഇത് നമ്മ നേരം വിത്ത് ആർ ജി ഹീര ഓൺ അഹല്യ എഫ് എം. ടുഡേയ്സ് വേർഡ് മിൻമിനി. മിൻമിനി എന്ന തെരിയുമാ? മീനിങ് ലിറ്റിൽ സ്പാർക്കിൾ, ഇല്ല ഒരു ട്വിങ്ക്ലിംഗ് ലൈറ്റ്നു കൂട சொல்லலாம். സംതിങ് ദാറ്റ് ഷൈൻസ് ബ്യൂട്ടിഫുള്ളി, അപ്ഡിദാ മീനിങ്. നൈറ്റ് സ്കൈയില് സ്റ്റാർസ് പാത്താലും ഇല്ല ഫയർഫ്ലൈസ് പാത്താലും കുഴന്തെങ്ങളോട് സിരിപ്പ് പാത്താലും അതില് ഒരു മിൻമിനി ഫീൽ ഇരിക്കില്ല. ലൈഫില് പെരിയ പെരിയ ഹാപ്പിനെസ് വരുതുക്കു വെയിറ്റ് പണ വേണ്ട. നമ്മ മോർണിംഗ് കോഫി, ഈവനിങ് കോഫി, ഇല്ല ഒരു ഫേവറേറ്റ് സോങ്, ഇല്ല ഫ്രണ്ടോട് ഒരു ഫോൺ കോൾ, നല്ല മഴയോട് സ്മെൽ, ഇതെല്ലാം നമ്മ ഡെയിലി ലൈഫിലോട് മിൻമിനി മൊമെന്റ്സ് சொல்லலாம். സോ അത് എൻജോയ് പണ കത്തുകിട്ട് ലൈഫ് ഇന്നും അഴകാ വെക്കലാം. ഉണ്ണി മേനോൻ പാടുന്ന ഷാജഹാൻ പടത്തില് ഒരു പാട്ട് ഇരിക്കില്ല, മിന്നലെ പീഡിത്ത് മിന്നലെ പീഡിത്ത്. അന്ത പാട്ടില് ഇന്നൊരു വരി ഇരിക്ക്, മിൻമിനി പീഡിത്ത് മിൻമിനി പീഡിത്ത്, കൺകളിൽ പതിത്ത് കൺകളിൽ പതിത്ത്, കൺമണി കൺ പരിത്താൽ. ആഹാ, കവിത കവിത കൊട്ടുതില്ല. സോ ഇതേ മാതിരി മിൻമിനി അപ്ഡിന്ന് ഒരു വേർഡ് தான் നാം ഇന്നിക്ക് കത്തുകിട്ടോം. സോ ഇന്ന പാടൽ ഷാജഹാൻ പടത്തിലിരുന്ന് കേട്ടിട്ട് തിരുമ്പി വരലാം. ദിസ് ഇസ് ആർ ജി ഹീര വിത്ത് യു. ഇത് നമ്മ നേരം മൊണഹല്യ എഫ് എം. സ്റ്റേ ട്യൂൺഡ്.

0: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9198954112, 04923225000.
1: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
2: പഠിക്കൂ ബിടെക് ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ് കേരളത്തിലെ നമ്പർ 1 ക്യാമ്പസിൽ നിന്നും.
1: നേവൽ ആർക്കിടെക്ചർ മുതൽ ഓഫ്ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
2: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് 3 ഇരട്ടി ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും, കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
3: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

ഡ്രീംസ് മനസ്സിലുണ്ട്. എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യും. ഗ്ലോബൽ MBA പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ECEMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038. അക്ഷരങ്ങൾ ആയുധമാകുന്ന ചിന്തകൾ ചിറകുവിട

ഭാഗർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്നൊരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലഫ് 26, തേർഡ് എഡിഷൻ. നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.

0: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
1: MBA ഡ്രീംസ് മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ MBA പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ECEMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
2: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: അതെ, ഫോക്സ്വാഗൻ വേർട്ടിസ് 4ാം വാർഷികം ആഘോഷിക്കുകയാണ്.
4: ഈ സ്പെഷ്യൽ ഒക്കേഷനിൽ ഫോക്സ്വാഗൻ വേർട്ടിസിനോടൊപ്പം 1.3 ലക്ഷം രൂപ വരെ വില മതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും 3 മാസത്തെ EMI ഹോളിഡേയും ഒപ്പം ചില മോഡലുകൾ ആകർഷകമായ വിലകളിൽ
3: ഉടൻ ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ. TNC

0: ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
1: ഉങ്ങൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
3: അതെ, ഫോക്സ്വാഗൻ വേർട്ടിസ് 4 വാർഷികം ആഘോഷിക്കുകയാണ്.
4: ഈ സ്പെഷ്യൽ ഒക്കേഷനിൽ ഫോക്സ്വാഗൻ വേർട്ടിസിനോടൊപ്പം 1.3 lakh രൂപ വരെ വില മതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും 3 മാസത്തെ EMI ഹോളിഡേയും ഒപ്പം ചില മോഡലുകൾ ആകർഷകമായ വിലകളിൽ.
3: ഉടൻ ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ. TNC apply.
5: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
6: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം, പാലക്കാട്.
7: സ്റ്റോറി ഓഫ് ലൈഫ്.
8: ലൈറ്റൻ യുവർ ലൈഫ്. ലൈറ്റൻ.
9: നമ്മളൊക്കെ നമ്മുടെ കരിയറിലാണെങ്കിലും ലൈഫിലാണെങ്കിലും ഒരു പ്രത്യേക പദവിയിലോ സ്ഥാനത്തോ ഒക്കെ എത്തിക്കഴിയുമ്പോൾ നമ്മളറിയാതെ നമ്മുടെ മനസ്സിലേക്ക് ഒരു കാര്യം വരാറുണ്ട്. നമ്മുടെ മനസ്സിലിങ്ങനെ ചില കാര്യങ്ങളിങ്ങനെ കൂട് കൂട്ടാറുണ്ട്. ഞാനില്ല എങ്കിൽ ഈ ഒരു സ്ഥാപനം എങ്ങനെ മുന്നോട്ട് പോകും? ഞാനില്ലെങ്കിൽ എൻ്റെ കുടുംബം അല്ലെങ്കിൽ ഈ സമൂഹം എങ്ങനെ മുന്നോട്ട് പോകും? നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ടാണ് ഈ ലോകം ഇങ്ങനെ ഭംഗിയായി കറങ്ങുന്നത് എന്നൊരു ഭ്രമം നമ്മളിൽ പലർക്കും ഉണ്ടാവാറുണ്ട്. അയ്യോ, ഞാൻ ലീവ് എടുത്തു കഴിഞ്ഞാൽ ഓഫീസിലെ കാര്യങ്ങളൊക്കെ തകിടം മറിയും എന്നൊക്കെ പറയാറുണ്ടല്ലേ. ശോ, എനിക്കങ്ങനെ ലീവ് എടുക്കാൻ പറ്റുക? നിങ്ങൾക്കൊക്കെ ലീവ് എടുക്കാം, പക്ഷെ എനിക്ക് ലീവ് എടുക്കാൻ പറ്റില്ല. ഞാൻ ലീവ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ മൊത്തം അവതാളത്തിലാവും എന്നൊക്കെ പറയാറുണ്ടല്ലേ. അയ്യോ, എനിക്ക് വീട്ടിലേക്ക് പോകണം, വീട്ടിൽ ഞാനില്ലെങ്കിൽ, ഈ സമയത്ത് ഞാനില്ലെങ്കിൽ ശരിയാവില്ല എന്നൊക്കെ നമ്മളുടെ ഇടയിലുള്ള ആളുകളൊക്കെ ഇങ്ങനെ പറഞ്ഞു കേൾക്കാറുണ്ട്, നമ്മളും പറയാറുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുന്ന കഠിനാധ്വാനത്തിലും നിങ്ങൾ നൽകുന്ന സ്നേഹത്തിനും വലിയ മൂല്യം തന്നെയുണ്ട്. നിങ്ങളുടെ സ്ഥാനം മറ്റൊരാൾക്ക് അത്ര പെട്ടെന്ന് നികത്താനായിട്ട് കഴിഞ്ഞെന്ന് വരില്ല. കാരണം ഓരോ മനുഷ്യനും അവരുടേതായിട്ടുള്ള ഒരു തനിമയുണ്ട്, സ്വാഭാവികതയുണ്ട്. പക്ഷെ ഈ ഒരു ചിന്ത അഹങ്കാരമായിട്ട് മാറി ഞാൻ മാത്രമാണ് എല്ലാം എന്ന് ചിന്തിക്കാൻ തുടങ്ങുന്നിടത്താണ് നമുക്ക് തെറ്റുപറ്റുന്നത്. ഒരു കാര്യം പറയട്ടെ, ഈ ലോകത്ത് ഒന്നിനും ആരും ഒരിക്കലും പകരമാകില്ല എന്നത് എത്രത്തോളം സത്യമാണോ അത്രത്തോളം തന്നെ വലിയൊരു സത്യമുണ്ട്. ഇവിടെ ആരൊക്കെ ഇല്ല എങ്കിലും ഒന്നിനും ഒരു മാറ്റവും ഉണ്ടാകാനും പോകുന്നില്ല എന്നുള്ളത്. നമ്മളുണ്ടെങ്കിലും ഇല്ല എങ്കിലും ഈ ലോകം അതിൻ്റെ താളത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും, ശരിയല്ലേ? നിങ്ങളൊരു സ്ഥാപനത്തിൽ നിന്ന് മാറുമ്പോൾ അവിടെ നിങ്ങളുടെ ഒരു ശൈലിക്ക് പകരമാകാനായിട്ട് മറ്റൊരാൾക്ക് കഴിയില്ലായിരിക്കും. ആ അർത്ഥത്തിൽ നിങ്ങൾ അവിടെ ഒരു യുണീക്കാണ് അല്ലേ. പക്ഷെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ആ സ്ഥാപനം പൂട്ടിക്കിടക്കുമോ? ആ സ്ഥാപനം പൂട്ടിയിടുമോ? ഇല്ല, അവിടെ വേറൊരാൾ വരും, പുതിയൊരു രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകും. നാളെ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് വിട പറഞ്ഞു കഴിഞ്ഞാലും സൂര്യൻ കിഴക്ക് ദിക്കിൽ തന്നെ ഒതുക്കി കാറ്റ് വീശുക തന്നെ ചെയ്യും. മഴയും പെയ്യും, വെയിലും വരും. ആളുകൾ അവരുടെ തിരക്കുകളിലേക്ക് പായും. കാലം ആർക്ക് വേണ്ടിയും ഒരിടത്തും കാത്തു നിൽക്കാറില്ല എന്ന് മനസ്സിലാക്കുക. ഈ ഒരു തിരിച്ചറിവ് നമ്മളെ പഠിപ്പിക്കുന്നത് രണ്ട് വലിയ കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ അത്ര നിസ്സാരരല്ല എന്നുള്ളതും നമ്മുടെ തനിമയ്ക്ക് വലിയ വിലയുണ്ട് എന്നുള്ളതും. രണ്ട്, നമ്മൾ അത്ര വലിയ സംഭവമൊന്നുമല്ല. നമ്മളില്ല എങ്കിലും ഇവിടെ ഒന്നും നിശ്ചലമാവില്ല, ഒന്നും തകിടം മറിയില്ല എന്നത്. ഈ ഒരു ബോധം ഉള്ളിൽ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഉള്ളിലെ എല്ലാ അഹങ്കാരങ്ങളും ഈഗോകളും തനിയെ അങ്ങ് ഉരുകിത്തീരും. കരിയറിലെ വലിയ പദവികളിൽ ഇരിക്കുമ്പോഴും വിനയത്തോടെ പെരുമാറാൻ ഈ ചിന്ത നമ്മളെ സഹായിക്കും. ഒപ്പം തന്നെ ആളുകൾ നമ്മളെ വിട്ടു പോകുമ്പോൾ വല്ലാതെ തകർന്നു പോകാതെ ജീവിതത്തെ അതിൻ്റെ ഒഴുക്കിന് വിട്ടുകൊടുക്കാനും ഇത് നമ്മെ പ്രാപ്തരാക്കും. അനാവശ്യമായ ഭാരങ്ങൾ തലയിൽ ചുമക്കാതിരിക്കുക. ഞാനില്ല എങ്കിൽ ഒന്നും നടക്കില്ല എന്ന ചിന്ത മാറ്റിവെക്കുക. ഉള്ള കാലം നമ്മുടെ കയ്യിലുള്ള വിവരങ്ങൾ കൊണ്ട് നമ്മുടെ തനിമയോടെ തന്നെ ജീവിക്കുക. മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക. പ്രകൃതിയുടെ ഈ ഒരു വലിയ താളത്തെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോവുക. നിങ്ങൾ നിങ്ങളായിക്കൊണ്ട് തന്നെ ഈ ലോകത്ത് നിങ്ങളുടെ അടയാളം രേഖപ്പെടുത്തുക. പക്ഷെ ഒരിക്കലും അഹങ്കരിക്കാതിരിക്കുക. കപടമായ ഭ്രമങ്ങളൊക്കെ നമുക്ക് മാറ്റിവെക്കും. ജീവിതത്തിൻ്റെ ആ വലിയ യാഥാർത്ഥ്യങ്ങളെ പുഞ്ചിരിയോടെ ഉൾക്കൊണ്ടു വേണം ജീവിക്കാനായിട്ട്. മനസ്സിലായോ?

0: സ്റ്റോറി ഓഫ് ലൈഫ്.
1: ലൈറ്റൻ യുവർ ലൈഫ്. നമ്മളൊക്കെ നമ്മുടെ ലൈഫിൽ പലർക്കും പല വിധത്തിലുള്ള സഹായങ്ങൾ ചെയ്യാറുണ്ട് അല്ലേ. ചിലർക്ക് പണം നൽകി സഹായിക്കും, ചിലർക്ക് കരിയറിൽ വലിയൊരു വഴുത്തിരിവ് ഉണ്ടാക്കാനായിട്ട് നമ്മുടെ സമയവും അധ്വാനവും നൽകും, മറ്റ് ചിലർക്ക് സങ്കടപ്പെട്ടിരിക്കുമ്പോൾ വലിയൊരു ആശ്വാസവാക്ക് നൽകും. ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു പ്രതീക്ഷയുണ്ടാകും, നാളെ നമുക്കൊരാവശ്യം വരുമ്പോൾ ഇവരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന്. അല്ലേ, നമ്മളെന്നൊരു സഹായം ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷ തന്നെയാണ് ചെയ്യുന്നത്. ഒന്നും പ്രതീക്ഷിക്കാതെ ആരും ചെയ്യുന്നില്ല. നമ്മളൊരു ഹെൽപ്പ് ചെയ്യുന്ന സമയത്ത് നാളെ ആരെങ്കിലുമൊക്കെ നമ്മളെയും സഹായിക്കും എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്, ശരിയല്ലേ. പക്ഷെ ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കുന്നത് നേരെ തിരിച്ചായിരിക്കും. നമ്മൾ സഹായിച്ച ആളുകൾ തന്നെ നമ്മുടെ കഠിനമായ ദിവസങ്ങളിൽ നമ്മളെ തിരിഞ്ഞു നോക്കാതെ നടന്നു പോകും അല്ലേ. അങ്ങനെയുള്ള നിമിഷങ്ങളിൽ നമ്മൾ വല്ലാതെ തകർന്നു പോകാറുണ്ട്. ഞാൻ അത്രയൊക്കെ ചെയ്തിട്ടും അവൻ എന്നോട് ഇത് ചെയ്തല്ലോ, ഇനി ഞാൻ ആരെയും സഹായിക്കില്ല എന്ന് നമ്മൾ സങ്കടത്തോടെയും ദേഷ്യത്തോടെയും തീരുമാനിക്കും. നമ്മുടെ നല്ല മനസ്സ് വഞ്ചിക്കപ്പെട്ടു എന്നൊരു തോന്നല് നമ്മൾ വല്ലാതെ അസ്വസ്ഥരാക്കും. പക്ഷെ ഒരു കാര്യം ഓർക്കുക, നിങ്ങൾ ചെയ്ത നന്മകൾ ഒരിക്കലും പാഴായി പോവില്ല. നമ്മൾ ഒരാൾക്ക് നൽകിയ നന്മകൾ അതൊരിക്കലും എവിടെയും പോവില്ലടോ. നമ്മളിൽ നിന്ന് അത് വാങ്ങിയ ആൾ ഒരു പക്ഷേ നമുക്ക് തിരിച്ചൊന്നും തരില്ലായിരിക്കും. പക്ഷേ അതിൽ ഒരു പങ്കുമില്ലാത്ത, നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത, തികച്ചും അപരിചിതനായിട്ടുള്ള വേറൊരു മനുഷ്യൻ അത് നമുക്ക് തിരിച്ചു തരാനായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാവും. ഇന്നില്ല എങ്കിൽ നാളെ. നമ്മൾ ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു നിമിഷത്തിൽ ആ സഹായം നമ്മുടെ കൈകളിലേക്ക് വന്നു ചേരുമെന്നുള്ളതാണ് പ്രകൃതിയുടെ വലിയൊരു നീതി. ജീവിതത്തിൽ നമ്മൾ ചെയ്ത നല്ല കാര്യങ്ങൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് പോലെയാണ്. നമ്മളൊരു വഴിയിലൂടെ നടക്കുമ്പോൾ ഒരാൾക്ക് തണൽ നൽകിക്കഴിഞ്ഞാൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത മറ്റൊരു വഴിയിൽ വെച്ച് നമുക്ക് തണലായിട്ട് മറ്റൊരാൾ പ്രത്യക്ഷപ്പെടും. ഇതിനെയാണ് ചിലര് കർമ്മഫലം എന്നൊക്കെ പറയുന്നത്. നന്മ ചെയ്യുന്ന ഒരു മനസ്സിന് ഈ പ്രപഞ്ചം ഒരിക്കലും കടക്കാരനാക്കി വെക്കാറില്ല. വാങ്ങിയ ആൾക്ക് നന്ദികേട് കാണിക്കും, പക്ഷേ പ്രകൃതിക്ക് ഒരിക്കലും തെറ്റുപറ്റില്ല. ആരെങ്കിലും നന്ദികേട് കാണിച്ചു എന്ന് കരുതിയിട്ട് നിങ്ങളുടെ ഉള്ളിലെ സ്നേഹവും കാരുണ്യവും ഒരിക്കലും അവസാനിപ്പിക്കരുത്. കരിയറിലാണെങ്കിലും ലൈഫിലാണെങ്കിലും പകരത്തിന് പകരം എന്ന ചിന്തയോടെയല്ല നമ്മൾ നന്മ ചെയ്യേണ്ടത്, നിസ്വാർത്ഥമായിട്ട് ചെയ്യുക. നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയത് ഒരുപക്ഷെ ആ വ്യക്തിക്ക് അർഹതയില്ലാത്തത് കൊണ്ടായിരിക്കാം അവർ തിരിച്ചു തരാത്തത്. പക്ഷെ സമയമാകുമ്പോൾ അതിനേക്കാൾ ഇരട്ടിയായിട്ട് മറ്റൊരു രൂപത്തിൽ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് തന്നെ തിരികെ എത്തും. ഈ ഒരു വിശ്വാസമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. കൊടുത്തത് ഒരിക്കലും നഷ്ടമല്ല എന്ന വലിയ ബോധ്യത്തോടെ ജീവിക്കുക. മനുഷ്യരുടെ നന്ദികേടുകളെ ഓർത്ത് നിങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ ഒരിക്കലും സങ്കടത്തിൽ ആഴ്ത്തരുത്. മറ്റുള്ളവർക്ക് നൽകാൻ കഴിയുന്നത് നിങ്ങളുടെ വലിയ ഭാഗ്യമാണ്. ആ ഒരു വലിയ മനസ്സോടെ പ്രതീക്ഷയോടെ മുന്നോട്ട് പോകുക. പ്രകൃതിയുടെ, പ്രപഞ്ചത്തിന്റെ നീതിയിൽ വിശ്വസിക്കുക. പ്രപഞ്ചം, ഈ പ്രകൃതി ഒരിക്കലും നിങ്ങളെ കൈവിടില്ല. മനുഷ്യന്മാർ കൈവിടുമായിരിക്കും, കൂടെ ഉള്ളവർ പണിതരുമായിരിക്കും, പക്ഷേ ഈ പ്രകൃതി നിങ്ങൾ കൊടുത്തതൊക്കെ നിങ്ങൾക്ക് തിരിച്ചു തരും, അത് നല്ലതാണെങ്കിലും മോശമാണെങ്കിലും. കൃത്യസമയത്ത്, കിട്ടേണ്ട സമയത്ത് അത് നിങ്ങളുടെ കൈകളിലേക്ക് തിരിച്ചെത്തിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും അതുകൂടെ ഓർക്കണം. അനാവശ്യമായ നിരാശകളൊക്കെ നമുക്ക് മാറ്റിവെക്കാം. കൊടുത്ത നന്മകൾ ഒരിക്കലും നഷ്ടപ്പെടില്ല എന്ന വലിയ തിരിച്ചറിവോടെ ജീവിക്കുക.

0: സ്റ്റോറി ഓഫ് ലൈഫ്.
1: ലൈറ്റൻ യുവർ ലൈഫ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദിവസേന ഒരുപാട് മനുഷ്യരുമായിട്ട് സംസാരിക്കാറുണ്ടല്ലേ. ഓഫീസിലാണെങ്കിലും വീട്ടിലാണെങ്കിലും സൊസൈറ്റിയിലാണെങ്കിലും അല്ലേ, ഒരുപാട് മനുഷ്യരായിട്ട് സംസാരിക്കാറുണ്ട്, ഇടപഴകാറുണ്ട്. ചില സമയങ്ങളിൽ നമ്മളോട് വളരെ സ്നേഹത്തോടെ പെരുമാറുന്ന ചില മനുഷ്യർ പെട്ടെന്നൊരു ദിവസമല്ലാതെ ദേഷ്യപ്പെട്ട് നമ്മൾ കാണാറുണ്ട്. ഒരുപക്ഷെ അവർ നമ്മളോട് കടുത്ത ഭാഷയിൽ സംസാരിക്കും, നമ്മെ വേദനിപ്പിക്കുന്ന ചില വാക്കുകളൊക്കെ പറയും. ആ നിമിഷം നമുക്ക് വല്ലാതെ സങ്കടം വരും. ആ വ്യക്തിയോട് നമുക്കും കടുത്ത ദേഷ്യവും വെറുപ്പും ഒക്കെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കടന്നു കൂടുകയും ചെയ്യും. ശരിയല്ലേ, അയാൾ എന്നോട് അങ്ങനെ പറഞ്ഞല്ലോ എന്ന് ഓർത്തിട്ട് നമ്മൾ ദിവസങ്ങളോളം സങ്കടപ്പെടും. പ്രത്യേകിച്ച് കാരണമൊന്നും ഉണ്ടാവില്ല, പക്ഷെ ആ ഒരു ദേഷ്യപ്പെട്ടതിൻ്റെ പേരിൽ അവരുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിക്കാൻ പോലും നമ്മൾ തയ്യാറാവും. പക്ഷെ ഒരു കാര്യം പറയട്ടെ, ആ വാക്കുകൾ പറഞ്ഞ നിമിഷത്തിൽ ആ മനുഷ്യൻ അനുഭവിച്ചിരുന്ന മാനസികാവസ്ഥ എന്തായിരുന്നുവെന്ന് ചിന്തിക്കാൻ പലപ്പോഴും നമ്മൾ മറന്നു പോകാറുണ്ട്. അവർ ഓഫീസിൽ എന്തെങ്കിലും വലിയ പ്രഷറിലായിരിക്കാം, കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളിലായിരിക്കാം, അതോ മാനസികമായിട്ട് അത്രമേൽ തളർന്നു നിൽക്കുന്ന ഒരു നിമിഷത്തിലായിരുന്നുവെന്ന് നമ്മൾ അന്വേഷിക്കാറേയില്ല അല്ലേ. എടോ, ഒരു പ്രത്യേക മാനസികാവസ്ഥയിൽ ഒരൊറ്റ നിമിഷത്തെ ദേഷ്യം കൊണ്ടോ സങ്കടം കൊണ്ടോ ഒരാൾ പറഞ്ഞുപോയ വാക്ക് മാത്രം വെച്ചുകൊണ്ട് നമ്മൾ ഒരിക്കലും അയാളെ പൂർണ്ണമായിട്ടും വെറുക്കരുത്. നമ്മളൊക്കെ വെറും മനുഷ്യരാണ്, വെറും മനുഷ്യർ. മനുഷ്യർക്ക് എപ്പോഴും തെറ്റുകൾ പറ്റും. ആ വാക്കുകളെ അങ്ങോട്ട് വിട്ടുകളയുക. അവരോട് ക്ഷമിക്കാനും അവരെ വീണ്ടും സ്നേഹിക്കാനും നമ്മൾ ശ്രമിക്കണം എന്നുള്ളതാണ് ജീവിതത്തിലെ മനോഹരമായ വലിയൊരു സത്യം. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ദേഷ്യം വരാത്ത അല്ലെങ്കിൽ ഒരു തെറ്റായ വാക്കുപോലും പറയാത്ത ഏതെങ്കിലും ഒരു മനുഷ്യൻ ഈ ഭൂമിയിലുണ്ടോ? ഇല്ല. സാഹചര്യങ്ങൾ വല്ലാതെ വലിഞ്ഞു മുറുക്കുമ്പോൾ കൺട്രോള് പോകുന്നത് മനുഷ്യ സഹജമാണ്. ഒരു മനുഷ്യന്റെ വർഷങ്ങളായിട്ടുള്ള സ്നേഹവും നന്മയും നമ്മൾ വിലയിരുത്തേണ്ടത് അവർ തകർന്നു നിൽക്കുന്ന ആ ഒരൊറ്റ നിമിഷത്തെ വാക്കുകൾ വെച്ചിട്ടല്ല, അത് അങ്ങേയറ്റം അനീതിയായിട്ടുള്ള കാര്യമാണ്. ഒരു വ്യക്തി കഠിനമായ വാക്കുകൾ പറയുമ്പോൾ അതിന് പകരമായിട്ട് നമ്മളും കടുത്ത വാക്കുകൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവരുടെ ബന്ധങ്ങൾ അവസാനിക്കുകയുള്ളു. മറിച്ച് അവരിപ്പോൾ ഓക്കെ എല്ലാം തോന്നുന്നു, നല്ലൊരു മൂഡിലെല്ലാം തോന്നുന്നു, അതുകൊണ്ടായിരിക്കും അങ്ങനെ സംസാരിച്ചത് എന്ന് ചിന്തിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾ ഈഗോകൾക്ക് മുകളിലേക്ക് വളർന്നു കഴിഞ്ഞു. കരിയറിലാണെങ്കിലും ലൈഫിലാണെങ്കിലും ക്ഷമിക്കാൻ പഠിക്കുക എന്നതാണ് ഏറ്റവും വലിയ പക്വത. വാക്കുകൾ വരുത്തിയ മുറിവുകളെ സ്നേഹം കൊണ്ട് ഉണക്കാൻ ശ്രമിക്കുക. അത് ആ വ്യക്തിക്ക് നൽകുന്ന ഒരു തിരുത്തൽ കൂടിയായിരിക്കും. മനുഷ്യരെ അവരുടെ വീഴ്ചകളോടെ തന്നെ ഉൾക്കൊള്ളാനായിട്ട് പഠിക്കണം. ഒരൊറ്റ നിമിഷത്തെ പ്രകോപനം കൊണ്ട് ഒരു നല്ല ബന്ധവും ഒരിക്കലും തല്ലിക്കെടുത്തരുത്. ഉള്ളിൽ വെറുപ്പ് സൂക്ഷിക്കുന്നത് നിങ്ങളുടെ സമാധാനമാണ് കെടുത്തുക. ദേഷ്യം കൊണ്ട് ആളുകൾ പറയുന്ന വാക്കുകളെ അവിടെ തന്നെ വിട്ടുകളയുന്നതാണ് നല്ലത്. കൂടുതൽ വിശാലമായ മനസ്സോടെ മനുഷ്യരെ സ്നേഹിക്കാനായിട്ട് കഴിയണം. ക്ഷമിക്കുന്നിടത്താണ് യഥാർത്ഥ സ്നേഹം ഉണ്ടാവുന്നത്. അനാവശ്യമായ വെറുപ്പുകളൊക്കെ മാറ്റിവെക്കണം. മനുഷ്യരുടെ തെറ്റുകളെ ക്ഷമയോടെ ഉൾക്കൊണ്ട് ഉള്ളിൽ സ്നേഹം മാത്രം സൂക്ഷിച്ചുകൊണ്ട് വലിയ വ്യക്തതകളോടെ മുന്നോട്ട് പോകാൻ നോക്കുക. ക്ഷമിക്കാനും സ്നേഹിക്കാനും കഴിയുന്ന ഒരു നല്ല മനസ്സ്.

0: അതെ, ഫോക്സ്വാഗൻ ബൂട്ടിസ് നാലാം വാർഷികം ആഘോഷിക്കുകയാണ്.
1: ഈ സ്പെഷ്യൽ ഒക്കേഷനിൽ ഫോക്സ്വാഗൻ ബൂട്ടിസിനോടൊപ്പം 1.3 lakhs രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും 3 മാസത്തെ EMI ഹോളിഡേയും ഒപ്പം ചില മോഡലുകൾ ആകർഷകമായ വിലകളിൽ.
0: ഉടൻ ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ. TNC apply.
2: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400247684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
3: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
4: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം, പാലക്കാട്.
5: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
6: ഓർമ്മകൾക്ക് സുഗന്ധമേകി ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിലുണരും ഗാനങ്ങൾ.
7: ഇന്നത്തെ സംഗീതയാത്ര നമ്മൾ സമർപ്പിക്കുന്നത് തമിഴ് സിനിമാ സംഗീത ലോകത്ത് സ്വന്തമായൊരു ശൈലി സൃഷ്ടിച്ച സംഗീത സംവിധായകൻ ഭരദ്വാജനാണ്. ഒരുപാട് മഹാരഥന്മാർ തമിഴ് സംഗീത ലോകം കീഴടക്കിയിരുന്നൊരു സമയത്ത് തന്റേതായൊരു ശൈലി കൊണ്ട് പ്രശസ്തനാവുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. മൃദുലമായ പ്രണയഗാനങ്ങളിൽ നിന്നും ആഘോഷഗാനങ്ങളിലേക്കും ഹൃദയസ്പർശിയായ മെലഡികളിൽ നിന്നും യുവത്വത്തിന്റെ ആവേശം നിറഞ്ഞ ഗാനങ്ങളിലേക്കൊക്കെ തന്റെ സംഗീത മുദ്ര പതിപ്പിച്ച ഒരു കലാകാരനാണ് ഭരദ്വാജ്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമ കാതൽ മന്നൻ എന്ന സിനിമയ്ക്ക് വേണ്ടി വൈരമുത്തു വരികൾ എഴുതി MS വിശ്വനാഥൻ പാടിയ മെട്ടിത്തേടി എന്ന ഗാനമാണ് നമ്മൾ ആദ്യം കേൾക്കാൻ പോകുന്നത്. അദ്ദേഹത്തിന്റെ ഗാനങ്ങളിലൂടെയുള്ള ഈ മനോഹര യാത്ര നമ്മളിവിടെ ആരംഭിക്കുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് ഓർമ്മയിലുണരും ഗാനങ്ങൾ ഓൺ അഹല്യ FM. നിങ്ങളോടൊപ്പം RG ഹീര. സ്റ്റേ ട്യൂൺഡ്.

തമിഴ്, കന്നഡ, തെലുഗു മൂവികളിലൊക്കെ തന്റേതായ ഒരു ശൈലി കൊണ്ടുവന്ന ഒരു സംഗീത സംവിധായകൻ ഭരദ്വാജ്. ഇദ്ദേഹത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ന്യാവകം വരുതെ എന്ന പാട്ടും ഓട്ടോഗ്രാഫ് എന്ന സിനിമയിൽ നിന്നും, പഴയ ഓർമ്മകളെ നമ്മൾ സ്നേഹത്തോടെ തഴുകുന്ന ഒരു ഗാനം, നിരവധി ഹൃദയങ്ങളുടെ പ്രിയപ്പെട്ട ഒരു ഗാനം. ഈ പാട്ട് വരികൾ എഴുതിയ സമയത്ത് നമ്മൾ ആദ്യം ചെയ്തത്, കുട്ടിക്കാലത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകുന്ന സമയത്ത് നമ്മൾ ആദ്യം സൈക്കിൾ ഓടിച്ചത്, നമ്മൾ ആദ്യം നീന്തിയത്, നമ്മുടെ ആദ്യത്തെ പ്രണയം, അങ്ങനെ ഒത്തിരി ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓടിവരും. അങ്ങനെ ഒരുപാട് വരികൾ ചേർത്ത് എഴുതിയ ഇതിന്റെ വരികൾക്കൊപ്പം ആദ്യത്തെ വരി ജ്ഞാപകം വരുതി. ഭരദ്വാജിനെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ആ വരി, ഒരു പാട്ട് തുടങ്ങുന്ന ആദ്യത്തെ വരി എന്ന് പറയുന്നത് അദ്ദേഹത്തിന് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം അതിലൂടെയാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തുന്നത്, അല്ലെങ്കിൽ ഒരു ശ്രോതാവിലേക്ക് എത്തുന്നത്. ആ ഫസ്റ്റ് ലൈനിലാണ് നമ്മൾ ആദ്യത്തെ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ പാട്ട് വളരെ വളരെ സ്പെഷ്യൽ ആയതുകൊണ്ട് തന്നെ മറ്റ് കമ്പോസേഴ്സ് ചെയ്യുന്നത് പോലെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട വളരെ ഡീപ്പായിട്ടുള്ള ഇത്തരം പാട്ടുകൾ ഞാൻ തന്നെയാണ് പാടുക എന്നുള്ളൊരു തീരുമാനമെടുക്കുകയും ചരൺ വരികൾ എഴുതി ഓട്ടോഗ്രാഫ് എന്ന സിനിമയ്ക്ക് വേണ്ടി ഭരദ്വാജ് കമ്പോസ് ചെയ്ത ഈ പാട്ട് ഭരദ്വാജ് തന്നെ പാടുകയും ചെയ്തു. ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. നമ്മുടെ ഒരുപാട് നല്ല ഓർമ്മകൾക്ക് വീണ്ടും ശക്തി നൽകുന്ന ഈ പാട്ട് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ഓട്ടോഗ്രാഫ് എന്ന സിനിമയ്ക്ക് വേണ്ടി ജ്ഞാപകം വരുതെ ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നമുക്ക് കേൾക്കാം. നിങ്ങളോടൊപ്പം ആർ ജി ഹീറ ഓണ ഹല്ലി FM. സ്റ്റേ ട്യൂൻഡ്.

എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വരികളാണിത് അല്ലെ. ഒരു പാട്ടിന്റെ വരികൾക്ക് ഒത്തിരി പ്രാധാന്യം നൽകിയിരുന്ന ഒരു സംഗീത സംവിധായകനാണ് ഭരദ്വാജ്. ഓരോ വരികൾ എഴുതുമ്പോഴും ആ അർത്ഥം മനസ്സിലാക്കി ആ അർത്ഥത്തിൽ നിന്നും ഒരു പാട്ടുണ്ടാകുമ്പോൾ അത് ഏറ്റവും ഭംഗിയായി തന്നെ പ്രേക്ഷകരിലേക്ക് എത്തും എന്ന് വിശ്വസിച്ചിരുന്ന ഒരാൾ. പണ്ട് എങ്ങനെ നമ്മൾ സിനിമയിലേക്ക് എത്തും അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഭാവി എന്ന് തിരിച്ചറിഞ്ഞ ആ ഒരു ഒരു നിമിഷം മുതൽ സിനിമയിലേക്ക് വരാനുള്ളൊരു ധൈര്യം കണ്ടുപിടിച്ച് ആ ഒരു സെൽഫ് കോൺഫിഡൻസിലോടുകൂടെ സിനിമ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വന്നൊരു വ്യക്തി. തനിക്ക് എന്ത് ചെയ്യാനറിയാം, തനിക്ക് എന്ത് ചെയ്യാനറിയില്ല, ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് ഉത്തമമായ ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് കൊടുക്കാൻ സാധിക്കും എന്ന വിശ്വാസത്തിൽ ഒരുപാട് നല്ല ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച ഈ സംഗീത സംവിധായകന്റെ എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു പാട്ട് തന്നെയാണ് ഈ പാട്ട്. ഇതിൻ്റെ ഒരു വിഷ്വൽ ഇമ്പാക്റ്റ് നമുക്കറിയാം. അയ്യ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഈ പാട്ട് ഒരു ഒരു ഒരു ദുഃഖവും ഒരു സങ്കടവും ഒരു സന്തോഷവും എല്ലാം കൂടിയൊരു ഒരു ഒരു ഒരു പ്രണയം കലർന്ന ഒരു ഒരു ഒരു പാട്ട് തന്നെയാണ് ഈ പാട്ട്. ഇപ്പോഴും ആൾക്കാരുടെ മനസ്സിൽ നിൽക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. കൃഷ്ണകുമാർ കുന്നത്തും സാധനാ സർഗമവും ചേർന്ന് പാടിയ പാട്ട്, കെ കെയും സാധനാ സർഗമവും ചേർന്ന് പാടിയ പാ വിജയുടെ വരികൾക്ക് വേണ്ടി അയ്യ എന്ന സിനിമയ്ക്ക് വേണ്ടി ചെയ്ത ഈ പാട്ട് തന്നെയാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർജി ഹീര ഓൺ അഹല്യ FM.

ഏതാണ്ട് 5000-ത്തോളം പാട്ടുകൾ റെക്കോർഡ് ചെയ്ത ഒരു സംഗീത സംവിധായകൻ. ഒത്തിരി നല്ല പാട്ടുകൾ നമുക്ക് സമ്മാനിച്ച ഈ സംഗീത സംവിധായകന്റെ യാത്ര എന്ന് പറയുന്നത് നമുക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. കാരണം ഒരാഗ്രഹത്തിന്റെ പുറത്ത് സംഗീതത്തിന്റെ ലോകത്തിലേക്ക് കാലെടുത്തു വെക്കുകയും നല്ല വരികളും നല്ല സംഗീതവും നല്ല ശബ്ദവും ഉണ്ടെങ്കിൽ നല്ല പാട്ടുകൾ ശ്രോതാക്കൾക്ക് സമ്മാനിക്കാൻ സാധിക്കുമെന്ന് വിശ്വസിച്ചിരുന്ന ഒരാൾ. അദ്ദേഹത്തിന് ഹിന്ദി അറിയാമായിരുന്നു, പക്ഷെ ഹിന്ദിയിൽ അധികം പാട്ടുകൾ അദ്ദേഹത്തിന് ചെയ്യാൻ സാധിച്ചില്ല. പക്ഷെ തമിഴിൽ ഒരുപാട് നല്ല നല്ല പാട്ടുകൾ അദ്ദേഹം ചെയ്തു. അദ്ദേഹത്തിന്റെ സിനിമയായ കാതൽ മന്നനിൽ ഒരുപാട് നല്ല പാട്ടുകൾ ഉണ്ടെങ്കിലും SPB പാടിയ ഈ പാട്ട് ഇപ്പോഴും പലരുടെയും പ്ലേലിസ്റ്റിലുള്ള ഒരു പാട്ട് തന്നെയാണ്, ഉന്ന പാർത്ത പിൻ നാൻ നാനില്ലയേ എന്ന പാട്ട്. അജിത് എന്ന ഹീറോയെ സംബന്ധിച്ചിടത്തോളം വളരെ ഇഷ്ടപ്പെട്ട ഒരു സിനിമയും അദ്ദേഹത്തിന്റെ വളരെ നല്ലൊരു പെർഫോമൻസും കൂടെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു കാലത്ത് ശരൺ അതുപോലെ തന്നെ അജിത് ഭരദ്വാജ് ഇവർ മൂന്ന് പേരും ചേർന്നാൽ ഹിറ്റുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്ന് ആളുകൾ വിശ്വസിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അങ്ങനെ SPBയുടെ ശബ്ദത്തിൽ നമ്മൾ കേട്ട ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്, കാതൽ മന്നൻ എന്ന സിനിമയിൽ നിന്ന്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം RG ഹീര. സ്റ്റേ ട്യൂൺഡ്.

സംഗീതത്തിലേക്ക് ഇറങ്ങിയപ്പോൾ മുതൽ പല പ്രശ്നങ്ങളും പല ചോദ്യചിഹ്നങ്ങളും അദ്ദേഹത്തിന് മുന്നിൽ ഉയർന്നുവെങ്കിലും സംഗീതത്തിന്റെ കാര്യത്തിൽ ഞാൻ വളരെ ലക്കിയാണ്, ഞാൻ വളരെ ഭാഗ്യവാനാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് സംഗീത സംവിധായകൻ ഭരദ്വാജ്. അങ്ങനെ ഒരുപാട് നല്ല പാട്ടുകൾ അദ്ദേഹത്തിന് ശ്രോതാക്കൾക്ക് സമ്മാനിക്കാൻ സാധിച്ചു എന്ന വലിയ സന്തോഷം അദ്ദേഹത്തിന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. അങ്ങനെയുള്ളൊരു പാട്ടായിരുന്നു അമർക്കളം എന്ന സിനിമയ്ക്ക് വേണ്ടി സത്തമില്ലാതെ തനിമൈ കേട്ടൻ എന്ന പാട്ട്. അദ്ദേഹത്തിന്റെ പാട്ടുകൾ ശ്രദ്ധിച്ചാൽ അറിയാം പലതും നല്ല ലൗഡായിട്ടുള്ള പാട്ടുകളാണ്, ഉറക്കെ പാടുന്ന പാട്ടുകൾ, അല്ലെങ്കിൽ ആ ഇമോഷൻസിനെ കൺവേ ചെയ്യാൻ അദ്ദേഹം ഏത് മാർഗവും സ്വീകരിക്കും എന്ന് പറയുന്നത് പോലെ തന്നെ വളരെ ശക്തമായ പാട്ടുകൾ ചെയ്യാനും അദ്ദേഹത്തിന് സാധിച്ചു. അതിന്റെ ഒപ്പം ശക്തമായ വരികളും ശക്തമായ കമ്പോസിഷനും ശക്തമായ ഒരു ശബ്ദവും കൂടി വരുമ്പോൾ ഏറ്റവും നല്ല പാട്ടുകളുണ്ടായി. അങ്ങനെയാണ് അമർക്കളം എന്ന സിനിമയിൽ സത്തമില്ലാതെ തനിമൈ കേട്ടൻ എന്ന ഒരു, അതിന്റെ വിഷ്വൽ കണ്ടാൽ തന്നെ അറിയാം അജിത്തും അതിന്റെ വിഷ്വൽ ഒരു ഓപ്പൺ ഏരിയയിൽ കുറെ പാറക്കല്ലുകളുടെയൊക്കെ ഇടയിലൊക്കെ നിന്ന് ചെയ്യുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഒരു ശക്തിയും ആ ഒരു ഫിയേഴ്സ്ഫുൾ ആയിട്ടുള്ള ഒരു മ്യൂസിക്കിന്റെ ഒരു ഡെലിവറിയാണ് നമ്മൾ ആ പാട്ടിലൂടെ എപ്പോഴും കേൾക്കുന്നത്. അപ്പോൾ ഈ പാട്ട് നമുക്ക് അടുത്തതായി ഓർമ്മയിലുണരും ഗാനങ്ങളിൽ കേൾക്കാം. കാതൽ മന്നൻ എന്ന സിനിമയിൽ നിന്ന് SPB പാടിയ പാട്ട് നിങ്ങൾക്ക് വേണ്ടി ഓർമ്മയിലുണരും ഗാനങ്ങളിൽ RG ഹീര ഓൺ അഹല്യ FM. സ്റ്റേ ട്യൂൺഡ്.

സിനിമാ ലോകത്തെ കൂട്ടുകെട്ടുകൾ എന്നും ഒരു മുതൽക്കൂട്ടായിരുന്നു. അത്തരത്തിലൊരു കൂട്ടുകെട്ടാണ് ശരൺ അജിത് ഭരദ്വാജ് എന്ന് പറയുന്നത്. ഏതാണ്ട് 12 സിനിമകൾ, 75 ഗാനങ്ങൾ ഈ ഒരു കൂട്ടുകെട്ടിൽ പിറന്നു എന്നുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോൾ ഒരു ശക്തമായ ഒരു കൂട്ടുകെട്ട് തമിഴ് സിനിമയിൽ ഉണ്ടാകുന്ന ഒരു സമയം. ഒത്തിരി നല്ല പാട്ടുകൾ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം തന്നെ വിശ്വസിച്ചു വരുന്ന ഒരു സംവിധായകനെ ഏറ്റവും സന്തോഷകരമായി പറഞ്ഞുവിടുക എന്നുള്ളതാണ് ഒരു സംഗീത സംവിധായകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് ഏറ്റവും സന്തോഷം കൊടുത്തിരുന്നത്. അദ്ദേഹം വിശ്വസിക്കുന്നത് ഒരു സംവിധായകന് ഏറ്റവും അധികം വേണ്ടത് സ്വാതന്ത്ര്യമാണ്. ഇഷ്ടമുള്ളത് ചെയ്യാനും അവർ പറയുന്നത് പോലെ അതിനെ ഭംഗിയായി അവരുടെ കയ്യിൽ കൊടുക്കാനും നമ്മളെ വിശ്വസിച്ചു വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം അത്തരം കൂട്ടുകെട്ടുകളിൽ അദ്ദേഹം അനുഭവിച്ചിരുന്നു എന്ന് പറയുന്നതും അതുകൊണ്ട് തന്നെയാണ് ആ സിനിമയിൽ വന്ന പാട്ടുകൾ നമ്മൾ ഇത്രയും ഇഷ്ടപ്പെട്ടതും. എന്തായാലും ഇപ്പം നമ്മൾ കേൾക്കാൻ പോകുന്നത് അസൽ എന്ന സിനിമയിൽ കുമരനും സുറുമുഖിയും ചേർന്ന് വൈരമുത്തുവിന്റെ വരികൾക്ക് വേണ്ടി പാടിയ ഈ പാട്ട്. ഹേ ദുഷ്യന്ത, ഹേ ദുഷ്യന്ത, ഉൻ ശകുന്തള തേടി വന്നായ്. ആ വരികളൊന്ന് ശ്രദ്ധിച്ചു നോക്കും, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വരികൾ, വളരെ രസമുള്ള ഒരു ഒരു മ്യൂസിക്. അതിൽ വളരെ സ്ലോ പോർഷൻ വരുന്നുണ്ട്, ഒരു ഫണ്ണി സൈഡുണ്ട്, ഒരു ഒരു അന്വേഷണമുണ്ട് ആ പാട്ടിൽ, ഒരു സ്നേഹമുണ്ട് ആ പാട്ടിൽ. ഇതെല്ലാം കലർന്ന ഒരു പാട്ടാണ് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജി ഹീറോ അഹല്യ FM. സ്റ്റേ ട്യൂൺഡ്.

0: മലയാളികൾക്കും ഏറെ പ്രിയപ്പെട്ടതാണ് ഈ ഗാനം. തമിഴ് പാട്ടുകളെ എന്നും മലയാളികൾ ഏറെ സ്നേഹത്തോടെ സ്വീകരിച്ചിരുന്നു അല്ലെ. അങ്ങനെ ഒരു പാട്ടാണിത്.
1: ഉന്നോട് വാഴാത വാഴ്വിന്ന വാഴ്വ് എന്നുള്ളിൽ നെഞ്ച് സൊല്ലുന്നത്.
0: അജിത് ശാലിനി കോമ്പോല് ഒത്തിരി നല്ല പാട്ടുകളുണ്ടെങ്കിലും ഈ പാട്ട് ഒരുപാട് പേരുടെ ഫേവറേറ്റ് ആവാൻ സാധ്യതയുള്ളൊരു പാട്ടാണ്. ആൻഡ് ഈ സിനിമയിലെ ഈ പാട്ടിനൊരു പ്രത്യേകതയുണ്ട്. കാരണം ഒരു ഷൂട്ടിനിടയിൽ അജിത്തിന് വയ്യാതിരിക്കുന്ന ഒരു സമയത്ത്, ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്ന സമയത്താണ് ഈ പാട്ടുകൾ, അതായത് ഈ സിനിമയിലെ മൂന്ന് പാട്ടുകളും ഭരദ്വാജ് അജിത്തിനെ കേൾപ്പിക്കുന്നത് ഹോസ്പിറ്റലിൽ വെച്ചാണ്. അങ്ങനെ ഈ പാട്ട് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ അജിത്ത് പറയാണ്, ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മൾ ആദ്യം ഷൂട്ട് ചെയ്യുന്നത് ഈ സിനിമയായിരിക്കുന്നു. കാരണം അത്രയും നല്ല പാട്ടുകൾ ഈ സിനിമയ്ക്ക് വേണ്ടി തന്നതുകൊണ്ട് തന്നെ ഒരു ഒരു പേഴ്സണൽ കണക്ഷൻ, നമ്മൾ ഒരു വ്യക്തിയുമായ ഒരു ബന്ധം നമ്മളൊരു സിനിമ ചെയ്തു കഴിയുമ്പോഴും ഒരു പാട്ട് ചെയ്തു കഴിയുമ്പോഴും അജിത്തും ഭരദ്വാജും ശരണും ഒക്കെ തമ്മിലുണ്ടായിരുന്ന ഒരു നല്ലൊരു പേഴ്സണൽ കണക്ഷൻ തീർച്ചയായിട്ടും ഒരു പാട്ടിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ പാട്ട്. അമർക്കളം എന്ന സിനിമയ്ക്ക് വേണ്ടി വൈരമുത്തു വരികൾ എഴുതി കെ എസ് ചിത്ര പാടിയ ഈ പാട്ടാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. ഒരുപാട് പേർക്ക് സ്നേഹം തോന്നുന്ന, ഇഷ്ടം തോന്നുന്ന, പ്രണയം തോന്നുന്ന ഈ പാട്ട് ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം മാറി ജി ഹീരാ ഓണാഹല്യ FM.

ഡൽഹിയിലായിരുന്നു അദ്ദേഹം, സി എ ഹോൾഡർ ആയിരുന്നു. ആ ജോലി ഉപേക്ഷിച്ച് സിനിമയിലേക്ക് വരിക എന്ന തീരുമാനമെടുത്ത സമയത്ത് ഒരുപാട് പേര് ആ തീരുമാനത്തെ ചോദ്യം ചെയ്തു. എന്തിനാണ് ഇങ്ങനെ ഒരു തീരുമാനം? സിനിമ അൺസർട്ടൻ ആയിട്ടുള്ള ഒരു ഫീൽഡാണ്, അവിടെ പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും വിജയിച്ച് തിരിച്ചു വരാൻ സാധിക്കില്ല. പക്ഷെ എന്തോ ഒരു ആത്മവിശ്വാസത്തോടുകൂടി സിനിമയ്ക്ക് വേണ്ടിയും സംഗീതത്തിന് വേണ്ടിയും അദ്ദേഹം ഇറങ്ങി തിരിച്ചു. അദ്ദേഹം എപ്പോഴും അദ്ദേഹത്തിനെ വളരെ ഭാഗ്യവാനായിട്ടാണ് കാണുന്നത്. കാരണം ഒരുപാട് നല്ല പാട്ടുകൾ അദ്ദേഹത്തിന് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത്. അദ്ദേഹത്തിന്റെ ജോലി ചെയ്യുക, ആ ജോലിയെ നന്നായി ചെയ്യുക, നന്നായി ചെയ്താൽ അത് ജനങ്ങൾ ഏറ്റെടുക്കുമെന്ന ഉത്തമ വിശ്വാസം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് നല്ല പാട്ടുകൾ, കൂടുതലും മെലഡിയാണ് അദ്ദേഹം ചെയ്തത് എങ്കിലും അദ്ദേഹത്തിന് പതുക്കെ ഒരു ഫാസ്റ്റ് നമ്പർ തമിഴ് സിനിമയ്ക്ക് കൊടുക്കാൻ, അല്ലെങ്കിൽ ഇപ്പോൾ വസൂൽ രാജ MBBS പോലുള്ള സിനിമകളൊക്കെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ അതിലുള്ള പാട്ടുകൾക്കെല്ലാം അതിന് കരുത്ത് എന്ന് പറയും. അതായത് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കാൻ, ആൾക്കാർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന തരത്തിൽ നമ്മളോട് സംസാരിക്കുന്ന രീതിയിൽ നമുക്കൊരു മെസ്സേജ് തരുന്ന പോലെയുള്ള പാട്ടുകൾ, അത്തരം ഫാസ്റ്റ് നമ്പറുകൾ, വെറും ബീറ്റുകൾ മാത്രമല്ലാതെ വെറുതെ ഒരുപാട് ശബ്ദങ്ങൾ ഉണ്ടാക്കാതെ വരികളിലൂടെ ശബ്ദവും മെസ്സേജും ഒക്കെ കൊടുക്കുന്ന തരത്തിലുള്ള ഫാസ്റ്റ് നമ്പറുകളാണ് അദ്ദേഹം സമ്മാനിച്ചത്. അതിലൊന്നാണ് വസൂൽ രാജ MBBS എന്ന സിനിമയിലെ സിരിച്ച് സിരിച്ച് വന്ത എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാട്ട്. ഒരുപാട് പേര് ആ സമയത്ത് ഈ ഫാസ്റ്റ് നമ്പർ എൻജോയ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ വരികൾ പലർക്കും ഓർത്തെടുക്കാൻ സാധിക്കും. ആ ഓരോ വരിയിലും ഓരോ മെസ്സേജ് ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഈ പാട്ടുകളെയൊക്കെ വ്യത്യസ്തമാക്കുന്നത്. ഏറ്റവും നല്ല ലിറിക്സിനെ തേടി പോകുന്ന ഭരദ്വാജ് എന്ന സംഗീത സംവിധായകന് ഈ പാട്ട് വീണ്ടും ഒരു തൂവൽ കൂടി തന്റെ തൊപ്പിയിൽ വെക്കുന്നത് പോലെ തന്നെയാണ്. അപ്പൊ ഈ പാട്ടാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർജി ഹീര, സ്റ്റേ ട്യൂൺഡ്.

ഒരുപാട് നല്ല സംഗീത സംവിധായകരുള്ള സമയത്ത് സിനിമ മേഖലയിലേക്ക് കടന്നു വന്നതുകൊണ്ട് പലർക്കും ഭരദ്വാജ് എന്ന സംഗീത സംവിധായകനെ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. പല പാട്ടുകളും നമുക്കിഷ്ടമാണെങ്കിലും ആ വരികൾ നമുക്ക് കാണാതെ അറിയാമെങ്കിലും നമുക്ക് ഭരദ്വാജ് എന്ന സംഗീത സംവിധായകനെ അറിയില്ലായിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിന് ഒരു ഇത്തിരി വിഷമമുള്ള കാര്യം തന്നെയാണ്. എനിക്കും ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, സ്കൂൾ സമയങ്ങളിലൊക്കെ ഞാൻ കേട്ടിരുന്ന പാട്ടുകൾ എനിക്കറിയാം, പക്ഷെ അത് ആരാണ് ചെയ്തത്, ആരാണ് ഇതിന്റെ പുറകിലെ ആളെന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. അത്തരത്തിലൊരു പാട്ടായിരുന്നു ഹരിഹരൻ പാടിയിട്ടുള്ള ജെ ജെ എന്ന പാട്ട്. നമ്മൾ സ്കൂൾ കാലഘട്ടങ്ങളിലൊക്കെ നമ്മുടെ പ്രണയങ്ങളൊക്കെ പൂവിടുന്ന ഈ സമയത്ത് നമ്മൾ കേൾക്കുന്ന ഈ പാട്ടുകൾക്കൊക്കെ നമ്മളുടെ മനസ്സിൽ വല്ലാത്തൊരു ഒരു സ്വാധീനമുണ്ടാവും. അങ്ങനെ എൻ്റെ മനസ്സിൽ കയറി കൂടിയ ഒരു പാട്ടായിരുന്നു ഇത്. അങ്ങനെ ഈ സിനിമ കാണുന്നു, ഈ പാട്ട് കാണുന്നു, വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് അതിൻ്റെ വിഷ്വൽസ് നമ്മൾ കാണുന്നു. മാധവനും ഒത്തിരി നന്നായി ചെയ്ത ഒരു സിനിമ എന്ന് നമ്മളിതിനെ അറിയുന്നുവെങ്കിലും ഇതിൻ്റെ പുറകിലുള്ളത് ഭരദ്വാജ് ആണ് എന്ന് നമ്മൾ പലരും അറിഞ്ഞിരുന്നില്ല. എന്നാൽ വൈരമുത്തുവിൻ്റെ വരികൾക്കൊപ്പം ഭരദ്വാജിൻ്റെ സംഗീതവും ചേർന്നപ്പോൾ നമുക്ക് കിട്ടിയത് ഒരു വിഷ്വൽ ആൻഡ് ഓഡിറ്ററി ട്രീറ്റ് തന്നെയാണ്. ജെ ജെ എന്ന സിനിമയ്ക്ക് വേണ്ടി ഭരദ്വാജ് കമ്പോസ് ചെയ്ത ബ്യൂട്ടിഫുൾ റൊമാൻറ്റിക് ട്രാക്കായ ജെ ജെ ആണ് നമ്മളിനി കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം ആർ ജി ഹീര ഓൺ അഹല്യ FM. സ്റ്റേ ട്യൂൺഡ്.

കാതൽ ഒരു കടൽ മാറിടാ, അതെ മറന്നിട്ട് ടംബ്ലർക്കുള്ള നീച്ചൽ ഏനടാ. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ വരി വൈരമുത്തു എഴുതി കൊടുക്കുമ്പോൾ ഭരദ്വാജ് എന്ന സംഗീത സംവിധായകന് ഏറ്റവും നല്ലൊരു പാട്ടുണ്ടാക്കണം എന്ന ആഗ്രഹത്തിൽ നിന്നാണ് ആൽവാർപേട്ട ആളിട എന്ന് പറയുന്ന പാട്ടുണ്ടാകുന്നത്. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ശ്രദ്ധിക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ അതിലൊരു മെസ്സേജ് എപ്പോഴും അദ്ദേഹം കൊടുക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. അതിൻ്റെ വരികൾ ഏറ്റവും മനോഹരമായിരിക്കണം എന്ന് വാശി പിടിക്കുന്ന ഒരു സംഗീത സംവിധായകൻ കൂടിയാണ്. അങ്ങനെയാണ് ഈ പാട്ട് ഉണ്ടാകുന്നത്, ആൽവാർപേട്ട ആളിട. വിദ്യാസാഗർ സാറിന് ഒരുപാട് ഇഷ്ടമുള്ളൊരു പാട്ടാണെന്ന് ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്നും ഭരദ്വാജ് സാർ ഈ ഒരു പാട്ടിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. കമൽഹാസൻ തന്നെ പാടി എന്നുള്ളതും ഈ പാട്ടിൻ്റെ ഒരു വലിയ പ്രത്യേകത തന്നെയാണ്. വസൂൽ രാജ MBBS എന്ന ഈ ഒരു സിനിമയിൽ ഒരുപാട് നല്ല ലെസൺസ് നമുക്ക് തരുന്നൊരു സിനിമയാണ്. അതിൻ്റെ ഒപ്പം ഇതിൻ്റെ പാട്ടുകൾ ഈ സിനിമയ്ക്ക് തീർച്ചയായിട്ടും ഒഴിച്ചുകൂടാനാകാത്ത ഒരു കാര്യം തന്നെയാണ്. പാട്ടുകളിലൂടെ സിനിമയുടെ ആ ഒഴുക്ക് നമ്മളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് സംഗീത സംവിധായകന്റെ വലിയ വിജയം തന്നെയാണ്. അപ്പോൾ ഈ പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം അഹല്യ FML RG ഹീര ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ. സ്റ്റേ ട്യൂൺഡ്.

എത്ര മനോഹരമായ വരികളാണിതല്ലേ, ഒവ്വൊരു പൂക്കളുമേ സുൽഗിരദ്. എനിക്ക് തോന്നുന്നു ഓട്ടോഗ്രാഫ് എന്ന സിനിമ നമുക്ക് പ്രിയപ്പെട്ടത് ആയതുപോലെ തന്നെ ഓട്ടോഗ്രാഫിലെ ഓരോ പാട്ടുകളും നമുക്ക് പ്രിയപ്പെട്ടതാണ്. അവിടെയാണ് നമ്മൾ ഭരദ്വാജ് എന്ന സംഗീത സംവിധായകന്റെ ഒരു ഒരു മാസ്മരികമായ ഒരു ഒരു സ്പർശം ഓരോ പാട്ടിനും എത്രത്തോളം മനോഹരമാക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. ഓട്ടോഗ്രാഫ് എന്ന സിനിമയിൽ കെ എസ് ചിത്ര പാടിയ ഈ പാട്ട് പലർക്കും ആ വിഷ്വലായിരിക്കും. സ്നേഹ ആ പാട്ട് പാടുന്നതും ഒരുപാട് ശാരീരിക ബുദ്ധിമുട്ടുകളുള്ള ആളുകൾ ആ പാട്ട് കേൾക്കുന്നതുമായിട്ടുള്ള വിഷ്വൽ ഒരുപാട് പേരുടെ മനസ്സിൽ ഇന്നും മായാതെ നിൽക്കുന്ന പാട്ട് തന്നെയാണ്. അതിലെ വരികൾ ഞാൻ ഈ പറഞ്ഞ പോലെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും മുറിവുകളും ഇല്ലാത്ത മനുഷ്യന്മാരില്ല, പക്ഷെ ഈ കാലം മാറുന്നതിനനുസരിച്ച് എല്ലാം മാഞ്ഞു പോകുന്ന മായങ്ങളാണ് എന്ന് വൈരമുത്തു എഴുതിയതുപോലെ തന്നെ ഇതിലെ എല്ലാ പാട്ടുകളും നമുക്ക് പ്രിയപ്പെട്ടതാണ്, ഓരോ വരികളും നമുക്ക് പ്രിയപ്പെട്ടതാണ്. ഓരോ വരികളും നമ്മുടെ ജീവിതത്തിലേക്ക് എടുത്തു വയ്ക്കാൻ പറ്റുന്ന അത്രയും മനോഹരമായ വരികളും അത് ഏറ്റവും ഭംഗിയായി നമ്മളിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് തന്നെയാണ് ഭരദ്വാജ് എന്ന സംഗീത സംവിധായകന്റെ ഇക്കാലത്തെയും വിജയമായിട്ട് ഞാൻ എന്റെ വ്യക്തിപരമായി ഞാൻ പറയുന്നത്. അപ്പം തീർച്ചയായിട്ടും ഈ പാട്ട് പ്ലേ ചെയ്യാതെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ പൂർണ്ണമാകുന്നില്ല. എന്റെ ഈ ഒരു ഷോ അവസാനിക്കുമ്പോൾ അവസാനത്തെ പാട്ടായിട്ട് ഈ പാട്ട് തന്നെയാണ് നമ്മൾ പ്ലേ ചെയ്യാൻ പോകുന്നത്. ഓട്ടോഗ്രാഫ് എന്ന സിനിമയ്ക്ക് വേണ്ടി കെ എസ് ചിത്ര പാടിയ ഈ പാട്ട് ഇപ്പോൾ നമ്മൾ കേൾക്കാൻ പോകുന്നു. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ആർ ജി ഹീര ഓൺ അഹല്യ എഫ് എം. ഇനിയും പാട്ട് വിശേഷങ്ങളും പാട്ട് കഥകളുമായി നിങ്ങളുടെ കൂടെ കൂട്ടുകൂടും എന്ന വിശ്വാസത്തോടുകൂടി. ബൈ, ടേക്ക് കെയർ ആൻഡ്

0: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: രണ്ട് ദിവസം സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള 50-ലധികം പ്രമുഖർ, 1000-ലധികം ഓർമ്മകൾ, സാഹിത്യവും കലയും സംഗീതവും നൃത്തവും ഒന്നാകുന്ന പാലക്കാട് നടക്കുന്ന ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അലിഫ് 2026 ഈ വരുന്ന ഓഗസ്റ്റ് 10-നും 11-നും അഹല്യ ശില്പോദ്യാനത്തിൽ രണ്ട് വേദികളിലായി നടക്കുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ സാഹിത്യ സെമിനാറുകൾക്ക് പുറമെ തെയ്യം, തൂൽപ്പാവക്കൂത്ത്, ശരണപ്പൂ ആൻഡ് മാംഗോസ്റ്റിൻ ബാൻഡിന്റെ സംഗീത പരിപാടികളും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും കോൺടാക്ട് 8590926446.
2: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.

അഹല്യ എഫ് എമ്മിന്റെ ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ശ്രോതാക്കളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കത്തുകളിലൂടെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: അഹല്യ എഫ് എം, അഹല്യ ക്യാമ്പസ്, കോഴിപ്പാറ പി ഒ, പാലക്കാട്. പിൻ 678557. ഏവർക്കും ശുഭരാത്രി.